ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 1, കൊല്ലവർഷം 1201 എടവം 8,

2026 മെയ് 22 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 26 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിലുള്ള ഉദ്ദേശവും ലക്ഷ്യവുമാണ് പ്രസ്തുത പ്രവൃത്തിയുടെ മൂല്യവും പ്രതിഫലവും നിജപ്പെടുത്തുന്നത്. ഓരോ പ്രവൃത്തിക്കു പിന്നിലും ഉയർന്ന ലക്ഷ്യമുണ്ടാവുക എന്നതുപോലെ പ്രധാനമാണ് ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കുക എന്നതും. ലക്ഷ്യങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉയർന്നു നിൽക്കും. ഉദ്ദേശം ശുദ്ധമാകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കാമ്പുണ്ടാകും, പ്രതിഫലനമുണ്ടാകും. ഒരിക്കൽ വിശന്നു വലഞ്ഞു നടന്ന ഒരു പൂച്ച ഒരു ചുണ്ടലിയുടെ പിന്നാലെ ഓടിയ കഥയുണ്ട്. കുറെ ഓടി നോക്കി. വേഗത പക്ഷെ ചുണ്ടലിയുടെ ഓട്ടത്തിനായതിനാൽ പൂച്ചയ്ക്ക് പിടിക്കാനായില്ല. ഓടിയോടി പൂച്ച തളർന്നു. വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ. നിനക്കെങ്ങനെ ഇമ്മാതിരി ഓടാൻ കഴിയുന്നു? പതുങ്ങിയിരുന്ന് ഒളികണ്ണിട്ട് നോക്കുന്ന ചുണ്ടലിയോട് പൂച്ച ചോദിച്ചു. ഞാൻ എൻ്റെ ജീവനു വേണ്ടി ഓടുന്നു, നീ എൻ്റെ ഇത്തിരി ഇറച്ചിക്കു വേണ്ടി ഓടുന്നു. ചുണ്ടലിയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. ഭക്ഷണത്തിനു വേണ്ടിയുള്ള ഓട്ടത്തേക്കാൾ വേഗത തീർച്ചയായും ജീവനു വേണ്ടിയുള്ള ഓട്ടത്തിനുണ്ടാകും. ചുണ്ടലിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതും ആ വേഗത കൊണ്ടാണ്. സ്ഥിരമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, ആരാധനകളിലും പ്രാർത്ഥനകളിലും കൂടുതലായി മുഴുകുന്നവരുണ്ട്. ചിലർക്ക് പ്രശംസയാണ് വേണ്ടത്, മറ്റു ചിലർ ആഗ്രഹിക്കുന്നത് പ്രദർശനപരതയാണ്. ഒരിക്കൽ ഒരു ഗുരു സാത്വികരായ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തതും വേറിട്ടതുമായ ഓരോ പുണ്യവൃത്തി ചെയ്ത് തിരിച്ചു വരാൻ നിർദ്ദേശിച്ച് യാത്രയാക്കി. അവർ രണ്ടുപേരും പോയത് രണ്ടു വഴിക്കാണ്. ഒരാൾ വിജനമായ ഒരു പ്രദേശത്തുകൂടി കടന്നുപോയി. അവിടെ ഒരു പൊതുകിണറുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കിണറ്റിലേക്ക് നോക്കിയപ്പോൾ നല്ല ആഴം, ശുദ്ധമായ വെള്ളം. പക്ഷേ കിണറിന് ചുറ്റുമതിലില്ല. വിജനമായ പ്രദേശമാണെങ്കിലും യാത്രക്കാർ കടന്നു പോകുന്ന സ്ഥലമാണ് അതെന്ന് കാൽപ്പാടുകൾ കണ്ട് അദ്ദേഹം ഊഹിച്ചു. രാത്രിയിൽ കിണറുള്ളത് അറിയാതെ അബദ്ധത്തിൽ യാത്രക്കാർ വീണുപോകാനിടയുണ്ട്. ഒരു കുറ്റി ഇവിടെ നാട്ടിയാൽ കിണറുള്ളത് ആളുകൾക്കറിയാൻ പറ്റും. ശിഷ്യൻ അങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം ഒരു മരക്കുറ്റി കിണറിന് സമീപം സ്ഥാപിച്ചു. ഗുരുവിൻ്റെ അടുത്ത് മടങ്ങിയെത്തി ശിഷ്യൻ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല കാര്യം, ദൈവത്തിനിഷ്ടപ്പെട്ട ഒരു പുണ്യവൃത്തി, ഗുരു പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗുരുവിൻ്റെ രണ്ടാമത്തെ ശിഷ്യനും ഇതേ വഴിയിലൂടെ കടന്നു പോകാനിടയായി. കിണറിനടുത്ത് കണ്ട മരക്കുറ്റിയിൽ രാത്രികാലങ്ങളിൽ ആരെങ്കിലും അബദ്ധത്തിൽ തട്ടി വീഴാൻ ഇടയുണ്ടെന്നും അത് അപകടകരമാണെന്നും അയാൾ ചിന്തിച്ചു. ഒട്ടും വൈകിയില്ല, അദ്ദേഹം ആ മരക്കുറ്റി പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. ഗുരുവിൻ്റെ അടുത്ത് മടങ്ങിയെത്തിയ അദ്ദേഹവും ഇക്കാര്യം അറിയിച്ചു. നല്ല കാര്യം, ദൈവത്തിനിഷ്ടപ്പെട്ട ഒരു പുണ്യവൃത്തി, ഗുരു പ്രതികരിച്ചു. നോക്കുക, ഒരാൾ മരക്കുറ്റി സ്ഥാപിക്കുന്നു, വേറൊരാൾ അതേ മരക്കുറ്റി പറിച്ചെടുത്ത് ദൂരെ കളയുന്നു. രണ്ടുപേരുടെയും ഉദ്ദേശം യാത്രക്കാരുടെ സുരക്ഷയും ക്ഷേമവുമായിരുന്നു.

0: അതുകൊണ്ടാണ് ഗുരു ഇരുവരെയും അഭിനന്ദിച്ചത്. ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള ആന്തരിക ലക്ഷ്യബോധമാണ് ഉദ്ദേശശുദ്ധി. ഉദ്ദേശം നന്നാവുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഗുണമേന്മ വർദ്ധിക്കും. ഒരേ ആശുപത്രിയിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന രണ്ട് ഡോക്ടർമാരെ നോക്കുക. അവരിൽ ഒരാൾക്ക് പണത്തിലാണ് കണ്ണ്. രോഗികളെ കേൾക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായി ചികിത്സിക്കുന്നുമുണ്ട്. പക്ഷേ പണത്തിലാണ് ആ ഡോക്ടറുടെ പൂർണ്ണ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ രോഗികളോടുള്ള പെരുമാറ്റം വളരെ യാന്ത്രികമാണ്. മറ്റേ ഡോക്ടർ തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രോഗിക്ക് ആശ്വാസവും സാന്ത്വനവുമാണ്. രോഗികളോടുള്ള ഇടപെടലിനും പെരുമാറ്റത്തിലും അത് പ്രകടവുമാണ്. രോഗികളെ എങ്ങനെ ചികിത്സിക്കുന്നു എന്നതല്ല, ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. ഉദ്ദേശങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഫലമല്ല, ചെയ്യുമ്പോഴുള്ള ഉദ്ദേശമാണ് ഒരു പ്രവൃത്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ചുമുള്ള സത്യസന്ധമായ ബോധ്യമാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് പ്രവർത്തനങ്ങളുടെ മൂല്യവും പ്രതിഫലവും നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ചതേ നേടാനാകൂ എന്ന യാഥാർത്ഥ്യം നാം എപ്പോഴും ഓർത്തിരിക്കുക.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. 16th കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ്. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ HSS മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 50 കിലോ തൂക്കം വരുന്ന കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. സർപ്പ വോളണ്ടിയർമാരാണ് വെച്ചുച്ചിറയിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7 മണിക്ക് മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും, ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര.

0: എല്ലാ ദിവസവും രാവിലെ 6:35
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇന്ന് രാവിലെ 8 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചിത്രമഞ്ജരി തുടരും. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. സമയം 6:00 കഴിഞ്ഞ് 4:53. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
3: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will hold talks with President of Cyprus, Nikos Christodoulos, in New Delhi today. Mr. Christodoulos arrived in New Delhi yesterday from Mumbai. He was received by Union Minister of State for Road Transport and Highways, Ajay Tamta, at the Delhi airport. The President of Cyprus is accompanied by a high-level delegation comprising Minister of Foreign Affairs, Dr. Constantinos Kombos, Minister of Transport, Communications and Works, Alexis Vaftis, senior officials and business leaders. This is the first visit of President Christodoulos to India in his current capacity. The first international Big Cat Alliance summit, which was scheduled to take place in New Delhi on 1st of June, has been postponed. It was being organized in conjunction with the 4th India-Africa Forum Summit, as several African countries host big cats and are important partners in global efforts towards conservation, ecological sustainability and biodiversity protection. In a statement, Ministry of Environment, Forest and Climate Change said that following the decision taken in consultation with the chairperson of the African Union and the African Union Commission to convene the 4th India-Africa Forum Summit at a later date, it has been decided that the first IBCA Summit 2 will be convened at a later date. New dates for the summit will be announced in due course following consultations with participating countries and stakeholders. Hamza Burhan, believed to be one of the masterminds behind the 2019 Pulwama terror attack that claimed the lives of over 40 CRPF personnel, was killed yesterday when unknown gunmen opened fire on him in Pakistan-occupied Jammu and Kashmir. Burhan, alias Arjuman Gulzar Dar, alias Doctor, a commander of the Al-Badr terror group, was designated as a terrorist by India in April 2022 for his involvement in a series of terror attacks in Jammu and Kashmir. He had been living undercover as a teacher in POJK following the Pulwama attack. According to local police, Burhan, a principal of a private college in Gojra, Muzaffarabad, was targeted when he came out of his college yesterday morning. The attackers fired multiple shots at close range. Indian Railway Catering and Tourism Corporation, IRCTC, has announced the launch of the upgraded Golden Chariot luxury train for the 2026-27 tourist season, introducing enhanced onboard amenities and promotional offers for travellers. In a statement, IRCTC said that the Golden Chariot, known for showcasing the rich cultural heritage and scenic landscapes of South India, returns in a refreshed form, combining traditional elegance with modern comforts. The train features redesigned interiors, upgraded cabins with plush furnishings, smart TVs and Wi-Fi enabled entertainment systems. The luxury train

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: യാ റഹ്മാനെ നൌഷാദ് ബാബു കൊല്ലം ആലപിച്ച ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: അഷ്റഫ് കരിപ്പാലയം സംഘവും പാടിയ ഗാനം കേൾക്കാം ഇനി പ്രഭാതഗീതത്തിൽ.

പ്രഭാതഗീതമാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 24 സെക്കൻഡും. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷിക കാർഷികേതര കമ്പനികൾക്കും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കേരയുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 90 37 82 40 56. ജൂൺ 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 24 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 80 89 39 12 09. 80 89 39 12 09. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കും.

0: സമർപ്പിക്കാം. അപേക്ഷകൾ മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04842 39 60 05, 04842 39 60 05. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 85 47 07 07 73, 85 47 07 07 73. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോക്കനട്ട് ബോർഡ് .gov.in സന്ദർശിക്കുക. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ എന്നിവ ചെയ്യുന്നതിന് CAG എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ മാസം 25 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റായ www.kvasu.ac.in സന്ദർശിക്കുക. www.kvasu.ac.in. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,600 രൂപ, കൊപ്ര 14,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,300 രൂപ, അൺഗാർബിൾഡ് 70,300, റബ്ബർ RSS 4 25,600 രൂപ, RSS 5 25,300 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. സമാധാന കരാറിനായി അമേരിക്ക മുന്നോട്ടുവച്ച പുതിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ചു വരുന്നതായി ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ പാകിസ്ഥാൻ ഊർജിതമാക്കിയതിനിടെയാണ് ഇറാനിയൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബാഗേയി ഇക്കാര്യം അറിയിച്ചത്. 16-ാം നിയമസഭയിലേക്ക് വിജയിച്ച എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നലെ രാവിലെ 9 നിയമസഭയിൽ പ്രോടേം സ്പീക്കർ ജി സുധാകരൻ മുൻപാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിലൊരാൾ, കൊടുംഭീകരൻ ഹംസ ബുർഹാൻ, അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യമെമ്പാടുമായി നടത്തുന്ന സിവിൽ സർവീസസ് 1-ാം ഘട്ട പരീക്ഷ 24-ന് നടക്കും. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 26-ന് പ്രഖ്യാപിക്കും. കായിക വാർത്തകൾ. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിന് കിരീടം. 2-1 ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് കിരീടം സ്വന്തമാക്കിയത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പ്.

0: ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15 മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
0: ഫോൺ 94 97 45 79 70.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:34 34:24. ഇപ്പോൾ
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: പ്രകൃതിയുടെ രുചി.

0: ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ രമണൻ എന്ന വിലാപകാവ്യത്തിൽ നിന്ന് ഒരു ഭാഗമാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484263987 0484263487 0944645588 വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി.
0: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
0: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തെക്കെത്തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള.
0: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ഇന്ന് രാവിലെ 6:55 മുതൽ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം എന്താകണം. 102.3 സമയം 6:00 കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തിരിച്ചെത്താം ഈ നിലയത്തിലേക്ക് 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗവുമായി.
1: പരസ്യം ഫലവത്താവുന്നതിൽ

0: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16 കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68 സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യയ്ക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPGയുടെ ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ

0: സിബിഐ കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിബിഐ ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 ദിവസത്തെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതിഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൌകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആന്റ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് ടിവികൾ, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
1: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
0: രാജ്യത്ത് 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027-ന്റെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ

0: ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. വടക്കൻ കേരളത്തിലെ റെയിൽവേ യാത്രക്കാർക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കാസർകോട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റെയിൽവേ അധികൃതർക്ക് കത്തയച്ചു. കണ്ണൂർ മംഗലാപുരം സെൻട്രൽ മംഗലാപുരം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന പ്രധാന ട്രെയിനുകൾ കാസർകോട്ട് നീട്ടണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

വിജ്ഞാനവും വിനോദവും ഒത്തുചേർന്ന പരിപാടികൾ കോർത്തിണക്കിയ എഫ് എം ഡയറിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചിന്താശകലം. ദൈവം ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് പരീക്ഷണങ്ങൾ നൽകുന്നു. മുഹമ്മദ് നബി. ദൈവം ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് പരീക്ഷണങ്ങൾ നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, മുഹമ്മദ് നബിയുടെ ഈ വാക്കുകളോടെ ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി.

ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതാണ്, ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായ നിക്കോളോ മാക്യവെല്ലിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രാഷ്ട്രതന്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്ത്? ചോദ്യം ആവർത്തിക്കാം, ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായ നിക്കോളോ മാക്യവെല്ലിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രാഷ്ട്രതന്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു FM ഡയറിയുടെ അവസാന ഭാഗം വരെ, അതായത് 8:30 തൊട്ടു മുൻപ് വരെ.

എഫ്എം ഡയറിയിൽ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 നൃത്താസ്വാദക സദസ്. ഗോപിക ലക്ഷ്മൺ അവതരിപ്പിക്കുന്ന ഭരതനാട്യം.

സേവന വാർത്തയിലേക്ക് പോകാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരൊഴിവാണുള്ളത്. കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, മോളിക്യുലാർ ബയോളജി, ബയോടെക്നോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമോ അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്ററിനറി, എഞ്ചിനീയറിംഗ്, ടെക്നോളജി മേഖലകളിൽ ബിരുദമോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അനിവാര്യം. പ്രായപരിധി പുരുഷന്മാർക്ക് 35 വയസ്സും സ്ത്രീകൾക്ക് 40 വയസ്സും കവിയരുത്. അപേക്ഷകർ ബയോഡേറ്റ, ഫോട്ടോ, സർട്ടിഫിക്കറ്റ്, പകർപ്പുകൾ സഹിതം ഇന്ന് രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കണം. നിലവിൽ ജോലി ചെയ്യുന്നവർ NOC സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484241300. 0484241300.

0: ദൗത്യം. ആലപ്പുഴ ജില്ലയിലെ നാവികസേനയിൽ നിന്നും വിരമിച്ച സൈനികരുടെ വിധവകൾക്കും വിമുക്ത ഭടന്മാർക്കും വേണ്ടിയുള്ള ആശയവിനിമയ പരിപാടി ദക്ഷിണ നാവിക കമാൻഡ് ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നടക്കും. ജില്ലയിലെ നാവികസേനയിൽ നിന്നും വിരമിച്ച സൈനികരുടെ വിധവകൾക്കും വിമുക്ത ഭടന്മാർക്കും ഏറ്റവും പുതിയ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധത്തിനും അവരുടെ പരാതികൾക്കും പെൻഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0477224673 0477224673. സമയം 7 മണി. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
3: ഗാന്ധിജിയും മലയാള സാഹിത്യവും ആധുനിക ഭാരതീയ ജീവിതത്തെയും ചിന്തകളെയും ആഴത്തിൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗാന്ധിജി. നിയതമായ അർത്ഥത്തിൽ ഗാന്ധിജി ഒരിക്കലും ഒരു സാഹിത്യ പ്രതിഭ ആയിരുന്നില്ല. എന്നാൽ ഭാരതീയ സാഹിത്യത്തെ ആഗമാനം സ്പർശിക്കുന്ന ശക്തി സ്രോതസ്സാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും കർമ്മനിരതമായ ജീവിതത്തിലൂടെയും സത്യഗ്രഹം, അഹിംസ തുടങ്ങിയ വഴികളിലൂടെയും ഓരോ വ്യക്തിയെയും അദ്ദേഹം ആഴത്തിൽ സ്വാധീനിച്ചു. അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും സാഹിത്യത്തിലും ദൃശ്യമായി. മറ്റു ഭാരതീയ ഭാഷകളിൽ ഗാന്ധിജിയുടെ ജീവചരിത്രമുണ്ടാകുന്നതിനും ഏറെ മുമ്പ് 1913 തന്നെ മലയാളത്തിൽ അത് രചിക്കപ്പെട്ടു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു ഗ്രന്ഥകർത്താവ്. നിരവധി കവികൾ ഗാന്ധിജിയെക്കുറിച്ച് കവിതകൾ എഴുതി. വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ ഏറെ പ്രസിദ്ധമാണല്ലോ.
4: ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായ്കിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ
3: എന്ന് വള്ളത്തോൾ എഴുതുന്നു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച സ്വരാജ്യഗീതയും വയലാർ രാമവർമ്മ എഴുതിയ പാദമുദ്രകളും ഈ ശാഖയിൽ പ്രധാന കവിതകളാണ്. ഒരു വിമർശകന്റെ മനോഭാവത്തോടെ NV കൃഷ്ണവാര്യർ എഴുതിയ ഗാന്ധിയും ഗോഡ്സേയും എന്ന കവിത ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. പി കേശവദേവ് എഴുതിയ ഭ്രാന്താലയം എന്ന നോവൽ ഗാന്ധിയൻ ദർശനത്തിന്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ ഗാന്ധിയൻ ആദർശാത്മകതയുടെ മുദ്രകൾ പതിഞ്ഞുകിടക്കുന്നു. ഗാന്ധിയൻ സമീപനം ശ്രേഷ്ഠമാണെന്ന് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം വ്യക്തമാക്കുന്നു. എം ഗോവിന്ദൻ നീ മനുഷ്യനെ കൊല്ലരുത് എന്ന നാടകത്തിൽ അഹിംസയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നുണ്ട്. ജി ശങ്കരപ്പിള്ളയുടെ സബർമതി ദൂരെയാണ് എന്ന നാടകം ഗാന്ധിയൻ ദർശനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഗാന്ധി സാഹിത്യത്തിന്റെ പരിഭാഷകളും ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചെഴുതിയ കൃതികളും മലയാളത്തിൽ ധാരാളമുണ്ട്. ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന പേരിൽ ഡോക്ടർ കെ രാമചന്ദ്രൻ നായർ രചിച്ച കൃതി അവയിൽ പ്രധാനമാണ്. KP കേശവമേനോൻ, EMS, PK പരമേശ്വരൻ നായർ തുടങ്ങി പലരും ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചു. ഗാന്ധിജിയെക്കുറിച്ചുള്ള പഠനങ്ങളും ഗാന്ധിയൻ സ്വാധീനത്തിലുള്ള കൃതികളും ഇന്നും മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ദർശനങ്ങളുടെ സാർവകാലികതയാണ് അതിന് കാരണം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
1: ഇന്ന് രാത്രി 9:30-ന് സാഹിത്യ സുരഭിയിൽ അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി. നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
1: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തെക്കേ തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള.
1: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30-ന് സാഹിത്യ സുരഭിയിൽ.
4: കെസിബി അറിയിപ്പ്. 110 KV കടവന്ത്ര സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സബ്സ്റ്റേഷൻ പരിധിയിലുള്ള തേവര ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും എരൂർ സെക്ഷൻ പരിധിയിൽ ഇരുപ്പക്കാല, ഗ്രീൻ പാം, പണ്ടാത്തിൽ, എലുമനക്കൽ, പുലിയന്നൂർ, ശ്രീവിദ്യ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

എഫ്എം ഡയറിയിൽ സേവന വാർത്തകൾ തുടരുന്നു. കോട്ടയം മണർകാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വിശദവിവരങ്ങൾ സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മുൻപ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04812 37 11 87, 04812 37 11 87. പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. BBA, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ UGC നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. അപേക്ഷ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ടോ കോളേജ് വെബ്സൈറ്റിൽ നിന്നോ ഡൌൺലോഡ് ചെയ്തോ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ വഴിയോ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912 87 39 99, 04912 87 39 99.

0: ഇടുക്കി ചിത്തിരപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒ പി നടത്തുന്നതിന്റെ ഭാഗമായി താൽക്കാലിക തസ്തികയിലേക്ക് ഡോക്ടറുടെ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 26 രാവിലെ 10:30 ചിത്തിരപുരം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത MBBSഉം TCMC രജിസ്ട്രേഷനും. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, പകർപ്പ്, ഒരു ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം നേരിട്ട് ഹാജരാകണം.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആകാശവാണി കൊച്ചി FM 102.3 ലൂടെ. FM ഡയറിയിൽ ഇനി കേൾക്കാം

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറിമസാലകൾ.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ജോൺ പോൾ തിരക്കഥ എഴുതി 1987 കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. മോഹൻലാൽ, തിലകൻ, ഇന്നസെന്റ്, കാർത്തിക തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പ് അച്ചൻ, പാടിയത് യേശുദാസ് അമ്പിളി.
4: കളകളമിളകുമോരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകുമോരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതും ഒരാളുകളമിളകിയ ചുരു

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

സേവന വാർത്തകൾ തുടരുന്നു. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പട്ടികജാതി മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 63 01 28. 85 47 63 01 28.

0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 85 47 52 94 64 എന്ന നമ്പറിലേക്ക്. 85 47 52 94 64. FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 42 സെക്കൻഡും. FM ഡയറിയിൽ ഇനി
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
2: ഫോൺ 8129110087.
3: സോറിയാസിസ് ഒരു ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പരിചരണം ആവശ്യമായ പകർച്ചവ്യാധി അല്ലാത്ത ഒരു ത്വക്ക് രോഗമാണ്. ഈ രോഗത്തിൽ ത്വക്കിൽ ചുവപ്പും വെള്ളി നിറത്തിലുള്ള സ്കെയിൽസും പൊടിപൊടിയായി കാണുന്നു. ഇതിനോടുകൂടെ ചർമ്മം വരണ്ടു പോവുകയും ചർമ്മത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങളാണ്. സോറിയാസിസ് പല തരത്തിലുണ്ട്. ഒന്ന് സ്കിന്നിൽ കാണുന്നത്, പിന്നെയുള്ളത് കയ്യിലും കാലിന്റെയും പാദങ്ങളിലും, അതായത് കൈവെള്ളയിലും കാൽപാദങ്ങളിലും കാണുന്നത്, തലയോടയിൽ കാണുന്നത്, നഖത്തേൽ കാണുന്നത്, സന്ധികളിൽ വരുന്നത്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആകമാനം ശരീരത്തിൽ വരുന്ന എറിത്രോഡേമിക്കും പസ്റ്റുലർ പഴുപ്പ് കുമ്മിളകളുള്ള സോറിയാസിസും. ഇതാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പൊ സോറിയാസിസ് എന്നുള്ളത് സ്കിന്നിൽ എങ്ങനെയാന്ന് പറഞ്ഞാലോ, പലതും പലതിനെ മിമിക് ചെയ്യും, അതായത് അനുകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ചിലരുണ്ട് സോറിയാസിസ് എന്ന് പറഞ്ഞിട്ട് വളരെയധികം നാള് സ്റ്റിറോയിഡ് ലേപനങ്ങളെല്ലാം പുരട്ടി വന്നിട്ട് നമ്മുടെ അടുത്ത് എത്തുമ്പം എന്തായിരിക്കും, വട്ടച്ചൊറി, അതായത് ടീനിയ, ശരീരം നിറയെ ടീനിയായിരിക്കും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവർ പുരട്ടുന്നത് സ്റ്റിറോയിഡ് ലേപനങ്ങളായിരിക്കും, സ്റ്റിറോയിഡിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താണ്, ചികിത്സാ രീതി തെറ്റാകുമ്പോൾ വട്ടച്ചൊറി ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, വട്ടച്ചൊറി വളരെയധികം സ്പ്രെഡും ചെയ്യും. പിന്നെയുള്ളത് ചില തരത്തിലുള്ള സ്കിൻ ക്യാൻസേഴ്സ്, മൈക്കോസിസ് ഫംഗോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. പിന്നെ ചിലർക്ക് എക്സീമകൾ വരും, സോറിയാസിസിന്റെ പോലെ തന്നെ ഇരിക്കുന്ന എക്സീമകൾ. പിന്നെ തലയോടയിൽ വരുമ്പോൾ ഡാൻഡ്രഫുമായിട്ട് താരനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സോറിയാസിസിനെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങൾ.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഡയാന എലിസബത്ത്.
4: ഈ കണ്ണട വെച്ച് മടുത്തു.
5: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപര്യമുള്ളവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484 2423 9 7, 0484 2423 8 7, 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം.

0: സമയം 7 മണി കഴിഞ്ഞ് 20:38 FM ഡയറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 FM ഡയറിയിൽ ഇനി കേൾക്കാം.
1: ദീപസ്തംഭം മഹാശ്ചര്യം. മടുത്ത് തങ്കമ്മേ, മടുത്ത്.
2: ഓ, മടുത്തോ?
1: യോ, കട്ടലെടുത്തോണ്ട് പോലെ ജീവിതം മടുത്തു എന്നാ പറഞ്ഞേ.
2: എന്നാ പറ്റി? അതിനു വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ.
1: ആർക്കും വേണ്ടാത്തൊരു ജന്മമായിട്ട് ഞാൻ മാറി.
2: ആർക്കൊക്കെ വേണ്ടാതായിന്ന്?
1: തങ്കമ്മേ, എന്നെ അംഗീകരിക്കാൻ ഇവിടെ ആരുമില്ല.
2: അങ്ങനെ പറയല്ലേ, കൊമ്പില്ല തേനീച്ചയെ വരെ അംഗീകരിച്ച് കഴിഞ്ഞു.
1: കൊമ്പില്ല തേനീച്ച ആര്? എപ്പോ?
2: പെറു എന്ന രാജ്യേ, ആമസോൺ മഴക്കാടുകളിലെ കൊമ്പില്ല തേനീച്ചകൾക്കാണ് ജീവിക്കാനുള്ള അവകാശം നിയമപരമായി അവര് നൽകിയത്.
1: അല്ല, ഈ അവകാശം കിട്ടുന്ന ആദ്യത്തെ പ്രാണിവർഗമാണോ ഈ കൊമ്പില്ല തേനീച്ച?
2: അതേന്നേ, അവരാണ് ആമസോൺ മഴക്കാടിലെ ഏറ്റവും പ്രായമേറിയ തേനീച്ചവർഗം.
1: എന്നാ പറഞ്ഞാലും ഞാൻ എന്നും അവഗണിക്കപ്പെട്ട ഒരാളാ.
2: എന്നാ പറ്റി അങ്ങനെയൊക്കെ തോന്നാൻ?
1: ഈ നമ്മള് ട്രെയിനിലൊക്കെ പോകുമ്പോഴേ വഴിയിൽ പിള്ളേരെ ടാറ്റ കാണിക്കത്തില്ലേ?
2: ആ, കാണിക്കും.
1: എന്നെ നോക്കി കാണിക്കത്തില്ല.
2: എന്റെ ചിറ്റൂർക്കാവിലമ്മേ.
1: നമ്മൾ ഈ കടയിലൊക്കെ പോയിട്ടേ ഈ പൊറോട്ടയുടെ കൂടെ ചാറ് വാങ്ങത്തില്ലേ?
2: വാങ്ങിക്കും.
1: എല്ലാവർക്കും ഒക്കെ ചെറിയ കഷ്ണം കിട്ടും, എനിക്ക് മാത്രം കിട്ടത്തില്ല. മാത്രമല്ല, ഈ ബസ്സിൽ കയറി നമ്മൾ യാത്ര പോകുമ്പോഴേ നമ്മൾ നിൽക്കുന്ന സീറ്റിന്റെ അടുത്തുള്ള ആള് മാത്രം ഇറങ്ങത്തില്ല.
2: ദുരിത ജീവിതം.
1: ഇപ്പൊ ഈ വെച്ച കട്ടം കണ്ടോ?
2: കണ്ടു.
1: അതിലുകൊണ്ട് ഒരു ഈച്ച.
2: ഹോ, ഭാഗ്യവ.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം,

മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇന്ന് നിശ്ചയിച്ചിരുന്ന അഭിമുഖം മാറ്റിവച്ചു. പല്ലശ്ശന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ഈ മാസം 29 രാവിലെ 11:30 പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റി.

പാലക്കാട് നടുവത്തപ്പാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഈ മാസം 26 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. 2026-27 അധ്യയന വർഷത്തേക്ക് പരിചയസമ്പന്നരായ കുക്ക്, ആയ, വാച്ച്മാൻ തസ്തികകളിലാണ് നിയമനം. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ജോലി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 94-95-03-59. കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരോ വിവാഹിതയല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ അടുത്തമാസം 15 മുമ്പായി നഗരസഭാ ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 34 സെക്കൻഡും. പ്രേക്ഷോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ തിരിച്ചെത്താം ഈ നിലയത്തിലേക്ക് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി. കൂടെയുണ്ടാവുക പ്രേക്ഷോതാക്കളെ, നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ സി മൊയ്തീനും ബിജെപിക്കായി ബി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്രവേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 देशों की यात्रा से कैटलाइज होगा.
0: 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും ബി ബി ഗോപകുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019-ലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തുവരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കി.

0: വച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈവ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റുബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ, ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
1: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽ ഡി എഫിനായി എ സി മൊയ്തീനും

0: ബിജെപിക്കായി ബി ഗോപകുമാർ മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ 35:18. FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 29, റൗളത്ത് ബില്ലുകളും എന്റെ ധർമ്മസങ്കടവും. മാഥേരാനിലേക്ക് താമസം മാറ്റിയാൽ എനിക്ക് കൂടുതൽ വേഗം സുഖമാകുമെന്ന് സ്നേഹിതന്മാരും ഡോക്ടർമാരും ഉറപ്പു പറഞ്ഞതിനാൽ ഞാൻ അങ്ങോട്ട് പോയി. എന്നാൽ മാഥേരാനിലെ വെള്ളം വളരെ കനത്തതാകയാൽ എന്റെ അവിടത്തെ വാസം അത്യധികം ബുദ്ധിമുട്ടുള്ളതായി. വയറുകടി പിടിപെട്ടതുമൂലം എന്റെ ഗുദപ്രദേശം വളരെ മൃദുവായി തീർന്നിരുന്നു. വിള്ളലുകൾ മൂലം മലവിസർജന സമയത്ത് മർമ്മഭേദകമായ വേദന അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ ഭക്ഷിക്കുക എന്ന ആശയം തന്നെ എന്നിൽ ഭയം നിറച്ചു. ആ ആഴ്ച കഴിയും മുമ്പേ എനിക്ക് മഥേരാൻ വിടേണ്ടി വന്നു. ശങ്കർലാൽ ബാങ്കർ ഇതിനോടകം എന്റെ ആരോഗ്യപാലകനായി സ്വയം മാറുകയും ഡോക്ടർ ദലാലിനെ കൊണ്ട് നോക്കിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ ദലാലിനെ കൊണ്ടുവന്നു. പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ വൈഭവം എന്നെ വശീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, പാല് കഴിക്കാതെ നിങ്ങളുടെ ശരീരത്തെ വീണ്ടും ആരോഗ്യമുള്ളതാക്കാൻ എനിക്ക് കഴിയില്ല. അതിനു പുറമെ ഇരുമ്പ് പാഷാണ കുത്തിവയ്പ്പുകൾ കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം പൂർവാവസ്ഥയിലാക്കാമെന്ന് ഞാൻ തീർത്തും ഉറപ്പു തരാം. ഞാൻ മറുപടി നൽകി, നിങ്ങൾക്ക് ആ കുത്തിവയ്പ്പുകൾ എന്നിൽ നടത്താം, പക്ഷേ പാല് മറ്റൊരു വിഷയമാണ്. അത് കഴിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിജ്ഞ ശരിക്കും ഏതു വിധത്തിലാണ്? ഡോക്ടർ അന്വേഷിച്ചു. എന്റെ പ്രതിജ്ഞയുടെ മുഴുവൻ ചരിത്രവും കാരണങ്ങളും ഞാൻ വിവരിച്ചു. പാല് മുഴുവൻ കിട്ടാൻ വേണ്ടി പശുവിനെയും എരുമയെയും ഫൂക്ക എന്ന പീഡനത്തിന് വിധേയമാക്കുന്നതിനെപ്പറ്റി അറിയാനിടയായതു മുതൽ എനിക്കെങ്ങനെ പാലിനോട് വെറുപ്പുണ്ടായെന്നും മറ്റും വിശദമാക്കി. കൂടാതെ പാൽ പ്രകൃത്യാ മനുഷ്യന്റെ ഭക്ഷണമല്ലെന്ന അഭിപ്രായം എനിക്ക് എക്കാലവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനതിൻ്റെ ഉപയോഗം പാടെ ഉപേക്ഷിച്ചു. ഈ സംഭാഷണം മുഴുവൻ കേട്ടുകൊണ്ട് കസൂർബ എന്റെ കട്ടിലിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ തീർച്ചയായും ആടിന്റെ പാല് കഴിക്കാൻ നിങ്ങൾക്ക് വിരോധമുണ്ടാവാനിടയില്ലോ? കസ്തൂർബ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഡോക്ടറും അതുതന്നെ പറഞ്ഞു, നിങ്ങൾ ആട്ടിൻപാല് കുടിക്കുമെങ്കിൽ എനിക്കത് മതി. ഞാൻ കീഴടങ്ങി. സത്യാഗ്രഹ സമരം ഏറ്റെടുക്കാനുള്ള എന്റെ തീവ്ര അഭിലാഷം എന്നിൽ ജീവിക്കാനുള്ള ശക്തമായ ആഗ്രഹം സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ട് എന്റെ പ്രതിജ്ഞയുടെ സാരാംശത്തെ ബലികഴിച്ചുകൊണ്ട് അതിന്റെ വാച്യാർത്ഥം പാലിക്കുന്നതിൽ ഞാൻ സംതൃപ്തിയടഞ്ഞു. എന്നാൽ പ്രതിജ്ഞയെടുക്കുമ്പോൾ പശുവിന്റെയും എരുമയുടെയും പാലിന്റെ കാര്യമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും സ്വാഭാവികമായും അതിൽ എല്ലാ മൃഗങ്ങളുടെയും പാല് അടങ്ങിയിരുന്നു. മാത്രമല്ല, പ്രകൃത്യാ പാൽ മനുഷ്യരുടെ ഭക്ഷണമല്ലെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ പാൽ ഒട്ടും കഴിക്കുന്നത് ശരിയല്ലതാനും ജീവിക്കാനുള്ള ഇച്ഛ സത്യത്തോടുള്ള ഭക്തിയേക്കാൾ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞു. അങ്ങനെ സത്യാരാധകൻ തന്റെ വിശുദ്ധ ആദർശത്തെ സത്യാഗ്രഹ സമരം നടത്താനുള്ള മോഹത്താൽ ഒരിക്കൽ ബലികഴിച്ചു. ഈ പ്രവൃത്തിയുടെ ഓർമ്മ ഇപ്പോഴും എന്റെ ഹൃദയത്തെ നീറ്റുകയും എന്നിൽ പശ്ചാത്താപം നിറക്കുകയും ചെയ്യുന്നു. ആട്ടിൻപാല് എങ്ങനെ ഉപേക്ഷിക്കാമെന്ന് ഞാൻ നിരന്തരം ചിന്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ സേവന തൽപരതയെന്ന അതിസൂക്ഷ്മമായ ആ പ്രലോഭനത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കാൻ എനിക്കിതുവരെ കഴിയുന്നില്ല. അത് എപ്പോഴും എന്നെ പിടിയിൽ വച്ചിരിക്കുന്നു.

പാങ്കം സ്വരമുഖരം. ഈ ഗാനത്തിന്റെ നൊട്ടേഷൻ ഒന്ന് നോക്കാം. നീ സദാ നീ ദമഗ സഗ മകരി സ സ ദ നി സ സഗ.

രാഗം ഗിരിജ മേളാർത്ത പദ്ധതിയിലെ 15-ാമത്തെ മേളരാഗമായ മായാമാളവ ഗൗളരാഗത്തിന്റെ ജന്യമാണ് ഗിരിജ എന്ന രാഗം. ഇതിന്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നോക്കാം.

ഇതൊരു ഔഡവ ഷാഡവ രാഗമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഭൈരവ് ദാട്ടിലെ ജന്യരാഗം കൂടിയാണ് ഗിരിജ എന്ന രാഗം. ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധരിഷഭം, അന്ധരഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കാകളിനിഷാദം, ഷഡ്ജം. 1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന മലയാള സിനിമയിലെ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ. ഈ ഗാനമൊന്ന് നമുക്ക് കേൾക്കാം.

0: FM ഡയറിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: കെ കേളപ്പന്റെയും ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെയും നേതൃത്വത്തിൽ 40 വോളണ്ടിയർമാരടങ്ങിയ ഒരു സംഘം രാവിലെ നേരത്തെ ഘോഷയാത്രയായി കടപ്പുറത്തെത്തി നിയമലംഘനത്തിന് തയ്യാറായി അണിനിരന്നു. വലിയൊരു സംഘം പോലീസുകാർ ഉടനെ അവരെ വളഞ്ഞു. പോലീസുകാരെ അണുപോലും കൂസാതെ തങ്ങളുടെ കാര്യനിർവഹണത്തിൽ അല്പവും ചഞ്ചലപ്പെടാതെ വോളണ്ടിയർമാർ ജോലി തുടങ്ങി. കൃഷ്ണസ്വാമി അയ്യർ, അബ്ദുറഹിമാൻ, മൊയാരത്ത് ശങ്കരൻ നമ്പ്യാർ എന്നീ സത്യാഗ്രഹികൾ കടലിൽ നിന്നും ഉപ്പുവെള്ളം മുക്കിക്കൊണ്ടുവന്നു. മറ്റു വോളണ്ടിയർമാർ അടുപ്പുകൂട്ടി. ഇത്രയുമായപ്പോഴാണ് വെള്ളക്കാരനായ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് അവിടെ ശരം പോലെ വന്നിറങ്ങിയത്. പോലീസുകാർ സജ്ജരായി കഴിഞ്ഞു. അതേവരെ പലവിധ മനോഭാവങ്ങൾ സ്ഫുരിച്ചിരുന്ന പോലീസുകാർ വികാരരഹിതരായി ഒരുങ്ങി നിന്നു. പോലീസ് സൂപ്രണ്ട് വന്ന് സായിവിന്റെ മലയാളത്തിൽ, ഇതൊരു നിയമവിരുദ്ധ യോഗമാണ്, നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് ആജ്ഞാപിച്ചു. കൽപ്പന വോളണ്ടിയർമാർ കൂസുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ ചാർജ് ചെയ്യുവാൻ പോലീസ് സൂപ്രണ്ട് കൽപ്പന കൊടുത്തു. പോലീസുകാർ പലവിധത്തിലും വോളണ്ടിയർമാരെ ഉപദ്രവിച്ചു. ലാത്തികൾ ഉയരുന്നതും താഴുന്നതും കാണാമായിരുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്നാർത്തു വിളിച്ചുകൊണ്ട് വോളണ്ടിയർമാർ അടികൾ സന്തോഷപൂർവ്വം സഹിച്ചു. അടികൊള്ളാത്തവരോ കുത്തുകൊള്ളാത്തവരോ വോളണ്ടിയർമാരുടെ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു. പോലീസ് സൂപ്രണ്ട് ബാൽക്ലിയും ഡെപ്യൂട്ടി സൂപ്രണ്ട് ആമുവും സബ് ഇൻസ്പെക്ടർ രാമൻ നായരും വോളണ്ടിയർമാരെ ലോഭം കൂടാതെ അടിക്കുകയും ബൂട്ട്സിട്ട് ചവിട്ടുകയും ചെയ്തിരുന്നു. അല്പം കഴിഞ്ഞ് കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, ആർ വി ശർമ്മ, കെ മാധവൻ നായർ, പി കൃഷ്ണപിള്ള എന്നിവരെ അറസ്റ്റ് ചെയ്തു. വാറണ്ട് കണ്ടാലല്ലാതെ വരില്ലെന്ന് വാശിപിടിച്ച ചിലരെ മണ്ണിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്ത നേതാക്കന്മാരെ തൽക്ഷണം ഹജൂരിലേക്ക് കൊണ്ടുപോയി. സബ് ഡിവിഷണൽ ഓഫീസർ സൽദാനയുടെ കോടതിയിൽ ഹാജരാക്കി. പ്രതികൾ വിചാരണയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനാൽ കോടതി അവരെ 2 വകുപ്പുകളിലായി ഒട്ടാകെ 9 മാസം വീതം കഠിന തടവിന് ശിക്ഷിച്ചു. വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും മെറ്റിൽഡയും ദേവകിയും കരച്ചിലടക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. സത്യാഗ്രഹികൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയിട്ടുണ്ടാവും. ഇനി 9 മാസം കഴിഞ്ഞാൽ മാത്രമേ കാണാൻ കഴിയൂ. നീണ്ട 9 മാസം. മെറ്റിൽഡ ദീർഘമായി ശ്വസിച്ചു. മെറ്റിൽഡ പോക്കുവെയിലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വല്ലാത്തൊരു മൗനം അവിടെ ഘനീഭവിച്ചു നിൽക്കുന്നു. ആർക്കും ഒന്നും പറയുവാൻ തോന്നുന്നില്ല. അതേസമയം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? കോഴിക്കോട് കടപ്പുറത്ത് അരങ്ങേറിയ സംഭവങ്ങളൊക്കെ അവർ മനസ്സിൽ കാണുകയായിരുന്നു. അത്തരമൊരു സംഭവത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ തന്നെ. ചവിട്ടേറ്റ് പിടയുമ്പോഴും ത്രിവർണ പതാക നെഞ്ചത്തടുക്കി പിടിച്ച് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിക്കുകയായിരുന്നു അവർ. നാടൊട്ടുക്കും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും എന്തെങ്കിലും ചെയ്യണ്ടേ? ശ്രീധരൻ ഡോക്ടറിൽ നിന്നും എന്തെങ്കിലും ഒരാശയം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. മെറ്റിൽഡ ഏതാണ്ട് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നുവെന്ന് തോന്നിയപ്പോൾ ശ്രീധരൻ ഡോക്ടറും ആലോചിക്കുവാൻ തുടങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടത്? കേളപ്പന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ഇനി കുറച്ചുകാലം കേളപ്പന്റെ സാന്നിധ്യമുണ്ടാകില്ലല്ലോ. കേളപ്പനേറ്റ മർദ്ദനവും കേളപ്പന്റെ അറസ്റ്റും മെറ്റിൽഡയെ അഗാധമായി വേദനിപ്പിച്ചിരിക്കാം. നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മാനസികമായ ഈ ഭാരത്തെ ലഘൂകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുള്ള മാർഗമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരാശയം വീണുകിട്ടിയതുപോലെ ഡോക്ടർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നടുവിൽ കൈകളമർത്തി ഒന്ന് ഞെരിഞ്ഞു. പിന്നെ എല്ലാവരുടെയും മുഖത്തേക്ക് കണ്ണുകൾ അമർത്തി ചോദിച്ചു, നമുക്ക് ആദ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? അവർക്കാർക്കും അതിന്റെ ആശയം മനസ്സിലായില്ല. നമ്മുടെ പ്രവർത്തനം ഇന്നുവരെ വളരെ ഒതുങ്ങിയ മട്ടിലായിരുന്നു. ഏതെങ്കിലും വീടുകളിൽ ഒത്തുകൂടുന്നു, പൊതുക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അത്രമാത്രം മതിയോ? ഇന്നു മുതൽ നമ്മൾ നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രത്യക്ഷമായി തന്നെ ഇറങ്ങുന്നു. ഇതൊരവസരമാണ്. എന്തു പറയുന്നു? ഡോക്ടറെ, നല്ല കാര്യം തന്നെ, ഞങ്ങൾ തയ്യാർ. മെറ്റിൽഡയും ദേവകിയുമാണ് ആദ്യം പ്രതികരിച്ചത്. തുടർന്ന് മറ്റെല്ലാവരും പറഞ്ഞു, ദർസർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അപ്പോഴാണ് അതിലുള്ള അപകടം ഡോക്ടർ തിരിച്ചറിഞ്ഞത്. മെറ്റിൽഡയും ദേവകിയും ഉത്സാഹത്തോടെ എന്തിനോ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവരോട് പറയാൻ വിമുഖതയുണ്ട് എന്ന ഭാവത്തിൽ ഡോക്ടർ തെല്ലിട നിശബ്ദനായി. പിന്നെ പറഞ്ഞു,

0: ഇന്നത്തെ പരിപാടിയിൽ മെറ്റിൽഡയും ദേവകയും ചേരണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അവർ മിസ്ട്രസ്സുമാരാണ്, സർക്കാരിന് നടപടിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് തൽക്കാലം പിന്നിൽ നിന്നാൽ മാത്രം മതി, ഞങ്ങൾക്കൊരു തുണയായി. തെല്ല് അപ്രിയത്തോടെയാണെങ്കിലും അവർ മൗനം പാലിച്ചു. ദർസർ ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല, ഒരാൾ സൂചിപ്പിച്ചു. അതെ, ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ ഈ നാട്ടിൽ ഒരു പ്രകടനം നടത്തുന്നു. അതിനു പറ്റിയ ദിവസം ഇന്നാണ്. ചിലപ്പോൾ അടിയേൽക്കേണ്ടി വരും. വരുന്നവർ അത് കൊള്ളാനും തയ്യാറാകണം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ഞാള് തയ്യാർ. പൂവെടിത്തറ തൊട്ട് പയ്യോളി ചീർപ്പ് വരെയാണ് പ്രകടനം. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയാണ് പോകേണ്ടത്. എന്താണുണ്ടാവുക എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. ഇത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും ആരും അതിലൊട്ടും ആശങ്കപ്പെട്ടില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു അവർ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ ഇതേ സമയത്ത്.

0: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് യു പി എസ് സി പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്തമാസം ആദ്യവാരം പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. വെബ്സൈറ്റ് ഐഡി www.kyle.kerala.gov.in. ഈ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 80 75 76 85 37.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ ഒബിസി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൌജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 96 82 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 94 95 99 96 82.
3: വെഡിങ് ഫിക്സ് ചെയ്തോലെ എങ്കി, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: FM ഡയറിയിൽ ഇനി കേൾക്കാം.
5: എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്.
5: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
7: ഹലോ,
8: എന്റെ പേര് അൽക്രീസ് എന്നാണ്. സ്ഥലം എടപ്പള്ളി. ഏവിയേഷൻ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതാണ് എന്റെ ആഗ്രഹം, അതെടുക്കാൻ വേണ്ടിട്ടാണ്.
7: എന്താ പഠിച്ചത്? പ്ലസ് ടു ആണോ?
8: പ്ലസ് ടു.
7: ശരി,
8: ഞാൻ പൈലറ്റ് ട്രെയിനിങ് നോക്കാൻ വേണ്ടിട്ടാണ്.
7: മോള് പഠിച്ചത് പ്ലസ് ടു. ഏത് സ്ട്രീമാണ്? സയൻസ് ആണോ, കോമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ?
8: ബയോമാത്സ്.
7: ബയോമാത്സ്. മാത്സ് ഉണ്ട്. മാത്സിന് എത്ര മാർക്ക് ഉണ്ട്?
8: മാത്സിന് എനിക്ക് ബി പ്ലസ് ആണ്.
7: CBSE ആണോ, സ്റ്റേറ്റ് ആണോ?
8: ഞാൻ സ്റ്റേറ്റ് ആണ്.
7: ടെൻത്തില് മാത്സ് എത്രയാ?
8: ടെൻത്തില് മാത്സ് എനിക്ക് എ പ്ലസ് ആണ് തോന്നുന്നത്.
7: മാത്സ് വീക്ക് ആണ് മോളെ. മാത്സ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആലോചിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈലറ്റ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് കണക്കാണ്. പെർമിറ്റേഷൻ കോമ്പിനേഷനൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ തെറ്റ് പറയുന്നില്ല. മോള് നന്നായിട്ട് ശ്രദ്ധിച്ച് പ്ലസ് ടു കഴിഞ്ഞോ? മാത്സിന് മുൻഗണന കൊടുത്ത് പഠിക്കുക. മാത്സ് പഠിക്കാൻ പറ്റിയ കുറേ ആപ്പുകളുണ്ട്. ഇൻ്റഗ്രേഷനൊക്കെ നന്നായിട്ട് പഠിക്കുക. പൈലറ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പെർമിറ്റ് ചെയ്യണമെങ്കിൽ നല്ല കോഴ്സാണ്, പഠിക്കാം. നമ്മൾക്ക് ഏകദേശം 28 പൈലറ്റ് ട്രെയിനിങ് കോളേജസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലുണ്ട്. അതിൽ ചേരാം. ഫീസ് കൂടുതലാണ്, കുറച്ച് 100,000 രൂപ വരും. അത് ചേരുക, നല്ല കോഴ്സാണ്.

0: നമുക്ക് രണ്ട് രീതിയിൽ പോവാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് 18 മാസത്തെ കോച്ചിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 14 മാസത്തെ കോച്ചിങ്ങിന് പോവാം. അത് നമ്മളുടെ സൗകര്യമാണ്. ഇപ്പം കുറച്ചധികം ആൾക്കാർ ഡിഗ്രി കഴിഞ്ഞു ബി എസ് സി മാത്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകണം. പ്ലസ് ടു കഴിഞ്ഞും പോവാം. അതിൻ്റെ ആ ഫ്ലൈയിങ് സ്കൂൾസ് ഇൻ ഇന്ത്യ, ഫ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ, നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ ലിസ്റ്റ് കിട്ടും. ഓരോ ലിസ്റ്റും നമ്മൾ നോക്കിയാൽ അവരുടെ ഫീസ്, ഘടന, എത്രത്തെ കോഴ്സ്, എവിടെ ജോലി കിട്ടുന്നൊക്കെ പറയും. ഭയങ്കര സ്കോപ്പുള്ള കോഴ്സാണ്. പ്രൈവറ്റ് എയർലൈൻസിന് 29% ഇപ്പോൾ കോ പൈലറ്റ്സ് ലേഡീസാണ്, പെൺകുട്ടികളാണ്. കുറേ അധികം ആൾക്കാർ പോകുന്നുണ്ട്, സക്സസ്ഫുൾ ആകുന്നുണ്ട്. ധൈര്യമായിട്ട് പഠിക്കണം കേട്ടോ.
1: സമയം 8 മണി.
2: ആകാശവാണി FM വാർത്തകൾ.
1: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDF സ്ഥാനാർത്ഥി AC മൊയ്തീനും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് ഉഷസ് പദ്ധതി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇനി കേൾക്കാം
1: ശാസ്ത്രദീപ്തി.
2: അടുത്ത സൗരയൂഥത്തിലേക്ക് ഒരു ഗ്രഹം കൂടി വന്നാൽ എങ്ങനെയായിരിക്കും? ഒറ്റയാനായി ചുറ്റി നടക്കുന്ന ഒരു ഫ്രീക്കൻ ഗ്രഹം സൗരയൂഥത്തിലെത്തിയാൽ എന്തു സംഭവിക്കും? നമ്മുടെ ക്ഷീരപഥത്തിൽ ഒറ്റയാന്മാരായി നടക്കുന്ന നിരവധി തെമ്മാടി ഗ്രഹങ്ങളുണ്ട്. ചിലർ ഇടയ്ക്കൊക്കെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ പരിസരത്തെത്താറുമുണ്ട്. ഭൂമിയുടെ 10,000 മടങ്ങ് വലിപ്പമുള്ള അങ്ങനെയൊരു ഗ്രഹം സൗരയൂഥത്തിലെത്തിയാലോ? അതിവേഗത്തിലാവും ഈ ഗ്രഹത്തിൻ്റെ വരവ്. നിർഭാഗ്യവശാൽ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ ഭൂമിയുടെ പൊടി പോലും കിട്ടില്ല. പക്ഷേ പേടിക്കണ്ട, നമ്മുടെ സൗരയൂഥം അതിവിശാലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഗ്രഹം വന്നാലും ഒരു കൂട്ടിയിടിക്ക് സാധ്യത തീരെ കുറവാണ്. സൗരയൂഥത്തിലെ വമ്പനായ വ്യാഴത്തിൻ്റെ 13 വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് വരുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആകർഷണ ശക്തിയും വളരെ കൂടുതലായിരിക്കും. അത് കാരണം സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥത്തിൻ്റെ ഷേപ്പ് തന്നെ അവൻ മാറ്റും. ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ദീർഘവൃത്തമായി മാറും ഭൂമി അടക്കം എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥം. ഭൂമിയുടെ പ്രവണപഥം മാറിയാൽ പിന്നെ ചൂടും തണുപ്പുമൊന്നും ഇന്നത്തെ പോലെ ആവില്ല. ജീവികളെ അത് ദോഷകരമായി ബാധിക്കും. ഇനി ഒരു കാര്യം കൂടി, മനുഷ്യന് ശീതരക്തം ഉള്ളവരായാൽ എന്താകും? പക്ഷികൾക്കും മനുഷ്യർ ഉൾപ്പെടുന്ന സസ്തനികൾക്കും ഒരു സൂപ്പർ പവറുണ്ട്. ശരീരത്തിന് ചൂട് ഒരുപോലെ നിലനിർത്താനാവും. അതായത് പുറത്തെ ചൂടും തണുപ്പും ഒന്നും നമ്മുടെ താപനില മാറ്റില്ല. എൻഡോതെർം അഥവാ ഉഷ്ണ രക്തജീവികൾ എന്നാണ് ഇവയ്ക്ക് പേര്. ചുറ്റുവട്ടത്തെ താപനിലയ്ക്കനുസരിച്ച് അവരുടെ താപനിലയും മാറും. ആവശ്യമായ ചൂട് വെയിൽ കാഞ്ഞും മറ്റുമാണ് അവർ സംഘടിപ്പിക്കുന്നത്. ഉരഗങ്ങളും ഉഭയജീവികളും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇവരാണ് എക്ടോതേം അഥവാ ശീതരക്തജീവികൾ. മനുഷ്യർക്കും ശീതരക്തം ആയിരുന്നെങ്കിലോ?

0: തീറ്റ കാര്യത്തിലാവും പ്രധാന മാറ്റം ഉണ്ടാവുക. ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി പോലും അപ്പോൾ നമുക്ക് ആവശ്യമായി വരില്ല. കാരണം ഉഷ്ണരക്തമുള്ള ജീവികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ താപനില നിലനിർത്താൻ നന്നായി ആഹാരം കഴിക്കണം. എന്നാൽ ശീതരക്തക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ശരീരത്തിന് ആവശ്യമായി ചൂട് കിട്ടാനുള്ള വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നശിക്കും. അതോടെ വഴിയെ പോകുന്ന എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും. ശരീരത്തിന് ആവശ്യമായി ചൂട് നൽകുക എന്നത് പിന്നെ നമുക്ക് ഒരു അത്യാവശ്യമായി മാറും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
2: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
4: ഇന്ന് ഈ പരിപാടിയിൽ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം.
5: ഇന്ന് FML ചർച്ച ചെയ്യുന്നത് ജോയിന്റ് റീപ്ലേസ്മെന്റ് അഥവാ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ്. ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യം എന്താണ്? ശരിക്കും നമുക്ക് അതേക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാം എന്ന് തോന്നുന്നു.
6: നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട സന്ധികൾ, അതിലെ മുട്ട്, നീ ജോയിന്റ്, ഇടുപ്പ്, ഹിപ് ജോയിന്റ്, തോൾ അഥവാ ഷോൾഡർ ജോയിന്റ്, ഇതിന് എന്ത് കാരണങ്ങൾ കൊണ്ട് ആവട്ടെ തേയ്മാനം സംഭവിച്ച് അതുമൂലം അസഹനീയമായ വേദനയും നമ്മുടെ ഫങ്ഷണൽ ലിമിറ്റേഷനും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി അഥവാ സന്ധി മാറ്റിവയ്ക്കൽ. അപ്പോൾ ഇത് ആവശ്യമാവുന്ന ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതായത് അസഹനീയമായ വേദന, നമ്മുടെ ഫങ്ഷണൽ ലിമിറ്റേഷൻ, പിന്നെ എന്തെങ്കിലും ഡിഫോമിറ്റി അല്ലെങ്കിൽ അതിനുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുക ജോയിന്റിന്, അതാണ് മെയിനായിട്ട് ഉള്ളത്.
5: ശരിക്കും ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അതൊരു സർജിക്കൽ കറക്ഷൻ, അതല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ അത് ശരിയാക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയുമോ?
6: ശരിക്കും സന്ധി മാറ്റൽ ശസ്ത്രക്രിയ നമ്മുടെ ജോയിന്റിന്റെ ഉള്ള എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ അല്ല. ശരിക്കും അത് എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് ആണ് അതിന്റെ പ്രൈമറി ഇൻഡിക്കേഷൻ. നമ്മുടെ തേയ്മാനം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് നോക്കുമ്പോൾ അതിലെ ആദ്യ ഘട്ടങ്ങളെല്ലാം മറ്റ് രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, മരുന്ന് കൊണ്ടും നമ്മുടെ വ്യായാമം കൊണ്ടും ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് കൊണ്ടും ഒക്കെ. അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്റ്റേജിലെത്തുമ്പോഴാണ് ഈ മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അഥവാ ഇടുപ്പ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയൊക്കെ നമ്മൾ പൊതുവെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒരു കറക്ഷനാണ് എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി അതിന് നമുക്ക് കുറച്ചും കൂടെ കറക്റ്റ് ടേം റീസർഫസിങ് എന്ന് പറയുന്നതായിരിക്കും ശരി. തേഞ്ഞു പോയ പാർട്ടുകൾ നമ്മൾ ആർട്ടിഫിഷ്യലായ മെറ്റൽ ഇംപ്ലാന്റ്സ് കൊണ്ട് പകരം ചെയ്തിട്ട് ഫങ്ഷൻ റിസ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ള ഒരു പ്രക്രിയയാണ്.
5: എന്ന് പറഞ്ഞാൽ നമ്മുടെ കേടുവന്ന ഡാമേജ് പാർട്സായ അതെല്ലാം എടുത്ത് മാറ്റുന്നു,
6: കറക്റ്റ്,
5: പകരം അത് മറ്റൊരു.
6: അതെ, നമ്മൾ പൊതുവെ ഇതിൽ ഈ ശസ്ത്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ള അസ്ഥിയുടെ ഭാഗങ്ങൾ, അതിനകത്ത് നമ്മുടെ തരുണാസ്ഥി, അതിനോടനുബന്ധമായ കുറച്ച് അസ്ഥിയുടെ ഭാഗങ്ങൾ ആദ്യം പരുവപ്പെടുത്തിയെടുത്തതിന് ശേഷം ആർട്ടിഫിഷ്യലായ പ്രോസ്തസിസ്, അത് പൊതുവെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്, കൊബാൾട്ട് ക്രോമിയം അല്ലെങ്കിൽ ടൈറ്റാനിയം അതുപോലുള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പാർട്സും അതിൻ്റെ ആർട്ടിക്കുലേറ്റിംഗ് കറക്റ്റായിട്ട് ആ മൂവ് ചെയ്യുന്ന ഭാഗങ്ങളിൽ പോളിയത്ലീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്ലാസ്റ്റിക് കൊണ്ടുള്ള സാധനം കൊണ്ട് ഫില്ല് ചെയ്യുന്നു. അതാണ് പൊതുവെ ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് പ്രോസസ്സിന്റെ ഏകദേശ ഘടന.
5: അപ്പോൾ ഇതാണ് ഉപയോഗിക്കാറുള്ളത്.
6: സെറാമിക് എന്ന് പറയുന്നത് ഇപ്പോൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് വ്യാപകമായി ചെയ്യുന്ന ഒരു മെറ്റൽ അല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇന്നോവേഷനിൽ വരുന്ന തുടങ്ങുന്ന ഒരു മെറ്റലാണ്. ഇതിൽ ഇടുപ്പ് റീപ്ലേസ്മെന്റിൽ സെറാമിക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, പർട്ടിക്കുലർലി നമ്മുടെ ജോയിന്റിന്റെ ബോള് വരുന്ന ഭാഗങ്ങളിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ സെറാമിക് ഇംപ്ലാന്റ് ഒരു വളരെ പുതിയ ഇന്നോവേഷനാണ്. അത് വ്യാപകമായിട്ട് ലോകത്ത് എവിടെയും തന്നെ യൂസ് ചെയ്ത് അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഈ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്, വളരെ എക്സ്പെൻസീവ് ആണ്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. കൂടുതൽ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നത് കൊബാൾട്ട് ക്രോമിയത്തിന്റെ ബേസ് മെറ്റൽ വരുന്നതും പിന്നെ അതിന് കോട്ടിംഗ് ഉള്ള ഇംപ്ലാന്റുകളാണ് അധികം യൂസ് ചെയ്യുന്നത്.
5: സാധാരണ ഈ സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ ഗുണഫലങ്ങൾ എന്തെല്ലാമാണ് ഒരു രോഗിക്ക്?
6: നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ തേയ്മാനത്തിന്റെ അങ്ങേ അറ്റം എത്തുമ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ ഒരു രോഗിയെ സംബന്ധിച്ച് അവർക്കൊരു

0: ഒരു മൂന്നോ നാലോ അടി പോലും നടക്കാനുള്ള പ്രയാസം. എവിടെ പോയാലും അപ്പോൾ തന്നെ ഒരു ചെയറൊക്കെ അന്വേഷിക്കേണ്ടി വരിക. ഒരു അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാതെ വരിക. സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റില്ല. ഡോക്ടർ മറ്റോ വ്യായാമം വല്ലതും സജസ്റ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ജോയിൻറ് റീപ്ലേസ്മെൻറ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബൈലായ പെയിൻ ഫ്രീ ആയിട്ടുള്ളൊരു ജോയിൻറ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ലഭിക്കുന്നതോടുകൂടി ഒന്ന് പെയിൻ പേഷ്യൻ്റ് ഇല്ലാതെയായി, രണ്ട് ജീവിതത്തിൽ എക്സസൈസും വ്യായാമവും അതുപോലുള്ള മറ്റ് ശീലങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, മൂന്ന് ഒബ്വിയസ്ലി ഫങ്ഷൻ ആയിട്ടുള്ള റിക്കവറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുക.
1: നമ്മൾ സാധാരണ ഇപ്പോൾ ഈ മൊട്ട് മാറ്റി വയ്ക്കൽ ഡോക്ടർ പറയണ്ടായി, അത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അതല്ലാതെ അപ്പോൾ പാർഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ, എങ്ങനെയാണത്?
0: തീർച്ചയായും. അപ്പോൾ അത് വളരെ ഒരു നല്ല ചോദ്യമാണ്. നമ്മൾ പൊതുവേ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് നമ്മൾ ഓഫർ ചെയ്യുന്നത് മുട്ട് ഏതാണ്ട് മുഴുവനായി തന്നെ ഡീജനറേറ്റീവ് ചേഞ്ച് തേയ്മാനം സംഭവിക്കുമ്പോൾ, അതായത് അറ്റ്ലീസ്റ്റ് രണ്ട് കമ്പാർട്ട്മെൻ്റ് എങ്കിലും, മുട്ട് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രൈ കമ്പാർട്ട്മെൻ്റൽ അഥവാ മൂന്ന് കമ്പാർട്ട്മെൻറ്റും ഇൻവോൾവ് ആയിട്ടുള്ളതിന് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് തന്നെ സൊല്യൂഷനുള്ളൂ. രണ്ട് കമ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും മറ്റ് കമ്പാർട്ട്മെൻറ്റും പിന്നീട് എന്തായാലും പ്രായാധിക്യം കൊണ്ട് ഡീജനറേറ്റീവ് ചേഞ്ചസ് വരും എന്നുള്ള കാരണം കൊണ്ട് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് നമ്മൾ സൊല്യൂഷൻ പറയുക. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ഏർലി ഫോർട്ടീസ്, 40 വയസ്സ്, 50 വയസ്സിന് മുമ്പുള്ള രോഗികളിൽ ചിലപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിന് മാത്രമാണ്, കൂടുതലും മീഡിയൽ സൈഡ് അതായത് നമ്മുടെ മുട്ടിൻ്റെ ഉൾഭാഗത്തുള്ള കമ്പാർട്ട്മെൻറ്റിനാണ് അത് മാത്രമായിട്ട് തേയ്മാനം സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ് അഥവാ മൈക്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതിനകത്ത് ആ ഡാമേജായ കമ്പാർട്ട്മെൻറ്റ് മാത്രം നമ്മൾ ഇതേപോലെ റീസർഫസ് ചെയ്യുകയാണ്. അപ്പോൾ അത് കൊണ്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ അപേക്ഷിച്ച് ചെറിയ മുറിവുകൾ മതി, റിക്കവറി ടൈം വളരെ ഫാസ്റ്ററാണ്, നീക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാവും കംപ്ലീറ്റ് നീ മാറ്റാത്തതുകൊണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിന്നീട് ഒരു 40 വയസ്സിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോൾ മറ്റ് കമ്പാർട്ട്മെൻറ്റിലും കൂടി തേയ്മാനം സംഭവിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിലോട്ട് അത് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും ഉണ്ട്.
1: ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അതായത് മുട്ട് മുഴുവനായി മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കത് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമോ?
0: അഗെയിൻ, സർജറി കഴിഞ്ഞിട്ടുള്ള ഓരോ സ്റ്റേജിൻ്റെയും ഡിഫറൻസസ് അനുസരിച്ചാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗെയ്റ്റ് പാറ്റേൺ, അതായത് നടക്കുന്നതിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ പോകെ പോകെ മുട്ടുമാറ്റി വെക്കുന്നതിന് തൊട്ട് മുമ്പ് രോഗി നടന്നിരുന്നതിനേക്കാൾ ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഗെയ്റ്റ് പാറ്റേൺ ആയിരിക്കും സാധാരണ ഒരു സക്സസ്ഫുൾ നീ റീപ്ലേസ്മെൻറ്റിന് ശേഷം പേഷ്യൻ്റിന് ഉണ്ടാവുക. പർട്ടിക്കുലർലി ഇപ്പോൾ ഒരു 75 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാണ് മുട്ടുമാറ്റി വെക്കുന്നതെങ്കിൽ അദ്ദേഹം ഒരു 10-30 വർഷം മുമ്പ് എങ്ങനെ നടന്നിരുന്നോ ആ ഒരു ഗേറ്റ് പാറ്റേണിലോട്ട് നമുക്ക് റിസ്റ്റോർട്ട്
1: പൂർണ്ണമായും മടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ കഴിയും.
0: ഇപ്പോഴത്തെ ആധുനികമായ ഇംപ്ലാന്റുകളിൽ അതിന് ഹൈ ഫ്ലെക്സ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ മുട്ട് മടക്കി വെക്കൽ ഒരു ഹെൽത്തി ആയ നോർമൽ നീ ഏകദേശം 140 ഡിഗ്രി വരെ മടങ്ങുമെങ്കിൽ ഇത് ഓൾമോസ്റ്റ് അതിനോട് ചേർന്നിരിക്കുന്ന ഒരു റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് 120 ഡിഗ്രിയിൽ കൂടുതൽ എന്തായാലും അച്ചീവ് ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് ഒരു 140 ഡിഗ്രി എന്നുള്ളത് എഗെയിൻ പേഷ്യൻറ്റിൻ്റെ ഫിസിക്കും മറ്റു പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. എങ്കിലും നിയർ നോർമൽ ആയിട്ടുള്ള ഫുൾ ഫ്ലെക്ഷനും എക്സ്റ്റെൻഷൻ ഡെഫിനറ്റ്ലി 100% റിസ്റ്റോറേഷനാണ്. ലിംബ് ലെങ്ത്തിന് പൊതുവെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിൽ വ്യത്യാസമൊന്നും വരാറില്ല. അപ്പോൾ ഒരു ലിംബ് നോർമൽ അവസ്ഥയിലോട്ട്, നിയർ നോർമൽ അവസ്ഥയിലോട്ട്, ഫങ്ഷണൽ അവസ്ഥയിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആക്ടിവിറ്റീസ് അഗെയിൻ പെർമിറ്റഡ്. അപ്പോൾ അതിനകത്ത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ നമുക്ക് സുഗമമായിട്ട് പെയിൻ ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും, അത്യാവശ്യം സ്പീഡിൽ ജോഗ് ചെയ്യാൻ സാധിക്കും, സ്റ്റെപ്പ് കയറി ഇറങ്ങാം, സ്വിമ്മിങ് ജോഗിങ് അതുപോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം, ലൈറ്റ് ആയിട്ടുള്ള റിക്രിയേഷണൽ, ഈവൻ ഡബിൾ ആയിട്ടുള്ള ടെന്നീസ് പ്ലേ വരെ ഇവൻച്വലി പേഷ്യൻറ്റിന് സാധിക്കും. പക്ഷേ നമ്മൾ ഹൈ സ്പീഡിൽ ഓടിയുള്ള ആക്ടിവിറ്റീസ്, അത്ലറ്റിക് ലെവലിലുള്ള സ്പോർട്സ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ പോലെയുള്ള സംഭവങ്ങൾ, എപ്പോഴും ചാടി സ്മാഷ് അടിക്കേണ്ട രീതിയിൽ വോളിബോള്, ബാസ്കറ്റ്ബോള്, അതൊന്നും ജനറലി നമ്മൾ പ്രിഫർ ചെയ്യുന്നു. കാരണം അതിന് വേറെ അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടല്ല, ഇംപ്ലാന്റിന് അവർ പ്രോമിസ് ചെയ്യുന്ന ലൈഫ് ഒരു പക്ഷേ കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മളൊരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ഷുഡ് ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. ബേസിക്കലി ഏറ്റവും ബേസ് മോഡൽ ആണെങ്കിൽ പോലും ഒരു 20-25 ഇയേഴ്സ് ഏത് രോഗി അതിൽ നിന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ലെവലിൽ നിൽക്കും. പക്ഷേ അത് യൂഷ്വലി ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. സ്പീഡിൽ നടക്കാനാണെങ്കിലും ഓടാനാണെങ്കിലും ആക്റ്റീവായിട്ട് ട്രക്കിംഗ് ക്ലൈമ്പിംഗ് എല്ലാം സാധിക്കും. അപ്പോഴാണ് ഈ സെറാമിക്കിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ എൻ്റെ വരുന്നത്. അപ്പോൾ ഇംപ്ലാന്റ് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ബേസ് മോഡൽ നമ്മുടെ ഗവൺമെൻറ് സ്കീംസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈവൻ ചീപ്പർ എന്നൊക്കെ പറയാവുന്ന ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ളത് കൊബാൾട്ട് ക്രോമിയം മെറ്റലിലുള്ള ഒരു ഇംപ്ലാന്റാണ്. യൂഷ്വലി കമ്പനി അതിന് പറയുന്ന ഒരു 15-20 ഇയേഴ്സ് ഒക്കെയാണ്. ഈവൻ അങ്ങനെ പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു 70 ഇയേഴ്സിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബൈ ദ ടൈം ദ പേഷ്യൻറ്റ് ഇസ് 85

55 വയസ്സൊക്കെ ആകുമ്പോൾ ബോഡി വെയ്റ്റ് എന്തായാലും ഈ പേഷ്യൻസിൻ്റെ കുറയും, എല്ലാവരുടെയും ബോൺ വെയ്റ്റും ബോഡി വെയ്റ്റും കുറയും. സോ അത് സപ്പോർട്ട് ചെയ്യാൻ യൂഷ്വലി ആ വോൺ ഔട്ട് ഇംപ്ലാന്റ് ചിലപ്പോൾ മതിയാവും. സോ എഗെയിൻ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. ഇത് ബേസ് ഇംപ്ലാന്റിനെ പറ്റി. അടുത്ത ലെവൽ ഇംപ്ലാന്റ് സാധാരണ വരുന്ന സെയിം കൊബാൾട്ട് ക്രോമിയം ബട്ട് ഓഫ് ബെറ്റർ മേക്ക്, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ യു എസ് എ ജർമ്മൻ അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ആണ്, അത് ബെറ്റർ ആണെന്നുള്ളത്. എഗെയിൻ ദർ ഇസ് നോ പ്രൂഫ് ഓഫ് ദാറ്റ്, പക്ഷേ അത് സം ക്ലെയിം. അതൊരു 25 വർഷം തൊട്ട് 30 വർഷം വരെയൊക്കെ നിൽക്കുന്നത് ക്ലിനിക്കൽ നമ്മുടെ പൊതുവെ എക്സ്പീരിയൻസിലും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ

0: പ്ലാന്റ് അതിനേക്കാളും ഡ്യൂറബിൾ ആണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെന്റിനെ സംബന്ധിച്ച് അത്രയും പ്രചാരത്തിലായിട്ടില്ല. ഹിപ്പ് റീപ്ലേസ്മെന്റ് സെറാമിക് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 25 to 30 ഇയേഴ്സ് ഓൾറെഡി ഒരു നോർമൽ എക്സ്പെക്ടൻസി നമുക്ക് പ്രതീക്ഷിക്കാം.
1: നമുക്കിപ്പോൾ കഠിനമായ മുട്ടുവേദന ഉണ്ട്, പക്ഷേ ഈ മുട്ടുവേ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാത്ത പരിമിതി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് അങ്ങനെ അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ കഴിയാതെ വരിക, അങ്ങനെയുണ്ടോ ഒരു അവസ്ഥ?
0: ഡെഫിനറ്റ്ലി ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് ആണ്, മുട്ടുവേദനയുണ്ട്, ഡിഫോമിറ്റി ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ 100% ചെയ്യാൻ പറ്റില്ലാത്ത അബ്സൊല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻസ് നമ്മൾ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസും ഓസ്റ്റിയോപീനിയും അതിൽ പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രായാധിക്യം കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. അതിനെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബോൺ സ്റ്റോക്കിലോട്ട് എത്തിക്കാനോ മറ്റു വഴികളുണ്ട്. അത് കഴിഞ്ഞ ശേഷം ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാം. പക്ഷേ ചില അബ്സൊല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇൻഫെക്ഷൻ, അണുബാധ, അതായത് ലോക്കലായിട്ടോ സിസ്റ്റമിക് ആയിട്ടോ നമുക്ക് ചർമ്മത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെ ജോയിൻറ്റിലോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിഞ്ഞു കിടന്ന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ പേഷ്യൻ്റ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് നല്ല കാൻഡിഡേറ്റ് അല്ല. സെക്കൻഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല സിവിയർ ആയിട്ട് പെരിഫറൽ വാസ്കുലർ ഡിസീസ്, നമ്മുടെ വാസ്കുലാരിറ്റി രക്തയോട്ടത്തെ നല്ല രീതിയിൽ കോംപ്രമൈസ് ആക്കുന്ന, പ്രത്യേകിച്ച് ലോവർ ലിംബ് കാലുകളിലോട്ടൊക്കെയുള്ള അമിതമായ പുകവലിയോ മറ്റു കാരണങ്ങളോ ഉണ്ടോ, നല്ല പെരിഫറൽ വാസ്കുലർ ഡിസീസ് ഉണ്ടെങ്കിൽ ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല ടി കെ ആറിന്. പിന്നെ ചില ന്യൂറോജനിക് കണ്ടീഷൻസ് ഉണ്ട്, ന്യൂറോപ്പതിക് ജോയിൻസ് എന്ന് പറയും, ചാർക്കോട്ട് ജോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ, അത് നെർവ് ബേസിക്കലി അതിൻ്റെ സെൻസേഷൻസ് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലെത്തുക, സിഫിലിസ് പോലുള്ള ചില അസുഖങ്ങളും അങ്ങനെ ചില കാര്യങ്ങളും കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അങ്ങനെയുള്ളവർക്കും ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് നല്ലൊരു ഓപ്ഷൻ അല്ല. പിന്നെ ഒരു കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റെൻസർ മെക്കാനിസം, അതായത് മുട്ടിൻ്റെ ചിരട്ടയും അതിനുബന്ധമായ മസിലുകളും അതിനുള്ള ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ സാധാരണ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് പോസിബിൾ അല്ല. സ്പെഷ്യൽ ഇംപ്ലാന്റ്സ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തതിന് ശേഷമോ നമുക്ക് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. ഇതെല്ലാമാണ് അബ്സല്യൂട്ട് കോൺട്രാഇൻഡിക്കേഷൻസ്. പിന്നെ റിലേറ്റീവ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് അത്ര ഹെൽത്തി അല്ല, അവരുടെ മോട്ടിവേഷൻ കുറവാണ്, ഇത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ ഫിസിയോതെറാപ്പിക്ക് മീനിങ് ഫുൾ ആയ രീതിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു റിലേറ്റീവ് കോൺട്രാഇൻഡിക്കേഷനാണ്. പിന്നെ സിവിയർ കോമോർബിഡിറ്റീസ്, ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിവറിനോ അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നി ഡിസീസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളൊരു റിസ്ക് ബെനഫിറ്റ് റേഷ്യോ അസസ്മെന്റിന് ശേഷം പേഷ്യന്റിന് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകുള്ളൂ.
1: സാധാരണ ഈ മുട്ട് മാറ്റിവെക്കൽ ഒരേ സമയം രണ്ട് കാൽമുട്ടും ചെയ്യാറുണ്ടോ, എങ്ങനെയാണ്?
0: സി മുട്ട് മാറ്റിവെക്കൽ ആവശ്യം വരുന്നത് പ്രായാധിക്യം കൊണ്ടാണെങ്കിൽ രണ്ട് മുട്ടും ഏകദേശം ഒരേ തോതിൽ തേഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ചില വാദസംബന്ധമായിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കാരണമുള്ള മുട്ട് തേയ്മാനം പൊതുവെ രണ്ട് സൈഡിലും ഉണ്ടാവും. അതേസമയം നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് ആർത്രൈറ്റിസ് ആണെങ്കിൽ ആക്സിഡൻറ്റ് മൂലം കൊണ്ടുള്ളതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഒരേ തോതിൽ തേഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടൈമിൽ തന്നെ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻസിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതായത് ഫിസിയോതെറാപ്പിയുടെ ടൈം എന്തായാലും ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രോഗിയെ സംബന്ധിച്ച് ഏകദേശം 5-6 ആഴ്ചയോട് കൂടിയിട്ട് മുട്ട് സംബന്ധമായ റീഹാബിലിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത്രയും കൂടി സമയം രോഗിയെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇതിനകത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ബൈലാറ്ററൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് അഥവാ രണ്ട് മുട്ടും ഒരുമിച്ച് ഒരു സിറ്റിംഗിൽ തന്നെ മാറ്റിവെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രൊവൈഡഡ് പേഷ്യന്റ് അനസ്തീഷ്യ അത്രയും കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള അനസ്തീഷ്യ പേഷ്യന്റിന് ടോളറേറ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ 100% നമുക്ക് സാധിക്കും ഒരേ സിറ്റിംഗിൽ തന്നെ ചെയ്യാം.
1: റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ
0: പൊതുവെ ഇടുപ്പിന് തേയ്മാനം വരുന്നത് മുട്ട് തേയ്മാനത്തിനേക്കാളും കുറച്ച് കുറവ് ഇൻസിഡൻസ് ആണ് ഉണ്ടാവുക. പക്ഷേ ഈ എവാസ്കുലാർ നെക്രോസിസ് എന്ന് പറയുന്ന അഥവാ രക്തയോട്ടം കുറഞ്ഞത് കൊണ്ടുള്ള തേയ്മാനങ്ങൾ കുറച്ചും കൂടെ കൂടുതലാണ് ഇൻസിഡൻസ് ഹിപ്പിലൊക്കെ വരുന്നത്. അപ്പോൾ ഇടുപ്പ് മാറ്റിവെക്കേണ്ട ആവശ്യകത ഒന്ന് ഈ പ്രായാധിക്യം കൊണ്ടുള്ള തേയ്മാനം, രണ്ട് ജന്മന ഉള്ള ചില ഇഷ്യൂസ് കാരണം, മൂന്ന് ഇടുപ്പിൻ്റെ സന്ധി ഉൾപ്പെടുന്ന ബോൺസിന് രക്തയോട്ടം കുറഞ്ഞുകൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്ന തേയ്മാനം, പിന്നെ ആക്സിഡൻറ്റ്. എന്തെങ്കിലും പ്രായാധിക്യമുള്ള ആളുകൾക്ക് പൊതുവെ വീണ് കഴിയുമ്പോൾ ഇടുപ്പല് പൊട്ടാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ടോട്ടലായിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആയിരിക്കും നല്ല ബെറ്റർ സൊല്യൂഷൻ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റിനേക്കാളും. ഹെമിആർത്രോപ്ലാസ്റ്റി ആണ് അതിൽ സാധാരണ നമ്മൾ ഫോളോ ചെയ്യാറുള്ള ട്രീറ്റ്മെൻറ് എങ്കിലും ചില ആളുകളെ സംബന്ധിച്ച് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും സൊല്യൂഷൻ.
1: ഇതിനൊക്കെ ഈ രോഗിയെ നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവട്ടെ, ഈ ഇടുപ്പല് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ആവട്ടെ, രോഗിയെ ഇതിനായി നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ഒരുക്കി ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ റിസൾട്ട് വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരുങ്ങുക എന്ന് പറയുന്നതിൽ വളരെ സെറിമോണിയസ് ആയിട്ടൊന്നുമില്ല. അതിനകത്ത് നമ്മളിതൊരു എലക്റ്റീവ് സർജറി ആണ്, എപ്പോഴും നമ്മളൊരു എമർജൻസി ആയിട്ട് ചെയ്യുന്നതല്ല ജോയിൻ റീപ്ലേസ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകൾ, ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വിത്ത്ഹോൾഡ് ചെയ്യേണ്ടി വരും. വാദസംബന്ധമായ രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന DMARD അഥവാ ഡിസീസ് മോഡി ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്ഡിസ്

0: പല മരുന്നുകളും വേരിയിങ് പീരീഡ് ഓഫ് ടൈമിൽ സർജറിക്ക് മുമ്പായിട്ട് നമുക്ക് ചിലതൊക്കെ 2-3 ദിവസം, ചിലതൊരു 7 ദിവസം മുമ്പ്, ചിലത് 3 ആഴ്ച മുമ്പ് നിർത്തേണ്ടതായിട്ട് വരും. മറ്റു മരുന്നുകളൊക്കെ ജനറലി നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് സർജറി വരെയുള്ളത്. പിന്നെ ശരീരത്തിൽ എവിടെയും ഇൻഫെക്ഷൻ്റെ ഫോക്കസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്ക് ചെറിയൊരു പല്ലിൻ്റെ പഴുപ്പാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഗൈനക്കോളജിക്കലായിട്ട് വല്ല ഇൻഫെക്ഷൻസോ മറ്റോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോഡിയിൽ മറ്റെന്തെങ്കിലും ഒരു ഇൻഫെക്ഷന് ഫോക്കസ് ഉണ്ടെങ്കിൽ ആദ്യം അതിന് പൂർണ്ണമായി ട്രീറ്റ്മെൻറ് എടുത്തതിന് ശേഷം ഒരു ജോയിൻറ് റീപ്ലേസ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള മേജർ സർജറിക്ക് വേണ്ട എല്ലാ വർക്കപ്പുകളും റുട്ടീനായിട്ട് ചെയ്യണം.
1: നമ്മൾ ഈ ഭാരം കുറയ്ക്കണം എന്ന് പറയാറുണ്ടോ രോഗികളോട്?
0: അതിൽ ഒരു 2 വശങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് ഭാരം കുറയ്ക്കുന്നത് ആദ്യത്തെ സ്റ്റേജ് ആർത്രൈറ്റിസ്, അതായത് ഒരു 2 വരെയും ഡെഫിനറ്റ്ലി അത് വളരെ ബെനഫിഷ്യലാണ്. ഫർദറായിട്ട് പ്രോഗ്രസ് ചെയ്ത് ഒരു മുട്ട് മാറ്റിവെക്കലോ ജോയിൻറ് റീപ്ലേസ്മെൻറ്റോ സർജറി ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ സാധിക്കും. പിന്നെ ഭാരം കുറയ്ക്കണമെങ്കിൽ നമ്മൾ മൂവ് ചെയ്യണം, നടക്കാൻ പറ്റണം. മുട്ടുവേദനയുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വ്യായാമങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എഗെയിൻ അതൊരു വിഷ്യസ് സൈക്കിൾ പോലെ പോകും. അപ്പോൾ ഭാരം കുറച്ചിട്ട് ടോട്ടലി റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ഓപ്ഷൻ അല്ല. ഓഫ് കോഴ്സ് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജനറലി റീഹാബിലിറ്റേഷനൊക്കെ നല്ലതാണ്, ബട്ട് എല്ലാ രോഗികൾക്കും അത് പ്രായോഗികമല്ല.
1: സന്ധ്യ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ സുഖം പ്രാപിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇതൊരു കുറച്ചുകൂടി സമയമെടുക്കുന്ന ഒരു പ്രക്രിയയല്ലേ?
0: ജനറലായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ ഇപ്പം നിലനിൽക്കുന്ന അതാണ്. കാരണം നമ്മൾ ട്രഡീഷണലി, അതായത് ഒരു സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോപ്പുലറായി തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ഇത് തുടക്കത്തിൽ ഇത് കുറേ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരുന്നത്. അവൈലബിളായിട്ടുള്ള ഇംപ്ലാന്റും ഇതിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന വഴികളും എല്ലാം 2-3 മാസത്തേക്ക് രോഗികളെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ 0 ടെക്നീക്ക് അഥവാ നാനോ ടെക്നീക്ക് എന്നൊക്കെ ചില ആളുകൾ വിളിക്കുന്ന ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിലെ എല്ലാ പുതിയ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസസും ഒരുമിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ രാവിലെ സർജറി ആണെന്നുണ്ടെങ്കിൽ അതേ ദിവസം വൈകുന്നേരം തന്നെ സപ്പോർട്ടോടുകൂടിയാണെങ്കിലും രോഗിയെ നടത്തിക്കും. 2-ാമത്തെ ദിവസം രോഗിക്ക് മിക്കവാറും സ്റ്റെപ്പ് കയറി ഇറങ്ങാനുള്ള ഒരു പ്രാപ്തി വരും. ഫിസിയോതെറാപ്പി എല്ലാം തന്നെ 2-ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യും.
1: എന്തായാലും ഫിസിയോതെറാപ്പി വേണ്ടി വരും.
0: ഫിസിയോതെറാപ്പി നിർബന്ധമാണ്
1: നമുക്ക്.
0: ഫിസിയോതെറാപ്പി പൊതുവേ ഏകദേശം ഒരു 4 ആഴ്ച വരെയും നിർബന്ധമാണ്. 6 ആഴ്ച വരെയും കണ്ടിന്യൂ ചെയ്യുന്നത് റെക്കമെൻഡബിൾ ആണ്. ഇതെല്ലാം ഹോം ഫിസിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു മിനിമം ഹെൽപ്പോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മോട്ടിവേറ്റഡ് ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഈ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എപ്പോഴെങ്കിലും പരാജയമായി പോകാറുണ്ടോ?
0: സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശസ്ത്രക്രിയകളിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ്. ഈവൻ ഈ 100-ാം ശസ്ത്രക്രിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ശസ്ത്രക്രിയ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് പ്രൊസീജിയറാണ്. അത്രയും ജനറലി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ കാറ്റസ്ട്രോഫിക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, അതായത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റോ ഹിപ്പ് റീപ്ലേസ്മെൻറ്റോ ഫെയിലാവാൻ സാധ്യതയുണ്ട്. റീസണബിൾ ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്താൽ നമുക്കത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് രോഗി വീഴുകയോ മറ്റേ ആക്സിഡൻറ്റിൽ വല്ലപ്പെടുകയാണെങ്കിൽ വരാം. ആ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ദർ ഈസ് എ തിയററ്റിക്കൽ, ഇത് ഈ ബ്ലഡ് ക്ലോട്ട് സംഭവിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഫാറ്റ് എംബോളിസം എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചോ അതിൻ്റേതായ അപകടങ്ങൾ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ അത് ആധുനികമായിട്ടുള്ള ഒരു പെരിയോപ്പറേറ്റീവ് കെയറിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവെ കവേർഡാണ്. നമ്മളതിന് പ്രിയംറ്റീവ്ലി പ്രൊഫൈലാക്റ്റിക്കലി കുറേ മരുന്നുകളെല്ലാം കൊടുത്ത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എലക്റ്റീവായിട്ട് ചെയ്യുന്ന സർജറിയാണ്. അപ്പോൾ ഒരു മോഡേൺ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആശങ്കകളുടെ കാര്യങ്ങളൊന്നും പൊതുവെ വരുന്നില്ല.
1: എന്തായാലും സന്ധ്യ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ച് ഇത്രയും വിശദമായി എഫ് എം ഹെൽത്ത് ലൈനിൽ പ്രതിപാദിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു സോ മച്ച്.
2: സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ.

FM ഡയറിയിൽ ഇനി ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിയെ തുടർന്ന് രാവിലെ 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സുവർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484242639 0484242639 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ. ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്ന വിഷയം നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം. വൈകിട്ട് 4 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. കാർഷിക ജീവനത്തിൽ വളങ്ങളുടെ സന്തുലിത ഉപയോഗം, ഈ വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. തുടർന്ന് 6 ഏക്കറിലായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആയവനയിലുള്ള സിബി കൊല്ലറക്കൽ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:35 മുതൽ 9 FM ഈവനിംഗ്, ഇതിൽ നിലവറ 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈനിൽ ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ, ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം.

ഇനി ഇന്ന് എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യമിതായിരുന്നു, ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രാഷ്ട്രതന്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്ത്? ഉത്തരം ദ പ്രിൻസ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രാഷ്ട്രതന്ത്ര ഗ്രന്ഥത്തിന്റെ പേരെന്ത്? ഉത്തരം ദ പ്രിൻസ്. ചിന്താശകലം. ദൈവം ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് പരീക്ഷണങ്ങൾ നൽകുന്നു. മുഹമ്മദ് നബി. ദൈവം ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന് പരീക്ഷണങ്ങൾ നൽകുന്നു. പ്രിയശ്രോതാക്കളെ, മുഹമ്മദ് നബിയുടെ ഈ വാക്കുകളോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3 പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 17 സെക്കൻഡും. ഇപ്പോൾ

0: ഹലോ, വി പി എസ് ലേക് ഷോർ. പ്രിയമുള്ളവരെ നമസ്കാരമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് സങ്കീർണമാണ്. നന്മയും തിന്മയും ചേർന്നതാണ്. വൃത്തിയും വൃത്തികേടും പുണ്യവും പാപവും ജ്ഞാനവും അജ്ഞാനവും വെളിച്ചവും ഇരുട്ടും സന്തോഷവും സന്താപവും എല്ലാം അതിലുണ്ട്. പുണ്യവാന്മാർക്ക് എന്ന പോലെ പാപികൾക്കും വേണ്ടിയുള്ളതാണ് സ്നേഹ പ്രകൃതിയോടുകൂടിയ ജീവിതം. പുണ്യവാൻ എന്ന പോലെ അത് പാപിയെയും അന്വേഷിക്കുന്നു, ആശ്ലേഷിക്കുന്നു. ആശാലതയ്ക്ക് വട്ടായോ എന്ന് തോന്നണ്ട, ചോദ്യം ഒന്ന് മാത്രം: പുണ്യവാനാകണോ പാപിയാകണോ? ഉത്തരം പെട്ടെന്ന് വരും, പുണ്യവാൻ അല്ലേ. പക്ഷേ പ്രാവർത്തികമാക്കാൻ ഇച്ചിരി പാടുപെടും. പക്ഷേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു കാര്യവും ലോകത്തിലില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന ആ മനസ്സിന്റെ വികൃതി കുട്ടനെ ഒന്ന് കടിഞ്ഞാണിട്ട് പിടിച്ചാൽ മാത്രം മതി. കഴിഞ്ഞ ദിവസം ഞാൻ വഴിയിൽ വെച്ച് ഒരു ചേച്ചിയെ കണ്ടു. ചേച്ചി ഓടി വന്ന് ആ ചേച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ മെലിഞ്ഞ പോലെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന? ഞാൻ പറഞ്ഞു, യോഗ ചെയ്യാ, കുറച്ച് നടക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു, യോഗ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വിചാരിക്കുന്ന പോലെ സമയം കിട്ടുന്നില്ല ചേച്ചി എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, യോഗ ചെയ്താലേ ചായ കുടിക്കാൻ പറ്റൂ എന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സാവധാനം ചായ കുടിക്കാനായിട്ട് പോലും യോഗ ചെയ്ത് തീർക്കും. ഇത് ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, എക്സ്പീരിയൻസിലൂടെ പറഞ്ഞതാ. ചെറുപ്പത്തില്, അതായത് ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ മനസ്സിൽ തീരുമാനിച്ചൊരു പരിപാടിയുണ്ട്. അതായത് കുളിച്ച് പ്രാർത്ഥിച്ചല്ലാതെ ചായ കുടിക്കില്ല എന്ന്. ഇന്നും അത് തുടരുന്നു. എന്തിനാ? എന്നാലല്ലേ ചായ കുടിക്കാൻ പറ്റൂ. വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലെന്നേ. മറ്റുള്ളവര് നമ്മളെ പറ്റിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ മനസ്സിനെ പറ്റിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പൊ തുടങ്ങിയല്ലേ. ഹലോ, വി പി എസ് ലേക് ഷോർ സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയ, ഡാനി ജെയിംസ് ആൻഡ് ആശാലത.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: ഡോക്ടർ പ്രഭാകര മേനോൻ ആണോ? ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്. തിരക്കാണോ ഡോക്ടർ?
2: ഹലോ, നിങ്ങളത് കേട്ടു. താങ്ക് യു വെരി മച്ച് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ്.
0: ഡോക്ടർ എവിടെയാ വർക്ക് ചെയ്യുന്നേ?
2: ഞാൻ ശരിക്കും തിരുനാവായ കേട്ടുണ്ട്, ഒരു മഹാകുംഭമേളയൊക്കെ വന്ന സ്ഥലം.
0: അറിയാം, തിരുനാവായ അറിയാത്ത ആരാണ്?
2: എന്റെ അടുത്ത് തന്നെ മേപ്പത്തൂര്, ഈ ചന്ദനക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. അത് ഈ മേപ്പത്തൂര് വലിയ നാരായണ പക്ഷ മന്ത്രിപ്പാട്, നാരായണീ ആദ്യന്നെ അവിടെ തന്നെ ഞാൻ.
0: അടിപൊളി നാടും അത് തന്നെയാണ്, തിരുനാവായ തന്നെയാണ്.
2: അല്ല, ഞാനല്ല, ഞങ്ങള് ബേസിക്കലി ഫ്രം ഗുരുവായൂർ.
0: ഓ, ഗുരുവായൂർക്കാരാണ്. ഓക്കെ.
2: അതെ അതെ അതെ, ഗുരുവായൂർ.
0: വൈഫ് ഡോക്ടർ തന്നെയാണോ?
2: ആ, വൈഫ് ഗൈനക്കോളജിസ്റ്റാണ്.
0: മക്കളുണ്ടോ ഡോക്ടർക്ക്?
2: മക്കള് ഒരാള് ഇവിടെ നമ്മ അമൃത ഇവിടെ അസോസിയേറ്റ് പ്രൊഫസറാണ്, പീഡിയാട്രിക് സർജറി അസോസിയേറ്റ് പ്രൊഫസറാണ്. വൈഫ് ക്രിട്ടിക്കൽ കെയർ അനസ്തീഷ്യോളജിസ്റ്റ്.
0: മൊത്തം ഡോക്ടർമാരെ കൊണ്ട് ഒരു കളിയാണല്ലോ.
2: വേറെ മകൻ ഐ ടി ആണ്, അവൻ ബാംഗ്ലൂര്. വൈഫും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ.
0: ശരി,
2: ഞങ്ങളിപ്പോ വി ആർ ഹാവിങ് റിസർട്ടേ പ്രാക്ടീസ് ഒക്കെ കുറച്ച് ഞങ്ങൾ ജസ്റ്റ്. അപ്പൊ ഇങ്ങനെ എനിക്ക് പഴയകാല മെമ്മറീസ് ഞാൻ കണ്ടമാനം എഴുതിയിട്ടുണ്ട്, അതിലൊന്നാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് ആക്ച്വലി.
0: അപ്പൊ ഇനിയും വന്നോട്ടെ, പഴയ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ വന്നോട്ടെ, ഞങ്ങളിങ്ങനെ വായിക്കാം.
2: പഴയ ചരിത്രങ്ങൾ കൊറേ എഴുതിണ്ടായിണ്ട്, ചെറിയ പറയത് പുസ്തകമാക്കി ഉണ്ടാക്കാൻ മതി.
0: അത് നല്ലൊരു കാര്യമാണ്.
2: അതാണ്,
0: കാരണം ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ്.

0: ഉണ്ടല്ലോ നമ്മളും പലതും അറിയുന്നത് ലോക വിവരങ്ങളൊക്കെ. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പുസ്തകം വന്നോട്ടെ.
1: അല്ല ഞാൻ നിങ്ങളെ പ്രോഗ്രാം ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടിട്ട് ഈ രാവിലെ നടക്കുമ്പോഴേ ഞാൻ മോർണിംഗ് വാക്കിൽ പോകുമ്പോ നിങ്ങളുടെ ആയ കൃത്യ എത്രയ്ക്ക് കേട്ട് 9 വരെ അത് കേൾക്കും.
0: അങ്ങനെയാണ്
1: എങ്ങനെയാണ് ആക്ച്വലി എന്റെ ഒരു ജൂനിയർ എഴുതി വെച്ചത് കേട്ടപ്പോഴാണ് എനിക്ക് അവര് മറ്റേ കോഴിക്കോട് നിന്ന് ഒരു ഡോക്ടർ എഴുതിയിരുന്നല്ലോ മൈദയുടെ കഥ
0: എന്തായാലും
1: അവരെന്റെ ജൂനിയറാണ് ശരിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജില്.
0: അപ്പൊ
1: അത് കേട്ടപ്പോഴാണ് ഞാൻ എന്റെ ഒന്ന് അയച്ചുതരാൻ
0: തോന്നിയത്.
1: 10 ദിവസം കഴിഞ്ഞപ്പോ നിരാശ ചെയ്ത് പക്ഷെ പബ്ലിഷ് ചെയ്യാന്നുള്ള ഇതായിരുന്നു.
0: അല്ല അതൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങള് വായിക്കും. പിന്നെ കുറെ ഉണ്ടാവുമല്ലോ ഡോക്ടർ, അപ്പൊ 1 by 1 വായിക്കുമ്പോ ചിലപ്പോ ലേറ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. വായിക്കാതിരിക്കില്ല ഒരിക്കലും. പ്രത്യേകിച്ച് ഡോക്ടറിന്റെ ഒക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വായിക്കും. അപ്പൊ ഡോക്ടർക്ക് ഇപ്പം അടുത്ത ദിവസം നടക്കുന്ന സമയത്ത് കേൾക്കാനായിട്ട് നല്ലൊരു പാട്ട് പറഞ്ഞോളൂ, ഞങ്ങൾ ആ പാട്ട് പ്ലേ ചെയ്യാം.
1: ഞാനൊരു പാട്ടില്ല, പണ്ടത്തെ പാട്ടുകളൊക്കെ എനിക്ക് അറിയാൻ വയ്യാത്ത, പക്ഷെ നമുക്ക് ട്യൂൺ വരില്ലല്ലോ, ഭാര്യക്ക് ട്യൂൺ വരില്ല. ഭാര്യ ഹിന്ദി പാട്ടും ഒക്കെ സ്ഥിരം ഭാര്യ അവരവരുടെ ബാച്ചിൽ ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഷീസ് അവര് നല്ലൊരു സിംഗറാണ്.
0: സന്തോഷം എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നേരിട്ടിപ്പോ സംസാരിക്കാൻ പറ്റി. കത്തിൽ പറഞ്ഞതുപോലെ വൃശ്ചിക പൂനിലാവേ തന്നെ വെച്ചു തരാം.
1: ഭാഷകളൊക്കെ പറയട്ടെ.
0: പറയാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ബൈ ബൈ.

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോസ്കാൻ.

0: ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: കാലത്തിന് മുമ്പിൽ സ്നേഹം വരച്ചു തന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഹലോ VPS ലേക്ഷോർ.
3: ഗുഡ് മോർണിംഗ് ബാലേട്ട.
2: ഗുഡ് മോർണിംഗ് ആശിച്ചി. എന്റെ ഒരു അനുഭവം അയക്കുന്നു. ഇതുവരെ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാത്ത വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഇത്. ചെറുപ്പത്തിലെ എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരാളായിരുന്നു ഔസേപ്പ് എന്ന മനുഷ്യൻ. ടൗണിൽ അദ്ദേഹത്തിന് ശവപ്പെട്ടി കച്ചവടമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയം തോന്നാൻ ഇടയായത്. ഞങ്ങൾ അദ്ദേഹത്തെ ശവപ്പെട്ടി ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ശവപ്പെട്ടി ചേട്ടനെ ദൂരെ കാണുമ്പോഴേ ഞാൻ നാടുവിടും, അത്രയ്ക്ക് പേടിയായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ വീട് ടൗണിൽ തന്നെയാണെങ്കിലും ഞങ്ങളുടെ വീടിനടുത്ത് അദ്ദേഹത്തിന് ഒരു തെങ്ങിൻ തോപ്പുണ്ടായിരുന്നു. മാസത്തിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ അദ്ദേഹം തോട്ടം നോക്കാനെത്തും. കൈയില്ലാത്ത വെളുത്ത ബനിയനും വെള്ളമുണ്ടുമാണ് അദ്ദേഹത്തിന്റെ വേഷം. തോളിലൂടെ ഒരു തോർത്തും കാണും. ബനിയന് മുകളിലൂടെ കുടവയറിൽ തൊട്ടുകിടക്കുന്ന വലിയ സ്വർണമാല അദ്ദേഹം ധരിച്ചിരിക്കുന്നു. നടക്കുമ്പോൾ കുടവയറിൽ തട്ടി മാല ആടും. തെങ്ങിൻ തോപ്പിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം വീട്ടിൽ വരും. അച്ഛനോട് കുശലം പറഞ്ഞ് കട്ടൻ ചായ കുടിച്ചിട്ടേ പോകൂ. അദ്ദേഹം വരുന്നത് കാണുമ്പോൾ കാലം വരുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അതിനാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പെട്ടാൽ ഞാൻ ജീവനും കൊണ്ട് ഓടി ഒളിക്കും. അദ്ദേഹത്തിന്റെ തെങ്ങിൻ തോപ്പിൽ വീടുന്ന തേങ്ങയും മടലും കൊതുമ്പുമെല്ലാം എടുക്കുന്നത് ഞങ്ങളാണ്. അദ്ദേഹം അതിന് അനുവാദം തന്നിട്ടുമുണ്ട്. അതവിടെ കിടന്ന് നശിക്കത്തല്ലേ ഉള്ളൂ, നിങ്ങൾ എടുത്തോ, അടുപ്പിൽ തീ കത്തിക്കാം, പറമ്പ് വൃത്തിയായി കിടക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗ്യാസ് അടുപ്പൊക്കെ സജീവമല്ലായിരുന്ന അക്കാലത്ത് അതൊരു അനുഗ്രഹമായിരുന്നു. ഒരിക്കൽ ഇതെല്ലാം വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശവപ്പെട്ടിച്ചേട്ടൻ വരുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നു നിന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടത്. ഞാൻ ഞെട്ടിപ്പോയി. ശവപ്പെട്ടിച്ചേട്ടനെ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. അമ്മയും ചേച്ചിയുമെല്ലാം അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാനാകട്ടെ പേടിച്ച് ഒറ്റ ഓട്ടം കൊടുത്തു. ചെന്ന് ഒളിച്ചിരുന്നത് ഒരു മണ്ട പോയി മറഞ്ഞു വീണ തെങ്ങിൻ ചോട്ടിലാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു ശബ്ദം. നോക്കുമ്പോൾ ആരാടി എന്റെ വീട്ടിൽ എന്ന് ചോദിക്കും മട്ടിൽ ഒരു പാമ്പ് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. എന്റെ ശ്വാസം നിലച്ചു, രക്തം മൈസ് പോലെ തണുത്തു. ശവപ്പെട്ടിച്ചേട്ടനെ പേടിച്ച് ഓടി വന്നത് സാക്ഷാൽ പാമ്പിന്റെ മുന്നിലേക്ക്. മുന്നിൽ പാമ്പ്, പിന്നിൽ ശവപ്പെട്ടിച്ചേട്ടൻ. ഏതെങ്കിലും ഒന്ന് എന്നെ ഉറപ്പായി കൊണ്ടുപോകും. പാമ്പിനെ നോക്കി ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു, പാമ്പ് ചേട്ടാ കടിക്കല്ലേ, ഞാൻ അറിയാതെ വന്നതാണ്. പക്ഷെ പാമ്പൊന്നെ ഒന്ന് അനങ്ങി, അതോടെ എന്റെ നിയന്ത്രണം വിട്ടു. ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് ആ തെങ്ങിൻ മുട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി. അമ്മയെ പാമ്പ് എന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ നേരെ ഓടിയത് ശവപ്പെട്ടിച്ചേട്ടന്റെ അടുത്തേക്ക്. പാമ്പ് എന്ന് കേട്ടതേ ഔസേപ്പേട്ടൻ ഞെട്ടി എന്ന് തോന്നി. പുള്ളി കയ്യിലിരുന്ന കുടയുമായി ഞെട്ടി രണ്ടടി പിന്നോട്ട് മാറി. എന്താ മോളെ എന്ന് അമ്മ ചോദിച്ചു. അവിടെ ആ തെങ്ങിൻ മുട്ടിൽ വലിയൊരു മൂർഖൻ പാമ്പ്. ഞാൻ പേടിച്ചു കുറച്ചു പറഞ്ഞു, പോ പെണ്ണെ, വല്ല ഞാഞ്ഞൂലുമായിരിക്കും എന്ന് പറഞ്ഞ് അമ്മയും ചേച്ചിയും ശവപ്പെട്ടിച്ചേട്ടനും ആ തെങ്ങിൻ മുട്ടിലേക്ക് ചെന്നു. ശവപ്പെട്ടിച്ചേട്ടൻ കയ്യിലിരുന്ന കുട കൊണ്ട് തെങ്ങിൻ ചുവട്ടിലെ ദ്വാരത്തിൽ ഒന്ന് തോണ്ടി. അപ്പോഴതാ അവിടുന്ന് പാമ്പ് മെല്ലെ ഇഴഞ്ഞ് പുറത്തേക്ക് വരുന്നു. അതൊരു പാവം ചേരയായിരുന്നു. എല്ലാവരെയും കണ്ട് ഇതെന്ത് കഥ എന്ന് ആശ്ചര്യപ്പെട്ട ചേരപ്പാമ്പ് പറമ്പിലൂടെ ഇഴഞ്ഞ് ഒറ്റ ഓട്ടം വെച്ചുകൊടുത്തു. എല്ലാവരും കൂടി ചിരിക്കാൻ തുടങ്ങി. ഔസേപ്പേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഈ ചേരപ്പാമ്പിനെ കണ്ടാണോ നീ മൂർഖനാണെന്ന് പറഞ്ഞത്? അതൊരു പാവം പാമ്പാണ്, ഒന്നും ചെയ്യില്ല, എന്നാൽ നമുക്ക് ഉപകാരിയും കൂടിയാണ്. മഞ്ഞച്ചേര മലന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. അല്ലോ, മലയാളത്തിൽ മരുന്നില്ലെങ്കിൽ നമുക്ക് തമിഴിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മേടിക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ശവപ്പെട്ടിച്ചേട്ടൻ അടുത്ത തെങ്ങിൻ ചുവട്ടിലേക്ക് നടന്നു. അതിനിടയിൽ പോക്കറ്റിൽ നിന്ന് കുറച്ച് മിഠായി എടുത്ത് എന്റെ നേരെ നീട്ടി. കഴിച്ചോ, പേടി മാറും. ഞാനത് കൈനീട്ടി വാങ്ങി. നടന്ന് നീങ്ങുന്നതിനിടയിൽ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, പറമ്പിലെ മടല് തീരുമ്പോൾ കടയിലേക്ക് പോരെ, എന്റെ കടയിലെ ശവപ്പെട്ടിയുടെ ബാക്കി വന്ന പലകഷ്ണങ്ങൾ വേണമെങ്കിൽ നീ എടുത്തോ, അടുപ്പിൽ വെക്കാൻ നല്ലതാ. ശരിയേട്ട എന്നമ്മ പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, വിൽക്കുന്നത് ശവപ്പെട്ടിയാണെങ്കിലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ എന്ന്. അദ്ദേഹത്തെ പേടിക്കേണ്ടതില്ലെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് അദ്ദേഹം ഇല്ല, പക്ഷെ അദ്ദേഹം നടത്തി വന്നിരുന്ന ശവപ്പെട്ടിക്കട ഇന്നും ടൗണിലുണ്ട്. മകനാണ് ഇപ്പോൾ നടത്തുന്നത്. കാറിലോ സ്കൂട്ടറിലോ ആ വഴി പോകുമ്പോൾ നിരത്തി വെച്ചിരിക്കുന്ന ശവപ്പെട്ടികൾ കാണാം. ശവപ്പെട്ടിക്കട എന്ന വലിയ ബോർഡും കാണാം. ഇന്നത് കാണുമ്പോൾ പേടി തോന്നില്ല, പക്ഷേ ഔസോപ്പ് ചേട്ടനെ ഓർമ്മ വരും. അന്നത്തെ ചേരപ്പാമ്പും പേടി മാറാൻ തന്ന മധുര നാരങ്ങ മിഠായിയും. മേരിക്കുട്ടിയാണ് ഇക്കത്ത് അയച്ചിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? ചെയ്യുന്ന ജോലി നോക്കി പേടിക്കണോ?
4: അതാണ് ഇവർ ചെയ്യുന്ന ജോലി. അവർക്കിടുന്ന പേര് നോക്കിയേ ശവപ്പെട്ടിച്ചേട്ടൻ. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഈ പറഞ്ഞതുപോലെ തമാശ പറയുന്ന, മിഠായി കൊടുക്കുന്ന നല്ല മനുഷ്യരായിരിക്കും യഥാർത്ഥത്തിൽ അവര്. ചെയ്യുന്ന ജോലിയും ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഒരു കാലത്തുമ്പോ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും.
2: സത്യമാണ്. ഈ നമ്മുടെ പാലാരിവട്ടം ജംഗ്ഷനിലൊക്കെ ഒരുപാട് പൂക്കടകളുണ്ട്. അവിടെ ചില കടകളുടെ മുമ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ റീത്തുകളാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ എനിക്കും അങ്ങോട്ട് നോക്കാൻ ഒരു പേടിയുള്ള ആളാണ്. കാരണം വേറൊന്നുമല്ല, ആ പൂക്കടക്കാരന്റെ മനസ്സിൽ എന്താ ഉള്ളത്? ഇന്ന് രാവിലെ മുതൽ ഇത്രയും എന്താണ് പുഷ്പചക്രങ്ങൾ, എന്താ അതിനെ പറഞ്ഞ റീത്തുകള്,
4: റീത്തുകള്
2: അദ്ദേഹം ഇങ്ങനെ റെഡിയാക്കി വെക്കുമ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ മറ്റാരും പ്രതീക്ഷിക്കാത്തൊരു പ്രതീക്ഷയാണ്. ഇന്നും കുറച്ചാള് മരിക്കും എന്നുള്ളത്.
4: ചിന്തിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ.

0: ഞാൻ ഇതുവരെ അത് ചിന്തിച്ചിട്ടില്ല. അവിടെ റീത്ത് കണ്ടിട്ട്
1: പിന്നെന്തിനാ അത് വെക്കുന്നത്?
0: അല്ല, അത് വെച്ചോട്ടെ വിറ്റോട്ടെ, നമ്മളെന്തിനും ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ചിന്തിക്കോന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ എന്തൊക്കെ ഉണ്ട് ചിന്തിക്കാൻ?
1: അല്ല, നടന്ന ഉണ്ടാക്കിയ പോലെ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം.
0: അല്ല,
1: എനിക്ക് ഇത്രേ പറയാനുള്ളത്, നമ്മളെല്ലാത്തിലും ഒരു പ്രതീക്ഷയുള്ള ആളുകളാണല്ലോ. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഒരു നല്ല പ്രതീക്ഷ അല്ല എന്നുള്ളത് സത്യമല്ലേ? അല്ല അല്ലേ?
0: അല്ല
1: അല്ല,
0: എല്ലാറ്റിനും ആവശ്യക്കാരുണ്ട്. അയാള് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, അയാൾക്ക് ജോലി ചെയ്യണ്ടേ ബാലേട്ട, അയാൾ ആ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു മാതൃക അവിടെ കാണിക്കണ്ടേ? അതിനുവേണ്ടി അയാൾ ഉണ്ടാക്കി വെച്ചൊരു റീത്ത് ആയിരിക്കും.
1: അദ്ദേഹത്തെ പോലുള്ള ആളുകളോട് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവര് പോയിട്ട് ചോദിക്കണം, ഇങ്ങനെ നിങ്ങൾ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടൊക്കെ എല്ലാ ദിവസവും എത്ര റീത്ത് തിരിത്തറിയത്, എപ്പോഴെങ്കിലും റീത്ത് തീരാത്ത ദിവസം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണം.
0: പിന്നെ നിങ്ങൾക്ക് തന്നെ അങ്ങ് പോയിട്ട് ചോദിച്ചൂടെ?
1: നിങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങുമ്പോൾ
0: ആദ്യം ഞാൻ ഇങ്ങനത്തെ ചിന്തയൊന്നും ചിന്തിക്കാറില്ല.
1: ഓക്കെ,
0: അപ്പൊ വായിക്കട്ടെ അടുത്തത്.
1: കത്ത് വായിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട്.
0: ഓക്കെ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ശിചി ബാലേട്ട, കാലം എന്ന മാന്ത്രികൻ തന്റെ തൂവാല കൊണ്ട് പലതിനെയും മറച്ചു കളയാറുണ്ട്. എങ്കിലും ഓർമ്മകളുടെ ചെപ്പ് തുറക്കുമ്പോൾ ഇന്ന് ആദ്യം പുറത്തേക്ക് വീഴുന്നത് ആ പഴയ സ്കൂൾ വരാന്തയിലെ പൊട്ടിച്ചിരികളാണ്. ഓഫീസിലേക്കുള്ള യാത്രക്കിടയിൽ ഇരട്ടപ്പിന്നലിട്ട് യൂണിഫോം ഇട്ട ഒരു കൂട്ടം പെൺകുട്ടികളെ കാണുമ്പോൾ ഉള്ളിൽ അറിയാതെ ഒരു മഷിത്തണ്ട് മുളയ്ക്കാറുണ്ട്.

0: നിമിഷം ഞാൻ വീണ്ടും ആ പഴയ പള്ളിക്കൂടത്തിലെ കുസൃതിക്കാരിയായി മാറും. മൂന്നാം ക്ലാസ്സിലെ ആ തേഞ്ഞ മരബെഞ്ചിലായിരുന്നു ഞങ്ങളുടെ സാമ്രാജ്യം. ഞാനും ആതിരയും ഷെറിയും ആ ബെഞ്ചിന്റെ മൂലയിൽ പെൻസിൽ കൊണ്ട് കോറിയിട്ട ഞങ്ങളുടെ പേരുകൾ ഇപ്പോഴുണ്ടാകുമോ? ഇല്ല, കാണില്ല. സ്കൂളൊക്കെ എന്നേ പുരോഗമിച്ചു. ആ തേഞ്ഞ മരപ്പലക ബെഞ്ചൊക്കെ കാലയവനിക്കുള്ളിൽ എന്നേ മറിഞ്ഞിട്ടുണ്ടാകും. പരസ്പരം പിണങ്ങുമ്പോൾ ആ ബെഞ്ചിന്റെ നടുവിൽ ഒരു അദൃശ്യമായ അതിർത്തി ഞങ്ങൾ വരയ്ക്കുമായിരുന്നു. നീ എന്റെ ഭാഗത്തേക്ക് കൈവെക്കരുത് എന്നാണ് ആ അദൃശ്യ രേഖയുടെ അർത്ഥം. പക്ഷെ ഉച്ചയ്ക്ക് ചോറും പാത്രം തുറക്കുന്നതോടെ ആ അതിരുകളെല്ലാം മാഞ്ഞുപോകും. എന്റെ പാത്രത്തിലെ തേങ്ങാച്ചമ്മന്തിയും അവളുടെ പാത്രത്തിലെ പാവയ്ക്ക തോരനും മുട്ട പൊരിച്ചതും തമ്മിലുള്ള ആ കൈമാറ്റം, അതിനേക്കാൾ വലിയ സ്നേഹബന്ധം പിന്നീട് ജീവിതത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. മഴ പെയ്യുമ്പോൾ സ്കൂൾ മൈതാനത്ത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ പാവാട തെറുത്തുവെച്ച് ചെളിയിൽ തുള്ളിക്കളിച്ച ആ വൈകുന്നേരങ്ങൾ, വെള്ളത്തിൽ കടലാസ് തോണികൾ ഒഴുക്കുമ്പോൾ ആർത്തു വിളിക്കും, അടുത്ത നിമിഷം തോണി മുങ്ങുന്നത് കണ്ട് സങ്കടപ്പെടും, എന്നിട്ട് പരസ്പരം ആശ്വസിപ്പിക്കും, സാരല്ലടി, നാളെ നമുക്ക് ഇതിലും വലിയൊരു തോണി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആത്മബലം മറ്റൊരിടത്തും കിട്ടില്ല. പ്രതിസന്ധികളെ കൂസലില്ലാതെ മറികടക്കാനുള്ള ആദ്യ ജീവിത പരിശീലനമായിരുന്നു മുങ്ങിപ്പോകുന്ന ആ കടലാസ് തോണി. പെൺകുട്ടികളുടെ സൗഹൃദത്തിന് ഒരു പ്രത്യേക മണമുണ്ട്. അത് ചായത്തിന്റെയും ഉച്ചയ്ക്ക് പങ്കിട്ട് കഴിച്ച കറി രുചികളുടെയും പിന്നെ പരസ്പരം കൈമാറിയ സ്റ്റിക്കർ പൊട്ടുകളുടെയും മണമാണ്. ഒരാളുടെ കയ്യിൽ പുതിയൊരു പെൻസിൽ ബോക്സ് വന്നാൽ അതെല്ലാവരുടെയതുമായിട്ട് മാറും. ചെറിയ കാര്യങ്ങൾക്കായിരുന്നു അന്ന് വലിയ പിണക്കങ്ങൾ. ഒരേ നിറത്തിലുള്ള റിബൺ കെട്ടിവരാത്തതിനോ അല്ലെങ്കിൽ ഒളിച്ചു കളിക്കിടയിൽ ആദ്യം കണ്ടുപിടിച്ചതിനോ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളോടൊന്ന് കൂട്ടുകൂടി നിന്നതോ ഒക്കെയാവാം ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതിന്റെ കാരണം. പക്ഷേ ആ പിണക്കത്തിന് ഒരു ഇന്റർവെല്ലിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു വിരലുകൾ കോർത്ത് വീണ്ടും ഒന്നാകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഇന്നത്തെ ലോകത്ത് വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത്. അന്നൊരു വിരൽ തുമ്പിൽ ഞങ്ങൾ ലോകം മുഴുവൻ തിരിച്ചു പിടിക്കുമായിരുന്നു. സ്കൂൾ കഴിഞ്ഞുള്ള ആ അവസാന ദിവസം എല്ലാവരുടെയും ഓട്ടോഗ്രാഫുകളിൽ മയിൽപ്പീലി വെച്ചും ചിത്രം വരച്ചും വലിയ വാഗ്ദാനങ്ങൾ എഴുതിയിരുന്നു. കല്യാണത്തിന് എന്നെ വിളിക്കണം, നമ്മളെ എന്നും കാണും എന്നൊക്കെ. പക്ഷെ ജീവിതം ഞങ്ങളെ പല വഴിക്കാക്കി ചിതറിച്ചു കളഞ്ഞു. ചിലർ പ്രവാസികളായി, ചിലർ വിട്ടമ്മമാരായി, ചിലർ വലിയ ഉദ്യോഗസ്ഥരായി. ചിലരുടെ മുഖം ഓർമ്മയുണ്ട്, പക്ഷെ പേര് മറന്നു. ചിലരുടെ പേര് നാവിലുണ്ട്, പക്ഷെ മുഖം മങ്ങിപ്പോയി. ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പഴയൊരു ചിത്രം കാണുമ്പോൾ ആ വരികൾക്കിടയിൽ ഇന്നും ആ പഴയ പെൺകുട്ടികളുടെ കുസൃതികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതം പലതും തന്നു, പദവികൾ, വീട്, സ്വർണം. പക്ഷെ ആ പഴയ സ്കൂൾ ബെഞ്ചിലിരുന്ന് ഒരു നാരങ്ങ മിഠായി പങ്കിട്ട് കഴിക്കുമ്പോൾ കിട്ടിയിരുന്ന ആ നിഷ്കളങ്കമായ സന്തോഷം വാങ്ങാൻ ലോകത്തിലെ ഒരു മാവളിനും സൗകര്യമില്ല. ഓർമ്മകളുടെ ആ പഴയ സ്കൂൾ ബസ് ഇന്നും എന്റെ ഉള്ളിൽ ഹോണടിക്കുന്നുണ്ട്. അതിൽ ഇന്നും ആ പഴയ യൂണിഫോം ഇട്ട് ഇരട്ട പിന്നൽ മുല്ലപ്പൂ ചൂടി ഞാൻ കാത്തിരിക്കുന്നു എന്റെ കൂട്ടുകാരികൾ ഓരോരുത്തരായി ഓടി വരുന്നത് നോക്കി. പെൺ സൗഹൃദം എന്നത് കാലം മായ്ക്കാത്ത ഒരു കവിതയാണ്. ആ മരബെഞ്ചിലെ കുത്തിവരകളിൽ ഇന്ന് ഞങ്ങളുടെ ചിരികൾ മാറ്റുലിക്കൊള്ളുന്നുണ്ടാകാം. സ്നേഹത്തോടെ, അമ്മു കൃഷ്ണകുമാർ.
1: അമ്മു കൃഷ്ണകുമാർ സൂപ്പർ ആയിട്ടുണ്ട്. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം അല്ലെ? അപ്പോ അത് നമുക്ക് എപ്പോഴും നടക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ നടക്കില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തും പൂർവ്വ വിദ്യാർത്ഥി സംഘമൊക്കെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കേരള കുടുംബശ്രീ മിഷൻ തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രോഗ്രാം കേരളത്തിൽ മുഴുവൻ നടത്തിയിരുന്നു. തൃത്താലയിൽ വെച്ച് നടന്ന അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിരുന്നു. അതായത് എത്രയോ പ്രായമുള്ള അമ്മമാരും ചേട്ടന്മാരും ഒക്കെ ബാഗൊക്കെ എടുത്ത് മുണ്ടും ഷർട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ചുരിദാറൊക്കെ ധരിച്ച് പെൻസിലും പേനൊക്കെ എടുത്ത് വന്നിട്ട് ക്ലാസ്സിലിരിക്കും. ആ ക്ലാസ്സിലിരുന്നിട്ട് ആരെങ്കിലും ഒരാള് ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുക്കുമ്പോ അവരെല്ലാം വളരെ കൗതുകത്തോടുകൂടി ഇതൊക്കെ ഒരുമിച്ച് കേട്ടിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ അവരെല്ലാവരും ചെറിയ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കഴിച്ചു പോയപ്പോ ശരിക്കും തിരികെ സ്കൂളിലേക്ക് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ തിരികെ ഒരു കാലഘട്ടത്തിലേക്കാണ് അവരൊക്കെ പോയത്. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തില് ഒരിക്കലും നമുക്ക് തിരികെ കിട്ടാത്ത ചില വസന്തങ്ങളുണ്ട്. ആ വസന്തങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കാലം തന്നെയാണ്. ഇപ്പൊ ഈ കത്തിൽ തന്നെ എത്ര മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് പങ്കുവച്ചത്. അങ്ങനെ 100 ആളുകൾ 100 കത്തുകൾ എഴുതുമ്പോൾ അവർക്ക് 100 തരം ഓർമ്മകൾ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയാനുണ്ടാകും. അതുകൊണ്ടാണ് കവി അത്രയും മനോഹരമായിട്ട് ആ കവിത എഴുതിയത്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.

0: മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: ബാലട്ടൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക് പോയിരുന്ന സമയത്ത് എല്ലാരും കൂടെ ഊണ് കഴിക്കാൻ വേണ്ടി പോയപ്പോ ബാലട്ടൻ പറഞ്ഞു, നിക്കട നിക്കട, ഞാൻ ബി പിന്റെയും ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിച്ചിട്ട് വരാം.
2: കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടിട്ട് കാത്തിക്കായിരുന്നു. അപ്പൊ എനിക്കിപ്പോ ഒരു അസുഖം ഇല്ലാത്ത ആളാണല്ലോ, അപ്പൊ നാട്ടുകാരെ മുഴുവൻ ബി പി ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തീരെ ഒരു ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരാളാക്കി മാറ്റാൻ കുറെ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നും അല്ല, ഡോക്ടർ അടുത്ത് പോയല്ലോ, ടെസ്റ്റൊക്കെ നടത്തി ബി പി എസ് ലേക്ക് ഷോറിൽ പോയി. അപ്പൊ അവിടുന്ന് ഒന്നുമില്ലാന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തേക്ക് ഈ ജീവിതജന്യ രോഗങ്ങൾ ധാരാളമായിട്ടുണ്ടെന്നാണ്
1: മനസ്സിലാക്കുന്നത്.
2: എന്നിട്ട് എന്നോട് ഓടി വന്നിട്ട് പറയാണ് ബി പി ബോർഡർ ഷുഗർ ബോർഡർ ഏതാണെന്നാണ് ഞാൻ നോക്കിയത്.
1: അപ്പൊ
2: ബോർഡർ ഇപ്പൊ നമ്മളിപ്പോ ഷുഗറിന്റെ കാര്യത്തിലൊക്കെ നമ്മള് ബോർഡർ എന്ന് പറഞ്ഞത് ഇപ്പൊ 80-120 അല്ല, ബി പിയുടെ കാര്യത്തിൽ 80-120, ഷുഗറിന്റെ കാര്യത്തിൽ ഒരു 110 എന്നൊക്കെ പറയുമ്പോ ആശേറ്റി സ്വന്തമായിട്ട് ഒരു മതിലൊക്കെ കിട്ടിയിട്ട് ഒരു ബോർഡർ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ആശേറ്റി, എനിക്ക് അത്രേ ഉള്ളു 150.
1: അപ്പൊ നിങ്ങൾ
2: അപ്പൊ ഭക്ഷണം കഴിച്ചപ്പോഴുണ്ട് ആണല്ലേ,
1: ഭക്ഷണം കഴിച്ചിട്ട്.
2: അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ലോ ഷുഗർ ആണ്.
1: എനിക്ക് ലോ ഷുഗർ. അപ്പൊ പല സ്ഥലത്തും തിരികെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോവാൻ പറ്റൂല, കുറെ മരുന്നും കൊണ്ടേ പോവാൻ പറ്റുള്ളൂ. ആശിക്കാം തിരികെ സ്കൂളിലേക്ക്.
2: യെസ്. അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ഹലോ ബി പി എസ് ലേക്ക് ഷോർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശേച്ചി
1: ഒരു
2: നാളെയല്ല മറ്റന്നാളല്ല തിങ്കളാഴ്ച എത്തിച്ചേരാം. നന്ദി,
1: നമസ്കാരം.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മലയാള സിനിമയിൽ എക്കാലത്തെയും മികച്ച ഹാസ്യനടൻ ബഹദൂർ, അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനമാണിന്ന്. പടിയത്ത് കൊച്ചുമൊയ്തീൻ കുഞ്ഞാലുവാണ് പിന്നീട് ബഹദൂറായത്. 60കളിലെയും 70കളിലെയും മലയാള സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു ബഹദൂർ. ബഹദൂറിനൊപ്പം അടൂർ ഭാസിയും ചേരുമ്പോൾ മറക്കാനാകാത്ത നർമ്മനിമിഷങ്ങളാണ് മലയാളിക്ക് ലഭിച്ചത്. 1954 അവകാശി എന്ന ചിത്രത്തിൽ തുടങ്ങി 2000 ജോക്കർ എന്ന ചിത്രം വരെ ആ ചലച്ചിത്രയാത്ര നീണ്ടു. 3 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ബഹദൂറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി അഭിനയിച്ച, ലോഹിതദാസ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കെച്ചേരി, സംഗീതം മോഹൻ സിത്താര, പാടിയത് യേശുദാസ്.

ബഹദൂർ ഒരു മുത്തച്ഛന്റെ വേഷം അഭിനയിച്ച കിലുക്കാംപെട്ടി എന്ന ചിത്രത്തിലെ ഗാനമാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അടുത്തത്. എം ജി ശ്രീകുമാർ പാടിയ ഈ ഗാനത്തിന്റെ രചന പിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

ചുട്ടത്തോ ചൊല്ലി അയ്യപ്പൻ അമ്മയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളേരെ മുങ്ങിയെടുത്തു തട്ടാ പിള്ളേരെ തട്ടിയെടുത്തു.

ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, കഥാകാരൻ, അഭിനേതാവ്, ഈ നിലയിൽ മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ശ്രീമൂലനഗരം വിജയന്റെ ചരമവാർഷിക ദിനം കൂടിയാണിന്ന്. പ്രൊഫഷണൽ നാടക നടനായിരുന്ന അദ്ദേഹം നിരവധി നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1962 മുതൽ മലയാള സിനിമാ പിന്നണിയിലും ശ്രീമൂലനഗരം വിജയൻ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച കൽപ്പാന്തകാലത്തോളം എന്ന് തുടങ്ങുന്ന ഗാനത്തിലേക്ക് പോകാം. FM മോർണിംഗ് സെലക്ഷൻസിലൂടെ. ചിത്രം എന്റെ ഗ്രാമം, സംഗീതം വിദ്യാധരൻ, പാടിയത് യേശുദാസ്.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
1: എന്നാലും ആ ജിമിക്കി
0: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
2: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: സമയം 9 കഴിഞ്ഞ് 17:10 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. അടുത്ത ഗാനം ഉടയോൻ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484 242 6 3 9 7, 0484 242 6 3 8 7, 9446455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0484 242 6 3 9 7, 0484 242 6 3 8 7, 9446455888.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി.
0: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
0: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തെക്കേ തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള.
0: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: സമയം 9 കഴിഞ്ഞ 31 മിനിറ്റും 43 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3. ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി നിവാസ് പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: അത് മധു ബാലകൃഷ്ണൻ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം.
1: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
0: സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ്. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി FM 102.3. ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം ഇനി, കാണേ കാണേ എന്ന ചിത്രത്തിൽ നിന്നും. വിനായക് ശശികുമാറിന്റെ വരികൾ, രഞ്ജൻ രാജിന്റെ സംഗീതം.

മാലിക് എന്ന ചിത്രത്തിലെ ഗാനം ചിത്രയും സൂരജ് സന്തോഷും പാടിയത്. അൻവർ അലിയുടെ വരികൾ, സുഷിൻ ശ്യാമിന്റെ സംഗീതം.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. അല്പസമയത്തിനകം സ്പീക്കറെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിയുന്ന നിമിഷം അതിപ്രധാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്ന് വോട്ടെടുപ്പിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രമല്ലെന്നും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ഏതെങ്കിലും നാഗരികതയുമായോ വംശീയ വിഭാഗവുമായോ മതദേശീയതയുമായോ ബന്ധപ്പെടുത്തരുതെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന 5-ാമത് ഭീകരതാ വിരുദ്ധ ഇന്ത്യ ഈജിപ്ത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. കഴിഞ്ഞ വർഷമുണ്ടായ പഹൽഗാം ചെങ്കോട്ട ഭീകരാക്രമണങ്ങളെ യോഗം അപലപിച്ചു. ഡിജിറ്റൽ ഭൌതിക രീതികളിലൂടെ ഭിന്നശേഷിക്കാർക്കടക്കം ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങളിൽ തുല്യമായ സേവനം ഉറപ്പാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി ധനകാര്യമന്ത്രാലയം. 2026 ആഗോള തുല്യത അവബോധ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രസ്താവനയിലാണ് വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാർഷികേതര മേഖലയിലെ കോർപ്പറേറ്റഡ് അല്ലാത്ത സ്ഥാപനങ്ങളുടെ എണ്ണം രാജ്യത്ത് 9 കോടിയിലധികമായി. ഈ മേഖലയിലെ തൊഴിലവസരങ്ങൾ ആദ്യമായി 15 കോടിയും കവിഞ്ഞു. കോംട്രസ്റ്റ് മാവൂർ ഗ്രാസിം പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവുന്നില്ലെങ്കിൽ BJP ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയ മൈതാനത്ത് സമാപിച്ച 13-ാമത് സംസ്ഥാന ജൂനിയർ കോർഫ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ജില്ല 2-ാം സ്ഥാനവും നേടി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇതാകാശവാണി കൊച്ചി FM 102.3 സമയം. 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 41 സെക്കൻഡും. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: സൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളില് അവരുടെ കരള് അസുഖത്തിലേക്ക് പോകുന്നതിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റി ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല, ഇവരെ സ്ത്രീകൾ മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിന്റെ ഇൻഫെക്ഷൻസ്, അയണിന്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിന്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. ഇപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ, കോപ്പറിന്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിന്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
2: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ കാരണം?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പം കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ ജോലി, എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പം പലരും ചെയ്യാറില്ല, ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റം, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്ന പോലെ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയറ് എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന

0: കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷെ കാലം മാറി, ഇപ്പൊ അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക, ഇതാണ് ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെന്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിന്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
1: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനു ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം, ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിനു ഭക്ഷണം നിയന്ത്രിക്കണം, കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്, കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ജീവിതശൈലിയിൽ എന്തിനു മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, വണ്ണത്തടി എന്നൊക്കെ പറയുന്നത്. ഈ അസുഖങ്ങൾ വരുന്നതിന്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിന്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണമെന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
1: സാർ, ഇതിന്റെ ചികിത്സാ രീതിയെ കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
0: ചികിത്സാ രീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാ രീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ചു കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം? ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 കിലോ വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 കിലോ വെയിറ്റ് കുറയ്ക്കുന്നവരെ, 70 കിലോ ഉള്ള ആൾക്ക് 10% 7 കിലോയാണ്. 7 കിലോ കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിന്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിന്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെന്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിന്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് കഴിക്കാം.
2: ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെ കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
3: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിന്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പൊ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമ്മൾക്കറിയാം, വയറ്റിൽ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ

0: ാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഏർലി സ്റ്റേജുകളിൽ ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷെ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിന്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിന്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക് മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റ് ആയിട്ട് വെക്കുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനം ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷെ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
0: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങൾ അനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങൾ അനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങൾ അനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ടുപേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12 വയസ്സ് 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിന്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറെ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിന്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫ് ആണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല. ഏതളവിലുള്ള മദ്യവും എന്തുതരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
0: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റ് അസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 7 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗസൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്. യൂസഫലി കെച്ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 0484-242-6397, 0484-242-6387, 9446-55888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളിൽ

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിലൂടെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 5 മണി വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 85 47 63 01 27 എന്ന നമ്പറിലേക്ക്. 85 47 63 01 27. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവയിൽ

0: പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 3 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുടെ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കണം. ഇന്നാണ് അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 91 88 58 11 48 എന്ന നമ്പറിലേക്ക്. 91 88 58 11 48.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഈ മാസം 29 നിയമനം നടത്തുന്നു. അന്നേ ദിവസം രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7-ാം ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ ഐ ഡി phcchakkupallam@gmail.com phcchakkupallam@gmail.com. ആരോഗ്യ കേരളം ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 മണിക്ക് ഇടുക്കിയിലെ ആരോഗ്യ കേരളം കുയിലിമലയിലേക്കുള്ള ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യം, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26 രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772 28 20 21, 04772 28 20 21. കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി UP വിഭാഗം ചിത്രരചന, ഹൈസ്കൂൾ വിഭാഗം പ്രബന്ധരചന, ഹയർ സെക്കൻഡറി വിഭാഗം പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04812 30 22 23, 04812 30 22 23. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,620 രൂപ നിരക്കിലും പവന് 116,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ ഇതേ സമയത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

സമയം 10 മണി കഴിഞ്ഞ് 31:37. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രഹത് ഫത്തേ അലി ഖാൻ, മഹാലക്ഷ്മി അയ്യർ എന്നിവർ പാടിയത്. ഗുൽസാറിന്റെ വരികൾ ശങ്കർ ഇഷൻ ലോയിഡ്. ചിത്രം ഝൂം ബരാബർ ഝൂം.

യാരടി നീ മോഹിനി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഹരിഹരൻ പാടിയ ഗാനത്തിന്റെ വരികൾ ന മുത്തുകുമാർ, സംഗീതം യുവാൻ ശങ്കർ രാജ.

അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾ, പ്രീതം സംഗീതം. ലാൽ സിംഗ് ചദ്ദ എന്ന ചിത്രത്തിൽ അർജിത് സിംഗും ശിൽപ റാവുവും പാടിയ ഗാനമാണ് അടുത്തത്.

വിജയ് പ്രകാശും ചിന്മയും പാടിയ തമിഴ് ഗാനമാണ് അടുത്തത്. ചിത്രം മാര്യൻ. വാലിയുടെ വരികൾക്ക് AR റഹ്മാന്റെ സംഗീതം.

0: യോയോ ഹണി സിംഗ് വരികൾ എഴുതിപ്പാടിയ ഗാനം കേൾക്കാം. സംഗീതം വിശാൽ ശേഖർ. ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനമാണ് ഇനി.
1: King Khan, yo yo honey singer.

0: ചിത്രമഞ്ജരി തുടർന്ന് കേൾക്കാം നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6:30 നൃത്താസ്വാദക സദസ്സ് ഗോപിക ലക്ഷ്മൺ അവതരിപ്പിക്കുന്ന ഭരതനാട്യം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ

0: മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അതുമല്ലെങ്കിൽ 9444545588 എന്ന നമ്പറുകളിൽ വിളിക്കുക. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം? അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി.
2: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
3: ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
2: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
4: തെക്കേ തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള.
2: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
5: ആച്ചിക്ക് വേദനയുണ്ട്,
6: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
2: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
7: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
2: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം, ഇതിൽ വളങ്ങളുടെ സന്തുലിത ഉപയോഗം. ഈ വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ. 6 ഏക്കറിലായി റംബൂട്ടൻ കൃഷി ചെയ്യുന്ന ആയവനിയിലുള്ള സിബി കൊല്ലറക്കൽ കൃഷിവിശേഷങ്ങൾ പങ്കുവെക്കുന്നു.
8: ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
9: ആകാശവാണി FM വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളും LDO സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. പ്രോട്ടം സ്പീക്കർ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഒരു ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച നിലയിൽ നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനായി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി പറഞ്ഞു. UDF അധികാരത്തിലേറിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി.
10: മന്ത്രിമാർക്കും എം എൽ എമാർക്കും മുസ്ലിം ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം

0: ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRCTC നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ ആരംഭിക്കും. ദക്ഷിണേന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ച് പേരുകേട്ട ഗോൾഡൻ ചാരിറ്റിയിൽ 80 പേർക്ക് വരെ യാത്ര ചെയ്യാം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1,788 മത്സരങ്ങൾ ഉണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 11 കഴിഞ്ഞ 2:45. ചിത്രമഞ്ജരി തുടർന്ന് കേൾക്കാം. മരകത നാണയം എന്ന ചിത്രത്തിൽ പ്രദീപ് കുമാർ പാടിയ ഗാനവുമായി, വരികൾ GKB, സംഗീതം ദിപു നിനാൻ തോമസ്.

ആസാദ് ഭോപ്പാലിയുടെ വരികൾക്ക് രാം ലക്ഷ്മൺ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ചിത്രം മേനേ പ്യാർ കിയ. എസ് പി ബാലസുബ്രഹ്മണ്യം, ലത മങ്കേഷ്കർ എന്നിവർ പാടിയത്.

ജീൻസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഉണ്ണികൃഷ്ണനും സുജാത മോഹനും പാടിയ ഗാനമാണ് ഇനി ചിത്രമഞ്ജരിയിൽ. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

രാം ലക്ഷ്മൺ സംഗീതം നൽകിയ മറ്റൊരു ഹിന്ദി ഗാനം കേൾക്കാം. ഹം ആപ്കെ ഹേ കോൻ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കർ, എസ് പി ബാലസുബ്രഹ്മണ്യം എന്നിവർ പാടിയത്.

വാഗീസോഡാവ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. നേഹ ഭാസ് നിമനോ, ഹരീഷ് രാഘവേന്ദ്ര, രഞ്ജിത്ത് എന്നിവർ പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ കാർത്തിക് നേത്ത, സംഗീതം ഖിബ്രാൻ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:59:51. ഇനി 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: कार्यक्रम को विराम देने की आज्ञा दीजिए। तो अब अपने मित्र अजीत
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
4: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. May 25 തിങ്കൾ മുതൽ May 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
3: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ താഴെ പറയുന്ന നമ്പറുകളിൽ വിളിക്കുക. 04842 42 63 97, 04842 42 63 87, അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. സമയം 12 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിസുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടെഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. നേമം മണ്ഡലത്തിൽ 24 മണിക്കൂർ ആംബുലൻസ് സേവനം ഉൾപ്പെടെ സൌകര്യങ്ങളോടെ MLA ഓഫീസ് ജൂൺ ആദ്യവാരം പ്രവർത്തനം ആരംഭിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വികസന കാര്യത്തിൽ BJPയുടെ മണ്ഡലങ്ങളോട് വിവേചനമുണ്ടായാൽ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം നേമത്ത് പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മലയിടം തുരുത്ത് പര്യത്ത് കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. ഒഴിപ്പിക്കൽ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ദുബായ് കേന്ദ്രീകരിച്ച് നടന്ന മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് ഇന്നലെ മരട് പോലീസിന്റെ പിടിയിലായത്. സ്വർണവില പവന് 320 രൂപ കുറഞ്ഞ് 116,960 14,620 രൂപയാണ് ഗ്രാമിന്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം.
5: ആകാശവാണി FM വാർത്തകൾ.
3: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്ര

പ്രകാശധാര തിരുവനന്തപുരം റിലേ. ഇതിൽ നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹലോ കൊച്ചി FM പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, വളങ്ങളുടെ സന്തുലിത ഉപയോഗം, ഈ വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡ്സൺ സംസാരിക്കുന്നു. 6 ഏക്കറിലായി റംബൂട്ടൻ കൃഷി ചെയ്യുന്ന ആയവനിയിലുള്ള സിബി കൊല്ലറക്കൽ കൃഷിവിശേഷങ്ങൾ പങ്കുവെക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡിസിറ്റി FM ഹെൽത്ത് ലൈൻ. ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ, ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, കെ രതീഷിന്റെ കഥ കഥാനുയായി, നിത്യചൈതന്യയെത്തി സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം. എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ, കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്. 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, ശാന്തി ഹീരാനന്ദ് പാടിയത്, റഷീദ് മുസ്തഫ തിരക്വ തബല, ഗുലാം സബീർ ഖാൻ സാരംഗി, റഹ്മാൻ ഖുറൈഷി ഹാർമോണിയം, മുഹമ്മദ് നിസാം സ്വർമണ്ഡൽ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് ഇന്ന് സമാഹരിച്ചത് ഇനം വില കിലോയ്ക്ക്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 55 രൂപ, ചില്ലറ വില 60 രൂപ. ഏത്തയ്ക്ക മറുനാടൻ മൊത്തവില 48 രൂപ, ചില്ലറ വില 55 രൂപ. പയർ നാടൻ 42.50, പയർ മറുനാടൻ 38.45. ചേന നാടൻ 30.35, ചേന മറുനാടൻ 26.30. മരച്ചീനി നാടൻ 28.30. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീരപ്പച്ച 38.42, ചീരച്ചുവപ്പ് 38.42, കുമ്പളങ്ങ 16.20, ഞാലിപ്പൂവൻ 42.50, പാളയംതോടൻ 25.30, പൂവൻ 50.56, റോബസ്റ്റ 28.32, ബീട്രൂട്ട് 38.45, വെണ്ടയ്ക്ക 36.45, പാവയ്ക്ക 50.55, ചുരയ്ക്ക 30.37, വഴുതന 36.42, കത്തിരി ഉരുണ്ടത് 36.42, ക്യാബേജ് 36.42, ക്യാരറ്റ് 54.60, കോളിഫ്ലവർ 40.54, കൊത്തമര 30.37, കൂർക്ക 42.50, ചേമ്പ് വലുത് 60.65, ചേമ്പ് ചെറുത് 45.50, വെള്ളരി 18.20, മുരിങ്ങക്കായ 40.45, ബീൻസ് 88.95, ഇഞ്ചി 146.152, പച്ചമുളക് 48.55, കറിനാരങ്ങ 105.110, ചെറുനാരങ്ങ 1-4-5, കോവയ്ക്ക 50.55, മാങ്ങ പച്ച 35.40, സവാള 18.22, ചെറിയ ഉള്ളി 58.65, ഉരുളക്കിഴങ്ങ് 25.30, മത്തൻ 24.30, പീച്ചിങ്ങ 45.50, പടവലം 40.47, തക്കാളി 52.60, അമരപ്പയർ 60.65. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. പ്രിയരെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം.
പൂവച്ചൽ

ജോൺസൺ പുളിങ്കുന്നിൻ്റെ വരികൾക്ക് കെ പി ഉദയഭാനു ഈണം പകർന്ന ഗാനം, പാടിയത് കെ ജി മാർക്കോസ്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ലളിതഗാനം ഇനി വൈകിട്ട് മധുരം ഗീതത്തിൽ കേൾക്കാം. ഇപ്പോൾ സേവന വാർത്തകൾ. കോട്ടയം പാലാ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ വാർഷിക ഫിറ്റ്നസ് പരിശോധന നാളെ നടക്കും. വാഹന നമ്പർ 5001 മുതൽ 9999 വരെയുള്ളവയ്ക്ക് നാളെ ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ വച്ചാണ് പരിശോധന. രാവിലെ 10 മണിക്ക് CF ടെസ്റ്റിന് യോഗ്യമാക്കി വാഹനങ്ങൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482820104 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0482820104.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
4: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടയത്ത് മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. പ്രജനനകാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും കൂട്, അടിച്ചിൽ, പത്തായം മുതലായ അനധികൃത മാർഗങ്ങളിലൂടെ മീൻ പിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് 10,000 രൂപ പിഴയും 6 മാസം തടവും ശിക്ഷ ലഭിക്കാം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 3 മാസം ദൈർഘ്യമുള്ള

0: കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുടെ സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9188851148 അല്ലെങ്കിൽ 8921708441 എന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9188851148 8921708441. ആരോഗ്യ കേരളം ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യം, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNP അനസ്തേഷ്യ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30-31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തുന്നു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP4 ഫോർമാറ്റിൽ ചാവറ ഫിലിം സ്കൂൾ @gmail.com എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. അവസാന തീയതി മറ്റന്നാളാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 സേവന വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16th നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 16th നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 3 സ്ഥാനാർത്ഥികളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നത്. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. രാവിലെ 9 മണിക്ക് പേപ്പർ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. തുടർന്ന് ഫലം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ വേദിയിലേക്ക് ആനയിക്കുകയും ചെയ്തു.
1: നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. ജൂൺ 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചാസഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവരും കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാ അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 1 പുറപ്പെടുവിക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒഴിവുവരുന്ന ഓരോ രാജ്യസഭാ സീറ്റിലേക്കും

0: ഉള്ള ഉപതെരഞ്ഞെടുപ്പും അടുത്ത മാസം 18-ന് നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇക്കാര്യത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, പ്രദേശത്തെ എംഎൽഎ വി പി സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യയിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എറണാകുളം മനുഷ്യക്കടത്ത് കേസിൽ ഒരു പ്രതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് മരട് പോലീസിന്റെ പിടിയിലായത്. അതിനിടെ കേസിലെ ഒന്നാം പ്രതി സിന്ധുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാഗ്ദാനങ്ങൾ നൽകി ദുബായിലെത്തിക്കുന്ന യുവതികളെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മയക്കുമരുന്ന് ബലമായി നൽകി പീഡിപ്പിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൂലിഡസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണമുൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജ്വൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴയിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അറബിക്കടലിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തും തമിഴ്നാട് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വിവിധ ദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെ ഉത്സവത്തിന് തുടക്കമാകും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ തീയതി നിശ്ചയിക്കുന്നത് മുതൽ കഠിനമായ വ്രതം നോറ്റുകൊണ്ടാണ് സാധന സാമഗ്രികൾ ഒരുക്കുന്നത്. ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിളക്ക് തിരിയുമായി പുറപ്പെട്ടു. നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും.
0: സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, CP ജോൺ എന്നിവരും പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വൈസ് ചാൻസലർ കെ സാജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന

0: 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗമാകുന്നത്. 60 രൂപ പ്രീമിയം നിരക്കിൽ 5 ലക്ഷം രൂപയാണ് പോളിസി തുക. കാൽപന്ത് ആരാധകർ കാത്തിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ഇനി 20 ദിവസം മാത്രം. കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ അലയൊലികൾ കേരളത്തിലും പ്രകടമായി തുടങ്ങി. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇതാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായാണ് നടക്കുക. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരുമെല്ലാം ഇപ്പോൾ തന്നെ ലോകകപ്പിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡുകളും ബാനറുകളും വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു തുടങ്ങി. മലപ്പുറത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുള്ള ബൈസിക്കിൾ കിക്കിന്റെ രൂപം നിർമ്മിച്ചാണ് ആരാധകർ ഇടം പിടിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ ബൈസിക്കിൾ കിക്ക്. പോരാട്ടം വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിലും ആവേശം കൊടുമ്പിരിക്കൊള്ളുമെന്ന് ഉറപ്പാണ്.
0: IPL 2020 ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് ട്രെയിനർമാരുടെ 2 ബാച്ചിന്റെ ആലപ്പുഴ ജില്ലാതല പരിശീലനം ആരംഭിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടി ADM ബി ജ്യോതി ഉദ്ഘാടനം ചെയ്തു. നാളെ വരെയാണ് പരിശീലനം. 2 ബാച്ചുകളിലായി ആകെ 76 പേർക്കാണ് പരിശീലനം നൽകുന്നത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 സഭ വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കും. IRCTCയുടെ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ പാക്കേജിൽ ഇടം നേടി കൊച്ചി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.
2: നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു.
3: നെഞ്ചെരിച്ചൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് നെഞ്ചെരിച്ചിൽ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്നത്. ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിൽ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മസിലുണ്ട്. ഇതിനെ നമ്മൾ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്നാണ് അതിന് പേരുള്ളത്. ആമാശയത്തിൽ ധാരാളമായി ഉണ്ടാകുന്ന ആസിഡും മറ്റു ദഹനരസങ്ങളും തിരികെ അന്നനാളത്തിലേക്ക് വരുന്നത് തടയുന്നത് ഈ വാൽവാണ്. ഈ വാൽവ് അഥവാ ഈ ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ ബലഹീനമായാൽ എളുപ്പത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകാം, പുളിച്ചു തികട്ടലും ഉണ്ടാകാം. ഇതിൽ ആസിഡ് മാത്രമല്ല മറ്റു ദഹനരസങ്ങളും ആഹാര സാധനങ്ങളും നെഞ്ചിലേക്ക് കയറാറുണ്ട്. എന്നാൽ ആസിഡ് കൊണ്ടുണ്ടാകുന്ന മുറിവുകളാണ് യഥാർത്ഥത്തിൽ നെഞ്ചെരിച്ചിൽ ഉണ്ടാക്കുന്നത്. മറ്റ് പദാർത്ഥങ്ങൾ സാധാരണ എരിച്ചിൽ ഉണ്ടാക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ആസിഡ് റിഫ്ലക്സിന്റെ അടിസ്ഥാന കാരണം ലോവർ ഈസോഫേജൽ സ്ഫിഞ്ചർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ മസിലിന്റെ പ്രവർത്തന ക്ഷമതയില്ലായ്മയാണ്. ഇംഗ്ലീഷിൽ ഈ അസുഖത്തെ നമ്മൾ ഗർഡ് അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വിളിക്കുന്നു. നമുക്കിനി അറിയേണ്ടത് ഈ ഗർഡ് അഥവാ ഗാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസീസ് അപകടകാരിയാണോ അത് നമുക്ക് അവഗണിക്കാവുന്നതാണോ എന്നുള്ളതാണ്. ഭൂരിപക്ഷം രോഗികൾക്കും നേരിയ തോതിൽ നെഞ്ചെരിച്ചിൽ വരികയും മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായ ആശ്വാസം ലഭിക്കാറുമുണ്ട്. പക്ഷേ നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണ്ടി വന്നേക്കാമെന്നേ ഉള്ളൂ. എങ്കിലും രോഗമില്ലാത്തവരെ പോലെ തന്നെ അവർക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയും. എന്നാൽ ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് നീണ്ടു നിൽക്കുന്ന ശക്തമായ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാവുകയും പല സങ്കീർണതകളും ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ഥിരമായി വലിയ തോതിൽ ആസിഡ് റിഫ്ലക്സ് ചെയ്യുന്നതുകൊണ്ട് അന്നനാളത്തിലെ പാടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് ക്രമേണ അൾസറായി മാറാം. ഈ അൾസറിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവാം, വിളർച്ചയും ഉണ്ടാവാം. ഈ അൾസറുകൾ കരിയുമ്പോൾ ആ ഭാഗം ചുരുങ്ങുകയും ആഹാരം ഇറക്കാൻ തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ പാടയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ക്രമേണ അൾസറായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആ അൾസറിൽ നിന്ന് ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. അത് അൾസർ ചികിത്സ കൊണ്ടോ അല്ലാതെയോ ചുരുങ്ങുമ്പോൾ ആ ഭാഗം

ത്തിന്റെ വ്യാസം കുറയുകയും ആഹാരം ഇറക്കാൻ തടസ്സമുണ്ടാകുകയും ചെയ്യും. അന്നനാളത്തിന്റെ പാടയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന വ്യതിയാനം ക്രമേണ ക്യാൻസറായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ സങ്കീർണതകളെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വിദഗ്ധ ചികിത്സ നൽകിയാൽ ക്യാൻസർ തടയാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, നമ്മൾ നെഞ്ചരിച്ചിൽ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നെഞ്ചരിച്ചിൽ അഥവാ ഗേർഡ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രത്യേക ടെസ്റ്റുകൾ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണയായി നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഗേർഡ് എന്ന അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് രോഗികളുടെ ലക്ഷണങ്ങൾ കേട്ടിട്ടാണ്. കൂടുതൽ ടെസ്റ്റുകൾ സാധാരണ വേണ്ടിവരാറില്ല. നെഞ്ചരിച്ചിലും പുളിച്ചുതുകട്ടിലുമാണ് പ്രധാന ലക്ഷണങ്ങൾ. എന്നാലും ചുരുക്കം ചിലരിൽ വിട്ടുമാറാത്ത ചുമ, നെഞ്ചുവേദന, ശ്വാസമുട്ടൽ എന്നിവയും റിഫ്ലക്സ് ഡിസീസ് കൊണ്ടുവരാം. എൻഡോസ്കോപ്പി, pH സ്റ്റഡീസ്, മാനോമെട്രി എന്നിവ രോഗനിർണയത്തിന് സഹായകമാണ്. ഉറക്കത്തിലെ ശ്വാസമുട്ടും ചുമയും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനാണ്. പലപ്പോഴും രോഗികൾ പെട്ടെന്ന് ഉറങ്ങിക്കിടക്കുന്ന ആള് പെട്ടെന്ന് ചാടി എണീക്കുകയും ശ്വാസമുട്ടലുകൊണ്ട് എണീറ്റിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഗർഡ് കാരണം ഉണ്ടാകുന്നതാണ്, അഥവാ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് കാരണം ഉണ്ടാകുന്നതാണ്. ആസിഡ് അന്നനാളത്തിന് പുറത്തേക്ക് തൊണ്ടയിലേക്കും ശ്വാസകോശങ്ങളിലേക്കും തെറിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉറങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരികയും ചാടി എണീക്കുകയും ചെയ്യുന്നത് സാധാരണമാണ്. ഇത് തീവ്രമായ ആസിഡ് റിഫ്ലക്സിനെ സൂചിപ്പിക്കുന്നു. സിവിയർ റിഫ്ലക്സ് ഡിസീസാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്തരം രോഗികളിൽ തലയും നെഞ്ചും നലയണ കൊണ്ട് പൊക്കിവെച്ച് ഉറങ്ങേണ്ടതാണ്. തലയണ ഫലപ്രദമല്ലെങ്കിൽ പലപ്പോഴും കട്ടിൽ കാലുകൾക്ക് കീഴെ ഇഷ്ടിക വെച്ച് തലഭാഗം ഉയർത്തി ഉറങ്ങാൻ ശ്രമിക്കണം. ഈ രണ്ടാമത് പറഞ്ഞതാണ് കൂടുതൽ ഫലപ്രദം. അതുപോലെ അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കിടക്കാവൂ. പിന്നെ കട്ടിലിന്റെ തലഭാഗം ഇഷ്ടിക കൊണ്ട് പൊക്കിവെക്കുക, ഇതൊക്കെ വളരെ സഹായകരമാണ്. വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് റിഫ്ലക്സ് ഡിസീസിന്റെ മാനിഫെസ്റ്റേഷനായിട്ട് പലപ്പോഴും കാണുന്ന നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദനയും ആസിഡ് റിഫ്ലക്സിന്റെ ലക്ഷണമായി വരാം. അന്നനാളത്തിൽ അസിഡിറ്റി കൊണ്ടുണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ കാരണമാണ് നെഞ്ചുവേദന ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ആസിഡ് റിഫ്ലക്സിനുള്ള ചികിത്സ വഴി ഇങ്ങനെയുള്ള നെഞ്ചുവേദനകൾ മാറുന്നതായി കാണാം. എങ്കിലും ECG, മറ്റു ബ്ലഡ് ടെസ്റ്റുകൾ എന്നിവ ചെയ്ത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് തീർച്ചപ്പെടുത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 2 രീതിയിലുള്ള ചികിത്സയാണ് നമുക്ക് ആവശ്യം. 1, ജീവിതശൈലി ക്രമീകരണം. 2, മരുന്നുകൾ. ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് ഈ ഗർഡിനെയും അല്ലെങ്കിൽ റിഫ്ലക്സ് ഡിസീസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റിഫ്ലക്സ് ഡിസീസ് അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരുന്ന രോഗികളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് അമിതവണ്ണം ഉണ്ടായിരിക്കാം, അവർക്ക് ഡയബറ്റീസ് കാണും, ഹൈപ്പർ ടെൻഷൻ കാണും, അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അമിതമായുള്ള ലെവൽസ് ഒക്കെ കാണാറുണ്ട്. സ്വാഭാവികമായിട്ടും ജീവിതശൈലി ക്രമീകരണം വളരെ പ്രധാനമാണ്. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, അമിത ഭാരം കുറയ്ക്കുക. അതിന് വേണ്ടിയത് ആഹാര ക്രമീകരണം, ചിട്ടായ വ്യായാമം എന്നിവയൊക്കെയാണ്. ആഹാര ക്രമീകരണത്തിനെ പറ്റി പറയുമ്പോൾ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, അത്താഴം മിതമാക്കുക. അത്താഴം കഴിഞ്ഞ് കുറഞ്ഞത് 2 മണിക്കൂറേയും കഴിഞ്ഞ് കിടക്കാനും പാടുള്ളൂ. അസിഡിക് അഥവാ അമ്ല സ്വഭാവമുള്ള ആഹാരങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. ഫ്രൂട്ട്സിൽ നാരങ്ങ, മുന്തിരി, മുസാമ്പി, പിന്നെ വിനാഗിരി ചേർന്ന ആഹാര സാധനങ്ങൾ, പിക്കിൾസ് മുതലായവ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം. ധാരാളം വെള്ളം കുടിക്കണം, അതും അസിഡിറ്റിയെ ഹെൽപ്പ് ചെയ്യും. മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന യോഗ, മെഡിറ്റേഷൻ എന്നിവയും ഈ റിഫ്ലക്സ് ഡിസീസ് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇറുകിയ വസ്ത്രങ്ങൾ കഴിയുന്ന ഒഴിവാക്കുക. വയറിന്റെ പ്രഷർ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അത് റിഫ്ലക്സ് സിംപ്റ്റംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഗർഭിണികളിൽ റിഫ്ലക്സ് ഡിസീസ് കൂടുതലായിട്ട് കാണുന്നു. വയറിലെ യൂട്രസിന്റെ വലിപ്പം കൂടുന്നതോടുകൂടി വയറിന്റെ പ്രഷർ കൂടുകയും റിഫ്ലക്സ് ഡിസീസ് വരുന്നതായിട്ടും ഗർഭിണികളിൽ കാണാറുണ്ട്. 2, വ്യായാമം. വ്യായാമം വളരെ പ്രധാനമാണ് ജീവിതശൈലിയിൽ. 1 മണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുക, ജോഗ് ചെയ്യുക ആവാം. പുകവലിയും മദ്യപാനവും ഒഴിവാക്കണം. ഈ 2 കാര്യങ്ങളും അസിഡിറ്റി ഉണ്ടാക്കും എന്നതിൽ തർക്കമില്ല. എങ്കിലും നിക്കോട്ടിനാണ് കൂടുതൽ അപകടകാരി. മദ്യപാനത്തിനേക്കാളും കൂടുതൽ അപകടകാരി പുകവലിയാണ് നമ്മുടെ അസിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി മരുന്നുകളിലേക്ക് വരുമ്പോൾ ആസിഡിനെ നിർവീര്യമാക്കുന്ന മെഡിസിൻസിനെ നമ്മൾ സാധാരണ പറയുന്ന ആന്റാസിഡ്സ് എന്നാണ്. നമുക്ക് ജലൂസൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളാണ്. ഇനി 2 ഗ്രൂപ്പ് ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. ഉദാഹരണത്തിന് റൈനിറ്റിഡിൻ, ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ. അതിനെ ഒമിപ്രസോൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതും പ്രധാനമാണ്. ആന്റാസിഡ്സ്, റൈനിറ്റിഡിൻ എന്ന മരുന്നുകൾ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതാണ്.
ഓമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ആഹാരം

ശരീരത്തിന് അരമണിക്കൂർ മുമ്പേ കഴിക്കണം. മരുന്നുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ രോഗിക്ക് നെഞ്ചരിച്ചിൽ പോലുള്ള രോഗലക്ഷണങ്ങൾ വളരെ കുറയുന്നതായിട്ട് കാണും. ചിലപ്പോൾ പൂർണ്ണ സുഖം കിട്ടി എന്നുവരെ തോന്നാം. എന്നാൽ ഈ സിറ്റുവേഷനിൽ മരുന്നുകൾ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ തന്നെ കഴിക്കണം. സാധാരണ 6 ആഴ്ചയെങ്കിലും പൂർണ്ണ ഡോസിൽ കഴിച്ചാലേ റിഫ്ലക്സ് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ആ മരുന്നുകൾ ക്രമേണ കുറച്ചു കൊണ്ടുവരാം. 2-3 മാസം കൊണ്ട് ഈ ഒമിപ്രസോൾ പോലെയുള്ള മരുന്നുകൾ ക്രമേണ ഡോസ് കുറച്ചു കൊണ്ടുവരണം. എങ്കിലേ നമുക്കൊരു ശാശ്വതമായ ഒരു റിലീഫ് കിട്ടുകയുള്ളൂ. മരുന്ന് നിർത്തുന്നു, വെയിറ്റ് ചെയ്യുന്നു, പിന്നെയും സിംപ്റ്റംസ് വരികയാണെങ്കിൽ വീണ്ടും കഴിക്കുന്നു, പിന്നെയും നിർത്തുന്നു. ഇങ്ങനെയുള്ള ആവൃത്തി എത്ര തവണ വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വേറൊരു പ്രധാന കാരണം, നമ്മൾ ചികിത്സ എടുത്ത് കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം വരികയാണെങ്കിൽ ശരീരഭാരം കുറയുക, വിളർച്ച ഉണ്ടാകുക, എപ്പോഴെങ്കിലും ഛർദി ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറക്കത്തിലെ സിംപ്റ്റംസ് വളരെ കൂടുക, ഇങ്ങനെ

0: നമ്മൾ ചികിത്സ എടുത്ത് കുറെ നാൾ കഴിഞ്ഞിട്ട് ഈ രോഗലക്ഷണങ്ങളിൽ വ്യത്യാസം വരികയാണെങ്കിൽ, ശരീരഭാരം കുറയുക, വിളർച്ച ഉണ്ടാകുക, എപ്പോഴെങ്കിലും ഛർദി ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറക്കത്തിലെ സിംപ്റ്റംസ് വളരെ കൂടുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയമായിട്ടുള്ള ചികിത്സ ഉടനെ തന്നെ നിർത്തിയിട്ട് വീണ്ടും ഡോക്ടറെ കാണുകയും ഒന്നുകൂടെ പരിശോധനകളെല്ലാം ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ ഗർഡ് എന്ന് പറയുന്നത് വളരെ സാധാരണമായ രോഗമാണ്. 15 മുതൽ 20% വരെ ആളുകൾക്ക് ഈ രോഗമുണ്ട്. പലപ്പോഴും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാം. നെഞ്ചെരിച്ചിൽ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ പരിശോധന ആവശ്യമാണ്. സ്വയം ചികിത്സ കഴിയുന്നതും ഒഴിവാക്കുക. നെഞ്ചുവേദനയോ നെഞ്ചിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും തീർച്ചയായിട്ടും ആ ലക്ഷണങ്ങൾ അവഗണിക്കരുത്. ചിലപ്പോൾ അതൊരു ഹാർട്ട് അറ്റാക്ക് ആവാം, തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ചെറിയ ലക്ഷണങ്ങൾ പോലും ശരീരം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ്.
1: നെഞ്ചെരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജലധരൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റ് 48 സെക്കൻഡ്. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
4: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
3: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനം അർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയസമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി

0: വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവച്ചു. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ

ശ്രീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത സിസിടിവി ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്കുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആദ്യഗാനം മയൂഖം എന്ന ചിത്രത്തിൽ നിന്ന്. ചിത്രപാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവി ബോംബെ.

ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിനക്കരെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

മിലൻ വി എസ് പാടിയ ഗാനമാണ് ഇനി ഗാനോത്സവത്തിൽ. സുഹൈൽ കോയയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്ത ഈണം പകർന്നിരിക്കുന്നു. ചിത്രം ജോ ആൻഡ് ജോ.

മേഘമൽഹർ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. ആദർശ് എസ് വി നായർ, രാജേഷ് തിരുമല എന്നിവർ വരികളൊരുക്കിയ ഗാനത്തിന് സംഗീതം നൽകിയത് ദാമോദർ നാരായണൻ.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറുകളിൽ വിളിക്കുക. നമ്പറുകൾ ആവർത്തിക്കാം. 04842 42 63 97 04842 42 63 87 94 46 45 58 88 നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. അറിയിപ്പ് കഴിഞ്ഞു. വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിലെ ഗാനവുമായി ഗാനോത്സവം തുടരുന്നു. വിജയ്, യേശുദാസ്, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ വരികൾ ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഇന്ത്യൻ റുപ്പി. മുല്ലനേഴിയുടെ വരികൾ, ഷഹബാസ് അമന്റെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഗാനോത്സവം തുടരുന്നു. ചിത്രം വിക്രമാദിത്യൻ. നജീം അർഷാദ്, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജിപാലിന്റെ സംഗീതം.

ലളിതം സുന്ദരം എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയ ഗാനം കേൾക്കാം. ഹരിനാരായണൻ ബി കെ വരികളും ബിജിപാൽ സംഗീതവും ഒരുക്കിയിരിക്കുന്നു.

അടുത്ത ഗാനം വിനീത് ശ്രീനിവാസൻ വരികളെഴുതി വിനീത് ശ്രീനിവാസനും രാഹുൽ നമ്പ്യാരും പാടിയത്. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്. സംഗീതം ഷാൻ റഹ്മാൻ.

ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. പാടിയത് എം ജി ശ്രീകുമാർ.

ഗാനോത്സവത്തിൽ അവസാനമായി സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജുപാലിൻ്റെ സംഗീതം, പാടിയത് സൂരജ് സന്തോഷ്, ചിത്രം രാമൻ്റെ ഏദൻ തോട്ടം.

0: സേവന വാർത്തകൾ. കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രം കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബി എഡുമാണ് യോഗ്യത. അധിക യോഗ്യത അഭികാമ്യം. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഇന്ന് വൈകിട്ട് 5 വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 63 01 27 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 85 47 63 01 27.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ARTI സെന്ററിൽ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി 26 രാവിലെ 11 വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. കമ്പ്യൂട്ടർ പരിജ്ഞാനവും MS ഓഫീസ്, ഇന്റർനെറ്റ്, ഇലക്ട്രോണിക്, മെയിൽ എന്നിവയിൽ പ്രാവീണ്യവുമുള്ള MBBS ബിരുദധാരികൾക്കാണ് അവസരം. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പ്, ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842386000 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04842386000. പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതീ യുവാക്കൾക്കായി സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ഓ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസും +2 അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-30 ഇടയിൽ. പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾ നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST ട്രിവാൻഡ്രം എന്ന ഫേസ്ബുക്ക് പേജിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 98 47 59 75 87 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 98 47 59 75 87. കൊച്ചി നുവാൻസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ മെഡിസിൻ ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ register@nuals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമേ സഹിതം അപേക്ഷ അയയ്ക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 3 മാസം. വിശദവിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ nuals.ac.in സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൂടിയുണ്ട്. 97 46 99 80 89. 97 46 99 80 89.

0: പാലക്കാട് നടുവത്തപ്പാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഈ മാസം 26 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. 2026-27 അധ്യയന വർഷത്തേക്ക് പരിചയസമ്പന്നരായ കുക്ക്, ആയ, വാച്ച്മാൻ തസ്തികകളിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ യോഗ്യത, സർട്ടിഫിക്കറ്റ്, ജോലി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-95-03-54-69 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 94-95-03-54-69. പല്ലശ്ശന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ഈ മാസം 29 രാവിലെ 11:30 പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഈ മാസം 29 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്തും. നാളെ മുതൽ ഈ മാസം 28 വരെ സഭ സമ്മേളിക്കില്ല. June 1 to 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചയായിരിക്കും സഭയിൽ. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ്. സ്പീക്കർ പദവി എന്നാൽ രാഷ്ട്രീയ ഇടവേളയല്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ് ദൌത്യമേൽപ്പിച്ചപ്പോൾ 100% സംതൃപ്തനായിരുന്നുവെന്നും നിയമസഭയിലെ നവാഗതകർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ മുന്നിലുണ്ടാവുമെന്നും സ്പീക്കറായി ചുമതലയേറ്റ ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യാതിർത്തികൾ കൂടുതൽ ഭദ്രമാക്കാൻ സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഡൽഹിയിൽ അതിർത്തി രക്ഷാസേനയിൽ പുതുതായി ചേർന്ന സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അമിത്ഷാ. ഇന്ത്യയുടെ Chandrayaan-3 ദൌത്യം 2026 ഗോഡാട്ട് ആസ്ട്രോനോട്ടിക്സ് അവാർഡിന് അർഹമായതിൽ ബഹിരാകാശ സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് സന്തോഷമറിയിച്ചു. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സ് ആണ് അവാർഡ് ഏർപ്പെടുത്തിയത്. CBSE വിദ്യാർത്ഥികൾ 9 മുതൽ 3 നിർബന്ധമായും പഠിക്കണമെന്ന നയത്തിനെതിരെ സമർപ്പിച്ച ഹർജി അടുത്ത ആഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരാതി മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹത്ഗിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കോടതി പരിഗണിക്കാമെന്ന് അറിയിച്ചത്. SSLC, THSLC, AHSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. വൈകിട്ട് 4 അപേക്ഷ സമർപ്പിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: സമയം 2 കഴിഞ്ഞ് 2 മിനിറ്റും 43 സെക്കൻഡും.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ
2: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പറയാം, ഇഷ്ടപ്പെട്ട

0: ഗാനങ്ങൾ കേൾക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9446455888. മറ്റൊരു നമ്പർ 0484243997. വെളിത്തിരയിലേക്ക് വിളിച്ചോളൂ. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9446455888. 0484243997. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീതി ജോസഫ്. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, ആ എനിക്ക് ശരിക്കും കേൾക്കുന്നില്ല, ഉറക്കെ പറയാവോ? ആ കൊടുങ്ങല്ലൂരിന്ന് രാജി, രാജി എന്നാണ് പറഞ്ഞേ. എന്തൊക്കെയുണ്ട് വിശേഷം കൊടുങ്ങല്ലൂര്? മഴ പെയ്തോ? ആഹാ, ശരി ശരി. അപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങി വെളുപ്പിനെ. നാലു മണിക്ക് എണീക്കും. ആഹാ, അപ്പൊ മഴ കണ്ടു കിടന്നു. ആ നാലു മണിക്ക് എഴുന്നേറ്റ് എന്താ ചെയ്യാ സാധാരണ? അത് ശരി. തനിയെ കട്ടനൊക്കെ തനിയെ കട്ടനൊക്കെ ഉണ്ടാക്കുവോ? ഒറ്റക്കേള്ളോ? ആൾക്കൂട്ടത്തിൽ തനിയെ, ചുറ്റിനും ആൾക്കാരുണ്ട്, ഞാൻ തനിയാണ് എന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെയും പതിവ് പോലെ നാലു മണിക്ക് എണീറ്റു, കട്ടൻ ചായ ഉണ്ടാക്കി, കുഴമ്പൊക്കെ തേച്ചു. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കാപ്പിക്ക് എന്താ ഉണ്ടാക്കിയത്? ആ മകള് കൊണ്ടുത്തരും അല്ലേ? ഓ ശരി ശരി. ഓ അത് ശരി. ആ അപ്പോൾ മകൾക്കൊരു കൂട്ട് വേണം അല്ലേ? ഏത് പാട്ടാ ഇപ്പൊ വേണ്ടത്?
1: ഞാൻ പഴയ പാട്ടാണ് കേട്ടിരുന്നത്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ കേട്ടിരുന്നതാണ്. അത് പ്രേമൻസറൊക്കെ പാടി അഭിനയിച്ചിരുന്ന നല്ല പാട്ട്. പതിവായി പെൺകൊടി മാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും.
0: അത് ശരി. ഇപ്പൊ നമ്മള് 16 വയസ്സിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക ഇപ്പൊ അല്ലേ? ഓ ശരി ശരി. സുശീലാമ്മയുടെ പാട്ട് അല്ലേ? സുശീലാമ്മയുടെ പാട്ടല്ലേ? സുശീലാമ്മയുടെ പാട്ടല്ലേ? ഹലോ,
1: ഇത്
0: യുഗ്മഗാനാണല്ലേ? ഓ യുഗ്മഗാനം. ഓക്കെ ഓക്കെ. ആ അപ്പൊ അത് യുഗ്മഗാനാണെങ്കിൽ യേശുദാസും പ്രേമയും പാടിയ പാട്ടാവും അല്ലേ? സുശീലാമ്മ പാടിയിട്ടുണ്ട്. ആ യേശുദാസും പ്രേമയും പാടിയ പാട്ടാണ് ചോദിക്കുന്നത്. ആ യുഗ്മഗാനം കേൾപ്പിക്കാട്ടോ. പിന്നെ വയലാറും ബാബുരാജും ചേർന്നൊരുക്കിയ പാട്ടാണ് പഴയ. ചേട്ടത്തി ചേട്ടത്തി അല്ലേ? ചേട്ടത്തി സിനിമ ഉണ്ടായിരുന്നോ? രണ്ടു മൂന്ന് തവണ കണ്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ആ സിനിമ കണ്ട സിനിമ കണ്ട ഓർമ്മയൊക്കെ ഇങ്ങനെ വരുന്നു പാട്ട് ഓർക്കുമ്പോ അല്ലേ? സ്കൂളിൽ പഠിക്കുകയായിരുന്നോ അന്ന്? അല്ല ആ സമയത്താണോ ഈ സിനിമ കാണാൻ പോയിരുന്നേ? അത് ശരി. ഓക്കെ, എന്നാ പിന്നെ പാട്ട് കേൾപ്പിക്കാം. മോളുടെ പേരെന്താ?

0: മോളുടെ പേര്, ഒരാളുടെ പേര് ദീപ, ഒരാളുടെ പേര് കന്യ.
1: രണ്ടുപേരും അടുത്തടുത്താണ് താമസം?
0: ഇല്ല, ഒരാള് രാവിലെ.
1: ഇവിടെ ഉള്ളത് ദീപയാണോ?
0: ധന്യയാണ്
1: അടുത്തുള്ളത്. ഓക്കെ, പേരക്കുട്ടികളുണ്ടോ?
0: ഏ,
1: പേരക്കുട്ടികളുണ്ടോ?
0: പേരക്കുട്ടികളുണ്ട്.
1: ആഹാ,
0: രണ്ട് മക്കൾക്ക്.
1: കൊച്ചുകുട്ടികളാ?
0: ഒരാള് വലുതാണ്.
1: ഓക്കെ,
0: അവളുടെ പേര് ജവിനി നന്ദ. അതില് പിന്നെ ലക്ഷ്മി, ഇവിടെ ദേവനന്ദൻ, ശ്രീനന്ദൻ.
1: ആഹാ, എല്ലായിടത്തിനും ഒരു നന്ദ ഉണ്ടല്ലോ. ദേവനന്ദ, ശ്രീനന്ദ, ഗൗരീനന്ദ, ലക്ഷ്മി, ലക്ഷ്മി പാർവതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് കേൾപ്പിക്കാം, എല്ലാവരോടും അന്വേഷണം പറയൂട്ടോ. ഓക്കെ, അപ്പൊ ബൈ.

0: ഹലോ, വെള്ളിത്തിരിയാണ്.
1: ഹലോ,
0: ഹലോ, ആ പറയൂ, ആരാണ്?
1: ഞാൻ തുറവൂരിൽ നിന്ന് പ്രദീപ്.
0: ആ തുറവൂരിൽ നിന്ന് പ്രദീപ്.
1: പ്രദീപ്. ആ
0: ഓക്കെ, പിന്നെ എന്തൊക്കെയാ
1: വിശേഷങ്ങൾ? സുഖം തന്നെ.
0: സുഖമായിരിക്കുന്നു?
1: സുഖമായിരിക്കും. നാം മാടത്തോട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന മാട ഇവിടെ വന്നിട്ടൊക്കെ.

0: നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. തോന്നി ശബ്ദം
1: കേട്ടപ്പോ.
0: ആ ശരി ശരി, ഇപ്പൊ 4 മാസം മുമ്പാണ് വിളിച്ചത് അല്ലേ. കുറച്ചാള് നമുക്ക് SMS വഴി ആയിരുന്നല്ലോ നമ്മുടെ. പിന്നെ എന്തൊക്കെ, വേറെന്തൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യയും രണ്ട് മക്കളും. മൂത്താളൊരു സ്വകാര്യ കമ്പനി പോകുന്നുണ്ട്. രണ്ടാമത് രണ്ടാമത്തോള് ഡിഗ്രിക്ക് എസ്എം കോളേജ് ചേർത്തല പഠിക്കുന്നു. ഞാൻ NCC ഒരു കട നടത്തിയാണ്.
0: കട നടത്തുകയാണ്? ശരി, അന്ന് പറഞ്ഞു. ഇപ്പൊ കടയിലാണോ ഉള്ളത്?
1: കടയിലാണ്, കടയിൽ റേഡിയോ ഉണ്ട്. സമയം റേഡിയോ തന്നെ
0: കടയിൽ, നമ്മുടെ കൂട്ടാളി റേഡിയോയാണ് അല്ലേ.
1: രാവിലെ തുറക്കും, തന്നെ റേഡിയോ വെക്കും.
0: കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മളിത് കേൾപ്പിക്കും അല്ലേ. ഓ ശരി,
1: അതൊക്കെ കേട്ടിട്ട് വന്ന് പറയാം. ഞങ്ങള് കേട്ടായിരുന്നു പറയും.
0: ശരി, അപ്പൊ അങ്ങനെ പോകുന്നു സുഖായിട്ട് അല്ലേ. ചൂടൊക്കെ മാറി, ഇനിയിപ്പം മഴവല്ലാന്നുണ്ടായാ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും അല്ലേ. ഇല്ല, മഴ പെയ്യട്ടെ. അപകടം ഒന്നും ഉണ്ടാവരുത്, മഴ പെയ്തോട്ടെ അല്ലേ, അത്രേ ഉള്ളൂ. ശരി, അപ്പൊ ഏത് പാട്ടാ?
1: പറയൂ.
0: സ്വർഗത്തിലെ, ആ സ്വർഗത്തിലെ യേശുദാസൻ ചിത്രയും പാടിയ പാട്ട് അല്ലേ.
1: ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നിലയത്തിലെല്ലാം ഞാനത് ഡെഡിക്കേഷൻ ചെയ്യുക.
0: ആയിക്കോട്ടെ, അപ്പൊ എന്നാ പാട്ട് കേൾപ്പിക്കാം ഞാൻ
1: അല്ലേ.
0: ഓക്കെ, ബൈ.

0: ഹലോ ഹലോ,
1: ഹലോ,
0: ആ
1: അംബികയാണ്.
0: വെള്ളിത്തിരയാണിത്. ആ
1: അംബികയാണ്.
0: ആ ഓക്കെ. അംബിക എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാണ്?
1: വെണ്ണല വെണ്ണല.
0: ഓ, വെണ്മല. ഓക്കെ, വെണ്ണല അല്ലേ? വെണ്ണലയല്ലേ?
1: അതെ
0: ആ
1: അതെ.
0: ശരി ശരി. ആ അപ്പോൾ
1: എറണാകുളം.
0: എന്താ ചെയ്യുന്നേ വീട്ടില്?
1: ഒന്നുമില്ല, വയസ്സായതാണ്, 19 വയസ്സായതാണ്.
0: ആ അംബിക ചേച്ചിന്ന് വിളിക്കണം അല്ലേ?
1: അതെ ചേച്ചി, അല്ലെങ്കിൽ വല്യമ്മേന്ന് വിളിച്ചാ അമ്മാമ്മേന്ന് വിളിക്കാ.
0: വല്യമ്മേന്ന് വിളിക്കുന്നില്ല, അമ്മിയ ചേച്ചി എന്ന് വിളിക്കണുള്ളൂ. അതല്ലേ നല്ലത്? ഓക്കെ,
1: എന്നാ പിള്ളേരൊക്കെ അമ്പല്ലുമ്മേന്നാണ് വിളിക്കണത്.
0: അമ്പിളിയമ്മ. ഓക്കെ, അമ്പികമ്മ,
1: അമ്പല്ലുമ്മ, അമ്പല്ലുമ്മ,
0: അമ്പി
1: അമ്പല്ലുമ്മ.
0: വല്യമ്മ. ഓക്കെ, എത്ര മക്കളുണ്ട് അമ്പി വല്യമ്മ എന്ന് വിളിക്കാൻ?
1: മൂന്നാം പിള്ളേരി,
0: മക്കള്
1: ഒരാള്
0: അല്ലേ?
1: പൂനെയില്, രാജേഷ്, മനോജ്, സഞ്ജീവ്.
0: ആ മൂന്നാൺകുട്ടികൾ.
1: തറവാട് തട്ടാമ്പടിയാണ്. ഞാനിപ്പോ എന്റെ മോന്റെ അടുത്താണ് വരണല്ലോ, അയാളെ അടുത്ത്.
0: ആ മകന്റെ അടുത്ത് നിൽക്കുകയാണല്ലേ?
1: അതെ, അയാളെ മോനെയായി. ഒരു താരാട്ടുപാട്ടാണ് ചോദിച്ചാണ്. അയാളെ മോന് ഒരു ചെറിയ കുട്ടി ജനിച്ചു. ആദ്യത്തെ മോൾക്ക് 13 വയസ്സായി, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞു വാവയുണ്ടായി, അപ്പൊ അതിന് വേണ്ടി ഒരു പാട്ട്.
0: കുഞ്ഞാവയുടെ പേരെന്താ?
1: കുഞ്ഞാട് പേര് ശിവാൻസ്.
0: എന്തോ?
1: ശിവാൻസ്, ശിവാൻസ്, ശിവാൻസ്,
0: ശിവാൻസ്. ആ ശരി ശരി. കുഞ്ഞാവയ്ക്ക് എത്രയായി ഇപ്പോ?
1: 3 മാസം.
0: അത്രേ ഉള്ളൂ?
1: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
0: അപ്പൊ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയാണ് താരാട്ട് പാട്ട് ചോദിക്കുന്നത് അല്ലേ? ഏത് ഏത് പാട്ടാ വേണ്ടേ? ഏത് താരാട്ട് പാട്ടാ വേണ്ടേ?
1: അതെ, അച്ഛന്റെ പൊന്നുമോളെ രാരീരാരോ,
0: ഓ
1: അമ്മേടെ കുഞ്ഞു വാവേ വാവേ വാവേ.
0: ആ ശരി ശരി, മനസ്സിലായി. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ആ സിനിമയിലെ പാട്ട് അല്ലേ?
1: അതെ.
0: ഓക്കെ ഓക്കെ.
1: അറിയില്ല, സിനിമയ്ക്കൊന്നും പോകാറില്ല.
0: ആ അത് മെയിലും ഫീമെയിലും ഉണ്ട്. ആണും പെണ്ണും പാടിയിട്ടുണ്ട് ആ പാട്ട്. ആണ് ശബ്ദത്തിൽ യേശുദാസ് പാടിയിട്ടുണ്ട്. എന്നാ യേശുദാസ് പാടിയത് കേൾപ്പിക്കാം അല്ലേ? ആ ആ പറഞ്ഞോട്ടെ, എന്താ പറഞ്ഞേ? സിനിമയ്ക്ക് പോവാറില്ല?
1: ഇല്ല, സിനിമയ്ക്കൊന്നും പോവാറില്ല, പുറത്തേക്കൊന്നും പോവാറില്ല.
0: ആ വീട്ടിൽ തന്നെ ഇരിക്കും എപ്പോഴും?
1: വീട്ടിൽ തന്നെ ഇരിക്കും. അതേ കൊച്ചിനെ എടുത്തോണ്ടിരിക്കുന്നു, കൊച്ചിനെ ഇറക്കി. അപ്പോഴാണ് മാഡത്തിന്റെ സൗണ്ട് കേട്ടത്.

0: ഉടനെ വിളിച്ചു, അപ്പൊ ഉടനെ കിട്ടി അല്ലേ?
1: കിട്ടി മാഡം, അത് ഭാഗ്യമാണ്. അത്
0: ആ എനിക്കാണ് ഭാഗ്യം അല്ല ഇങ്ങനെ പെട്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ
1: കുഞ്ഞിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക്
0: ഇഷ്ടമാണോ? ഓ താങ്ക് യു. കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ ഉറങ്ങി അല്ലേ?
1: ആ കുഞ്ഞുമോൻ,
0: കുഞ്ഞുമോൻ, ആ മോൻ, മോൻ ഈ ശബ്ദമൊന്നും കേട്ട് ഉണരില്ലേ? ഇല്ല അല്ലേ?
1: ഇല്ല, അവന് പാട്ടൊക്കെ ഇഷ്ടമാണ്.
0: ഏ പാട്ട് കേട്ട് കിടന്നോളൂ? ഏ
1: കിടന്നോളൂ.
0: കരച്ചിലൊന്നും ഇല്ല? ബഹളമൊന്നും ഇല്ല? ആ നമ്മൾ ഉറങ്ങുന്ന നേരത്താണ് അവരുടെ കലാപരിപാടികൾ ആരംഭിക്കുക അല്ലേ? അപ്പൊ ആരാ ഉണർന്നിരിക്കുക? അപ്പൊ ആരാ ഉണർന്നിരിക്കുക? അമ്മയാവും.
1: അപ്പൊ ഞങ്ങളെല്ലാവരും
0: എല്ലാരും
1: മൂത്ത കൊച്ചണിക്കും.
0: ആ മൂത്തതിന് കുറച്ച് നല്ലൊരു ദൂരത്തിലാണല്ലോ കുഞ്ഞിക്കുട്ടിയെ കിട്ടിയത്.
1: അത് മോളാണ്.
0: എടുക്കുവോ? ആ എടുക്കുവോ?
1: അവളാണ് നോക്കണത്.
0: ആണോ? ഓ ശരി ശരി.
1: അവരറക്കൂല്ലൊക്കെ മാറ്റും.
0: ആണോ? ഓ ശരി ശരി. മിടുക്കിയാണല്ലോ.
1: ഇത്രയും ഒരു അറപ്പില്ല. അത് അവളാണ് എടുത്തോണ്ടിരിക്കണത്. മുറിയിലിരുന്ന് വിളിച്ചാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. ആ കുറച്ച് അതുപോലെ പ്രായ വ്യത്യാസം.
1: മോക്കടെ പേര്?
0: എന്തോ
1: മോക്കടെ പേര്? തൃഷ.
0: തൃഷ. ആ തൃഷ. ആ തൃഷയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞനിയനെ കിട്ടിയപ്പോ വലിയ സന്തോഷമായി കാണല്ലേ? ആ സ്കൂളിൽ പോണല്ലോ അല്ലേ? ആ അപ്പോഴേക്കും പതുക്കെ പതുക്കെ ചിരിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങും അല്ലേ? ചിരിക്കണ്ട്, ചിരിക്കണ്ടല്ലേ?
1: ആ
0: അപ്പൊ കുസൃതിയൊക്കെ ആവുമ്പം തൃഷയും കൂടെ നോക്കിക്കോളും. അപ്പൊ അമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ?
1: നല്ലതാണ്.
0: ശരി ശരി. നമുക്ക്
1: സഞ്ജീവ്.
0: ഓ ശരി ശരി.
1: നമുക്ക് രാജേഷ്.
0: രാജേഷ് ആ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, തൃഷക്കുട്ടിയുടെ അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ ശരി, ബൈ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഹലോ,
0: ആ ആരാണിത്?
1: ഞാൻ സുഹറയാണ്. സുഹറ
0: സുഹറ, എവിടുന്നാ വിളിക്കുന്നേ?
1: പനങ്ങാട്.
0: പനങ്ങാടുന്ന് ബഷീറിൻ്റെ സുഹറയാണോ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സുഹറ? കേട്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് പരിപാടി?
1: ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് മൂന്ന് മക്കളുണ്ട്. ഒരു പെണ്ണും രണ്ടാണും.
0: പേരൊക്കെ?
1: മോളുടെ പേര് ജാസ്മിൻ.
0: ജാസ്മിൻ
1: ടീച്ചറാണ്. ടീച്ചറാണ്. പിന്നെ രണ്ടാമ്പിള്ളേര്. മൂത്ത മോന്റെ പേര് അൻസാർ. ഇളയ മകൻ മൻസൂർ.
0: മൻസൂർ.
1: രണ്ടുപേരും ഈ വണ്ടിയുടെ പേപ്പറൊക്കെ ശരിയാക്കി ആർ ടി ഓഫീസിൽ പോയി ശരിയാക്കണ ജോലിയാണ്.
0: അതെ, ശരി. ഓക്കെ,
1: ഓട്ടോ കൺസൾട്ടന്റ്.
0: ഓക്കെ. ജാസ്മിൻ, ജാസ്മിൻ ടീച്ചർ അല്ലേ?
1: ജാസ്മിൻ ടീച്ചറാണ്.
0: ഓക്കെ. ഇപ്പൊ കൂടെ ആരാ ഉള്ളത്?
1: ഇളയ മകന്റെ കുട്ടിയിലാണ് ഞാൻ താമസിക്കുന്നത്.
0: മൻസൂറാ?
1: ആ, മൻസൂറിന്റെ കുട്ടി. മറ്റവര് രണ്ടുപേരും മോളെ കല്യാണം കഴിച്ചെടുത്ത് കൊച്ചി തന്നെയാണ് കല്യാണം കഴിച്ചേക്കണത്. പിന്നെ മൂത്ത മകനും വേറെ മാറി താമസിക്കുന്നു.
0: ഓക്കെ. അപ്പൊ എല്ലാവരും കൊച്ചി തന്നെ ഉണ്ട്. നല്ല ഭാഗ്യമുള്ള അമ്മയാണ് കേട്ടോ. കുട്ടികളൊക്കെ എനിക്ക് വിദേശത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് അവിടെ പോവുകയാണല്ലോ പലപ്പോഴും പതിവ് അല്ലേ? അവരുടെ നിത്യജീവിത വൃത്തികൾക്ക് വേണ്ടിയാണ് അവർ പോകുന്നത്. ആരെയും ഉപേക്ഷിച്ച് പോകുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ പല വീടുകളിലും അച്ഛനും അമ്മയും ഒക്കെ ഒറ്റക്കേ ഉള്ളൂ ഇപ്പോ.
1: എന്റെ ഇളയ മകന്റെ മോൻ പിന്നെ
0: പോയിരിക്കാണ്.
1: അവന്റെ പേര്
0: മിർസാണ്.
1: അവനാണ് എനിക്ക് എടുത്തു തന്നത്.
0: ആഹാ, ഫോൺ എടുത്തു തന്നതോ? ഓ ശരി.
1: ഞാൻ പറഞ്ഞു മോനെ ഒന്ന് വിളിക്കുവാനേ, ഒന്ന് വിളിച്ചിട്ട് കിട്ടണില്ല. മോനെ ഒന്ന് വിളിക്കെന്ന് പറഞ്ഞപ്പോ വിളിച്ചു വന്നു.
0: ഒറ്റ വിളിയിൽ തന്നെ കിട്ടി അല്ലേ? മോനെ എന്താ ചെയ്യണേ? പഠിക്കുകയാണോ? എഴുന്നെട്ടിലേക്ക്. ഓ, എട്ടാം ക്ലാസ്സിലാണ്. ശരി ശരി. പിന്നെ അവിടെ ഉണ്ടോ ഇപ്പോ? ഓക്കെ ഓക്കെ ഓക്കെ. അവന് ഇഷ്ടമാണോ റേഡിയോ ഒക്കെ കേൾക്കാൻ?
1: റേഡിയോ ഒക്കെ കേൾക്കണം. പഴയ പാട്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടമേ. പക്ഷേ പിന്നെ ഈ പിള്ളേരിപ്പൊ അവർക്ക് പുതിയ പാട്ടൊക്കെയാണല്ലോ ഇഷ്ടം
0: കുട്ടികൾക്ക്.
1: എന്നാലും എന്റെ ഈ പാട്ട് കേട്ട് കേട്ട് ഇപ്പൊ പിള്ളേർ പഴയ പാട്ട് ഭയങ്കര ഇഷ്ടം.
0: അത് ശരി. ഓ, അത് ശരി. എന്താ വിളിക്കുന്നേ കുട്ടികള്?
1: അത് ഉമ്മിന്ന്.
0: ഉമ്മി അല്ലേ? ഉമ്മിയുടെ സ്വാധീനം കൊണ്ടാണ് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കുട്ടികള് അല്ലേ?
1: എന്റെ കുട്ടി ഇരിക്കുമ്പോഴാണ് അങ്ങനെ അല്ലെങ്കിൽ.

0: അടിപൊളി പാട്ടൊക്കെയാണ്.
1: അല്ല, അവർക്ക് രണ്ടും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അധികം കുട്ടികൾ പലപ്പോഴും പാടിയൊക്കെ കേൾക്കുന്നത് പഴയ പാട്ടുകളാണ്.
0: എന്താണെന്നാ, ഞാൻ റേഡിയോയിൽ വെക്കുമ്പോ അതിന്റെ ബാക്കിയൊക്കെ വരും, മൂള് വരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന, എന്റെ കേട്ട് കേട്ടാണല്ലോ അവർക്ക് അത് അറിയാവുന്നത്.
1: അതെ അതെ അതെ അതെ, റേഡിയോ അവർ കേൾക്കുന്നുണ്ടല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്.
0: കേൾക്കുന്നുണ്ട്.
1: പിന്നെ വേറെന്താ, ഒരു പേരക്കുട്ടിയുള്ളോ?
0: എനിക്ക് ഇളയ മകന് രണ്ടു പേരാണുള്ളത്. മൂത്തത് പിന്നെ മിൻസ.
1: മിൻസ.
0: അവള് ഇപ്പൊ

0: അമ്മ വരുമ്പോൾ അമ്മമാർക്ക് മിക്കവാറും ഒപ്പം ഇരിക്കാനുള്ള സമയമൊക്കെ കുറയും. ആണല്ലേ, ആ അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. എല്ലാവരും ഒന്നിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയും എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര നല്ലത് അല്ലേ. അങ്ങനെയാണ് വേണ്ടത്. അമ്മമാർക്ക് ആവശ്യത്തിന് വിശ്രമവും കൂട്ടായ്മയും ഒക്കെ കൊടുക്കണം അല്ലേ. ആ അപ്പൊ ശരി, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: മറഞ്ഞു പോയതെന്തേ, നീ അകന്നു പോയത് എവിടെ എന്നുള്ള പാട്ട്.
0: കാരുണ്യത്തിലെ പാട്ട്.
1: അത്
0: ഒരു സങ്കടമുള്ള പാട്ടാണല്ലോ. സങ്കടപ്പെടാൻ വേണ്ടിയാണോ ചോദിച്ചത്? ഓർത്തു. ഓക്കെ ഓക്കെ ശരി. ഈ പാട്ട് അല്ല, ആ പാട്ട് പടം കണ്ടതാണോ കാരുണ്യം?
1: കണ്ടില്ല, പടം കണ്ടില്ല.
0: ആ പടം കണ്ടാൽ വല്ലാണ്ട് സങ്കടം വരുന്ന ഒരു സീനാണത്. അപ്പൊ എന്നാ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ. ശരി, മോനോട് അന്വേഷണം പറയൂ, മോനല്ലേ വിളിച്ചത്. ഓക്കെ ശരി എന്നാ, ബൈ.

0: ഹലോ, വെളുത്തിരിയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ.
1: ഞാൻ ജിഷയാണ്, ജിഷ ജോൺസൺ, തിരുമുക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
0: ജിഷ ജോൺസൺ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഓക്കെ, പിന്നെ കുട്ടികൾ എത്ര പേരുണ്ട്?
1: കുട്ടികൾ രണ്ടുപേര്. പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിൻ്റെ അപ്പച്ചനുണ്ട്. പിന്നെ രണ്ടാണ് കുട്ടികളാണ്. ഒരാള് ഇവിടെ കാക്കനാട് നമ്മുടെ കെ ഡി പി എഫില് വർക്ക് ചെയ്യണ്, ഒരാള് പഠിക്കണം, ബി എസ് സി പഠിക്കണം.
0: ഓക്കെ ഓക്കെ.
1: രണ്ടാൺകുട്ടികളാണ് ഹാൽഡ്രിൻ ആൻഡ് ഹാൽവിൻ.
0: ഓക്കെ, പിന്നെ ഈ വെള്ളിത്തിര സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
1: ഞാൻ വെള്ളിത്തിര എപ്പോഴും പാട്ടെല്ലാം കേൾക്കും. പാട്ട് റെയിൻബോയിൽ നമ്മുടെ ഇത് കൊച്ചി മാറി മാറി കേട്ടോണ്ടിരിക്കും.
0: രണ്ട് ചാനലും മാറി മാറി കേൾക്കും അല്ലേ? വെള്ളിത്തിരയില് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ?
1: ഞാൻ ഒരേ ഒരിക്കലും എനിക്ക് വെള്ളിത്തിരയിൽ ഇത്രയും വർഷമായിട്ടും ഒരേ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മുടെ മോഹൻ സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഒക്ടോബറിലാണത്.
0: ഒരുപാട് കാലമായല്ലോ.
1: ഉള്ളപ്പോഴേ വിളിക്കാൻ തോന്നിട്ടില്ലായിരുന്നു. മാഗിജ് എന്റെ ഒരു ഫ്രണ്ടാണ്, മാഗി ജോർജും. പിന്നെ അതിനു മുന്നേ 2020 തോന്നുന്നു എന്റെ പിള്ളേര് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ട് എനിക്ക് അങ്ങനെ ഫോൺ ഓർഗാനോത്സവത്തിൽ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടു പ്രാവശ്യം എനിക്ക് അവിടെ നിന്നായിട്ട് വിളി വന്നിട്ടുണ്ട്. എനിക്ക് വെള്ളിത്തിരയില് ഒരേ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ.
0: അത് ശരി. ഫോണോട്ടില് വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: നമ്മുടെ ലവ്ലി മാഡത്തിനോടും പിന്നെ സാറിനോടാണ് ഞാൻ സംസാരിച്ചത്.
0: അതായത് വെള്ളിത്തിരയില് വെള്ളിത്തിരയില് കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഈ ഫോണോട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരുപാടൊക്കെ വിളിച്ചിട്ടും കിട്ടാത്തവരെങ്ങനെ
1: എഴുതും? മടുപ്പ് തോന്നിയിട്ട് സംസാരം കേൾക്കാലോ, അതും ഒരു രസമാണല്ലോ. അപ്പൊ എന്നാലും ഉണ്ടല്ലോ ചില സമയത്ത് ഒരു ചെറിയ സങ്കടം തോന്നുന്നു, ഇങ്ങനെ സ്ഥിരം കേൾക്കുന്നവരൊക്കെ ഇത പേര് കേൾക്കുമ്പോ ഞങ്ങൾക്കൊന്നും കിട്ടണില്ലല്ലോ എന്നുള്ള.
0: അല്ല, അതില് ഇവിടെയുള്ള യാതൊരു കൈകടത്തലും ഇല്ല. കോള് വരുന്നു, നമ്മളൊരു പാട്ട് തീരുന്നു, അടുത്ത കോൾ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ വേറൊന്നുമില്ല. പിന്നെ മനഃപൂർവ്വം ഈ 3 മാസത്തേക്ക് മാറി നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നവരുണ്ട്. ചിലര് അത് കണക്കാക്കി, ചിലര് വിളിക്കാറുണ്ട് കണക്കാക്കാതെ തന്നെ. അങ്ങനെ വിളിച്ചൊന്ന് മനസ്സിലായാൽ നമ്മൾ പറയാറുണ്ട്, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ഒന്ന് മാറി നിന്നൂടെയും ചോദിക്കാറുണ്ട്.
1: പിന്നെ
0: അത് പാട്ട് കേൾക്കാറില്ലേ, അത് കേൾക്കാറില്ലേ? ഈ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം സന്തോഷവതിയാണെന്ന്. കേട്ടോ, പാട്ട് പാടുമോ?
1: നേരത്തെ തൊട്ട് അയ്യോ ഞാൻ പാടൂല, പാട്ടിലൊന്നുമില്ല. പാട്ട് ഇങ്ങനെ രാവിലെ ഞാൻ ആദ്യം ക്ലബ് എഫെമ്മും മറ്റേ റേഡിയോ, അന്നുവെച്ചാ 5 മണിക്കൊന്നും നമ്മുടെ ഇതില് പാട്ടില്ലല്ലോ. അപ്പൊ തുടങ്ങി മറ്റുള്ള സ്റ്റേഷനുകൾ ഇങ്ങനെ മാറിയൊക്കെ വെച്ചോണ്ടിരിക്കും. അതിന് ശേഷം ഇവിടെ തുടങ്ങുമ്പോ 2 സ്റ്റേഷനും മാറി മാറി പ്രോഗ്രാമാണോ ഇഷ്ടമാണ്.
0: അപ്പൊ പൂർണ്ണമായിട്ടും റേഡിയോ അഡിക്റ്റ് ആണ് അല്ലേ?
1: എല്ലാ ജോലിയും ഒതുക്കി പോകുമ്പോ ബെഡ്റൂമിലേക്ക് എടുത്തോണ്ട് പോകും. ഫോണിൽ കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ

0: അതെടുത്തിട്ടുണ്ട്. റേഡിയോ ചെറിയ റേഡിയോ ആണ്, അപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് വീണ്ടും ജോലി തുടങ്ങുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ അങ്ങനെ മാറ്റി. അതാ ഞാൻ പറമ്പിൽ ഇപ്പൊ പുല്ലൊക്കെ പറിക്കാൻ പോയിക്കണെങ്കിൽ അപ്പൊ അത്
1: അവിടെ കൊണ്ടുപോയി വെക്കും. ഓ, പശുവൊക്കെ ഉണ്ടോ? പശുവിനെ വളർത്തുന്നുണ്ടോ?
0: ഇല്ല, ഞങ്ങൾ പാടത്തിന്റെ അരികിലായതുകൊണ്ടേ ഈ പറമ്പിലെപ്പോഴും പുല്ല് കയറും. അപ്പൊ നമ്മളത് എപ്പോഴും ആളെ നിർത്താൻ പറ്റില്ലല്ലോ.
1: തനിയെ പറിച്ചു മാറ്റും.
0: എന്ത് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ വിറക് വെള്ളത്തിറി അടക്ക വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെയിലത്തിടെ ഇത് ചെയ്യുകയാണെങ്കിലും എന്റെ അടുത്ത് റേഡിയോ ഉണ്ടാവും. റേഡിയോയിൽ കൂടെ കുറച്ച് കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, കൊറേ പേരുണ്ട്. എന്നാലും നേരിട്ട് കണ്ടേക്കുന്ന ഒരു നാല് പേരുണ്ട്. സൽമ ജമാലുദ്ദീൻ, റാണി വർഗീസ്, ഷേർലി ജെറോം, പിന്നെ ശ്രീദേവ്സിംഗ്. ഇവര് രണ്ട് നാല് പേരെയും ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാലും എപ്പോഴും എനിക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, മാഗി ജോർജ് എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ആള് പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള്.
1: അല്ല, ഈ കൂട്ടരെ എങ്ങനെയാ കണ്ടത്?
0: കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്റെ അമ്മച്ചി മരിച്ചപ്പോ ഞാൻ ഇവരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെ നാലുപേരെയും ഞാൻ അന്ന് മാഗി ആയിട്ട് എനിക്ക് ഞാൻ അങ്ങനെ പരിചയമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാഗിനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെ നാലുപേരെയും ഞാൻ ഇവിടെ അമ്മച്ചിയുടെ ആവശ്യത്തിന് വിളിച്ചായിരുന്നു. അങ്ങനെ കണ്ടായിരുന്നു.
1: അല്ല, അവരുടെ ഫോൺ നമ്പർ ഒക്കെ എങ്ങനെയാ കിട്ടിയത്?
0: അതും ഞങ്ങള് എഫ് ഡിയിൽ കൂടെ ആണല്ലോ ആദ്യം ഫ്രണ്ട്സ് ആയത്. റേഡിയോ അവിടെ റെയിൻബോയുടെ എഫ് ബി പോസ്റ്റിന്റെ താഴെ. അപ്പൊ നമ്മള് സെയിം നമുക്ക് ഇഷ്ടമുള്ള ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ. അങ്ങനെ ഒരു ആ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കുറച്ചുപേര്.
1: അതെ അതെ, അങ്ങനെ റേഡിയോ പിന്നെ ഫുള്ളി ഇൻവോൾവ് ആണ് അല്ലേ ജീവിതത്തിലെ കൂട്ടുകാരെ തരുന്നു. സന്തത സഹചാരിയാണ്.
0: നമുക്ക് ആ ടിവി വന്നില്ലേ ആ സമയത്ത് കുറച്ചൊരു അതെല്ലാവർക്കും ആ സമയത്ത് ടിവിയിലോട്ടൊരു ഭ്രമം പോയല്ലോ. അതിനുശേഷം വീണ്ടും ഞാൻ കൊച്ചി എഫ് എം ഇവിടെ കല്യാണം കഴിഞ്ഞ 28 കൊല്ലം ഇപ്പൊ. അപ്പൊ ഞാൻ ഇവിടെ റേഡിയോ മാത്രം കൊച്ചി എഫ് എം മാത്രം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയുള്ളായിരുന്നു. അന്നൊക്കെ നമ്മുടെ ചാനൽ മാഡത്തിന്റെ ഒക്കെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ജോയ് ഹലോ ജോയ് എടുക്ക അങ്ങനെയൊക്കെ പ്രോഗ്രാംസ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞ് എന്റെ അമ്മച്ചിക്ക് ഇവിടുത്തെ അമ്മച്ചിയല്ല, എന്റെ അമ്മച്ചിക്ക് ക്യാൻസർ വന്നപ്പോ ചുർക്ക് അമലക്ക് പോയപ്പോ ഞാൻ പിന്നെ വന്നിട്ട് എനിക്ക് ഒന്ന് റേഡിയോ ഒന്നും ഞാൻ വെക്കാതെയായി. അപ്പൊ എന്റെ ഹസ്ബൻഡാണ് ഇങ്ങനെ വെറുതെ അതിങ്ങനെ സ്റ്റേഷൻ മാറ്റിയിട്ടപ്പോഴേക്ക് റെയിൻബോ വെച്ചു. അങ്ങനെ അവിടെ തന്നെ സ്ഥിരപ്പ അങ്ങനെ കേട്ടോണ്ടിരുന്നു. പിന്നെ കുറച്ചായപ്പോ എനിക്ക് വീണ്ടും ഇത് മിസ്, കൊച്ചപ്പോ നമ്മുടെ അമ്മയാണല്ലോ.
1: എന്തായാലും കൊച്ചി എഫ് എമ്മിന് വലിയൊരു ബഹുമതിയാണ് ഈ പറഞ്ഞ വാചകങ്ങൾ കേട്ടോ. ഒരാളുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ റേഡിയോ കളിക്കുന്ന ഒരു റോള്, അതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഒരു സന്തോഷം തന്നെയാണ്. ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്കിപ്പോ നമ്മുടെ പ്രേം പൂജാരിയിലെ പനിനീര് പെയ്യുന്നില്ല ആ പാട്ട് വേണം.
1: ആ, യേശുദാസൻ ചിത്രയും പാടിയത് അല്ലേ? ഒ എൻ വിയുടെ വരികളാണത്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.
1: ഇഷ്ടാണല്ലേ? ഓക്കെ. അതെ അതെ,
0: പക്ഷിയുടെ എന്തോ ഒരു
1: പക്ഷിയുടെ പേര് എനിക്കത് കുട്ടുറുമൻ
0: കൊണ്ടുവന്ന്.
1: അതെ അതെ അതെ, അത് കുട്ടുറുമൻ എന്നാണ് എന്റെ പേര്. നമ്മള് നാടൻ ഭാഷയില് കുട്ടുറുമൻ എന്നാ പറയാ, പച്ച നിറമാണ്.

0: എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു അണ്ണാന് അണ്ണാനെ കിട്ടി ഇതുപോലെ. അന്ന് ഞാൻ ആ സംഭവം ഓർത്തുണ്ട്, ഞാൻ ആ പാവ അണ്ണാനെ ഓർത്തുണ്ട്.
1: ആ പക്ഷി എന്റെ എഫ് ബി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ആ പക്ഷിയുടെ പടം. അപ്പൊ ശരി, എന്നാ പാട്ട് കേൾക്കാം. ഓക്കെ ശരി, ബൈ.

0: ഹലോ,
1: ഹലോ,
0: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
1: എന്റെ പേര് ബഷീറിന്.
0: ആ ബഷീർ, എവിടുന്ന് വിളിക്കുന്നോ?
1: കള്ളുരിക്കുന്ന് പെരുമ്പടപ്പ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്.
0: ഓക്കെ, പാട്ട് വേഗം പറഞ്ഞോളൂ.
1: ദീപു എന്ന ചിത്രത്തിലെ കടലേ നീലക്കടലേ എന്നുള്ള പാട്ട്.
0: ഓ, തലത് മഹ്ബൂബിന്റെ പാട്ട് അല്ലേ?
1: അതെ അതെ അതെ അതെ
0: നല്ല പാട്ടാണ്. പിന്നെ
1: അതെ.
0: എന്തൊക്കെയാ?
1: നാളെ കേട്ടിട്ട്
0: ആ എന്താണ് വിശേഷം?
1: വിശേഷം ഒന്നുമില്ല. സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. 10 72 വയസ്സുണ്ട്. ഒരുപാട് നാളായി വിളിക്കുന്നു, കിട്ടുന്നില്ല.
0: അപ്പൊ ഇന്ന് കിട്ടിയല്ലോ. അപ്പൊ ആഗ്രഹിച്ച പാട്ട് ഞാൻ കേൾപ്പിക്കാം. ഇനി നമ്മൾ സംസാരിച്ച പാട്ട് കുറച്ചേ കേൾക്കുള്ളൂ.
1: സമയം സമയം
0: സമയമായി, ലാസ്റ്റ് കോള്. അപ്പൊ എന്നാ കേട്ടോളൂ. ഓക്കെ
1: ഓക്കെ ഓക്കെ.
0: ബൈ
1: താങ്ക് യു.
0: ബൈ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി. കോൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ലിയ. സാങ്കേതിക സഹായം രാധാകൃഷ്ണപിള്ള, ജി ജി ചെറിയ. വെള്ളിത്തിര.

0: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: ആകാശവാണി FM വാർത്തകൾ.
2: ഭീകരവിരുദ്ധ പ്രവർത്തനം, സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും സൈപ്രസും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16 നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി സഭ ഈ മാസം 29 വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 18 നടക്കും. എറണാകുളം കിഴക്കമ്പലം ഭൂമിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കൂടുതൽ സാവകാശം തേടി കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ എന്നിവരെ വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ നിയോഗിച്ചു. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വയനാട് കാരാപ്പുഴ ഡാമിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
3: സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 45 സെക്കൻഡ്. ഇപ്പോൾ

0: പ്രിയരെ, എല്ലാവർക്കും ഹലോ. കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും ശരീരഘടനയും ജീവിതശൈലിയും ശാരീരികാവസ്ഥകളും ഒക്കെ വ്യത്യസ്തമാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരത്തിനും മനസ്സിനുമായി എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നാണ് ഇന്നത്തെ ഹലോ കൊച്ചി എഫ് എം സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ നമുക്കൊപ്പമുണ്ട്. മാഡം, സ്വാഗതം.
1: നമസ്കാരം.
0: അപ്പോൾ സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 94 46 58 88. മറ്റൊരു നമ്പർ 04 842 42 63 97. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04 842 42 63 87. അപ്പോൾ ഈ മൂന്ന് നമ്പറുകളിലേക്കും വിളിക്കാം. വിഷയം ഇതാണ്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിനും മനസ്സിനുമായി എങ്ങനെ ഭക്ഷണം കഴിക്കണം. മാഡം, അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ. അങ്ങനെ ഈ സ്കൂളിൽ പോകുന്ന നമ്മുടെ കുട്ടികൾക്കായിട്ട് എങ്ങനെ ഒരു സമീകൃതമായ ഒരു ലഞ്ച് ബോക്സ്, ഒരു ഭക്ഷണ പൊതി തയ്യാറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി തുടങ്ങാം.
1: യെസ്, സ്കൂളിൽ പോണ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ഏറ്റവും കൂടുതൽ അവർക്ക് ഊർജവും പ്രോട്ടീനും എല്ലാം ആവശ്യമുള്ളൊരു സമയമാണ്.

0: ആണ്. കാരണം അവരുടെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഒരു സമയമാണ് അവർ സ്കൂളിലുള്ള സമയത്ത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, അവരുടെ എനർജി ലെവൽസും അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസും അവർക്ക് അറ്റൻഷൻ സ്പാനും എല്ലാം കിട്ടാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണം. എന്നാൽ ലഞ്ചിന് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതിൽ ഒരു സമീകൃതമായിട്ടുള്ളൊരു ടിഫിൻ ബോക്സ് തന്നെ വേണം സ്കൂളിലേക്ക് മാതാപിതാക്കൾ കൊടുത്തയക്കേണ്ടത്. അതിൽ സമീകൃതമായിട്ടുള്ള ആഹാരം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമുക്കൊരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുന്നതായിട്ട് നമ്മൾ ആലോചിക്കാം. അപ്പോൾ പ്ലേറ്റിനകത്ത് നമ്മൾ എടുക്കേണ്ടത് ഒരു പകുതിയെങ്കിലും പച്ചക്കറികളും ഫ്രൂട്ട്സും വേണം. അപ്പോൾ ആ ടിഫിൻ്റെ ഒരു പാതി പച്ചക്കറികൾ വേണം. അത് കുക്ക്ഡ് വെജിറ്റബിൾസ് ആകാം, അല്ലെങ്കിൽ സാലഡ് വെജിറ്റബിൾസ് ആകാം. സാലഡ്സ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ സാലഡ്സ് കൊടുത്തയക്കാം, അല്ലെങ്കിൽ കുക്ക്ഡ് വെജിറ്റബിൾസ് നല്ലൊരു ക്വാണ്ടിറ്റി വേണം. അച്ചാർ പോലെ കുറച്ചല്ല പച്ചക്കറി വെക്കേണ്ടത്, പച്ചക്കറി നല്ലൊരു ക്വാണ്ടിറ്റി വെക്കണം. അത് എല്ലാ ദിവസവും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെജിറ്റബിൾസ് വെക്കണം. കുറേ കളേഴ്സുള്ള വെജിറ്റബിൾസാണ് നമുക്കുള്ളത്. വെജിറ്റബിളിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യും, ഉള്ള എല്ലാ വിറ്റമിൻസും മിനറൽസും കിട്ടും. സീസണലിൽ എന്ത് ഫ്രൂട്ടാണ് അവൈലബിൾ ആ ഒരു ഫ്രൂട്ടും അവിടെ വെക്കാം. പിന്നെ ആ ടിഫിൻ്റെ ഒരു കാൽ ഭാഗത്തിൽ വേണം ഒരു അന്നജം അടങ്ങിയ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ സാധനങ്ങൾ കുട്ടിക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അതായത് ചില കുട്ടികൾക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും, ചിലവർക്ക് സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ചോറ് കൈയൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് മടിയുള്ള കുറേ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് റോളാക്കിയിട്ട് എന്തെങ്കിലും ചപ്പാത്തിയുടെ റോളായിട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കിയിട്ടോ, അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഒരു കാർബോഹൈഡ്രേറ്റ് വേണം, അതോടൊപ്പം തന്നെ ഒരു പ്രോട്ടീൻ സോസും കൂടിയും വേണം. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറച്ചി, മീൻ, മുട്ട, അല്ലെങ്കിൽ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ആയാലും മതിയാകും. അങ്ങനെ അതൊരു സമീകൃതമായിട്ടുള്ളൊരു ടിഫിൻ ബോക്സ് വേണം കൊടുത്തയക്കാനായിട്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് മടിയുള്ള കുട്ടികളോ, അല്ലെങ്കിൽ അതിനു സമയമില്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ചപ്പാത്തിയൊക്കെ റോളായിട്ട് കൊടുത്തയക്കുക. അതിനകത്ത് ഈ ഒരു പ്രോട്ടീൻ സോസും വെജിറ്റബിളും വെച്ചിട്ടൊരു ഫില്ലിംഗ് ആക്കിയിട്ട് റോളാക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഒരു ഫ്രൂട്ട് വെക്കാം. ഇല്ല, ഇപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ചോറ് പുലാവ് പോലെ ആക്കുക, അതിൽ വെജിറ്റബിൾസും ഇടാം, അതിൽ നോൺ വെജ് അല്ലെങ്കിൽ സ്പ്രൗട്ട്സോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോസ് ഇട്ടിട്ട് അതൊരു ബാലൻസ്ഡ് ആക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ഒരു കുഞ്ഞു കപ്പ് തൈരും കൂടിയും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഗട്ട് ഹെൽത്തിനും ഭയങ്കര നല്ലതായിരിക്കും. അങ്ങനെ ഒരു സമീകൃതമായിട്ടുള്ള ടിഫിൻ പ്ലാൻ ചെയ്ത് എല്ലാ ദിവസത്തേക്കും ഉള്ളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും.
1: അപ്പോൾ ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാം, നമുക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ആ, ഡോക്ടർ മുംതാസ് ഉണ്ട് നമ്മുടെ ഒപ്പം, ചോദിച്ചോളൂ മാഡത്തോട് എന്താണ് സംശയം.
2: നമുക്ക് കൊളസ്ട്രോളും ഇതും ഷുഗറും ഇല്ലാത്ത വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഇതാണ് സംശയം.
0: വയറ് നിറച്ച് കഴിക്കാനായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമായിട്ട് കഴിക്കാം. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൺലി ആനിമൽ പ്രോഡക്ട്സിൽ മാത്രമാണ് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ളൂ. പ്ലാന്റ് പ്രോഡക്ട്സിൽ കൊളസ്ട്രോൾ അടങ്ങിയിട്ടില്ല. അപ്പോൾ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പരിപ്പ് പയർവർഗ്ഗങ്ങൾ ഇതെല്ലാം ധാരാളമായിട്ട് നമുക്ക് കഴിക്കാം. അതിന് പച്ചക്കറികളൊക്കെ ഒരു ദിവസം നമ്മുടെ പറയണത്, നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 400 ഗ്രാം എങ്കിലും പച്ചക്കറി കഴിക്കണം എന്നും 100 ഗ്രാം ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ് പറയണത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. ഇനി നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ ചിക്കനും ഫിഷും കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പ്രോട്ടീനാണ് അതിനകത്ത് നിന്ന് കിട്ടണം, അതിൽ നിന്ന് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാകില്ല. അത് കഴിക്കാം, കുഴപ്പമില്ല. കൊളസ്ട്രോള്
2: ഭക്ഷണം,
0: അതെ അതെ, അതായത് പൊരിച്ചതും വറുത്തതും, ചെമ്മീൻ, ഞണ്ട്, കക്കർച്ചി, മുട്ടയുടെ ഉണ്ണി, അതെല്ലാമാണ് ഒഴിവാക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭക്ഷണത്തിൽ കൂടി മാത്രമല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്, നമ്മുടെ ലിവർ എല്ലാ ദിവസവും ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പുറപ്പെടുവിക്കുന്നുണ്ട്. അതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ നാരുകളോ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
1: വിളിച്ചതിന് നന്ദി. അടുത്ത കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: എവിടുന്നാ വിളിക്കുന്നത്? ആരാണ്?
3: എന്റെ പേര് കാർത്തിക.
1: കണ്ണൂരിന്നാണ് അല്ലേ വിളിക്കുന്നത്? ഓക്കെ, മുംതാസ് മാഡത്തോട് ചോദിച്ചോളൂ എന്താണെന്ന്. സംശയം എന്താണ്?

0: ഓക്കെ.
1: ചോദിച്ചോളൂ.
0: ഹലോ ഡോക്ടർ.
1: ഹലോ, പറഞ്ഞോളൂ, എന്താണ് അറിയേണ്ടത്?
0: അത് ആരോഗ്യമുള്ള ശരീരത്തിന് എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കേണ്ടത്?
1: ആരോഗ്യമുള്ള ഭക്ഷണത്തിന് എന്തെല്ലാമാണ് കഴിക്കേണ്ടതെന്ന്? നമ്മുടെ കേരളത്തിൻ്റെ തനതായ എല്ലാ ഭക്ഷണങ്ങളും തന്നെ നമുക്ക് കഴിക്കാം. ഒരു ഉദാഹരണത്തിന് ഞാനൊരു ദിവസത്തെ ആഹാരക്രമം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഇപ്പം നാസ്തയ്ക്ക് നമുക്ക് പുട്ടൊക്കെ ആയിരിക്കില്ലേ കഴിക്കണത്, അത് പുട്ട് അരിൻ്റെ പുട്ട് പച്ചരീൻ്റെ പുട്ട് കഴിക്കുന്നതിന് നല്ലത് ഗോതമ്പിൻ്റെ പുട്ടോ അല്ലെങ്കിൽ തവിടുകൂട് കൂടിയിട്ടുള്ള അരിൻ്റെ പുട്ടോ കഴിക്കാം, അല്ലെങ്കിൽ ഓട്സ് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം, റാഗി വെച്ചിട്ട് പുട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിക്കണ ഇഡ്ഡലിയൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഉച്ചക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ തനതായ മട്ട അരിയാണ് കൂടുതൽ നല്ലത്. അതിൽ നമുക്ക് വടിയരിയും ഉണ്ടരിയും കിട്ടുന്നുണ്ട്. അതിൽ വടിയരി ആയിരിക്കും ഒരു പ്രായം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടിയരി കഴിക്കുന്നതാണ് കൂടുതൽ നമുക്ക് അഭികാമ്യം. പിന്നെ അതിൽ നല്ല രീതിയിൽ പച്ചക്കറി ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ. ഉച്ചക്ക് നല്ലതായിട്ട് വെണ്ടക്ക, കോവക്ക, പടവലങ്ങ, പിണ്ടി, കൊടപ്പൻ, ചീര ഇങ്ങനത്തെ പച്ചക്കറികൾ ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം മത്സ്യം കഴിക്കുന്ന ആളാണെങ്കിൽ മത്സ്യം ഉപയോഗിക്കാം, പൊരിച്ചധികം കഴിക്കേണ്ട, കറി വെച്ചിട്ട് കഴിച്ചോളൂ. പിന്നെ ഒരു കപ്പ് തൈര് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രിയത്തെ ഭക്ഷണത്തിൽ ഇപ്പോൾ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെങ്കിൽ രാത്രിയിൽ ചപ്പാത്തിയോ ബാർലിയോ റാഗിയോ അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും വേറെ ധാന്യം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അവിടെയും നമുക്ക് പച്ചക്കറിയും ഇതും വേണം, പ്രോട്ടീൻ സോസും വേണം. പിന്നെ ഒരു ഒരു നേരമെങ്കിലും ഒരു ഫ്രൂട്ടെങ്കിലും ഒരു ദിവസം കഴിക്കാനായിട്ട് നോക്കാം. ഇങ്ങനെ ഒരു സമീകൃതമായിട്ടൊരു ആഹാര രീതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പം അസുഖങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ടും സാധിക്കും. ആ, പച്ചക്കറി മാത്രം കഴിച്ചാൽ പോരാ, അതോടൊപ്പം തന്നെ കുറച്ച് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കണം. മത്സ്യമൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുക. അപ്പൊ വെള്ളപ്പുഴും കഴിച്ചാൽ പോരാ, എല്ലാ ദിവസവും പയറൊക്കെ മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പയറ കടല അങ്ങനെയുള്ള സാധനങ്ങൾ ഉച്ചക്കും വൈകുന്നേരവും രണ്ടു നേരത്തെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
2: ശരി കേട്ടോ, വിളിച്ചതിൽ നന്ദിയേ. ഹലോ ഹലോ ഹലോ ആ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പേര്?
3: പ്രകാശൻ പരിപ്പൽ.
2: ആ ശരി, മുംതാസ് മാഡത്തോട് ചോദിച്ചോളൂ സംശയം.
3: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
3: ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ പ്രഭാത ഭക്ഷണം എത്ര മണിക്ക് കഴിക്കണം അന്നേരം അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയാണ്. പ്രഭാത ഭക്ഷണം എത്ര മണിക്ക് കഴിക്കണം, അത് എത്ര മണി കഴിഞ്ഞ് എത്ര മണി വരെയും കഴിക്കുന്നതാണ് ഊർജിതമാണെന്ന് അറിയാനും വേണ്ടിയായിരുന്നു.
1: ഓക്കെ, പ്രഭാത ഭക്ഷണം നമുക്ക് അങ്ങനെ ചിട്ടയായിട്ടുള്ള ടൈമില്ല, പക്ഷെ നല്ലത് നമ്മുടെ ശരീരത്തിന്. നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് മീല് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളുടെ ഉറക്കം സാധാരണ ഒരു 8 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങുമായിരിക്കും. അപ്പം ലാസ്റ്റ് മീല് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10-12 മണിക്കൂറത്തെ ഉപവാസത്തിന് ശേഷം കഴിക്കുന്ന ആഹാരമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നല്ല എനർജി ലെവൽസ് കിട്ടും, നമുക്ക് അന്നത്തെ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഫുൾ ഫ്യൂവൽ നമുക്ക് ആവശ്യമുള്ള ഊർജവും എല്ലാം കിട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇത് ഓടാനായിട്ട് സാധിക്കും.
2: നന്ദി. ഹലോ ഹലോ,
4: നമസ്കാരം.
2: എവിടെ നിന്ന് വിളിക്കുന്നത്? പെരുവൂരോ? പെരുവ പെരുവ ആ പത്തനംതിട്ട. ആ ശരി, മാഡത്തോട് ചോദിച്ചോളൂ സംശയം. ഡോക്ടർ എവിടെയുണ്ടോ? ചോദിച്ചോളൂ. ആ
1: എന്ത് പ്രായമുണ്ട് സാറിന്? 70 വയസ്സോളം ഉണ്ട്. എന്തെങ്കിലും

0: അസുഖങ്ങളുണ്ടാ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തെ ഊണിന് മുമ്പായിട്ട് ഒരു 10:30-11 മണിയൊക്കെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു, ഇപ്പൊ കാലാവസ്ഥ അനുസരിച്ച്, ഇപ്പൊ ചൂടുള്ള സമയത്താണെങ്കിൽ സംബാരോ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ല, ഇനിയിപ്പോൾ നമുക്ക് മഴയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് സൂപ്പ് ഇഷ്ടമാണെങ്കിൽ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക ഒരു ബൗള്, അല്ലെങ്കിൽ നമ്മുടെ സാധാ രസമുണ്ടല്ലോ, ടൊമാറ്റോ ഇട്ട് തക്കാളി ഇട്ടിട്ട് രസം ഉണ്ടാക്കുക, ആ രസം ഒരു ഗ്ലാസ് ചൂടുള്ളത് നമുക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പം ചിലർക്ക് അതിന് പകരം ചിലർക്ക് ചായ കാപ്പി കുടിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ചായ കാപ്പിയൊക്കെ ഒരു ദിവസം മാക്സിമം പോയാൽ ഒരു 3-4 മാക്സിമം, അതിനും കൂടുതൽ കഴിക്കുന്നതിൽ നല്ലതല്ല. അപ്പം എന്തെങ്കിലും ഒന്ന് ഇടനേരത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അത് ഇതുപോലെ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്, എന്താ ആ സീസണിൽ നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട്, ആ ഫ്രൂട്ട് ഒരു 100 grams കഴിക്കുന്നത് നല്ലതായിരിക്കും. നന്ദി കേട്ടോ. ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം. ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആ, പേരും സ്ഥലവും ഒന്ന് പറഞ്ഞു. ശരി, ചോദിച്ചോളൂ മാഡത്തോടെ.
1: മാഡം, എനിക്ക് 64 വയസ്സ് പ്രായമുണ്ട്, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ ആഹാര രീതി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇറച്ചികളൊന്നും കഴിക്കാറില്ലാത്ത, മീനാണെങ്കിൽ മത്തി വരെ, അയില മത്തി, ആ അതിന് താഴോട്ടുള്ള മത്സ്യങ്ങളാണ് കഴിക്കാറുള്ളത്.
0: അത് നല്ലതാണ്, അയിലും മത്തിയൊക്കെ വളരെ നല്ലതാണ്. അതിനകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. ചെറുവക മത്സ്യങ്ങളാണ് കൂടുതലും നല്ലത് നമുക്ക്, അത് ഉപയോഗിച്ചോളൂ. അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും കിട്ടും. അപ്പോൾ പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് സാധിക്കും. ഞാൻ പച്ചക്കറികൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതിൽ കഴിയുന്നതും ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കപ്പ, കാച്ചിൽ, കൂർക്ക, ഇത്രയും പച്ചക്കറികൾ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇതെല്ലാം നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്ന പച്ചക്കറികളാണ്, വെണ്ടക്ക, കോവക്ക, പടവലങ്ങ, പിണ്ടി, കൊടപ്പൻ, ചീരയൊക്കെ. അതല്ലാതെ നമുക്ക് കുറച്ച് സാലഡും കൂടി അതിൻ്റെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. തക്കാളിയും സവാളയും കുക്കുംബറും ഒക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് അതുകൊണ്ട് കഴിച്ചാൽ നമുക്ക് നാരുകൾ ധാരാളമായിട്ട് ചെല്ലുമ്പോഴാണ് ഈ പ്രമേഹം നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രമേഹത്തിന് പിന്നെ നമ്മുടെ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ അരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മട്ട അരി ഉണ്ടല്ലോ, തനതായ കേരളത്തിൻ്റെ മട്ട വടി അരി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഉണ്ട അരി പ്രമേഹ രോഗികൾക്ക് നല്ലതല്ല, ഷുഗറ് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ പ്രമേഹ രോഗികൾ ധാന്യങ്ങളിൽ തവിടോട് കൂടിയിട്ടുള്ള അരി, ഗോതമ്പ്, ബാർലി, പിന്നെ ചാമ അരി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും, ലിറ്റിൽ മില്ലറ്റ് എന്ന് പറഞ്ഞു, ചാമ അരി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പുറം രാജ്യത്തു നിന്ന് വരുന്ന കിനുവ എന്ന് പറഞ്ഞിട്ടൊരു ധാന്യമുണ്ട്, അത് കഴിക്കാം. ഓട്സ് കഴിക്കാം. ഓട്സിൽ റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ഹോൾ ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള റാഗി, നമുക്ക് ചില രോഗികളിൽ നമുക്ക് റാഗി കഴിക്കുമ്പോൾ പ്രമേഹം കൂടുന്നതായിട്ട് നമുക്ക് കണ്ടുവരാറുണ്ട്. ചിലവർക്ക് ഗോതമ്പ് കഴിക്കുമ്പോഴും കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിക്കുമ്പോൾ കൂടുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഈ ധാന്യങ്ങൾ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അപ്പം നാരുകൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലും. പിന്നെ നാല് ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിൽ പഞ്ചസാര, ശർക്കര, തേൻ ഉപയോഗിക്കാൻ പാടില്ല. പ്രമേഹ രോഗികള് പഞ്ചസാര, ശർക്കര, തേൻ പാടെ ഒഴിവാക്കുക. പിന്നെ ഭക്ഷണക്രമത്തോടൊപ്പം തന്നെ പ്രമേഹ രോഗികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വ്യായാമത്തിന് നല്ല അധികം സമയം ചെലവാക്കണം. അതിൽ ഇപ്പോൾ സമയം ഞാൻ പറയാം, ഇപ്പം നമുക്കൊരു 30 മിനിറ്റൊക്കെ നടന്നാൽ നല്ലതാണ്. പക്ഷെ അതിനും നല്ലതായിട്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടാൻ നമ്മൾ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത് മൂന്നും കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ പോയി ഇരിക്കാതെ ഇപ്പോൾ ഓഫീസ്

0: ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒന്ന് അവിടെ വീടിനകത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കാം. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നടന്നു കഴിഞ്ഞാലും നമ്മുടെ ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇപ്പൊ വ്യായാമത്തിനും പ്രാധാന്യമുണ്ട്.
1: നടപ്പിലെന്ന് വെച്ചാൽ കൃഷിയൊക്കെ ഉണ്ട് മാഡം, അത് കൃഷിയൊക്കെ ഉണ്ട്, വഴക്ക് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് വ്യായാമം അങ്ങനെ വരുന്നുണ്ട്.
0: ആ അപ്പൊ ആ കൃഷി ഉള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കൃഷി പറമ്പിലൊക്കെ ഒന്ന് നടക്കുക, ഉടനെ ചെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇരിക്കാതെ ഒന്നും മുറ്റത്തേക്കൊക്കെ ഇറങ്ങി പറമ്പിലേക്ക് ആ സമയത്തും ഒന്ന് നടന്നാൽ നല്ലത്. ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിശ്രമിച്ചോ. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇരിക്കരുത്. നന്ദി കേട്ടോ. ഹലോ,
2: ഹലോ,
0: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? അരൂരിൽ നിന്ന് ജിനീഷ് അല്ലേ? ഓക്കെ, ചോദിച്ചോളൂ.
2: നമുക്ക് മട്ടരി എന്ന് പറഞ്ഞത് റേഷൻ കടയില കുത്തരി തിന്നുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഈ ഷുഗറിന്?
0: ഇല്ല, അത് നല്ലതാണ്. റേഷൻ കടയിൽ കിട്ടുന്ന കുത്തരി നല്ലതാ. അതിൽ ഒരു പ്രത്യേകത കൂടെയുണ്ട്, അതിനകത്ത് അയൺ ഫോർട്ടിഫൈഡ് ആണ് റേഷൻ കടയിൽ കിട്ടുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടാനായി അതിൽ അയൺ ചേർത്തിട്ടാണ് നമുക്ക് വരുന്നത്. അതിനകത്തൊരു വെളുത്ത അരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റേഷൻ കടയിൽ കിട്ടുന്ന അരി, ആ വെളുത്ത അരി പെറുക്കി കളയരുത്. ആ വെളുത്ത അരി അയൺ ഫോർട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് വരുന്നതാണ്, അതിൽ ചേർത്തേക്കണേ. പണ്ടൊക്കെ നമ്മുടെ ഉപ്പിൽ അയഡിൻ ചേർത്ത ഉപ്പല്ലേ നമ്മൾ കഴിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഇപ്പൊ സർക്കാർ കൊണ്ടുവന്ന ഇതാണ്. കുറെ കാലമായിട്ട് ഇപ്പൊ നമുക്ക് ഉണ്ട് അരിയിൽ അയൺ ഫോർട്ടി, കാരണം ഇന്ത്യയിൽ നമുക്ക് അയണിന്റെ ഇത് കുറഞ്ഞിട്ട് അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ എത്തിക്കാനായിട്ടാണ് നമുക്ക് ഈ റേഷൻ ഷോപ്പിൽ കിട്ടുന്ന അരി. വളരെ നല്ലതാണ്, പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന അരിയാണ് ആ മട്ട അരി. ഉപയോഗിക്കാം.
2: ഞാനത് കഴിക്കുന്നുണ്ട്, ഷുഗറൊന്നും നോക്കിട്ട് കുഴപ്പമില്ല, അതുകൊണ്ട് ഞാനതാണ് കഴിക്കുന്നത്.
0: ആ അത് കഴിക്കാം. പിന്നെ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പ് പൊടിയും നല്ലതാണ്, അതിലും നല്ലോണം ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ആ ഗോതമ്പും അത് വെച്ചിട്ട് ദോശ പുട്ട ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്.
3: വിളിച്ചതിന് നന്ദി. അപ്പൊ ഒരുപാട് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാഡത്തിന് ഒരു റെസ്റ്റ് വേണോ എന്തോ?
0: ഇല്ല ഇല്ല, ചോദിച്ചോളൂ.
3: ഓക്കെ, നമുക്കിപ്പോ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നില്ലല്ലോ ശരിക്കും. ഹലോ, ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ആ ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആ പേരും സ്ഥലവും ഒന്ന് പറഞ്ഞു കേട്ടോ.
4: കുട്ടികൾക്ക് തൈര് കൊടുക്കുന്നത് വരെ ദോഷം ചെയ്യോ ഡോക്ടറെ?
0: കുട്ടികൾക്ക് തൈര് കൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിലേക്ക് നല്ല ബാക്ടീരിയ ഉണ്ടാക്കാനായിട്ട് തൈരിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ തൈര് എല്ലാ ദിവസവും ഒരു 50 ml ഒരു ചെറിയ പാത്രത്തിൽ എല്ലാ ദിവസവും തൈര് കൊടുക്കണം നല്ലതായിരിക്കും. വീട്ടിൽ അന്നന്ന് ഉറവിക്കുന്ന തൈരായിരിക്കും കൂടുതൽ ഉത്തമം. ഇല്ല, തൈര് കഴിച്ചുകൊണ്ട് അങ്ങനെ കഫം വർദ്ധിക്കുക ഒന്നും ചെയ്യില്ല. തൈരിൽ നല്ല ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നത്, തൈര് ധൈര്യമായിട്ട് കൊടുത്തോളൂ.
3: ശരി. ഹലോ, ഹലോ, ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ,
5: ഹലോ,
3: ആ നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഈ രണ്ട് ഡീറ്റെയിൽസും പറഞ്ഞിട്ട് ചോദിച്ചോളൂ കേട്ടോ.
5: പിറവാടത്ത് കളമ്പൂരിൽ നിന്നാണ് വിളിക്കണേ. എന്റെ പേര് വർഗീസ്.
3: ശരി, ചോദിച്ചോളൂ മാഡത്തോട്.
5: ഞാനൊരു 20 വർഷമായിട്ട് ഞാനൊരു ബെഡ് പേഷ്യന്റാ.
0: ഓക്കെ,
5: അപ്പൊ എനിക്ക് കഴിക്കാവുന്ന ഭക്ഷണത്തിന്റെ രീതി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം.
0: ഓക്കെ, ബെഡ് പേഷ്യന്റ് എന്താണ്, എന്തുകൊണ്ടാണ് ബെഡ് പേഷ്യന്റ് ആയത്, എന്തെങ്കിലും എന്ത് അസുഖം വന്നിട്ടാണ്?
5: അല്ല, അസുഖമൊന്നും അല്ല, ഞാനൊന്ന് വീണതാ. എനിക്ക് സ്പൈനൽ ഇഞ്ചുറിയാണ്.
0: സ്പൈനൽ ഇഞ്ചുറിയാണ് അല്ലേ? ഓക്കെ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും നാളും നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ബെഡ് സോർട്സ് ഒക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതിന് നമ്മള് ഓ

0: വെരി ഗുഡ്, അത് നല്ല കാര്യമാണ്. അപ്പം എപ്പോഴും ചരിഞ്ഞും ഇതൊക്കെ കിടക്കുക, എയർ സർക്കുലേഷൻ കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. നമ്മളിങ്ങനെ കിടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഊർജത്തിൻ്റെ ആവശ്യകത കുറവാണ്. അപ്പോൾ ഊർജം നമുക്ക് കുറവ് മതി. അതായത് അരി, ഗോതമ്പ്, ഈ പറഞ്ഞ ധാന്യങ്ങളൊക്കെ കുറച്ചളവിൽ കഴിച്ചാൽ മതിയാകും. അപ്പം ഒരു നേരത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇപ്പം ചപ്പാത്തിയാണെങ്കിലും അരിയാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചാൽ മതിയാകും. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കപ്പൊക്കെ മതിയാകും. പക്ഷെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാരുകൾ വേണം, കാരണം മലശോധനമൊക്കെ ഉണ്ടാവണമെങ്കിൽ നാരുകൾ ധാരാളമായിട്ട് നമുക്ക് അടങ്ങിയിട്ടുള്ളതാണ് വേണ്ടത്. അപ്പം
1: ഈ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞു, അപ്പം നമ്മളത് ഏത് പഴമാണ് ഉപയോഗിക്കേണ്ടത്? പഴത്തിൽ
0: പഴങ്ങൾ നമുക്ക് എല്ലാം ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് മാങ്ങ ധാരാളമായിട്ട് അവൈലബിളാണ്. അപ്പം മാങ്ങ പ്രമേഹ രോഗം ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പം സീസണിൽ നമുക്കുള്ള നമ്മുടെ ഇപ്പം കേരളത്തിലെ സീസണിൽ നമുക്ക് മാങ്ങയാണ് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്നത്. അപ്പം അതും ഷുഗറുണ്ടെങ്കിൽ മാങ്ങ, ചക്ക, സപ്പോട്ട, സീതാപ്പഴം, മുന്തിരിങ്ങ ഇത് ഒഴിവാക്കുക. ബാക്കി ഫ്രൂട്ട്സ് കഴിക്കാം. തണ്ണിമത്തനും കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ടേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഏറ്റവും നല്ലത് പപ്പായ കഴിക്കുന്നതാണ് നല്ലത്. ശോധനവും നല്ലതായിട്ട് നടക്കും. ഒരു 100 ഗ്രാം പപ്പായ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. വാഴപ്പഴം അധികം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രമേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിൽ റോബസ്റ്റ് അല്ലെങ്കിൽ പാളയംകുടം പഴം ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഉള്ള പഴങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നേന്ത്രപ്പഴം കഴിയുന്നതും ഒഴിവാക്കണം.
1: താങ്ക് യു മാഡം, താങ്ക് യു.
2: വിളിച്ചതിന് നന്ദി. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആരാണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അതെ അതെ, ആരാണ്? ഓക്കെ, ശരി. അപ്പോ ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം എന്താണെന്ന്.
0: എന്താണ് ചോദിച്ചോളൂ.
3: നമസ്കാരം.
0: നമസ്കാരം
3: ഡോക്ടറെ, ഒരു കാര്യം ചോദിക്കാനാണ്. ഞാൻ, എനിക്ക് ഡയബറ്റിക് ഉണ്ട്. വയസ്സ് 72 ഉണ്ട്. ഞാൻ ഗോതമ്പ് കഴിക്കണോണ്ട് ഷുഗർ കൂടുന്നതെ ഡോക്ടർ പറഞ്ഞായിട്ട് കേട്ടു.
0: അത് എല്ലാവർക്കും ഷുഗർ കൂടില്ല. ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഷുഗർ കൂടണം എന്നില്ല. ചില ആളുകൾക്ക് ഗോതമ്പും ഗോതമ്പിന്റെ ഉൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ അവർക്ക് ഷുഗർ കൂടാം. അതേപോലെ തന്നെ റാഗി കഴിച്ചാൽ ഷുഗർ കൂടാം. അപ്പം നിങ്ങൾ കഴിച്ച്,
3: ഞാനൊരു പുസ്തകത്തിൽ കണ്ടേ, സ്ഥിരമായി ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്ക് ഷുഗർ ഉണ്ടാകില്ലെന്നൊരു ആയുർവേദ പുസ്തകത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്.
0: ഇല്ല, ഗോതമ്പ് നല്ലതാണ്. അതിനകത്ത് ധാരാളമായിട്ട് നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് കൂടാണ്ട് വേറെ പോഷകങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അരിയും ഗോതമ്പും,
3: അതുപോലെ ഡോക്ടർ വേറെ കാര്യം പറഞ്ഞില്ല, ജയാരി ഉള്ളിയല്ലേ?
0: ജയാരി എന്ന് പറഞ്ഞാൽ വെളുത്തരിയല്ലേ? തവിട് കളഞ്ഞിട്ടുള്ള അരി നല്ലതല്ല. തവിട് ഉള്ള അരിയാണ് നല്ലത്. കുത്തരിയാണ് നല്ലത്. ഇപ്പം ഗോതമ്പ് നിങ്ങൾക്ക്
3: സാധാരണ നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടം ജയാരിയാണ്. ജയാരിയാണ് കൂടുതൽ ആൾക്കാർ വാങ്ങണതും കഴിക്കണതും ഒക്കെ ജയാരിയാണ്.
0: അത് തവിടുള്ള അരി വാങ്ങിച്ച് കഴിക്കാനായിട്ട് നോക്കാം.
3: എല്ലാവർക്കും കഴിച്ചിട്ടെ.
0: നിങ്ങള് ഒരു ഫ്രൂട്ട്, അതായത് പ്രമേഹം നിയന്ത്രണ രീതിയിലാണെങ്കിൽ ഒരു ഫ്രൂട്ട് 100 ഗ്രാം കഴിക്കാം. നിയന്ത്രണ രീതിയിലല്ല, പക്ഷെ ആപ്പിളില് അതിനകത്തുള്ള ഷുഗർ കൂട്ടണ ഊർജം ഇല്ല അതിനകത്ത്. അതുകൊണ്ടാണ് ആപ്പിള് കഴിക്കാവുന്നത്. പക്ഷെ ആപ്പിള് നമുക്ക് വിദേശത്തുനിന്നും ഒക്കെയാണ് വരുന്നത്. അപ്പൊ അതിന് നല്ലത് നമ്മുടെ നാട്ടിലുള്ള പപ്പങ്ങയൊക്കെ കഴിക്കാനായിട്ട് നോക്കാം. കപ്പങ്ങ, പേരക്ക ഇതൊക്കെ കഴിക്കാം. പേരക്കയും കപ്പങ്ങയൊക്കെ ആയിരിക്കും നല്ലത്. അത് നല്ലതാണ്. ഉച്ചക്ക് ചോറും കഴിച്ച് വൈകുന്നേരം ചപ്പാത്തിയും കഴിക്കുക. വൈകുന്നേരം ചപ്പാത്തി കഴിച്ചിട്ട് ഷുഗർ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല.
3: ഇല്ല, കൂടുന്നില്ല.
0: അപ്പൊ കഴിക്കാം.
3: താങ്ക് യു ഡോക്ടറെ, നമസ്കാരം.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: അങ്കമാലിന്ന് വൻഷികയാണ്.
0: ഓക്കെ. അപ്പോ എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത് വൻഷികയ്ക്ക്?
1: എനിക്ക് ഞാൻ ഇപ്പൊ വണ്ണം കുറയ്ക്കാനാണ്. അപ്പൊ വണ്ണം കുറയ്ക്കാനുള്ള ഫുഡ് ഏതൊക്കെ കഴിക്കണ്ടേ?
0: വൻഷികയ്ക്ക് എത്ര വയസ്സുണ്ട്?
1: എനിക്ക് 11.
0: 11 വയസ്സാണുള്ളത്. ഓക്കെ.
1: ആ
0: അപ്പൊ വൻഷിക ഗ്രോയിങ് സ്റ്റേജിലല്ലേ? ഇപ്പോൾ ഇപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൻഷിക. അപ്പം വൻഷിക ഭക്ഷണത്തിൽ അധികം നിയന്ത്രണം ചെയ്യണ്ട. മധുരമൊക്കെ ഇഷ്ടമാണോ വൻഷികക്ക്?
1: മധുരൊക്കെ ഇഷ്ടാ.
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മധുരം കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കാം കേടാ. നമ്മളൊരു ടാർഗറ്റ് വെക്കാം, ഓണമാകുമ്പോഴത്തേക്കും എനിക്ക് കുറയ്ക്കണം എന്നുള്ളത് വിചാരിക്കാം. രണ്ട് മധുരം ഒഴിവാക്കുക, ലഡു, ജിലേബി, ഹൽവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുക, പച്ചക്കറികൾ കഴിക്കാം. ഇതെല്ലാം കൂടാതെ ഒരു ദിവസം 30 മിനിറ്റെങ്കിലും എന്തെങ്കിലും വ്യായാമം ചെയ്യുക. മനുഷ്യർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുക. അതായത്
1: ഞാൻ ചെയ്യുന്നുണ്ട്.
0: എന്താ ചെയ്യണത്?
1: സൈക്കിൾ ചവിട്ടും, ഡാൻസ് കളിക്കും.
0: സൈക്കിൾ ഓട്ടുക, ഡാൻസ് കളിക്കുക, അതൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഒരു 30 മിനിറ്റ് നിർത്താതെ ഡാൻസ് കളിക്കുക, സൈക്കിൾ ഓട്ടുകയൊക്കെ ചെയ്യുക, മധുരം ഒഴിവാക്കുക. പിന്നെ പൊരിച്ച സാധനങ്ങൾ, പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ, മിക്സ്ചറും ജിലേബി, കുറേ ചിപ്സും സാധനങ്ങളൊക്കെ നമുക്ക് പാക്കറ്റിൽ ബേക്കറിയിൽ നിന്നൊക്കെ കുറേ പലഹാരങ്ങളൊക്കെ കിട്ടൂലേ, അതൊക്കെ കഴിക്കാറുണ്ടോ?
1: അങ്ങനെ കഴിക്കാറില്ല.
0: അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കാനായിട്ട് നോക്കാം കേട്ടോ. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യയുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് വെള്ളം കുടിക്കാറുണ്ടോ?
1: വെള്ളം കുടിക്കാറുണ്ട്.
0: വെള്ളം നല്ലോണം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സും ഇതുപോലെ പപ്പായ ഒക്കെ കഴിക്കുക, പേരക്ക കഴിക്കുക. പച്ചക്കറികൾ ഭക്ഷണത്തിൽ കഴിക്കാറുണ്ടോ? ഏത് പച്ചക്കറിയാ ഇഷ്ടം?
1: വെണ്ടയ്ക്ക, കോവയ്ക്ക, ബീട്രൂട്ട്.
0: നല്ലതാണ്. അപ്പൊ അതൊക്കെ കഴിക്കുക. അതിലൊക്കെ നമുക്ക് വൈറ്റമിൻ എ കിട്ടും. ക്യാരറ്റിൽ നിന്ന് വൈറ്റമിൻ എ കിട്ടും. വെണ്ടയ്ക്കയിൽ നമുക്ക് സി ഉണ്ട്. അങ്ങനെ കുറേ വിറ്റമിൻസും മിനറൽസും ഒക്കെ പച്ചക്കറിയിൽ നിന്ന് കിട്ടും. അതൊക്കെ ധാരാളം ഉൾപ്പെടുത്തുക കേട്ടോ ഡയറ്റിൽ. നന്ദി വൻഷിക. ഇപ്പോൾ കുട്ടികളിൽ തടിയുള്ളവരുമുണ്ട്, എന്നാൽ ബോഡി നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ആശങ്കകളുള്ളവരുമുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും ആയിട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
2: അതെ, നമുക്ക് പണ്ട് നമുക്ക് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതായത് വെയിറ്റ് കുറഞ്ഞവരെയാണ് മാൽന്യൂട്രീഷനായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഇന്ന് പറയുന്നത് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ന്യൂട്രീഷനെയും ഓവർ ന്യൂട്രീഷനെയും മാൽന്യൂട്രീഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിലും അതൊരു മാൽനറിഷ്മെൻ്റ് ആണ്, അത് നല്ലതല്ല. പിന്നെ അമിതവണ്ണം ഇന്ന് ഒരു രോഗമാണ്. പണ്ട് നമ്മൾ നമ്മുടെ ഭംഗിക്കോ നമ്മുടെ ശരീരത്തിനോ വേണ്ടിയാണ് നമ്മൾ വണ്ണം കുറച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ അസുഖം വരാതിരിക്കാനും ഉള്ള അസുഖങ്ങളെ നിയന്ത്രിക്കണമെങ്കിലും നമുക്ക് വണ്ണം കുറയ്ക്കണം. വണ്ണം കുറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ളൊരു ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും ചെയ്യുകയാണെങ്കിൽ, ഒരു സമീകൃതമായ ആഹാര രീതി നമ്മൾ പാലിക്കുകയും നമുക്ക് ചിട്ടയായ ജീവിതശൈലി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വണ്ണമൊക്കെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വ്യായാമവും എല്ലാ ദിവസവും ഒരു 30 മുതൽ 45 മിനിറ്റ് എല്ലാ ദിവസവും ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ വെള്ളം, ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന്. നമ്മൾ ഓർക്കണം നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണുള്ളത്. അത് നമ്മുടെ കഴിക്കുന്ന ഈ ആഹാരത്തിൽ പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. ഈ ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ടും നമ്മുടെ ഡയജഷനും നമ്മുടെ എക്സ്ക്രീഷനും ഇതിനെല്ലാം വെള്ളത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കൂടാണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വെള്ളത്തിനും നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ വെള്ളം, എല്ലാവരും തന്നെ വളരെ മടിയാണ് വെള്ളം കുടിക്കാനായിട്ട്. ഇപ്പോൾ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ACയിലായിരിക്കും ഫുൾ ടൈം ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ദാഹം തോന്നുന്നില്ല. അപ്പോൾ അവർ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അതും നമ്മുടെ ഈ പോഷകങ്ങളെല്ലാം, നമ്മൾ ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ കഴിക്കും, മറ്റേ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അബ്സോർപ്ഷന് ഹിൻഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് കണക്കാക്കിയിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്.

0: വെള്ളം നമ്മുടെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽസ് നല്ല രീതിയിൽ ആ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മുടെ ചെന്ന നമ്മുടെ ഡൈജഷൻ അബ്സോർപ്ഷൻ എക്സ്ക്രീഷൻ എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വെയിറ്റ് നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടും അമിതവണ്ണത്തിലേക്ക് പോകാതെയും അസുഖങ്ങളിലേക്ക് വരാതെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം അണ്ടർ വെയിറ്റ് ആണെങ്കിലും ഓവർ വെയിറ്റ് ആണെങ്കിലും രണ്ടും ഒരു മാലറിഷ് കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ രണ്ടും നല്ലതല്ല, ഒരു മിതത്വത്തിൽ നിൽക്കണതാണ് എപ്പോഴും നല്ലത്.
1: ശരി. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: യൂസഫ്.
1: എവിടെ നിന്നാണ്
2: വിളിക്കുന്നത്?
1: ഓക്കെ, ശരി, ചോദിച്ചോളൂ മാഡത്തോട്.
2: മാഡം, എനിക്ക് ബൈപാസ് സർജറി 10 വർഷമായി. ഞാനിപ്പോ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ ഒബ്ജക്ഷൻ ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും കഴിക്കും,
0: എല്ലാം കഴിക്കാം.
2: ഇത്തിരി ഷുഗർ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്.
0: ഷുഗർ കൂടുതലുണ്ടോ?
2: ഷുഗർ ഒരു 230.
0: മാങ്ങയൊക്കെ കഴിച്ചോ? ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ, മാങ്ങയൊക്കെ കഴിച്ചോ?
2: മാങ്ങ കുറച്ച് കഴിച്ചിട്ടുള്ളൂ.
0: കുറച്ച് കഴിച്ചിട്ടുള്ളു അല്ലേ. ഇപ്പൊ മാങ്ങയൊക്കെ തീർന്നില്ലേ, ഇനി മഴ വരെയല്ലേ, ഇനി മാങ്ങയൊക്കെ നിർത്താം. ചക്കയുടെ ഒക്കെ സീസൺ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ചക്കയും മാങ്ങയൊക്കെ കഴിക്കുന്നത് നിർത്താം. എന്നിട്ട് നമ്മുടെ പപ്പായൊക്കെ ഒരു ദിവസം കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഫ്രൂട്ട്സ് ഒന്ന് ഒഴിവാക്കുക. ഷുഗർ 200 ചെല്ലാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പച്ചക്കറി ധാരാളമായിട്ട് കഴിക്കാം. നല്ല ക്വാണ്ടിറ്റി പച്ചക്കറി കഴിക്കുക. ഈ പച്ചക്കറി കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അപ്പോൾ അത് എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അത് ഡയറ്റീഷ്യനെ കാണുകയാണെങ്കിൽ അവർ എലിമിനേഷൻ ഡയറ്റ് വഴി അത് അവർക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് പച്ചക്കറിയാണ് കഴിക്കേണ്ടതെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് അതനുസരിച്ചിട്ട് കഴിക്കാനായിട്ട് സാധിക്കും.
3: ഞാൻ എല്ലാ പച്ചക്കറിയും ട്രൈ ചെയ്ത് നോക്കി, പച്ചക്കറി ഒന്നും പറ്റുന്നില്ല. പച്ച ഏത്തക്ക മാത്രമാണ് അത് നല്ലപോലെ വെള്ളത്തിൽ തിളപ്പിച്ച് അതിന്റെ എല്ലാം കളഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വഴറ്റി, പച്ച ഏത്തക്ക മാത്രം. ഇലക്കറികൾ ഒന്നും പറ്റിയല്ല, ഒറ്റ ഇലക്കറിയും പറ്റിയല്ല. വഴി തന്നെ ഞാൻ കോവയ്ക്ക എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല.
0: മാഡം, ഒരു ക്വാളിഫൈഡ് ഡയറ്റീഷ്യനെയോ ന്യൂട്രീഷനിസ്റ്റിനെയോ കാണുക, അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണുക. അവരെ കണ്ട് അതിന് ശേഷം ഇത് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് അസസ് ചെയ്തിട്ട് വേണം ഇത് മാഡത്തിൻ്റെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കാം. കേട്ടോ,
3: നന്ദി.
1: ഹലോ ഹലോ
4: ഹലോ,
1: നമസ്കാരം. എന്താ പേരെന്താ, എവിടെ നിന്നാ വിളിക്കുന്നത്?
4: പരമേശ്വരൻ.
1: ആ, എവിടെ നിന്നാ വിളിക്കണേ? ഹലോ, ആ പറഞ്ഞോളൂ. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ മാഡത്തോട്.
0: എന്താണ്, ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ. ക്ലിയർ ആവണല്ലോ സാർ.
1: മനസ്സിലാവുന്നില്ല എന്താണ് പറഞ്ഞതെന്ന്. എന്താണ് പറയുന്നതെന്നേ നമുക്ക് മനസ്സിലാവുന്നില്ല.
4: ഓ,
1: എന്താണിപ്പോ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണോ ചോദിക്കാനുള്ളത്?
0: ഫ്രൂട്ട്സ് ഏത് കഴിക്കണം എന്നാണോ ചോദിക്കുന്നത്? ഫ്രൂട്ട്സ് നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. ഞാൻ പറയണത് എന്താ സീസണിൽ നമുക്കുള്ളത്, നമ്മുടെ കാലാവസ്ഥയിൽ എന്ത് ഫ്രൂട്ടാണ് നമുക്കുള്ളത് അത് കഴിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇന്നിപ്പോൾ പല വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും പല പല വലിയ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും അവിടുന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന് നല്ലത് നമ്മുടെ നാട്ടിലെന്താ കിട്ടുന്നത് അത് നമുക്ക് അത് കഴിച്ചാൽ ധാരാളം മതിയാവും. പക്ഷെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കുന്നത് നല്ലതായിരിക്കും. റംബുട്ടാൻ വീട്ടിലുണ്ടെങ്കിൽ റംബുട്ടാൻ കഴിച്ചോളൂ, അത് നല്ലതാണ്. മാംഗോസ്റ്റീൻ വീട്ടിലുണ്ടെങ്കിൽ മാംഗോസ്റ്റീൻ കഴിച്ചോളൂ, നല്ലതാണ്. ആ, മാംഗോസ്റ്റീനും റംബുട്ടാനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്.
1: ശരി കേട്ടോ. ഹലോ.

0: ഹലോ സാറേ, സാറേ
1: ആ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ്?
0: റിയാദോടല്ലേ? ജബ്ബറാണ്.
1: ആ ചോദിച്ചോളൂ മുംതാസ് ഡോക്ടറോട്. ഷുഗർ, കൊളസ്ട്രോൾ എല്ലാരും ഉണ്ട് കൂട്ടിനല്ലേ?
0: ക്ലിയർ
1: ആയില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് ചോദിക്കാമോ? ഹലോ, ആ എന്താണെന്ന് ക്ലിയർ ആവുന്നില്ല, മുറിഞ്ഞു മുറിഞ്ഞാ വരുന്നത്. എന്താണെന്ന് ഒന്നുകൂടെ പറയാമോ? ആ
2: അത് കേട്ടു ഞങ്ങള്, ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ടെന്ന് കേട്ടു. പിന്നെന്താണ് ചോദിക്കേണ്ടത്? കൈക്ക് സ്വാധീനക്കുറവുണ്ട്. സ്ട്രോക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സ്ട്രോക്ക് എന്തെങ്കിലും വന്നായിരുന്നോ? ആ ഷുഗർ ഇത്ര കൂടുതലുള്ള ആള് മാങ്ങ ഇങ്ങനെ കഴിച്ചാൽ എങ്ങനെയാണ്? മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഷുഗർ കൂടല്ലേ ഉള്ളു. അപ്പൊ മാങ്ങയൊക്കെ ഒന്ന് ഒഴിവാക്ക. അപ്പൊ മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ ജൂൺ ആകുമ്പോഴത്തേക്കും മാങ്ങയൊക്കെ തീരും. പിന്നെ വെള്ളമുള്ള മാങ്ങയായിരിക്കും. അപ്പൊ വീട്ടിലുണ്ട് മാങ്ങ. ആ അപ്പൊ ഇനിയിപ്പൊ ഇത്രയും ദിവസം കഴിച്ചില്ലേ, ഇനി കഴിയുന്നത് മാങ്ങ ഒഴിവാക്ക്. മാങ്ങ ഒഴിവാക്കിയാൽ തന്നെ ഷുഗർ കുറയാനായിട്ട് സാധിക്കും. മധുരത്തിനോട് ഇഷ്ടമാണോ? മധുരത്തിനോട് വളരെ പ്രിയമാണല്ലേ. ആ അതൊന്ന് ഒഴിവാക്കി നോക്ക്. നമുക്ക് പ്രമേഹമൊക്കെ നിയന്ത്രിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ അവയവങ്ങളും കയറി പിടിക്കും. അപ്പൊ അതൊന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
1: നന്ദി കേട്ടോ. ശരി, അപ്പോ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നതാണ് ഡിറ്റോക്സ് ഡ്രിങ്കുകൾ, സപ്ലിമെന്റുകൾ. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് വണ്ണം കുറയാം, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ വണ്ണം കൂട്ടാം, ഇത് കഴിച്ചാൽ എന്താണ് പ്രമേഹം പോകും, കൊളസ്ട്രോൾ ഉരുക്കി പോകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാണുന്നുണ്ട്. അപ്പൊ ഈ ABC ജ്യൂസ്, പിന്നെ വേറെ എന്തൊക്കെയോ ഡ്രിങ്കുകൾ, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്?
2: നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് അത് അന്ധമായിട്ട് വിശ്വസിക്കാതെ അതിൽ പറയുന്ന ആൾക്കാർ ക്വാളിഫൈഡ് ആൾക്കാരാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അത് നിങ്ങൾ വിശ്വസിക്കാനായിട്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്വാളിഫൈഡ് ആൾക്കാരെ നോക്കിയിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഡീടോക്സ് ഡ്രിങ്കുകൾ, അങ്ങനെ ഒരു ഡ്രിങ്ക് ഇല്ല. നമ്മുടെ ശരീരം തന്നെ ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും പണി അതാണ്. അവരതിൻ്റെ പണി ചെയ്തോളും, ലിവറും കിഡ്നിയും ഡീടോക്സിഫിക്കേഷൻ നടത്തിക്കോളും. പിന്നെ നമുക്ക് പല, ഇപ്പം നമ്മൾ ചിലപ്പോൾ ജീരകം ഇഞ്ചി ഒക്കെ തിളപ്പിച്ച് കുടിക്കും, അതൊക്കെ കുടിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയൊക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം മല്ലി തിളപ്പിച്ച് വെള്ളം കുടിക്കും, അത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ അതുകൊണ്ട് ഡീടോക്സിഫിക്കേഷൻ നടക്കുമൊന്നുമില്ല. അത് നമുക്ക് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. ലിവറും കിഡ്നിയാണ് ഡീടോക്സിഫിക്കേഷൻ പണി ചെയ്യുന്നത്. പിന്നെ മാഡം ചോദിച്ച ABC ജ്യൂസ് ഭയങ്കര പോപ്പുലറാണ് എല്ലാവരുടെ ഇടയിൽ. ABC ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസാണ്. ഇത് മൂന്നും വൈറ്റമിൻ എയും ബീറ്റാ ക്യാരറ്റിൻ്റെ ഒരു കലവറയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് വൈറ്റമിൻ എ ആണ് ഇതിൽ. പക്ഷേ പ്ലാന്റ് സോഴ്സസിൽ നമുക്ക് വൈറ്റമിൻ എ ആയിട്ടല്ല കിടക്കുന്നത്, ബീറ്റാ ക്യാരറ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അത് വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ ആണ് ബീറ്റാ ക്യാരറ്റിൻ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ചെന്നതിന് ശേഷമാണ് അത് കൺവേർട്ട് ചെയ്തിട്ട് വൈറ്റമിൻ എ ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് കൂടുതലായിട്ടുള്ളതാണ് ഈ ബീറ്റാ ക്യാരറ്റിൻ കണ്ടൻറ്റ്. കൂടുതലായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്സിസിറ്റി ഉണ്ടാകാം നമ്മുടെ ശരീരത്തിൽ. അതിന് അമിതമായിട്ട് ആ വൈറ്റമിൻ്റെ ആ ഇത് കൂടുതലാകും. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കണതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമുക്ക് സ്കിന്നിനൊക്കെ ഗ്ലോനെസ്സിനൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നല്ല. പക്ഷേ ഇത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ നോക്കുക. വേറെ എന്തെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ കോമ്പിനേഷൻ. ഇടയ്ക്ക് ക്യാരറ്റും ടൊമാറ്റോ ഇട്ടിട്ടൊരു കോമ്പിനേഷൻ ആക്കാം, ഇടയ്ക്ക് ബീട്രൂട്ടും കുക്കുമ്പറും ഇടാം. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ കുറച്ചൊന്ന് ഒരു ചവർപ്പൊന്ന് കുറഞ്ഞ് കിട്ടും.

0: അങ്ങനെ ആപ്പിളിന് പകരം പപ്പായ എടുക്കാം, പപ്പായയും ക്യാരറ്റ് കൂടിയുള്ളൊരു കോമ്പിനേഷൻ എടുക്കാം. ഇങ്ങനെ പല പല കോമ്പിനേഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ ഒരു കോമ്പിനേഷനിൽ ഓരോന്ന് ചിട്ടയായിട്ട് പോകാതെ നമ്മൾ മാറ്റി മാറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്.
1: ഒരേ കാര്യം തന്നെ, ഒരേ സാധനം തന്നെ ഇങ്ങനെ
0: കഴിക്കാതിരിക്കാനായിട്ട്. നമുക്ക് എന്തെല്ലാം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഉള്ളത്, അപ്പം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുക. അപ്പം എല്ലാ ഒരെണ്ണത്തിലുള്ളതും മറ്റേതിൽ ഇല്ലാത്ത ന്യൂട്രിയൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസിനെയും നമുക്ക് കിട്ടണം, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആവണം, നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കണം. കൊറോണയുടെ സമയത്ത് എല്ലാവരും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കി, അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി വേണം നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കളേഴ്സും നമ്മൾ ഉപയോഗിക്കുക, എല്ലാ പച്ചക്കറികളും, അതിൽ എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക.
1: അതാണ് അമൃതം
0: വിഷം. അത് തന്നെ, അമൃതമായാൽ അമൃത വിഷം. അപ്പോൾ അത് ശരിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും.
1: അതുപോലെ തന്നെയാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്നുള്ളത്. ഈ ഗട്ടിൻ്റെ ഹെൽത്താണ് നമ്മുടെ ശാരീരികമായ മറ്റവസ്ഥകൾക്ക് പലതിനും കാരണം. ഈവൻ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഗട്ട് ഹെൽത്ത്,
0: അതെ, ബ്രെയിൻ വരെയും എഫക്റ്റ് ആവുന്നതാണ്,
1: എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഗട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുക?
0: ഗട്ട് ഹെൽത്തി ആക്കി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗട്ടിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ, ട്രില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് ബാക്ടീരിയാസാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. എസ്പെഷ്യലി ലാർജ് ഇൻറ്റസ്റ്റൈനിലൊക്കെ കുറേ ബാക്ടീരിയാസാണ് ഉള്ളത്. പക്ഷെ അതിനെ ഫീഡ് ചെയ്യണമെങ്കിൽ, അതിന് പ്രോപ്പറായിട്ട് അതിന് ഫീഡ് ചെയ്യണമെങ്കിൽ ഫൈബർ ചെല്ലണം, നാര് ചെല്ലണം. നാരാണ് അതിൻ്റെ ഫീഡിങ്, ഇത് നാര് കൊടുത്തില്ലെങ്കിലാണ് ഇത് തിരിച്ചിങ്ങോട്ട് അടിച്ച് നമ്മുടെ ഇതിലേക്ക് വരണത്. അപ്പം നാരുകളടങ്ങിയ ഭക്ഷണം നല്ല രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിന് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രോബയോട്ടിക്സും നമുക്ക് വേണം. പ്രീബയോട്ടിക്സും വേണം, പ്രോബയോട്ടിക്സും വേണം. അപ്പോൾ അത് നമുക്ക് തൈരിൽ നല്ല രീതിയിലായിട്ട് അടങ്ങിയിട്ടുണ്ട്. തൈര് കഴിക്കുക.

0: പെടുത്താനായിട്ട് നോക്കുക. പണ്ടത്തെ ആൾക്കാർ പറയുമായിരുന്നു, പശു ഉണ്ടെങ്കിൽ പാലും കിട്ടും, നെയ്യും കിട്ടും, സംഭാരവും കിട്ടും, തൈരും കിട്ടും ഒക്കെ. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ തൈരും മോരും ഒക്കെ നിത്യേന ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കണേ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഗട്ട് ഹെൽത്ത് നല്ലതായിരിക്കും. ഗട്ട് ഹെൽത്ത് ബെറ്റർ ആണെങ്കിൽ നമ്മുടെ മൈൻഡും ഹെൽത്തി, ബ്രെയിനും ഹെൽത്തി, എല്ലാം ഹെൽത്തി ആയിട്ട് നമുക്ക്.
1: ഈ ഫെർമെന്റഡ് ഫുഡ്സ്,
0: ഫെർമെന്റഡ് ഫുഡ്സ് നല്ലതാണ്.
1: ഉപ്പിലിടുന്നതും അച്ചാറിടുന്നതും,
0: അതെ അതെ. അത് ഇപ്പം അത് നമ്മുടെ ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ, അതിൽ നിന്നാണ് നമ്മൾ ഈ ഫെർമെന്റഡ് ഫുഡ്സ് കൂടുതലായിട്ട് വന്നത്. അതായത് പച്ചക്കറികളും ഇതൊക്കെ ഉപ്പിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപ്പ് ശരിക്കും പറഞ്ഞാൽ അത് ഉപ്പ് ഭയങ്കരമായിട്ട് അതിനകത്ത് കൂടുതലായിട്ടുണ്ടെങ്കിലും നമുക്ക് ദോഷം ചെല്ലും. സോഡിയത്തിൻ്റെ അളവ് നമുക്ക് ശരീരത്തിൽ കൂടുതലായാലും പ്രശ്നമാണ്. നമ്മുടെ ഫെർമെൻറ്റഡ് ഫുഡ്സ് ഇഡ്ലി, ദോശ, അപ്പം ഒക്കെ തന്നെ ഒരു ഫെർമെൻറ്റഡ് പ്രോഡക്റ്റാണ്. പക്ഷെ അത് ഫെർമെൻറ്റ് ചെയ്ത് സ്റ്റീം ചെയ്യുമ്പോൾ അതിനെ കുറച്ച് അതിനകത്ത് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. സ്റ്റീം ചെയ്യുമ്പോൾ ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ പോകുന്നുണ്ട്. എന്നാൽ ഫെർമെൻറ്റഡ് ഫുഡ്സ് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഈ മെസോ, കിംചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ചൈനീസ്, കൊറിയൻസ് ഒക്കെ ഈ ക്യാബേജ് ഉപ്പിലിട്ടിട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ഉപ്പിലിട്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അത് നല്ലതാണ് ഹെൽത്തിന്, പക്ഷേ അതിൽ ഉപ്പിൻ്റെ ആവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പണി കിട്ടും.
1: ഞാൻ നേരത്തെ അച്ചാറെന്ന് പറഞ്ഞു, ഞാനത്
0: അച്ചാറ് വളരെ ദൂഷ്യം ചെയ്യും. കാരണം അതിനകത്ത് കുറെ സ്പൈസസ് ഉണ്ട്, ഓയിൽ ധാരാളമായിട്ടുണ്ട്, ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. അപ്പൊ അത് നമുക്ക് ഒട്ടും പാടില്ല.
1: ശരി, എല്ലാ ദിവസവും നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഏത് പറയും?
0: എല്ലാ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഞാനൊരു പ്ലേറ്റ് മെത്തേഡ് പറഞ്ഞായിരുന്നു കുട്ടികൾക്ക്. അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് സമീകൃതമായ ഒരു ആഹാര രീതിയാണ് നമുക്ക് വേണ്ടത്. സമീകൃതമായ ആഹാര രീതി എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വേണം, പരിപ്പ് പയർവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മത്സ്യം അല്ലെങ്കിൽ ചിക്കൻ കഴിക്കണതിൽ തെറ്റൊന്നുമില്ല, അത് ഉൾപ്പെടുത്താം, നല്ലതാണ്. പിന്നെ ഒരു പിടി നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അത് ആർക്കാണെങ്കിലും ഒരു പിടി നട്ട്സ്, നട്ട്സ് എന്ന് പറയുമ്പോൾ കപ്പലണ്ടി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബദാമൊക്കെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. വാൾനട്ട്സും നമുക്ക് കാർഡിയോവാസ്കുലർ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഒരു പിടിയിൽ തന്നെ നിർത്തണം. ഒരു പിടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 ഗ്രാമാണ് നമ്മൾ പറയുന്നത്. അത് എല്ലാ ദിവസവും നിത്യേന നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ മിനറൽസ്, തൈമിൻ, റൈബ്ലോഫിലുവിൻ, നയസിൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മിനറലുകളൊക്കെ ധാരാളമായിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഒരു ഈവനിങ് പഴംപൊരിയും വടയും സമോസയൊക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു പിടി നട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രിയൻസൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, ഒരു ഫ്രൂട്ടെങ്കിലും ഒരു ദിവസം കഴിക്കാനായിട്ട് നോക്കുക. ഒരു 100 ഗ്രാംസ് ഫ്രൂട്ട് മതി. പക്ഷെ പച്ചക്കറി ഓർക്ക 400 ഗ്രാമാണ് റെക്കമെൻഡേഷൻ പറയേണ്ടത്. 400 കഴിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 200 എങ്കിലും പച്ചക്കറി കഴിക്കാനായിട്ട് നോക്കുക. അര കിലോ പച്ചക്കറി ആയിരിക്കും ഒരു വീട്ടിലേക്ക് വാങ്ങിക്കുന്നത്. അവിടെ 4 പേര് കഴിക്കുന്നുണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പച്ചക്കറി നല്ലതായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തവിടോടൂട്ടിലുള്ള ധാന്യങ്ങളിൽ കഴിക്കാനായിട്ട് നോക്കുക. റിഫൈൻഡ് പ്രോഡക്ട്സ്, വെള്ളപ്പൂഴൊക്കെ കഴിക്കുക. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ്, നമുക്ക് മനുഷ്യനെ നമുക്ക് ടേസ്റ്റ് ഉള്ളതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ റിഫൈൻഡ് പ്രോഡക്ട്സ് വെള്ളപ്പൂഴൊക്കെ ഒന്ന് കഴിക്കുക എന്നല്ലാതെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാനായിട്ട് നോക്കാം.
1: ശരി മാഡം. ഹലോ, ഹലോ, ഹലോ,
2: ഹലോ,
1: ഹലോ, കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. റേഡിയോയുടെ ശബ്ദം കുറച്ച് വെക്കണേ. എന്നിട്ട് പേരും പറഞ്ഞോളൂ, സ്ഥലവും പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കണേ? ഏലൂരിൽ നിന്ന്. ഓക്കെ, ശരി, ചോദിച്ചോളൂ മാഡത്തോട്.
2: എനിക്ക് മലബന്ധമായിട്ടുള്ള പ്രശ്നമാണ്.
0: നല്ലോണം ഭക്ഷണം ചവച്ചാണ് കഴിക്കുന്നത്? നല്ല രീതിയിൽ ഭക്ഷണം ചവച്ച് കഴിക്കുക. നമ്മുടെ വായിൽ തന്നെ നമ്മുടെ മാക്സിമം ഡൈജഷൻ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാരുകളടങ്ങിയ ഭക്ഷണം നല്ല പോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരഭാരത്തിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം. ശരീരഭാരം മൾട്ടിപ്ലൈഡ് ബൈ 35 ml കണക്കാക്കിയിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം വളരെയധികം പ്രധാനം ചെയ്യും. വെള്ളം ചെന്നാലേ ഇതൊക്കെ നമുക്ക് സ്റ്റൂളൊക്കെ ഒന്ന് മലമൊക്കെ സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ വെള്ളം അത് വെള്ളമായിട്ട് കുടിക്കാം.

0: പച്ചവെള്ളമായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ മോര് സൂപ്പ് അങ്ങനെയായിട്ടും കുടിച്ചാലും കുഴപ്പമില്ല. വെള്ളം വളരെയധികം പ്രധാനമാണ്. ശ്രദ്ധിക്കുക, വ്യായാമവും ചെയ്യുക. വ്യായാമവും ചെയ്താലാണ് നമ്മുടെ കുടലിലുള്ള മൂവ്മെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മലബന്ധം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഞാൻ എറണാകുളത്ത് ക്ലിനിക്കാണുള്ളത്. എൻ്റെ പേരിൽ തന്നെയാണ് ക്ലിനിക്ക്. ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ അല്ലെങ്കിൽ റെയിൻബോ പോളിക്ലിനിക് എല്ലാം ഞാനിരിക്കുന്നത്. എറണാകുളത്താണ്.
1: ശരി കേട്ടോ. ആ താങ്ക് യു. ഹലോ ഹലോ
2: ഹലോ മാഡം, നമസ്കാരം.
1: നമസ്കാരം,
2: അജിത് കുമാർ എന്നാണ് തൃപ്പൂണിത്തുറ വിളിക്കുന്നത്.
1: ആ ശരി, ചോദിച്ചോളൂ മാഡത്തോട്. ചോദിച്ചോളൂ. ഹലോ അജിത് കുമാർ. പെട്ടെന്ന് കട്ടായി എന്ന് തോന്നുന്നു, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഹലോ ഹലോ
3: ഹലോ.
1: ആ നമസ്കാരം, ആരാ സംസാരിക്കുന്നത്?
3: എന്റെ പേര് പുഷ്പ എന്നാണ്.
1: ആ എവിടുന്നാ വിളിക്കുന്നത്?
3: എടവനക്കാടുന്ന്.
1: ആ മുംതാസ് മാഡത്തോട് ചോദിച്ചോളൂ കേട്ടോ.
3: ആ
0: എന്താണ് അറിയേണ്ടത്?
3: ഹലോ ഡോക്ടർ.
0: ഹലോ,
3: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
3: ഈ പച്ചക്കറിയുടെ സൂപ്പ് കഴിക്കാനായിട്ട് പറഞ്ഞല്ലോ.
0: ആ
3: അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് സൂപ്പ്?
0: പച്ചക്കറിയുടെ സൂപ്പ് നമുക്ക് പലതരം പച്ചക്കറികളുടെ സൂപ്പ് ഉണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ മിക്സ്ഡ് പച്ചക്കറികളുടെ എടുക്കാം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു പച്ചക്കറിയുടെ സൂപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. മത്തങ്ങയുടെ സൂപ്പ്, മത്തങ്ങ എടുക്കുക ഒരു 200 ഗ്രാം, ഒരു 100 ഗ്രാം ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് വെളുത്തുള്ളി എടുക്കുക. അണ്ട് ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ച്, കുറച്ച് ബട്ടർ ഇട്ടാൽ മതി. എന്നിട്ട് അതിൽ ഈ സവാളയും വെളുത്തുള്ളിയും
3: വഴറ്റുക.
0: കഴിക്കുക, കുറച്ച് ഉപയോഗിക്കുക. ഒരു ഒരു ടീസ്പൂൺ, ഇത്രയും ഉണ്ടാക്കണേറ്റ് നമുക്കൊരു 1/2 ടീസ്പൂണൊക്കെ ധാരാളം മതിയാകും. അത് അതൊഴിച്ചിട്ട് അതിൽ സവാളയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പച്ചക്കുത്ത് പോയി കഴിയുമ്പോൾ അതിലേക്ക് ഈ മത്തങ്ങയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. അതിനെ ആ പച്ചക്കുത്തൊന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് അതിനാവശ്യത്തിന് പാകത്തിന് വെള്ളം ഒഴിച്ച് അതിനെ വേവിക്കാനായിട്ട് വെക്കാം. വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുക. അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അത് സൂപ്പിൻ്റെ പാകത്തിനുള്ള വെള്ളത്തിനും പാകത്തിനാക്കിയിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് കുടിക്കുക. നല്ല ടേസ്റ്റാണത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൂപ്പാണത്. അത് ചെയ്യാലോ. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, സവാള, ഇത്രയും സാധനങ്ങൾ ഇടുക. അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഇടുക, കുരുമുളകും ചതച്ചിടുക. എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് അത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതൊന്ന് ബോയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതും നല്ല ടേസ്റ്റാണ്. അതിന് വേണമെങ്കിൽ അതിനകത്ത് ഒരു സ്പൂൺ പാടെ മാറ്റിയ പാലൊഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. കോൺഫ്ലോറും മൈദയും സൂപ്പിനകത്ത് ചേർക്കരുത്, ഹെൽത്തി അല്ല.
1: താങ്ക് യു കേട്ടോ. എന്തായാലും നല്ല റെസിപ്പിയും കൂടെ മാഡം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളും ഒക്കെ കേട്ടിരിക്കുകയായിരുന്നു, എന്താണ് ഈ റെസിപ്പി.
0: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൂപ്പാണ്, നല്ല ടേസ്റ്റാണ്. മാഡം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.
1: തീർച്ചയായും. അതുപോലെ തന്നെ കൂടുതൽ ഇതേക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് യൂട്യൂബോ അങ്ങനെ സോഷ്യൽ മീഡിയയോ ഇതേപോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ തപ്പാവുന്നതാണ്.
0: അതെ അതെ, എന്റെ വെബ്സൈറ്റിലും കുറെ റെസിപ്പീസ് ഒക്കെ ഉണ്ട്.
1: ആണല്ലേ, ഓ ശരി. അപ്പോൾ അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിയരെ, നമ്മുടെ ഹലോ കൊച്ചി FM സമയം അവസാനിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനും മനസ്സിനുമായി എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു ഇന്നത്തെ ഹലോ കൊച്ചി FM വിഷയം. ഒരുപാട് പേർക്ക് അത് സഹായകമായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചത്, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ആൻഡ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിലാണ്. മാഡത്തിന് വളരെയധികം നന്ദി.
0: താങ്ക് യു മാഡം. താങ്ക് യു.
1: അപ്പോൾ വിളിച്ച ശ്രോതാക്കൾക്ക് നന്ദി, ആസ്വദിച്ച എല്ലാവർക്കും നന്ദി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4:32.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഭീകരവിരുദ്ധ പ്രവർത്തനം, സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും സൈപ്രസും. സൈപ്രസ് പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. 16-ാം നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പിനുശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. 10 സംസ്ഥാനങ്ങളിലെ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 18-ന്. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും 18-ന് നടക്കും. വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് 5 സെന്റിമീറ്റർ വീതം ഉയർത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
1: ആകാശവാണി FM വാർത്തകൾ.

പ്രിയരെ, ഇതാ നാലുമണിപ്പൂക്കൾ വിരിയുകയായി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഞങ്ങൾ കഴിക്കൂ. ഒപ്പം വിശേഷങ്ങളും ആശംസകളും നാലുമണിപ്പൂക്കളുമായി പങ്കുവെക്കൂ. നമ്പർ ഇതാണ്: 9446455888. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9446455888. സന്ദേശത്തോടൊപ്പം പേരും സ്ഥലവും വെക്കാൻ പ്രത്യേകം ഓർക്കുമല്ലോ. നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി നാലുമണിപ്പൂക്കൾ കാത്തിരിക്കുന്നു.

നാലുമണിപ്പൂക്കളിലെ അടുത്ത സന്ദേശം തോട്ടുവയിൽ നിന്ന് വിജിയുടെയാണ്. അഭിയും ഞാനും എന്ന തമിഴ് മൂവിയിലെ ഒരു പാട്ടാണ് വിജി ചോദിച്ചിരിക്കുന്നത്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല, എങ്കിലും വിജിയുടെ ഇഷ്ടഗാനം കേൾക്കാം.

0: നെല്ലായിൽ നിന്ന് സിന്ധു സന്ദേശം അയച്ചിരിക്കുന്നു. കുറച്ചു നാളായി മെസ്സേജ് അയക്കാറില്ല. ഞങ്ങളുടെ കമ്പനി ഒരു മാസമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. ഞങ്ങൾ 45 പേരും ഒരുപോലെ ആസ്വദിക്കുന്ന ഈ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് വേണ്ടി തേന്മാവിൻ കൊമ്പത്ത് മൂവിയിലെ കറുത്ത പെണ്ണേ എന്ന പാട്ട് വെച്ചു തരുമോ എന്നാണ് സിന്ധു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിന്ധുവിനും സിന്ധുവിന്റെ കൂട്ടുകാർക്കും വേണ്ടി ഗാനം കേൾക്കാം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ഹിന്ദി ഫിലിമായ കൃഷ്ണയിലെ ജഞ്ചരിയ എന്ന സോങ് വെച്ചു തരുമോ? എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണിത്. അമ്മയ്ക്കും അച്ഛനും ചേട്ടയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ആരാണ് കാത്തിരിക്കുന്നത്? ലക്ഷ്മി പ്രിയയാണ് കറുകുറ്റിയിൽ നിന്നും. വെച്ചു തരണേ നാലുമണിപ്പൂവേ എന്ന് ലക്ഷ്മിപ്രിയ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും വേണ്ടി കൃഷ്ണ എന്ന മൂവിയിലെ ഗാനം കേൾക്കാം.

പ്രിയ നാലുമണിപ്പൂവേ, ഇന്നെന്റെ പെങ്ങളുടെയും അളിയന്റെയും 14th വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഒരു ഗാനം വെച്ചു തരണം, മംഗളങ്ങൾ വാരിച്ചൊരി എന്ന ഗാനം. പെങ്ങളുടെ പേര് രേഷ്മ, അളിയന്റെ പേര് അന്യകുമാർ. ചേർത്തലയിൽ നിന്നും ജയക്കുട്ടന്റെ സന്ദേശമാണ്. അപ്പൊ രേഷ്മയ്ക്കും ഭർത്താവിനും നാലുമണിപ്പൂക്കളുടെ വിവാഹ വാർഷിക ആശംസകൾ. ഇഷ്ടഗാനം കേട്ടോളൂ.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? ചായ കുടിച്ചോ? കുറേ നാളായി മെസ്സേജ് അയച്ചിട്ട്. ചായ കുടിച്ചുകൊണ്ട് ഒരു മഴപ്പാട്ട് വേണം. മഴയെ തൂമഴയെ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ഷഫീർ ചോദിച്ചിരിക്കുന്നത്. മഴയത്ത് ചായയും കുടിച്ചുകൊണ്ട് ഒരു പാട്ട് ആസ്വദിക്കുകയാണ്. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രേഷ്മയും സുനിലും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രേഷ്മ ആൻഡ് സുനിൽ. പട്ടം പോലെ സിനിമയിലെ മഴയെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവരും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഷഫീറിനും രേഷ്മയ്ക്കും സുനിലിനും വേണ്ടി ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സന്ദേശങ്ങൾ നാലുമണിപ്പൂക്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വേഗം അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, നിങ്ങൾക്ക് സുഖമെന്ന് കരുതട്ടെ. ഞാൻ താജ്, തൊടുപുഴ കോടിക്കുളത്ത് നിന്നാണ്. എന്റെ സഹോദരന്റെ മകളുടെ വിവാഹമാണ് വരുന്ന ഞായറാഴ്ച. ഇന്ന് മഞ്ഞക്കല്യാണം. എ ഓട്ടോയിലെ സുന്ദരി സുന്ദരി എന്ന ഗാനം അവൾക്ക് വേണ്ടി വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് താജ്. അപ്പോൾ എല്ലാ ആശംസകളും നാലുമണിപ്പൂക്കളുടെ. ഇതാ ഗാനം കേട്ടുള്ളൂ.

ഹായ്, നാലുമണിക്ക് മാത്രം വിരിയുന്ന നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ മിനി, ആലുവയിൽ നിന്നുമാണ്. എന്റെ മോൾ ഡോണയുടെയും സുബിച്ചന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അവർക്ക് വേണ്ടിയും മോളുടെ കുഞ്ഞുവാവ കുഞ്ഞാറ്റയ്ക്കും വേണ്ടി ജെറുസലേമിലെ പൂപോലെ എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് മിനി ചോദിച്ചിരിക്കുന്നത്. ഡോണയ്ക്കും സുബിച്ചനും നാലുമണിപ്പൂക്കളുടെ വിവാഹ വാർഷിക ആശംസകൾ. കുഞ്ഞുവാവ കുഞ്ഞാറ്റയ്ക്കും വേണ്ടി നമുക്ക് മനോഹരമായ ഗാനം കേൾക്കാം.

നാലുമണിപ്പൂക്കളിലെ അടുത്ത സന്ദേശം നമുക്ക് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ഞാൻ രജിത രതീഷ്, വയലാർ എന്നാണ്. എനിക്ക് തുടരും ഫിലിമിലെ പാട്ട് തരുമോ? ഇന്ന് 22nd May എന്റെ മോൻ റോഷ് കെ രതീഷിന്റെ 7th birthday ആണ്. ഹാപ്പി ബർത്ത്ഡേ റോഷ്. റേഡിയോ

കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ രോഹിത് കെ രതീഷിനും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് രജിത പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റോഷനും, റോഷന്റെ സഹോദരനാണ് രോഹിത് എന്ന് കരുതുന്നു, റോഹിത്തിനും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നാലു മണിപ്പൂക്കളുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. സമയപരിമിതി മൂലം എല്ലാ സന്ദേശവും ഉൾപ്പെടുത്താനായിട്ടില്ല. തുടർന്നും സന്ദേശങ്ങൾ അയക്കുക. നാലു മണിപ്പൂക്കൾ ഇനി നാളെ വൈകിട്ട് 4 മണിക്ക്.

0: 5 വർഷത്തെ പരിചയമുള്ളവർക്ക് ഡെസ്പാച്ച് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് സൂപ്പർവൈസർ, ടീച്ചിംഗ് ഫാക്കൽറ്റി, BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ CS BCA, ടെക്നിക്കൽ കോർഡിനേറ്റർ, പൊളിറ്റിക്കൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ്, AI എന്നീ ഒഴിവുകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11-ന് കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുടെ 4 കോപ്പിയും സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 04842 42 24 52, അല്ലെങ്കിൽ 94 46 92 68 36. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04842 42 24 52, അല്ലെങ്കിൽ 94 46 92 68 36.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27-ന് മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97 47 29 36 78. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 97 47 29 36 78. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം പുതിയ ബാച്ച് ആരംഭിക്കും. www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. www.kile.kerala.gov.in. വിശദവിവരങ്ങൾക്ക് 80 75 76 85 37 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 80 75 76 85 37. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

സമയം 4:55:23. സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഈ മാസം 25 തിങ്കളാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. 5 ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 150-ലധികം ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. ആംബുലൻസ് ഡ്രൈവർമാർ, ആംബുലൻസ് അറ്റൻഡർമാർ, വാഷ് പാർട്ട്ണർ, ACTV ടെക്നീഷ്യന്മാർക്കുള്ള സർവീസ് എഞ്ചിനീയർമാർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾ മാത്രം, ടെലികോളർമാർ സ്ത്രീകൾ മാത്രം, അക്കൗണ്ട് എക്സിക്യൂട്ടീവ്

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
2: പത്തൊൻപതാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ SP റാങ്കും അതിനു മുകളിലുമുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല

0: അധ്യക്ഷത വഹിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കൊല്ലത്ത് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചലച്ചിത്രാസ്വാദന ക്യാമ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. വിനോദമായല്ല ലോകത്തെയും ജീവിതങ്ങളെയും അടുത്തറിയാനുള്ള ഉപാധിയായാണ് സിനിമയെ കാണുന്നതെന്ന് മന്ത്രി. കോഴിക്കോട് കൊടിയത്തൂരിൽ കുറുക്കന്റെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിക്കാണ് കുറുക്കന്റെ കടിയേറ്റത്. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തരയോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനം. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റും 54 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു വിജയ് ഈണമിട്ട് ശങ്കർ മഹാദേവൻ പാടിയത്. ചിത്രം അമ്പിളി.

മഴയത്തും മുൻപേ എന്ന ചിത്രത്തിൽ കൈതപ്പുറം എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം വടക്കും നാഥൻ.

0: അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം, എഴുതിയത് കൈതപ്പുറം, സംഗീതം വിദ്യാസാഗർ.
1: ഴമഴ

മനു മഞ്ജിത്ത് എഴുതി, ജസ്റ്റിൻ വർഗീസ് ഈണമിട്ട്, നവനീത് ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം ക്ഷണക്കത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ശരത്.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി.
0: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
0: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തെക്കേ തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള.
0: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം, ചിത്രം അഥർവം.

കിസ്മത്ത് എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, സുമേഷ് പരമേശ്വർ ഈണമിട്ട്, കെ എസ് ഹരിശങ്കർ, ശ്രേയ രാഘവർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം ഇനി.

0: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിൻ്റെ വരികൾക്ക് MJ ചന്ദ്രനീണമിട്ട് ചിത്രപാടിയ ഗാനം, ചിത്രം അമൃതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം.
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 5 മണി കഴിഞ്ഞ 59 മിനിറ്റും 46 സെക്കൻഡും. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷി

0: കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: Rajasthan in Madhya Pradesh, 2 seats in Jharkhand, and 1 seat each in Manipur, Meghalaya, Arunachal Pradesh, and Mizoram will fall vacant. According to the Commission, the notification will be issued on the 1st of next month, and the polling will be held on the 18th of June. The counting of votes will take place on the same day. The Commission also announced the Rajya Sabha bipoll for 1 seat each in Maharashtra and Tamil Nadu. The bipoll will also be held on the 18th of next month. Prime Minister Narendra Modi will distribute more than 51,000 appointment letters to newly appointed youth in various government departments and organizations at the 19th Rozgar Mela tomorrow morning through video conferencing. Mr. Modi will also address the gathering on the occasion. The 19th Rozgar Mela will be held at 47 locations across the country. Since its inception, around 12 lakh recruitment letters have been issued through 18 Rozgar Melas organized across the country. The Central Board of Secondary Education, CBSE, has extended the last date for obtaining scanned photocopy of answer book of Class 12 board examination by one more day to 24th of this month. Earlier, the last date of obtaining the answer book was till tomorrow. CBSE took the decision after its website faced unprecedented traffic since the past few days and also faced several attempts of unauthorized interference, which has made it prone to disruptions. The government said that India's electricity demand hit a new record high in the last 4 days with soaring temperatures across several parts of the country. The Ministry of Power said that yesterday, daytime peak electricity demand was 270.82 gigawatt, which has broken all previous records. On Wednesday, it was more than 265 gigawatt, while on Monday and Tuesday, the demand was over 257 and 260 gigawatt. It said that the peak daytime demand usually occurs between 2 p.m. and 4 p.m. National Highway Authority of India, NHAI, has signed a Memorandum of Understanding with the Norwegian Geotechnical Institute in Norway for advanced consultancy support in tunnel engineering, slope stability and capacity building. Ministry of Road Transport and Highways, in a statement, said that this collaboration reflects NHAI's commitment to develop and maintain India's national highways to global standards by leveraging NGI's internationally recognized expertise. A mobile application, G1, Joint Elderly Empowerment and Virtual Assistance Network, has been launched today to strengthen support systems for senior citizens across the country. Union Social Justice and Empowerment Minister Dr. Virendra Kumar launched this application in New Delhi. And in IPL cricket, Sunrisers Hyderabad will take on Royal Challengers Bengaluru in Hyderabad today at 7:30 p.m. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10:08. അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനത്തിൽ വളങ്ങളുടെ സന്തുലിത ഉപയോഗം. ഈ വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. 6 ഏക്കറിലായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആയവനയിലുള്ള സിബി കൊല്ലറയ്ക്കൽ കൃഷി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതി പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ആസ്ട്രം മെഡിസിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ. ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്രശാഖ. ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, കെ രതീഷിന്റെ കഥ

0: ഭാനുയായി നിത്യചൈതന്യേതി സ്മൃതി എസ് നടത്തുന്ന സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം. എഴുമാവിൽ രവീന്ദ്രനാഥൻ്റെ കവിതകൾ. കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്. 10 മണിക്ക് ഹിന്ദുസ്ഥാനി സംഗീതം. ശാന്തി ഹീരാനന്ദ് പാടിയത്. റഷീദ് മുസ്തഫ തിരക്കുവ തബല. ഗുലാം സബീർ ഖാൻ സാരംഗി. റഹ്മാൻ ഖുറൈഷി ഹാർമോണിയം. മുഹമ്മദ് നിസാം സ്വർമണ്ഡൽ. രാത്രി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡെയിലി റിലേ.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നാളെ രാവിലെ 5:55 സുഭാഷിതം ഷൌക്കത്ത് എ വി അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെല്ലി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, തുടർന്ന് വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ വയലോപ്പള്ളി ശ്രീധരമേനോന്റെ മയിൽ പീലി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. 7:05 ഉപഭോക്താക്കൾ അറിയാൻ, തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയത്. സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു MS പങ്കെടുക്കുന്നു ആദ്യഭാഗം. തുടർന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യം, ഉത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര കാര്യങ്ങൾ. 8:40 ആസ്റ്റം മെഡിസിറ്റി FM ഹെൽത്ത് ലൈൻ. ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി. കെ രതീഷിന്റെ കഥാനുയായി നിത്യചൈതന്യേതി സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം. എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ. കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൾ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. പഴം, പച്ചക്കറി, വിലവിവരം. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ പ്രക്ഷേപകനും ആകാശവാണി കൊച്ചി നിലയത്തിന്റെ മുൻ പ്രോഗ്രാം മേധാവിയുമായ ബാലനാരായണൻ പങ്കെടുക്കുന്നു. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശകാല പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെയിലി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കാന്താരിക്കുമുണ്ട് കഥ പറയാൻ. കാന്താരിമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു കച്ചേരിപ്പടിയിലുള്ള ജേക്കബ് DJ. ഒരേയിടത്തിലെ വിളകളും വളങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുളിയനം സ്വദേശി രാജൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM

0: ഈവനിങ് ഇതിൽ സമകാലികം. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി 755 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതി പറയിപ്പറ്റ പന്തിരുകുലം. തുടർന്ന് സേവന വാർത്തകൾ, എന്തു പഠിക്കണം എന്താകണം. 8 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. മഹിതം മലയാളം. തുടർന്ന് സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10 ദേശീയ സംഗീത പരിപാടി, 11 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്നും നാളെയും ഇന്നലത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട, ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00, ശനിയാഴ്ചകളിൽ രാവിലെ 8:00. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഇണമിട്ട് KS സേതു പാർവതി പാടിയത്.

0: സേവന വാർത്തകൾ. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0491-250-5179. നമ്പർ ആവർത്തിക്കാം, 0491-250-5179.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ അല്ലെങ്കിൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 26 രാവിലെ 11 മണിക്ക് കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0492-425-4142 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0492-425-4142.

0: 1442.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3ാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ അടുത്ത മാസം 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491251576 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0491251576.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആലപ്പുഴ ഗവൺമെന്റ് ED മെഡിക്കൽ കോളേജിലെ ട്രോമ കെയർ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലെ 3 ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 29 ഉച്ചയ്ക്ക് 12 പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ അഭിമുഖം നടക്കും. താൽപ്പര്യമുള്ളവർ ജനന തീയതി, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഒരു സെറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് സ്വന്തം ചെലവിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477228261 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0477228261. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 കഴിഞ്ഞ് 29:36. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇത പിടിച്ചു, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കെ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ് ഉഠാതെ ഹുയേ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമന പത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന്

0: മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റി വരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
0: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20 വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19th റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 40 മിനിറ്റും 32 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അകലങ്ങളിൽ അഭയം എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ദേവരാജൻ.

വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ എണിമിട്ട്, ജയചന്ദ്രൻ, മാധുരി, സൽമ ജോർജ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ദേവി കന്യാകുമാരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യത. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്.
1: സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: പ്രിയ ശ്രോതാക്കളെ, കൃഷിയിൽ മികച്ച വിളവും മണ്ണിന്റെ ആരോഗ്യവും ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വളങ്ങളുടെ സന്തുലിത ഉപയോഗം. ആവശ്യത്തിന് മാത്രം ശരിയായ അളവിലും ശരിയായ സമയത്തും വളങ്ങൾ പ്രയോഗിക്കുന്നത് വിളവെടുപ്പിന്റെ ഗുണമേന്മ ഉയർത്തുന്നതിനൊപ്പം മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും സംരക്ഷിക്കുന്നു. ഇന്ന് വളങ്ങളുടെ സന്തുലിത ഉപയോഗം ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പമുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ.
1: ഈ മെയ് മാസം തുടങ്ങി രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ് വളങ്ങളുടെ സന്തുലിതമായ ഉപയോഗത്തിനായിട്ടുള്ള ദേശീയ ക്യാമ്പയിൻ, അതായത് ബാലൻസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ രാസവളങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗത്തിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിച്ചിട്ട് ശാസ്ത്രീയവും സമഗ്രവുമായ ഒരു പോഷക പരിപാലന രീതിയിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വളങ്ങളുടെ അനുപാതത്തിലുണ്ടായ മാറ്റമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ 4:2:1 എന്നുള്ളൊരു അനുപാതമാണ് പറയുന്നത്. 4 ഭാഗം നൈട്രജൻ, 2 ഭാഗം ഫോസ്ഫറസ്, 1 ഭാഗം പൊട്ടാഷ്, ആ ഒരു രീതിയിൽ പോകണം എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ പക്ഷേ അത് ആ അനുപാതം വളരെയധികം കൂടിയിട്ട് ചില സംസ്ഥാനങ്ങളിൽ അത് വളരെയധികം കൂടിയിട്ട് 7:2:1 എന്നുള്ളൊരു അനുപാതത്തിലേക്കൊക്കെ പോയത് കാരണം ഇത് അപ്പോൾ വളങ്ങളുടെ അനുപാതത്തിലുണ്ടായ മാറ്റം കാരണം ഉൽപ്പാദനത്തിലൊക്കെ വളരെ വ്യത്യാസവും മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരികയും ഒക്കെ ചെയ്തത് കാരണം.

ആണ് ഈ ക്യാമ്പയിൻ നടത്തണം എന്ന് രാജ്യമായിട്ട് നടത്താൻ ഗവൺമെന്റ് അതിന്റെ പദ്ധതി ഇട്ടത്. പിന്നെ ഇതുപോലെ സന്തുലിതമല്ലാത്ത ഉപയോഗത്തിലൂടെ പിന്നെ നടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിളവിലെ മുരടിപ്പും കുറയുന്ന പ്രതികരണമാണ് ഒരു ഡിക്ലൈനിങ് റെസ്പോൺസ് എന്ന് പറയും. അത് എന്ന് വെച്ചാൽ ഈ കർഷകർ വർഷം തോറും രാസവളങ്ങളുടെ അളവ് കൂട്ടിയിട്ടും വിളവിൽ ഒരു വർധന ഉണ്ടാകുന്നില്ല. അത് തന്നെയല്ല, ഈ സൂക്ഷ്മ മൂലകങ്ങൾ അതുപോലെയുള്ള ദ്വിതീയ മൂലകങ്ങൾ കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ, അയൺ അതുപോലെയുള്ള മൂലകങ്ങളുടെ കുറവ് കാരണം നമ്മൾ

പോലെയുള്ള ദ്വിതീയ മൂലകങ്ങൾ, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ, അയൺ അതുപോലെയുള്ള മൂലകങ്ങളുടെ കുറവ് കാരണം നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ ഇട്ടാലും മണ്ണിൻ്റെ ഒരു പ്രതികരണം ഗണ്യമായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളുടെ ആ ഒരു മാനേജ്മെൻറ്റ് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തത് കാരണം മണ്ണിൽ വരുന്ന ഘടനയ്ക്ക് വരുന്ന വ്യത്യാസം, മണ്ണിൻ്റെ പോഷകം ഇതിൽ വരുന്ന വ്യത്യാസങ്ങളും കാരണം ഉൽപ്പാദനത്തിൽ കുറവ് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന നശിക്കൽ വേറൊരു പ്രശ്നമാണ്. അതെന്താണെന്ന് വെച്ചാൽ ജൈവാംശം ഇല്ലാതെ മണ്ണിൽ നമ്മൾ തുടർച്ചയായിട്ട് നൈട്രജൻ ചേർന്നുള്ള വളങ്ങൾ, നൈട്രജൻ ചേർന്നെന്ന് പറഞ്ഞാൽ യൂറിയ, DAP ഇതുപോലെയുള്ള വളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ മണ്ണിലെ ജൈവ കാർബൺ കുറയാനും ഓർഗാനിക് കാർബൺ എന്ന് പറയുന്ന അതിൻ്റെ അളവ് കുറയാനും മണ്ണിൻ്റെ pH വ്യതിയാനത്തിനും അതേപോലെ അമിതമായിട്ട് ഉള്ള അമ്ലത്വമോ ക്ഷാരത്വമോ ഒക്കെ ഉണ്ടാകാൻ ഇത് സാധ്യതയാകും. അതുകൂടാതെ ഇതിനകത്ത് വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനും ഇത് കാരണമാകും. പിന്നെ വേറൊരു പ്രശ്നം ക്യാമ്പയിനെ നടത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതി മലിനീകരണമാണ്. കാരണം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അധികം നൈട്രജന് നൈട്രേറ്റുകളായിട്ട് ഭൂഗർഭ ജലത്തിൽ കലരുകയും വലിയ രീതിയിലുള്ള ജല മലിനീകരണത്തിന് അത് കാരണമാകുകയും ചെയ്യും. ഇതുകൂടാതെ വേറെ പ്രശ്നങ്ങളുള്ള നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളുവാനും ഇത് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഉപയോഗം കാരണം വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന സബ്സിഡി ബാധ്യതയാണ്. ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം വളം സബ്സിഡി ചെയ്യുന്നതിൽ രാജ്യത്തിന് വലുതായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഈ നമ്മളുടെ ഗൾഫ് മേഖലയിലുള്ള ആ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഇന്ത്യൻ കാർഷിക മേഖലയെ അത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. രാസവളങ്ങളുടെ നേരിട്ടുള്ള വിതരണക്കാരെന്ന നിലയിലും വ്യാപാരപാത എന്ന നിലയിലും മിഡിൽ ഈസ്റ്റ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഗൾഫ് മേഖല, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം നമ്മുടെ വളം ഇറക്കുമതിയെ ബാധിക്കുന്നുണ്ട്. കാരണം പൊട്ടാഷ്യം, ഫോസ്ഫേറ്റും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം, റോക്ക് ഫോസ്ഫേറ്റ്, ഇതൊക്കെ ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ പ്രധാന വിതരണക്കാർ ഇസ്രായേലും ജോർഡാനും ഒക്കെയാണ്. അപ്പം ഈ അവിടെ നിന്നുള്ള ജോർഡാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒക്കെയുള്ള തുറമുഖങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും അവിടെ ലേബർ ഷോർട്ടേജും ഒക്കെ ഉള്ളത് കാരണം ഇന്ത്യയിലേക്കുള്ള വളം വരവിനെ അത് വൈകിപ്പിക്കുന്നുണ്ട്. അതുപോലെ യൂറിയ, അമോണിയ അതുപോലെയുള്ള സാധനങ്ങൾ അമ്മാൻ, സൗദി അറേബ്യ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഖത്തറിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പം അതും വലിയ തോതിൽ ഇപ്പോൾ അതിൻ്റെ ഒരു കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് വളങ്ങളുടെ ഒരു കുറവ് വരുമ്പോഴും അതിൻ്റെ ഫ്രെയ്റ്റ് ചാർജസ്, അതിൻ്റെ ചരക്കുകൂലി കൂടുകയും ചെയ്യുന്നത് കാരണം ഈ സബ്സിഡി ഇനത്തിൽ ഗവൺമെൻറ്റിന് വലിയൊരു ബാധ്യത വരുന്നുണ്ട്. അപ്പോൾ അത് വളത്തിൻ്റെ വില കൂടാനും ഒക്കെ ഇനി അത് സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് കാരണം ഈ വളങ്ങളുടെ അളവ്, ഒന്നാമത് ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇത് പിന്നെ ഇങ്ങനെയുള്ള വില കൂടുതലും കൂടെ വരാൻ സാധ്യതയുള്ളത് കാരണം ഇതിൻ്റെ അളവ് കുറച്ച് വേറെ എങ്ങനെ സന്തുലിത വളപ്രയോഗം എന്ന് വെച്ചാൽ ബാക്കിയുള്ള രീതിയിലുള്ള വളപ്രയോഗങ്ങളും ഒക്കെ ചെയ്ത് എങ്ങനെ ഇതിനെ ബാക്കിയുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ പച്ചില വളങ്ങൾ, അതുപോലെ തന്നെ ജൈവ വളങ്ങൾ, ജീവാണു വളങ്ങൾ, അതുപോലെ പിണ്ണാക്ക് പോലെയുള്ള വളങ്ങൾ, അതുപോലെയുള്ള പല തരത്തിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്തിട്ട് ഈ രാസവളത്തിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സന്തുലിത വളപ്രയോഗത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിനെ കേവലം ഒരു വളർച്ചാ മാധ്യമമായിട്ട് മാത്രം കാണാതെ ജീവനുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അതിനെ പരിഗണിക്കുന്ന ഒരു ശാസ്ത്രീയ തത്വത്തിലാണ് ഈ സോയിൽ ഹെൽത്ത് ക്യാമ്പയിൻ, അല്ലെങ്കിൽ ബാലൻസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ, വളങ്ങളുടെ സന്തുലിതമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്ന ക്യാമ്പയിൻ അത് പ്രവർത്തിക്കുന്നത് തന്നെ. ഇതിനകത്തിൽ 4 പോഷക പരിപാലനത്തിൻ്റെ ഒരു 4 R, 4 R's ഇൻ ന്യൂട്രിയൻറ്റ് സ്റ്റുവർഡ്ഷിപ്പ് എന്ന് പറയുന്നത്, അത് പോഷക പരിപാലനത്തിൽ ഇതിനകത്തിലെ റൈറ്റ് സോഴ്സ്, ശരിയായ വളം ഉപയോഗിക്കുക എന്നുള്ള റൈറ്റ് സോഴ്സ്, അത് ശരിയായ അളവിൽ, അതുപോലെ തന്നെ റൈറ്റ് റേറ്റ് ശരിയായ അളവിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ശരിയായ സമയത്ത് റൈറ്റ് ടൈമിൽ ഉപയോഗിക്കുക, അതുമല്ല ശരിയായ സ്ഥലത്ത് റൈറ്റ് പ്ലേസിൽ നൽകുക, ഇതൊക്കെയാണ് ഈ വളം ഉപയോഗത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ വളം ചെയ്യുമ്പോൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യരുത്. അത് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ മണ്ണ് പരിശോധനയിലൂടെയും കണ്ടെത്തുന്ന പോരായ്മകൾ മണ്ണ് പരിശോധന കഴിഞ്ഞിട്ട് ആ സോയിൽ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്ത് ഏതൊക്കെ മൂലകങ്ങളാണ് മണ്ണിൽ കുറവുള്ളത് അതിനെ മാത്രം റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള, അതിനെ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടുള്ള വളപ്രയോഗ രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത്. സോയിൽ ഹെൽത്ത് കാർഡുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഇവിടെയാണ് വരുന്നത്.
പിന്നെ വേറൊരു കാര്യമുള്ളത് മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കലാണ്, കറക്ഷൻ ഓഫ് സോയിൽ പി എച്ച് എന്ന് പറയും. അത്

പുളിപ്പുള്ള മണ്ണ് ആണ് കേരളത്തിലെ മണ്ണ്. കാരണം കേരളത്തിലെ അതിവർഷം ഈ മൺസൂൺ കൂടുതൽ ലഭിക്കുന്ന കാരണം ടോപ്പ് ലെയറിലുള്ള പോസിറ്റീവ് ചാർജുള്ള മൂലകങ്ങളെല്ലാം ജലാശയങ്ങളിലേക്ക് ഒലിച്ചു പോകുന്ന കാരണം മണ്ണിൽ സ്വാഭാവികമായിട്ടൊരു പുളിപ്പ് സംഭവിക്കാറുണ്ട്, പുളിപ്പ് വരാറുണ്ട്. അപ്പോൾ അതിനാൽ പുളിപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അത് കേരളത്തിലെ ഒരു കൃഷി രീതി അനുസരിച്ച് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലുള്ള കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിനെ ആദ്യം പാകപ്പെടുത്തിയതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ എന്നുള്ളതാണ്. ഏകദേശം ഒരു സെൻറ്റിലേക്ക് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഏകദേശം ഒരു 3 കിലോയോളം കുമ്മായം അല്ലെങ്കിൽ ഒരു 4 കിലോയോളം ഡോളമൈറ്റ് ഒരു സെൻറ്റിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒരു സാധാരണ പച്ചക്കറി കൃഷി അതുപോലെയുള്ള കൃഷികൾ ഒക്കെ ചെയ്യുമ്പോൾ നെൽകൃഷിക്കാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് മതി, ഇതിൻ്റെ ഒരു ഏകദേശം പകുതിയോളം മതിയാകും. ഒരു 1.5 കിലോയോളം കുമ്മായം ഒരു സെൻറ്റിൽ എന്നുള്ള കണക്കിന്, അല്ലെങ്കിൽ 2 കിലോയോളം ഡോളമൈറ്റ് ഒരു സെൻറ്റിലേക്ക് എന്നുള്ള കണക്കിന് ഉപയോഗിച്ചാൽ മതിയാകും. സുസ്ഥിരവും സാമ്പത്തികവും ലാഭകരമായിട്ട് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചെടുക്കുക എന്നാണ് നമ്മുടെ ഈ ക്യാമ്പയിനിൻ്റെ, സോയിൽ ഹെൽത്ത് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഫെർട്ടിലൈസർ അവയർനെസ് ക്യാമ്പയിനിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അതിനകത്തിലെ മുഖ്യമായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കലും നിലനിർത്തലുമാണ്. കാരണം നമ്മളുടെ ഇനിയുള്ള തലമുറകൾക്കായിട്ട് മണ്ണിലെ ജൈവ കാർബൺ വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ ഭൗതികവും രാസപരവും ജൈവപരമായിട്ടുള്ള ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലവിധമായിട്ടുള്ള ഈ രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, DAP അതുപോലെയുള്ള വളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം മണ്ണിൻ്റെ ഭൗതികവും രാസപരവും ജൈവപരമായിട്ടുള്ള ആ ഒരു കഴിവുകളൊക്കെ മണ്ണിൻ്റെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് അതിൻ്റെ സന്തുലിതമായിട്ടുള്ള ഉപയോഗത്തിൽ ആ പ്രശ്നം വരത്തില്ല, പക്ഷേ പലപ്പോഴും ഇത് അമിതമായിട്ടുള്ള ഉപയോഗം ചെയ്യുമ്പോഴേ ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരുത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ്ഡ് യൂസ്, ഒരു സന്തുലിതമായിട്ടുള്ള ഉപയോഗം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിനകത്തിലൊരു ഇൻ്റഗ്രേറ്റഡ് രീതിയിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് രീതി എന്ന് പറയുന്നത് സംയോജിത പോഷക പരിപാലനം, ആ രീതിയിലുള്ള ഒരു വളപ്രയോഗം. അതെന്ന് വെച്ചാൽ കാലിവളം, ചാണകം, പച്ചില വളങ്ങൾ, ജീവാണു വളങ്ങൾ ഇതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി. പിന്നൊരു കാര്യമുള്ളത് വിളവും ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രധാന സൂക്ഷ്മ മൂലകങ്ങളും ലഭ്യമാക്കി വിളവ് വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങളുടെ പോഷക ഗുണവും സൂക്ഷിപ്പ് കാലയളവും മെച്ചപ്പെടുത്താനും ഇത് കാരണമാക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സൂക്ഷ്മ മൂലങ്ങൾ, പ്രധാന മൂലകങ്ങൾ നമ്മൾ പലപ്പോഴും പറയും പരിപൂർണമായിട്ടുള്ള നാടൻ കൃഷിയിൽ മാത്രമേ ഏറ്റവും രുചി കിട്ടത്തുള്ളൂ പറയും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സൂക്ഷ്മ മൂലകങ്ങളും ഒക്കെ കൃത്യമായിട്ട് സസ്യങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ, അതിനകത്തിൽ ഇലകളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയകളൊക്കെ മെച്ചപ്പെടുകയും അതിനകത്തിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഇലക്കറി വർഗ്ഗങ്ങളിലായാലും പുഷ്പിച്ച് കായകളാകുന്ന തരത്തിലുള്ള പച്ചക്കറികളിലായാലും മറ്റ് കിഴങ്ങു വർഗ്ഗങ്ങളിലായാലും എന്തിലായാലും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നതും ആ ഉൽപ്പന്നങ്ങൾക്കുള്ള രുചിയും അതിൻ്റെ സൂക്ഷിപ്പ് കാലയളവും ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ നല്ല കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗം ചെയ്താലുള്ള വേറെ ഒരു ഗുണം. പിന്നെ കർഷകരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുഖ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള വളങ്ങൾ ഒഴിവാക്കി കൃഷി ചെലവ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, നൽകുന്ന വളങ്ങൾ പരമാവധി പ്രയോജനപ്രദമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നമ്മൾ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ കൃഷിയുടെ ചെലവ് ഗണ്യമായിട്ട് അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ബദൽ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് രാസവളങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റേ പുതിയ ഇപ്പോൾ ബയോ ക്യാപ്സ്യൂളുകൾ അതുപോലെ തന്നെ നൂതന ഉൽപ്പന്നങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കൃഷി രീതികൾ അത് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ കൃഷി രീതികളോടൊപ്പം തന്നെ ജലസംരക്ഷണം, ഡ്രിപ്പ് ജലസേചനം അതുപോലെ തന്നെയുള്ള ജലസംരക്ഷണ ഉപാധികൾ, മണ്ണിന് പുതയിടിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതോടനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ കൃഷിയിൽ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികം ഉൽപ്പാദനം. കാരണം ജലസംരക്ഷണവും പുതയിടിയിലും മുഖ്യമായിട്ടുള്ള ഒരു വിളവ് വർദ്ധിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കർഷകന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ മുഖ്യമായിട്ടുള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ പരിസ്ഥിതി സംരക്ഷണമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളങ്ങൾ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് തടയാൻ സാധിക്കണം. രാസവളങ്ങളുടെ നിർമ്മാണവും അശാസ്ത്രീയമായ ഉപയോഗവും വഴി ഉണ്ടാകുന്ന കാർബൺ ഫുട്പ്രിൻസ് ഉണ്ട്. കാർബൺ

0: പുറന്തള്ളൽ. അപ്പോൾ ആ ഒരു കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുവാനും നമുക്ക് ഇതുപോലെയുള്ള പ്ലാനിങ്ങിൽ ഉള്ള വളപ്രയോഗം, അത് സന്തുലിതമായിട്ടുള്ള വളപ്രയോഗത്തിലൂടെ നമുക്ക് അത് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃഷി നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളങ്ങളുടെ വില അനിയന്ത്രിതമായിട്ട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് യാതൊരുവിധമായിട്ടുള്ള ഒരു കൺട്രോളും ഇല്ലാത്ത ഒരവസ്ഥയാണ്. വളങ്ങൾ അത് ഇപ്പോൾ ലഭ്യമാകുമോ എന്ന് തന്നെ അറിയത്തില്ല. ആ ഒരു സ്ഥിതിയിലാണ് വളങ്ങളുടെ ഉപയോഗം കുറച്ച് ഇതുപോലെയുള്ള മറ്റ് വളങ്ങൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ജീവാണു വളങ്ങൾ, ജൈവ വളങ്ങൾ, ഇതൊക്കെ കൃഷിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംയോജിത രീതിയിലുള്ള കൃഷി ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
1: വളങ്ങളുടെ സന്തുലിത ഉപയോഗം ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ. തുടർന്ന് കാർഷിക ജീവനത്തിൽ

0: കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ലാഭകരവുമായ പഴവർഗ കൃഷിയാണ് റംബൂട്ടാൻ. മികച്ച പരിചരണം നൽകിയാൽ നല്ല വിളവും ഉയർന്ന വരുമാനവും ഇതിൽ നിന്ന് ലഭിക്കും. അനുയോജ്യമായ കാലാവസ്ഥ, നടീൽ രീതി, പരിചരണം, നന, പ്രൂണിംഗ്, വളപ്രയോഗം, വിളവെടുപ്പ് എന്നിവയെല്ലാം റംബൂട്ടാൻ കൃഷി വിജയകരമാക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും മികച്ച വിളവ് തരുന്നതുമായ റംബൂട്ടാൻ ഇനം N18 കഴിഞ്ഞ 20 വർഷമായി കൃഷി ചെയ്യുന്ന സിബി കൊല്ലറക്കലിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരമുണ്ട്. എന്റെ പേര് സിബി കൊല്ലറക്കൽ. എന്റെ ബേസിക് സ്ഥലം അയോണിക്കടുത്ത് തന്നെയുള്ള വാരപ്പെട്ടി വില്ലേജിലാണ്. ഞങ്ങളവിടെ ഒരു 20 വർഷമായിട്ട് റംബൂട്ടാൻ കൃഷി നടത്തുന്നതാണ്. ഇപ്പം നിലവിൽ അയോനയിൽ എനിക്ക് കൃഷിയുണ്ട്. ഏതാണ്ട് 20 വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ പ്രദേശത്ത് അങ്ങനെ കൃഷി തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ എന്ത് ഭാഗ്യവശാൽ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് പറയാം, N18 ഹൈബ്രിഡ് തൈയാണ് അന്ന് കിട്ടിയത്. ആ തൈ വെച്ചതിന് ശേഷം ആദ്യം മാർക്കറ്റിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ബ്രദറാണ് അത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അന്നേരം വിദേശത്തായിരുന്നു. ഇത് വിപണി കണ്ടെത്താൻ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആലുവ തൊട്ട് പെരുമ്പാവൂര്, കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുവന്നാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തുകയും അവർ വലയിട്ട് അവർ തന്നെ പറിച്ച് നമുക്ക് കിലോയ്ക്ക് ഇത്ര രൂപ, ഏതാണ്ട് 120 രൂപയ്ക്കും 150 രൂപയ്ക്കും ഇടയ്ക്ക് വില തന്ന് ഞങ്ങളുടെ ചരക്ക് ശേഖരിച്ചുകൊണ്ട് പോയതിന് ശേഷം കൃഷിക്ക് ഭയങ്കരമായ അഭിവൃദ്ധിയാണ്. ഈ നാട്ടിൽ മൊത്തം ആ കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വെട്ടാൻ ആളില്ലാത്ത കാരണം എല്ലാവരും റബ്ബർ കൃഷിയിൽ നിന്ന് മാറി റംബൂട്ടാനിലേക്ക് തിരികെയാണ്. പിന്നെ കിങ്ങുണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. പക്ഷേ അതൊക്കെ സൈസ് കുറച്ച് വലുതായിരിക്കും, പക്ഷേ അതിന് ടേസ്റ്റ് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോരാ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പുലൂസൻ്റെ ഒക്കെ അതേ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും.
1: ടേസ്റ്റിൽ മാത്രമാണോ വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് N18 മികച്ചതായിട്ട് നിൽക്കുന്നത്?
2: പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ റംബൂട്ടാൻ്റെ പുറത്തുള്ള ഒരു ചെറിയ കൊറോണയുടെ ഇതുപോലെ മുള്ളുപോലെ ഇരിക്കണം, ആ സാധനം പെട്ടെന്ന് വാടിപ്പോകും. ഈ N18 ആണെങ്കിൽ കുറച്ചും കൂടെ അത് നിൽക്കും. പിന്നെ അതിൻ്റെ അകത്ത് ആ ജ്യൂസി അങ്ങനെ നിൽക്കും. ഇതാകുമ്പോൾ ഡ്രൈ ആയിട്ട് ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് പോകും. പുലൂസാന മാർക്കറ്റിൽ ഇല്ലാത്തതിൻ്റെ കാര്യം അത് പെട്ടെന്ന് ബ്ലാക്ക് ആയി പോകും.
1: നമ്മൾ ഈ പ്രദേശത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്നത് റംബൂട്ടാൻ തന്നെയാണ്. അപ്പോൾ ഈ റംബൂട്ടാൻ്റെ കൃഷി രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: റംബൂട്ടാൻ അതിൻ്റെ തൈ സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും, അത് ഹൈബ്രിഡ് തൈ ആയിരിക്കണം. നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണല്ലോ മെയിനായിട്ട് നോക്കേണ്ടത്. ജോഷിച്ചേട്ടനുണ്ട് ഈരാറ്റുപേട്ടയുള്ള, പുള്ളിയുടെയാണ് ഞങ്ങൾ തൈ എടുക്കുന്നത്. കാരണം അതൊരു ജെനുവിൻ പാർട്ടിയാണ്. പുള്ളി ഒരു സിംഗിൾ വ്യക്തി നേരിട്ട് നോക്കി നടത്തുന്ന. ജോഷിച്ചേട്ടൻ്റെ ആണെങ്കിൽ റേറ്റിലും കുറച്ച് കുറവ് വരും കേട്ടോ, ഉള്ളത് പറയാനുള്ളൂ. പുള്ളിയെ നേരിട്ട് സെലക്ട് ചെയ്യുന്ന തൈയാ. അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും തൈ എടുക്കുന്നത്. ഞങ്ങൾ റിക്കമെൻഡ് ചെയ്യുന്ന അവിടെ നിന്നാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈ ഒരു കുഴിക്ക് എത്ര ആഴത്തിൽ നമ്മൾ കുഴി താത്താമോ താത്തി അടിസ്ഥാന വളമിട്ട് അത് മൂടിയിട്ടിട്ട് ചാണകം, ചാരം, ആട്ടിൻകാട്ടം എന്നിവ ഇട്ടിട്ട് മൂടിയിടുക. അതിനുശേഷം പുള്ളക്കുഴി കുത്തി കാലവർഷം തുടക്കത്തിൽ തന്നെ ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നനയിൽ നിന്ന് രക്ഷപ്പെടാം. ആ ജൂൺ ജൂലൈ വലിയ അടച്ച മഴ മാറി എന്നാൽ മഴ വേണം നനം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും. ഇത് നനയില്ലാണ്ട് നമുക്ക് ഒരു ആക്ച്വൽ ഗ്രോത്തിൽ തന്നെ പോകുന്നു.

0: പിന്നെ വലിയ ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ചൂടിൽ കുത്തി കൊടുക്കാമെന്ന്, ഒരു മറ ഗ്രീൻ ഷെഡ് പോലെ അല്ലെങ്കിൽ ഓല എന്തെങ്കിലും കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സൈഡിൽ നിന്നുള്ള സൂര്യൻ്റെ അടി കുറഞ്ഞിട്ട്.
1: റംബൂട്ടാൻ്റെ നന എപ്പോഴാണ് തുടങ്ങേണ്ടത്?
0: ആ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നനയ്ക്കുള്ള പ്രിപ്പറേഷൻ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഹൈ ടെക്നിക് നനകളാണെന്ന് വെച്ചാൽ മിസ്റ്റ്
1: സാങ്കേതിക
0: വിദ്യ, അത് നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമുക്കത് ചെയ്യാം. മോട്ടറിന് വെള്ളം അടിച്ച് കൈക്ക് നനയ്ക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് എന്തോരം വെള്ളം ചെന്നു എന്ന് അറിയാം. മറ്റേന്ന് വെച്ചൊരു ടൈം കാൽക്കുലേഷനൊക്കെ വെച്ച് മിസ്റ്റ് ചെയ്താലും നല്ലതാണ്. അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഇടാം, അല്ലാണ്ട് വേറെ എയർഗൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും എത്തിയോന്ന് നമുക്ക് ഒരിക്കലും അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്ക് ഷുവർ ആക്കാം ഇത്ര വെള്ളം നമ്മളവിടെ ഒഴിച്ചിട്ടുണ്ട്. ഓരോന്ന് പിന്നെ ചില ഈ ഭൂമിയുടെ നിലവാരം അനുസരിച്ച് ചിലപ്പോൾ അത് പാറയുള്ള സ്ഥലം കാണും, ചിലപ്പോൾ എങ്കിൽ ഒത്തിരി മണ്ണുള്ള മണ്ണായുള്ള സ്ഥലം ഉണ്ടാവും. പാറയുള്ള സ്ഥലത്ത് കൂടുതൽ നന വേണ്ടി വരും, പാറയില്ലാത്തവർക്ക് അതിനെ കുറച്ച് അത് നോക്കി നോക്കി ചെയ്യാൻ പറ്റും. മറ്റാകുമ്പോൾ യൂണിഫോമായിട്ട് എല്ലാ സ്ഥലത്തേക്ക് ഒരേ രീതിയിലുള്ള പോകും.
1: റംബൂട്ടാൻ്റെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്?
0: ജൈവവളമാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചെറിയ രാസവളങ്ങൾ ചെയ്യാം, അപ്പോൾ ഒരു ഹൈ ഗ്രോത്ത് കിട്ടും. അതിന് ഏറ്റവും ഇതിന് ഇടേണ്ട വളം ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുംകാട്ടമാണ്. ആട്ടുംകാട്ടോ പിന്നെ ചാണാൻ, കോഴിക്കാട്ടം. കോഴിക്കാട്ടം എല്ലാ രീതിയിലും, പക്ഷേ അന്നേരം അല്പം കോഴിക്കാട്ടാകുമ്പോൾ കുറച്ച് അകത്തിയിടണം, അല്ലെങ്കിൽ അതിന് ചൂട് തടിയിലൊക്കെ
1: അടിക്കും.
0: പിന്നെ നനച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കൃഷി രീതികൾ.
1: ഇതൊക്കെ എത്ര ഇടവേളകളിലാണ് ഇടാറുള്ളത്?
0: ഒരു 3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത്. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി രാസവളങ്ങൾ, ഫക്ടംബോസ്, പൊട്ടാഷ് വന്നിട്ട് പിന്നെ പൂക്കണേന് തൊട്ട് മുമ്പായിട്ട് പൊട്ടാഷും ഫക്ടംബോസും നന്നായിട്ട് കൊടുത്ത് ശരിക്കും നനയ്ക്കണം. അപ്പോൾ അന്നേരം കായ്ക്ക് അല്ലെങ്കിൽ മെച്ചിക്കായ എന്ന് പറയുന്ന സാധനം വരും. പിന്നെ സീഡില്ലാത്ത കായ്ക്കാണ് മെച്ചിക്കായ എന്ന് ഞങ്ങളിവിടെ പറയുന്നത്. നമ്മുടെ തൂക്കം എടുക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്ന് അത് ഒഴിവാക്കും, നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്.
1: ഇത്ര അകലത്തിലാണ് ഈ തൈ നടേണ്ടത്?
0: അതിയാണ് റെക്കമെൻഡ്. മിനിമം 30 എങ്കിലും വേണം. അതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിലായിട്ട് ഈ മരങ്ങൾ തമ്മിൽ മുട്ടി എവിടെ സൂര്യപ്രകാശം അടിച്ചില്ല അവിടെ ഒന്നും ഉണ്ടാവില്ല. സൺ ശരിക്കും കിട്ടിയാൽ അവിടെ മാത്രമേ ഇതുണ്ടാവുള്ളൂ. മറ്റേ അല്ലെങ്കിൽ മിച്ചിക്കായി പോകും.
1: അതുപോലെ ഇതിന്റെ കൊമ്പ് ഒതുക്കി
0: കൊടുക്കലത് വേണം. അത് നമ്മൾ എല്ലാ കാ പറിക്കുമ്പോഴും കുറെ പറിക്കുന്ന അവര് തന്നെ ഒടിച്ചൊടിച്ചൊടിച്ചാണ് പോണെ. ചിലവരാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൂണിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്താ പോണെ. അതാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആകും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെട്ടി ഒതുക്കി ഒരു അമ്പർല ടൈപ്പിൽ എല്ലാ ട്രെയും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഈ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ സണ്ണിന്റെ സൂര്യന്റെ എല്ലാ സൈഡിൽ നിന്നും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് എല്ലാ അടുത്ത വർഷം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും.
1: കീടബാധകളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ?
0: കൂടുതലായി കൃഷി വരുമ്പോൾ ഏത് സാധനത്തിനും ഇല ഇങ്ങനെ ചുരുണ്ടു പോകുന്ന ഒരു കേടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റീപ്ലേസ് ആയി നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കീടെന്ന് പറയാൻ പാകത്തിനൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഒത്തിരി ആകുമ്പോൾ ഉറപ്പായിട്ടും കീടം ഉണ്ടായിരിക്കും. നിലവിൽ അതിനെ പെസ്റ്റിസൈഡൊന്നും ഉപയോഗിക്കണല്ലോ. ഉള്ളി മെയിനായിട്ട് വളം ശരിക്കും കൊടുക്കുക, നന കൊടുക്കുക, അത്രയുള്ളൂ. പ്രൂണിങ് ചെയ്യുക, വേറെ മരുന്നൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഹോർമോൺ ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല. അതിനൊരു നാച്ചുറൽ ടൈം ഉണ്ട്, ആ സമയത്ത് പൂക്കും കായ്ക്കും.
1: ഈ പൂവിട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്ത്
0: ഒന്നും ചെയ്യണ്ട, നന മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ആൾക്കാർ പലരും പറയും നനച്ച പൂക്കില്ല, അതൊക്കെ വെറുതെ പറയണേ. ഞങ്ങൾ പാടത്താണ് ആദ്യം കൃഷി തുടങ്ങിയത്. അതെപ്പോഴും ഫുള്ള് വെള്ളത്തിൽ നിറഞ്ഞൊരു പാടാണ്. അതൊരിക്കലും വെള്ളം പറ്റണേയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിൽ വരും വെള്ളം, അതിൻ്റെ മുകളിലേക്ക് കയറില്ല, ആ ലെവലിൽ തന്നെ കിടക്കുള്ളൂ. ആ പാടത്ത് ഞങ്ങളൊന്നും ചെയ്യാറില്ല. അവിടെ നോർമലായിട്ട് പൂക്കും, നോർമലായിട്ട് കായ്ക്കും. അപ്പൊ വെള്ളം ഒരു എസൻഷ്യൽ സാധനമാണ്.
1: ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ സമയത്ത് നനയ്ക്കാതെ സ്ട്രെസ് കൊടുക്കണം.
0: അത് അശാസ്ത്രീയമാണ്. കാരണം അതിനൊരു നോർമൽ സമയമുണ്ടല്ലോ അത് പൂക്കാനും കായ്ക്കാനൊക്കെ. ഇപ്പൊ പൂക്കാനുള്ള ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പൂത്തു തുടങ്ങും. ഇപ്പൊ ചൂട് കൂടുതലുള്ള മേഖലയിൽ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മാസം, ഒന്നൊന്നര മാസത്തിനുള്ളിലായിട്ട് എല്ലാം പൂക്കും. എന്തായാലും സെപ്റ്റംബറിനുള്ളിലായിട്ട് ഇത് പറിച്ച് തീരും. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും സാധാരണ തീരാറാണ്.
1: റംബൂട്ടാൻ്റെ വിളവെടുപ്പ് സമയം എങ്ങനെയാണ്?
0: 1 കിലോ പറഞ്ഞ് കൊടുക്കുക. ഒരു 1 കിലോ 120 തുടങ്ങി 150 വരെ പോകും. അപ്പോൾ അവരത് പറിച്ച് നമ്മൾ ബോക്സിൽ, ഒരു ബോക്സ് ആവറേജ് ഒരു 15 കിലോ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ബോക്സിൻ്റെ എണ്ണം മെഷർ ചെയ്താൽ മതി. വേറെ നമുക്ക് വേറെ ജോബൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പൈസ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ തരും. നമ്മൾ കടമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അപ്പം തന്നെ
1: സ്പോട്ടാണ്.
0: തീർച്ചയായിട്ടും റിക്കമെൻഡഡ് ആണ്, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. പിന്നെ സ്ഥലത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ കുറേ അതിൻ്റെ അത് ഇതാണ്. പിന്നെ പാറയുടെ കൊണ്ട് മുകളിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. അതേപോലെ ഫ്ലഡ് വരുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലത്തും അത് റിക്കമെൻഡഡ് അല്ല. ബാക്കി ഈ മേഖലകളിൽ ഏറ്റവും 100% ഒരു റിക്കമെൻഡ് ചെയ്യാവുന്ന ഒരു വിള തന്നെയത്. പിന്നെ റബ്ബറാണെന്ന് ഇവിടുത്തെ അടിസ്ഥാന കൃഷി, അത് നിന്നു പോകും, ആരും ജോലി ചെയ്യാനില്ല. ഇത് റീപ്ലേസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്, ബെസ്റ്റ് സൊല്യൂഷൻ.
1: ഇവിടെ ഇപ്പൊ എത്ര ഏക്കറിലായിട്ടാണ് കൃഷി ചെയ്യുന്നത്?
0: ഏകദേശം 6 ഏക്കറിൻ്റെ അടുത്ത് കൃഷിയുണ്ട്.
1: ഇപ്പൊ ഇവിടെ നിൽക്കുന്ന റംബൂട്ടാനൊക്കെ എത്ര വർഷമായതാ?
0: 20 വർഷമായ മരമുണ്ട്, 5 വർഷമായ മരമുണ്ട്, പിന്നെ 10 വർഷമായ മരമുണ്ട്, അത്രയുണ്ട്. അതിൻ്റെ അത് അകലം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെട്ടിയിട്ടേക്കുന്നത് കൊണ്ടോ?
1: അതാണ് ഇവിടെ വെട്ടി കരിഞ്ഞ് കിടക്കുന്നത്. അതെന്തുകൊണ്ട്?
0: അത് എല്ലാം

0: N18 അല്ല, കിങ് ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. കാരണം അത് വിപണിയിൽ അതിന് തീരെ ഡിമാൻഡില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പിന്നെ അകലവും കൂടെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുവാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വെട്ടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് യീൽഡ് ഉണ്ട്, ഈ വർഷം അതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഫ്യൂച്ചറിൽ N18 തന്നെയായിരിക്കും നമുക്ക് മാർക്കറ്റിങ്ങിന് പറ്റുന്നതാണ്.
1: ഈ N18 കിങ് ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്?
0: കൂടുതൽ മധുരമുള്ളതും കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടുതലുള്ളതും N18 തന്നെയായിരിക്കും. കിങ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ രോമം പോലെ ഇരിക്കുന്ന ഭാഗം പെട്ടെന്ന് തന്നെ കറുത്തുപോകും. പിന്നെ അത്രയും മധുരമില്ല അതിന്. പിന്നെ പൊളിക്കാനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് N18 കൂട്ടും.
1: റംബൂട്ടാൻ കൃഷിയിലൊക്കെ കടന്നു വരാനൊക്കെ താല്പര്യപ്പെടുന്നവരോടായിട്ട് എന്താ പറയാനുള്ളത്?
0: ഭൂമിയുടെ ഘടന ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറുന്ന സ്ഥലത്തിൽ ഒരിക്കലും വെക്കരുത്. കാരണം നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകുമല്ലോ. പിന്നെ വേനൽക്കത് വെള്ളം കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് മാത്രമേ നടാവുള്ളൂ, അല്ലെങ്കിൽ അതും ഫെയിലായി പോകും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം.
1: ചേട്ടൻ ആദ്യമേ തൊട്ട് കൃഷിയാണ് ചെയ്തിരുന്നത്, അതോ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ?
0: തറവാട്ട് വീട്ടിലാണ്, അവർ ബേസിക്കലി കൃഷിക്കാരാണ്. ഞാനും ആദ്യം ഉണ്ടായിരുന്നു, പിന്നീട് ഞാൻ ഗൾഫിലെ ചാൻസ് കിട്ടിയായിരുന്നു, ഗൾഫിലേക്ക് പോയി. അവർ കൃഷി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം റബ്ബർ കൃഷിയായിരുന്നു, പിന്നെ വാഴ ഏത്തവും സാധാ നോർമൽ കൃഷിക്കാര്. അവിടുന്ന് ഈ പൈനാപ്പിൾ നട്ട് നട്ട് ആക്ച്വലി എല്ലാവരും മടുത്തു. പിന്നെ വില സ്ഥിരതയില്ലല്ലോ, അപ്പം പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾ റംബുട്ടാനെ പരിശ്രമാടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് നട്ടു, അതൊരു ഭയങ്കര സക്സസ് ആയിരുന്നു. ഏക്കറിൽ നമുക്ക് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ മേളിൽ അതിന് ആദായം കിട്ടും എന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അത് നട്ട വിറ്റ വർഷം കിട്ടത്തില്ല, ഒരു 6 ഇയേഴ്സ് ആഫ്റ്റർ ഷുവർ. അത് നമ്മുടെ പരിപാലനം പോലെ ഇരിക്കും. വേറെ ഏത് സാധനം നട്ടാലോ? കാരണം വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, വേറെ തൊഴിലാളികളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മിസ്റ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിങ്ങളിടുക, പിന്നെ വളമിടാൻ, അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി വിളവെടുപ്പും വലയിടീരും എല്ലാം പുറത്തുനിന്നുള്ള തൊഴിലാളികൾ വരും, അവർ ബാച്ചായിട്ട് വരും. നമ്മൾ ഉള്ളി ബോക്സ് എണ്ണി ക്യാഷ് മേടിക്കുക.
1: ബാക്കിയുള്ള കൃഷിയെ അപേക്ഷിച്ച് വളരെ
0: റിക്കമെൻഡ്, ഹൈലി ഹൈലി റിക്കമെൻഡ്. ആദായകരം തീർച്ചയായിട്ടും.
1: റംബൂട്ടാന്റെ വിപണന സാധ്യതയൊക്കെ എങ്ങനെയാണ്?
0: വേറെ മാർക്കറ്റ് മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്രാസ്, ബാംഗ്ലൂര്, ഈവൻ ബോംബെയിലേക്ക് ഇത് റീച്ച് ചെയ്യുന്നില്ല. പിന്നെ ഓവർസീസ് നല്ല സ്കോപ്പ് ഉണ്ടാണ്. കാരണം ഞാൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ ഞാൻ ഹൈപ്പർ മാർക്കറ്റ് വിങ്ങിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഈ ഫ്രൂട്ട് ഒരിക്കലും ഫെയിലാകത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഒത്തിരി ഒത്തിരി സാധ്യതകളുണ്ട് ഈ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ. തായ്ലൻഡുകാർ അവരുടെ എംബസി നേരിട്ട് വന്ന് ഫ്രൂട്ട് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ബിഗ് മാർക്കറ്റിലെല്ലാം വന്ന് ഇവർ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ അംബാസഡർ സഹിതം വന്നിട്ടാണ് ഫ്രൂട്ട് പ്രൊമോഷൻ നടത്തുന്നത്. നമുക്ക് ടേസ്റ്റ് സാമ്പിളുണ്ട്, ഫ്രീ സാമ്പിളുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും വരുമ്പോൾ ഓരോരോ റംബൂട്ടൻ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ കഴിച്ചു നോക്കുക, ടേസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ഇറ്റ്. അല്ല, ഫുലൂസാൻ, പിന്നെ മാംഗോസ്റ്റിൻ, ഇതെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. വന്നാൽ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നാൽ ഫ്ലോക്ക് മൊത്തം കൊടുക്കും അവർ. അങ്ങനെയാണ് അവർ മാർക്കറ്റ് കൂടിയിരിക്കുന്നത്. അവർക്കൊരു ഭയങ്കരമായ എന്ന് വെച്ചാൽ തായ്ലൻഡ് പ്രൊഡക്റ്റാണ് ഉള്ളൂ ശരിക്കും. നമുക്ക് അവിടെ കയറാൻ കഴിയും. ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ പ്രോപ്പറായ രീതിയിൽ ഈ സാധനം ചില്ല് ചെയ്ത് പറിച്ചെന്ന് തന്നെ മാർക്കറ്റിലെത്തണം സാധനം. ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഷുവർ നമുക്കിത് ഗെയിൻ ചെയ്യാൻ പറ്റും. റബ്ബറിനെ ഇനി നമുക്ക് നോ മോർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ നമുക്കിവിടെ തൊഴിലാളികൾ വേണം. നമ്മുടെ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോയി. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ആരും ജോലി ചെയ്യാൻ തയ്യാറല്ല.
1: ഇവിടെ റംബൂട്ടാൻ അല്ലാതെ വേറെ എന്തൊക്കെയാണ്?
0: വേറെ ഫുലൂസാൻ ഉണ്ട്, ഏതാണ്ട് ഒരു 10-25 ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഫുലൂസാൻ, മാംഗോസ്റ്റിൻ, ആ സപ്പോർട്ടയുണ്ട്, പിന്നെ ഓറഞ്ച് ഉണ്ട്, പിന്നെ വിയറ്റ്നാം വെർലി പ്ലാവ് ഉണ്ട്, ചാമ്പയുണ്ട്, തായ്ലൻഡ് ചാമ്പയുണ്ട്, പപ്പായ, ലൂബിക്ക, അങ്ങനെ അങ്ങനെയുള്ള ഫ്രൂട്ടൊക്കെ ഉണ്ട്.
1: ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, 2 കുട്ടികൾ, ജൂബി ഭാര്യ, ഇവാന മൂത്തോള്, 2-ാമത്തോള് ടെസ്ന. ഭാര്യ ടീച്ചറാണ്, +2 ടീച്ചറാണ്.
1: റംബൂട്ടാൻ കൃഷി രീതിയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന സിബി ചേട്ടന് നന്ദി.
0: ആകാശവാണിക്കും തിരിച്ചു നന്ദി പറയുകയാണ്. കാരണം പുതിയ ഈ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കുറച്ചുകൂടി വലിയ രീതിയിൽ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കൂടി ആഗ്രഹിക്കുന്നു. താങ്ക് യു, നമസ്കാരം.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 6 ഏക്കറിലായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആയവനയിലുള്ള സിബി കൊല്ലറക്കലിന്റെ കൃഷി വിശേഷങ്ങളാണ്.

0: കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യത. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: അച്ചക്ക് വേദനയുണ്ട്,
4: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തൻ ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
5: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
6: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അച്ഛൻ.
5: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, കോട്ടയം 28,400, എറണാകുളം 24,000, കൊച്ചി റെഡി 24,600, ആലുവ 25,500, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കൻ പറവൂർ 14,700. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 4,000, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്വിന്റലിന് കോട്ടയം 37,500, കട്ടപ്പന 35,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, കോട്ടയം 25,000, എറണാകുളം 26,000. ആലുവ ക്വിന്റലിന് 5,000, വടക്കൻ പറവൂർ ക്വിന്റലിന് 4,700, തൊടുപുഴ 1,000 25,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,000. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,300, കൊച്ചി അൺഗാർബിൾഡ് 70,300, ആലുവ 68,500, തൊടുപുഴ 70,000, കട്ടപ്പന 70,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,350. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, കോതമംഗലം 69,500, തൊടുപുഴ 25,000. റബ്ബർ എല്ലോറ്റി ക്വിന്റലിന് കോട്ടയം 21,000, മൂവാറ്റുപുഴ 20,000, കോതമംഗലം 24,200, തൊടുപുഴ 23,500. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 19,500. പുൽതൈലം ക്വിന്റലിന് കൊച്ചി 1,50,000, ആലുവ 1,63,000.

കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100, കോഴിമുട്ട 100, വടക്കൻ പറവൂർ 650. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 2,800, അടയ്ക്ക 1,000, എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,500. നേന്ത്രക്കായ പച്ച ക്വിൻ്റലിന് എറണാകുളം 5,300, ആലുവ 5,200, വടക്കൻ പറവൂർ 5,500, തൊടുപുഴ 11,000. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇന്ന് രാത്രി 8:00 ആശ്രം മെഡിസിറ്റി FM ഹെൽത്ത് ലൈനിൽ ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം.

9:30 സാഹിത്യ സുരഭിയിൽ കെ രതീഷിന്റെ കഥ കഥാനുയായി. സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം നിത്യചൈതന്യേതി. എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ. കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 35 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നൈ സംഭാവനയെ ബനി ഹേ ഇസ്കാ ലാഭ ഉഠാതെ ഹുയെ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഔർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി.

0: ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഇന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൗകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
1: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का

0: काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय, ड्रोन, रडार, आधुनिक कैमरास और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा।
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റ് ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിലെ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 1,16,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 ഉം 24 സെക്കൻഡും.

0: കഥകളും പാട്ടുകളും അറിവുകളും നിറഞ്ഞ FM ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് FM ഈവനിംഗിൽ ആദ്യം
1: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
2: യശശരീരനായ പിന്നണി ഗായകൻ കമുകറ പുരുഷോത്തമന്റെ ഓർമ്മകൾ.
3: ഞാൻ ജനിച്ചത് ഇന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തിരുവട്ടാറെന്ന ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛൻ കമുകറ പരമേശ്വരക്കുറുപ്പ്, അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ. അച്ഛനും അമ്മയും ബിരുദധാരികളായിരുന്നു. അച്ഛൻ സ്വന്തമായിട്ട് തിരുവട്ടത്ത് ഒരു സ്കൂള് ആരംഭിച്ചു. ഒരു അത് ഇന്ന് ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് ആരംഭിച്ച് അത് നടത്തുകയായിരുന്നു. അമ്മയും അതൊരു അധ്യാപികയായിരുന്നു. പഠിച്ചതും ആദ്യകാലത്ത് പഠിച്ചതും പിന്നീട് പഠിപ്പിച്ചതും ആ സ്കൂളിലായിരുന്നു. അപ്പോൾ കൊച്ചുനാളിലെ എനിക്കും എൻ്റെ സഹോദരി ഒരു വാക്ക് ഡോക്ടർ ലീലാവും ചേരി എല്ലാവരും കേട്ടിരിക്കും.

യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിക് പ്രൊഫസറാണ്, സംഗീതജ്ഞയുമാണ്. അപ്പം എനിക്കും എൻ്റെ മൂത്ത സഹോദരിയാണ് അവർ, അവർക്കും സംഗീതത്തിൽ അഭിരുചി ഉണ്ടെന്ന് എൻ്റെ അച്ഛനും അമ്മയും മനസ്സിലാക്കി. അച്ഛനും അമ്മയും സംഗീത കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറയില്ലെങ്കിലും വളരെ സംഗീതം ആസ്വദിച്ചിരുന്നവരും സംഗീതത്തെപ്പറ്റി അഗാധമായ അറിവുള്ളവരുമായിരുന്നു. അമ്മ പാടുമായിരുന്നു, പാട്ട് പഠിച്ചിട്ടുമുണ്ട്. അച്ഛൻ മിക്കവാറും ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്, അതിനെപ്പറ്റി എല്ലാം അറിയുകയും ചെയ്യാം. അവർ രണ്ടുപേരും ഞങ്ങളുടെ എൻ്റെയും സഹോദരിയുടെയും ആ സംഗീത വാസന കൊച്ചുന്നാളിലെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് സംഗീതത്തെ അഭ്യസനം തരാനുള്ള ഏർപ്പാടുകൾ. എൻ്റെ ഞങ്ങളുടെ ആദ്യകാല ഗുരു തിരുവട്ടാറ് ശ്രീ ആറുമുഖം പിള്ള ഭാഗവതരാണ്. 7 വയസ്സ് മുതൽ സംഗീത അഭ്യസനം തുടങ്ങി, SSLC പഠിക്കുന്നതുവരെ സംഗീത അഭ്യസനം തുടർന്നു. തുടർന്നു എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ചാണ് പഠിച്ചത്. സ്കൂളിൽ പോവുക, വീട്ടിൽ വന്ന് സംഗീതം പഠിക്കുക. സംഗീതം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ പോലെ 1 മണിക്കൂറും 1/2 മണിക്കൂറും അല്ല. ഈ ശനി ഞായർ അവധി ദിവസങ്ങളിലെല്ലാം രാവിലെ മുതൽ ഉച്ചവരെ, അല്ലെങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് മണിക്കൂറുകളോളം സംഗീതം പഠിക്കുകയാണ്. അന്നൊക്കെ എനിക്ക് മുഷിവ് തോന്നിയിട്ടുണ്ട്, ഞാൻ കുട്ടിയായിരുന്നല്ലോ. എങ്കിൽ അതിന്റെ ഗുണം പിന്നീടാണ് അറിഞ്ഞത്. SSLC പഠിച്ചതോടുകൂടി ഞാൻ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ കച്ചേരി ചെയ്യുന്നതിനുള്ള ഏകദേശം ഒരു ഒരു പ്രാവീണ്യം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴ് ഞാൻ തിരുവിതാംകൂറിൽ നിന്ന്, തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ വകയായി ഒരു റേഡിയോ നിലയുണ്ടായിരുന്നു, അവിടെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. പ്രോഗ്രാംസ് പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രോഗ്രാംസ്, പിന്നെ ചിലപ്പോൾ ഈ കവിതകൾ സംഗീതാവിഷ്കരിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നു. പിന്നീട് ക്രമേണ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറി സ്വാതന്ത്ര്യത്തിന് ശേഷം. അപ്പൊ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ആർട്ടിസ്റ്റായി ഞാൻ, ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കാഷ്വൽ ആർട്ടിസ്റ്റ്. അപ്പം ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു തിരുനയനാർ കൊച്ചി മാധവൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന മെരിലാൻഡ് സ്റ്റുഡിയോയിലെ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം സംഗീത രചന നിർവഹിച്ചിരുന്ന അദ്ദേഹമാണ്. അങ്ങനെ മെരിലാൻഡ് സ്റ്റുഡിയോയിലെ ഉടമസ്ഥൻ ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ 2-ാമത്തെ ചിത്രമായ പൊൻഗതർ എന്ന ചിത്രം തുടങ്ങിയപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു 4 വരി കവിതാ ശകലം ചൊല്ലേണ്ട ആവശ്യം വന്നു. ബാക്കി പാട്ടുകളെല്ലാം അവർ മദ്രാസിൽ പോയി എടുത്തിരുന്നു. ഈ 4 വരി ഒടുവിൽ ചിത്രം തീരുന്ന അവസരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ചെയ്യാൻ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ മാധവൻ നേരാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്. അതായത്

0: മന്ദിരമതിൽ പൊൻകതിർ വീശുന്നിതാ പൊൻകതിർ. ഇങ്ങനെ ഒരു കവിതാശകലമാണ് എന്റെ ആദ്യത്തെ സംഭാവന മലയാള സിനിമയിൽ. അന്ന് പാടിയ ആ വരികൾ, ആ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ മെരിലാൻഡ് സ്റ്റുഡിയോയിലെ എല്ലാ പടങ്ങളിലും പ്രധാന ഗായകനായി ഞാൻ മാറി. അങ്ങനെ എന്റെ സിനിമയിലേക്കുള്ള വരവ് തികച്ചും ആകസ്മികമാണ്, വളർച്ചയും ആകസ്മികമാണ്, എല്ലാം ദൈവാധീനം. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മിക്കേണ്ടത് ശ്രീ തിരുനേനാർ കുറിച്ചുമാധവൻ നായർ, ശ്രീ സുബ്രഹ്മണ്യം, ശ്രീ ഭദ്രലക്ഷ്മണൻ.
1: നിങ്ങൾ കേട്ടത് യശശരീരനായ പിന്നണി ഗായകൻ കമുകറ പുരുഷോത്തമന്റെ ഓർമ്മകൾ.
2: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

കെഎസ്ഇബി അറിയിപ്പ്. ഇടപ്പള്ളി സെഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതിനാൽ ബാലകൃഷ്ണ മേനോൻ റോഡ്, രണദിവാർ റോഡ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ അസാപ് കേരള പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ

തൊഴിൽ മേള നടത്തും. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ITI ഡിപ്ലോമ ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 31 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 94 95 99 97 31.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലൈബ്രറിയൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംഎസ്സി ലൈബ്രറി സയൻസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 25 രാവിലെ 10 കോളേജിൽ അഭിമുഖം നടക്കും. താൽപര്യമുള്ളവർ വിശദമായ ബയോഡേറ്റയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയവും എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കോളേജിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2267-311 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0477-2267-311.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: അസാപ് കേരളയുടെ ചെറിയ കലവൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 23, അതായത് നാളെ, തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. യോഗ്യത 10 പ്ലസ് ടു, ITI ഡിപ്ലോമ ഡിഗ്രി, PG. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 9495-99-96-82 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-95-99-96-82.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

സുപ്രീം കോടതിയുടെ സമാധാൻ സമാരോഹ് ലോക് അദാലത്ത് ഓഗസ്റ്റ് മാസം 21, 22, 23 തീയതികളിൽ നടക്കും. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൌൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, ക്രിമിനൽ കോമ്പൌണ്ടബിൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാരധാരണയോടെ ഒത്തുതീർപ്പിനനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് www.sci.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.sci.gov.in. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

FM ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ജുറും എന്ന ചിത്രത്തിൽ ഇന്ദിവർ എഴുതി, രാജേഷ് റോഷൻ ഈണമിട്ട്, കുമാർ സാനു സാധനാ സർഗം എന്നിവർ പാടിയത്.

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: പഴവും ഇളനീരും കഴിച്ച് പത്തുപേരും തിരികെ പുറപ്പെട്ടു. നാറാണത്ത് തമ്പുരാനെ അടുത്തു വിളിച്ചു. ഞങ്ങൾക്ക് ആകെ ഒരു പെങ്ങളെയുള്ളൂ, ഒരു ഉപദേശം തരാനുണ്ട്. പറയൂ. തമ്പുരാൻ കുറച്ചുകൂടി മനക്കരുത്ത് ആർജിക്കണം. തെറ്റിൻ്റെ മുന്നിൽ ഒരിക്കലും തലകുനിക്കരുത്. മനസ്സിലായോ? മനസ്സിലായി. എല്ലാം കണ്ടറിയണം. നാറാണത്ത് അർത്ഥസൂചകമായി പൊട്ടിച്ചിരിച്ചു. തമ്പുരാൻ നാറാണത്തിൻ്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. അഗ്നി ആളിപ്പടരുന്നു ആ കണ്ണുകളിൽ. അടുത്ത നിമിഷം കനത്ത ജലകണികകൾ വർഷിക്കുന്ന രണ്ട് മേഘക്കട്ടികളായി മാറുന്നു ആ കണ്ണുകൾ. പരിഭ്രമിക്കേണ്ട, ഒക്കെ നന്നായി വരും. നാറാണത്ത് തമ്പുരാന്റെ പുറത്ത് തട്ടി. പോവാം നാറാണത്തെ, അഗ്നിഹോത്രി വിളിച്ചു. നാറാണത്ത് ധൃതിയിൽ നടന്നു. കാരക്കിലമ്മയുടെ വിവാഹം നടന്നു നല്ല ഭംഗിയായി തന്നെ. അന്ന് സന്ധ്യയ്ക്ക് കാരക്കിലമ്മ തമ്പുരാനോട് പറഞ്ഞു, എനിക്കെന്റെ അനുജനെ ഒന്ന് കാണണം, തമ്പുരാനും കൂടെ വരണം. രണ്ടുപേരും കൂടി വായില്ലാക്കുന്നിലപ്പന്റെ ക്ഷേത്രത്തിലേക്ക് യാത്രയായി. ക്ഷേത്രത്തിലെത്തി നടയിൽ നിന്നുകൊണ്ട് കാരക്കിലമ്മ അപേക്ഷിച്ചു, അനുജ, എന്റെ ഏട്ടത്തെയും ഭർത്താവും വന്നിരിക്കുന്നു, നിന്നെ ഒന്ന് കാണാൻ ഒന്നിത്രടം വരൂ. മണികൾ കിലുങ്ങി, കാറ്റു ചൂളം വിളിച്ചു. വായില്ലാക്കുന്നിലപ്പൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. എനിക്കെന്താ കൊണ്ടുവന്നിരിക്കുന്നത് ഏട്ടത്തീ? വായില്ലാക്കുന്നിലപ്പൻ ഒരു ഓലക്കഷ്ണത്തിൽ എഴുതി അവരുടെ നേർക്ക് നീട്ടി. ഓട്ടുപാത്രത്തിൽ കരുതിയിരുന്ന പായസം കാരക്കിലമ്മ അനുജന്റെ മുന്നിൽ വച്ചു. അപ്പൻ തിരിഞ്ഞു നിന്നു, പാത്രം നാസികയോടടുപ്പിച്ചു. ക്ഷണം പാത്രം കാലിയായി. അനുജൻ എന്തേ എന്റെ കല്യാണത്തിന് വരാതിരുന്നത്? ഓലക്കഷ്ണം കാരക്കിലമ്മയുടെ നേർക്ക് നീണ്ടു. ഏട്ടത്തെയും ഭർത്താവും ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൻ എന്നെയും തമ്പുരാനെയും അനുഗ്രഹിക്കണം. നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യൂ, നല്ലത് വരും.

0: ഓലക്കഷ്ണം. തമ്പുരാൻ ഓലയിലേക്ക് നോക്കി. ഈ കല്ല് എപ്പോഴും കയ്യിൽ കരുതൂ, ഉപയോഗമുണ്ടാകും. എടത്തി, വർഷത്തിലൊരിക്കൽ മാത്രം ഇങ്ങോട്ട് വന്നോളൂ, ഞാനെപ്പോഴും നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. നല്ലത് വരട്ടെ. രണ്ടുപേരും അപ്പനെ നമസ്കരിക്കാൻ ഭാവിച്ചപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായി. അവർ മടങ്ങി. നേരം ഇരുട്ടിത്തുടങ്ങി. അത്താഴ സദ്യയ്ക്ക് അതിഥികൾ വരുന്നതിന് മുമ്പ് കോവിലകത്ത് എത്തണമല്ലോ, നമുക്ക് വേഗം നടക്കാം, കാരക്കലമ്മ പറഞ്ഞു. രണ്ടുപേരും ധൃതിയിൽ നടന്നു. പെട്ടെന്ന് നാലഞ്ച് തസ്കരന്മാർ അവരുടെ മുന്നിൽ ചാടി വീണു, രണ്ടുപേരെയും വളഞ്ഞു. കാരക്കലമ്മയുടെ ആഭരണങ്ങളിലേക്ക് നോക്കി തസ്കരപ്രമാണി പറഞ്ഞു, ഈ പണ്ടങ്ങളെല്ലാം വേഗം അഴിച്ചു തരണം, ഇല്ലെങ്കിൽ ജീവൻ അപകടത്തിലാവും, വേഗമാവട്ടെ. കാരക്കലമ്മ സധൈര്യം പറഞ്ഞു, തരാൻ മനസ്സില്ല, ഞങ്ങളെ കൊന്നതിന് ശേഷം നിങ്ങൾക്കെല്ലാം തട്ടിയെടുക്കാം, ഒരു പെണ്ണിന് ഇത്ര ധിക്കാരമോ? കൂട്ടരെ, ആഭരണങ്ങളെല്ലാം അഴിച്ചെടുക്കിൻ, വേഗം വേണം. തമ്പുരാൻ ഒരു നിമിഷം പരിഭ്രാന്തനായി നിന്നു. കരക്കിലമ്മ പറഞ്ഞു, അനുജൻ തന്ന ആ കല്ലില്ലേ, അത് നിലത്തിടൂ. തമ്പുരാൻ ഉരുളൻ കല്ല് നിലത്തിട്ടു. അതാ കല്ല് ഊക്കോടെ തസ്കരന്മാരുടെ തലയിലും ദേഹത്തും ആഞ്ഞാഞ്ഞ് പതിക്കുന്നു. അവർ വേദനിച്ചു നിലവിളിക്കുന്നു, പരിഭ്രാന്തരായി ഓടുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: ഒരിടം തരണം തരണം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെയും അനുബന്ധ സൌകര്യങ്ങളുടെയും നിർമ്മാണ പുരോഗതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. കവർ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്ന ജീവികളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിലും ഒരേ സമയം പ്രത്യേക കവറുകൾ പ്രകാശനം ചെയ്തു. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. നാളെ നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന് 75,415, നിഫ്റ്റി 65 പോയിന്റ് നേട്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 320 രൂപ കുറഞ്ഞ് 116,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.

0: അടുത്ത സൗരയൂഥത്തിലേക്ക് ഒരു ഗ്രഹം കൂടി വന്നാൽ എങ്ങനെയായിരിക്കും? ഒറ്റയാനായി ചുറ്റി നടക്കുന്ന ഒരു ഫ്രീക്കൻ ഗ്രഹം സൗരയൂഥത്തിലെത്തിയാൽ എന്തു സംഭവിക്കും? നമ്മുടെ ക്ഷീരപഥത്തിൽ ഒറ്റയാന്മാരായി നടക്കുന്ന നിരവധി തെമ്മാടി ഗ്രഹങ്ങളുണ്ട്. ചിലർ ഇടയ്ക്കൊക്കെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ പരിസരത്തെത്താറുമുണ്ട്. ഭൂമിയുടെ 10,000 മടങ്ങ് വലിപ്പമുള്ള അങ്ങനെയൊരു ഗ്രഹം സൗരയൂഥത്തിലെത്തിയാലോ? അതിവേഗത്തിലാവും ഈ ഗ്രഹത്തിൻ്റെ വരവ്. നിർഭാഗ്യവശാൽ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ ഭൂമിയുടെ പൊടി പോലും കിട്ടില്ല. പക്ഷേ പേടിക്കണ്ട, നമ്മുടെ സൗരയൂഥം അതിവിശാലമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഗ്രഹം വന്നാലും ഒരു കൂട്ടിയിടിക്ക് സാധ്യത തീരെ കുറവാണ്. സൗരയൂഥത്തിലെ വമ്പനായ വ്യാഴത്തിൻ്റെ 13 വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് വരുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആകർഷണ ശക്തിയും വളരെ കൂടുതലായിരിക്കും. അത് കാരണം സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥത്തിൻ്റെ ഷേപ്പ് തന്നെ അവൻ മാറ്റും. ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ദീർഘവൃത്തമായി മാറും ഭൂമി അടക്കം എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥം. ഭൂമിയുടെ ഭ്രമണപഥം മാറിയാൽ പിന്നെ ചൂടും തണുപ്പുമൊന്നും ഇന്നത്തെ പോലെ ആവില്ല. ജീവികളെ അത് ദോഷകരമായി ബാധിക്കും. ഇനി ഒരു കാര്യം കൂടി, മനുഷ്യന് ശീതരക്തം ഉള്ളവരായാൽ എന്താകും? പക്ഷികൾക്കും മനുഷ്യർ ഉൾപ്പെടുന്ന സസ്തനികൾക്കും ഒരു സൂപ്പർ പവറുണ്ട്. ശരീരത്തിന് ചൂട് ഒരുപോലെ നിലനിർത്താനാവും. അതായത് പുറത്തെ ചൂടും തണുപ്പും ഒന്നും നമ്മുടെ താപനില മാറ്റില്ല. എൻഡോതെർം അഥവാ ഉഷ്ണ രക്തജീവികൾ എന്നാണ് ഇവയ്ക്ക് പേര്. ചുറ്റുവട്ടത്തെ താപനിലയ്ക്കനുസരിച്ച് അവരുടെ താപനിലയും മാറും. ആവശ്യമായ ചൂട് വെയിൽ കാഞ്ഞും മറ്റുമാണ് അവർ സംഘടിപ്പിക്കുന്നത്. ഉരഗങ്ങളും ഉഭയജീവികളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഇവരാണ് എക്ടോതേം അഥവാ ശീതരക്തജീവികൾ. മനുഷ്യർക്കും ശീതരക്തം ആയിരുന്നെങ്കിലോ? തീറ്റക്കാര്യത്തിലാവും പ്രധാന മാറ്റം ഉണ്ടാവുക. ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതി പോലും അപ്പോൾ നമുക്ക് ആവശ്യമായി വരില്ല. കാരണം ഉഷ്ണരക്തമുള്ള ജീവികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ താപനില നിലനിർത്താൻ നന്നായി ആഹാരം കഴിക്കണം. എന്നാൽ ശീതരക്തക്കാർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ശരീരത്തിന് ആവശ്യമായി ചൂട് കിട്ടാനുള്ള വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നശിക്കും. അതോടെ വഴിയെ പോകുന്ന എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും. ശരീരത്തിന് ആവശ്യമായി ചൂട് നൽകുക എന്നത് പിന്നെ നമുക്ക് ഒരു അത്യാവശ്യമായി മാറും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 കഴിഞ്ഞ് 5:37. എഫ് എം ഈവനിംഗിൽ ഇനി
3: എഫ് എം ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി ഒരഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈനിൽ നമുക്ക് താരതമ്യേന പുതിയ ഒരു വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇന്ന് പലരും കേൾക്കുന്ന ഒരു പദമാണ് ഫീറ്റൽ മെഡിസിൻ. പക്ഷേ എന്താണിത്? എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ഇതെങ്ങനെയാണ് നമ്മുടെ ജനിക്കാൻ പോകുന്ന കുട്ടികളെ പരിരക്ഷിക്കുന്നത്? അതല്ലെങ്കിൽ ഈ ഒരു വൈദ്യശാസ്ത്ര ശാഖ എങ്ങനെയാണ് ജനിക്കാൻ പോകുന്ന കുട്ടികളെ മറ്റ് ന്യൂനതകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. ഡോക്ടർ, ഈ ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞ പുതിയ വൈദ്യശാസ്ത്ര ശാഖയാണോ? എന്താണ് ശരിക്ക് ഈ ഫീറ്റൽ മെഡിസിൻ?
4: ആക്ച്വലി ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി പുതിയതല്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ പ്രോബബ്ലി ആൾക്കാർ മനസ്സിലാക്കുന്നത് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കാനിങ് ഡോക്ടറാണ്. നമ്മൾ വയറിലുള്ള കുട്ടീനെ സ്കാൻ ചെയ്തിട്ട് കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടറാണെന്നുള്ളൊരു ഫോൾസ് ഇംപ്രഷൻ ആൾക്കാർക്കുണ്ട്. ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്കാനിങ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു സ്റ്റെത്തോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ സ്കാനിങ് ഒരു ടൂളാണ് അവർക്ക്. അപ്പോൾ സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അസുഖങ്ങൾ മാത്രമല്ല, ഈ കുട്ടിക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം, അമ്മയ്ക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം, ഇതൊക്കെ അറിയാനുള്ള ഒരു വഴിയാണ് ഫീറ്റൽ മെഡിസിൻ. അപ്പോൾ ഫീറ്റൽ മെഡിസിൻ എസെൻഷ്യലി എയിം ചെയ്യുന്നത് ഒരു ഹെൽത്തി ഫീറ്റസ് ആൻഡ് എ ഹെൽത്തി മദർ, ഇത് രണ്ടുമാണ് എയിം ചെയ്യുന്നത്.
3: അപ്പോൾ ശരിക്കും ഒരു റേഡിയോളജിസ്റ്റ്

0: സ്കാൻ ചെയ്യുന്നത്? ഈ ഫീറ്റൽ മെഡിസിൻ കഴിഞ്ഞ ഡോക്ടറും ഈ സ്കാൻ നേരിട്ട് ചെയ്യുകയാണോ അതോ അതിന്റെ വിശകലനങ്ങൾ നടത്തുകയാണോ ചെയ്യുന്നത്?
1: ആക്ച്വലി ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ രണ്ടുപേരും വരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റിനും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവാം, ഒരു റേഡിയോളജിസ്റ്റിനും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവാം. രണ്ടുപേരുടെയും ചിന്താഗതി മാറുന്നതാണ് ഈ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ. ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രധാനമായിട്ടും നോക്കുന്നത് ബേസിക്കലി അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ. അവർ കുട്ടീനെ പറ്റി അത്രയ്ക്ക് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഒരു റേഡിയോളജിസ്റ്റ് സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നോക്കുന്നത് കുട്ടിക്ക് അംഗവൈകല്യങ്ങളുണ്ടോ, വളർച്ച കുറവുണ്ടോ, അങ്ങനത്തെ ഇഷ്യൂസാണ്. മെറ്റേണൽ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ബേബി അവർക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. മാത്രമല്ല ഒരു കുട്ടിക്ക് എന്ത് കുഴപ്പം വന്നാൽ അതെങ്ങനെ പ്രോഗ്രസ് ചെയ്യും, അതെങ്ങനെ പ്രൊസീഡ് ചെയ്യും ഇൻസൈഡ് ദി യൂട്രസും കാര്യമായിട്ട് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു റേഡിയോളജിസ്റ്റും ട്രെയിൻഡ് ആവണം, ഒരു ഗൈനക്കോളജിസ്റ്റും ട്രെയിൻഡ് ആവണം ടു ബിക്കം എ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്.
0: ഇത് സാധാരണ പറയുന്ന മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ ഓർ പെരിനാറ്റോളജി എന്നാണ്.
1: അതെ, അതിന് രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്. പെരിനാറ്റോളജി എന്ന് പറയുന്നത് ഒരു ടൈം ഫ്രെയിം ആണ്. കുട്ടി വയറിൻ്റെ അകത്തുള്ള സമയവും കുട്ടി ജനിച്ചൊരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടല്ലോ, വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സമയം, പിന്നെ കുട്ടി ന്യൂനെറ്റോളജി ICU ഉണ്ടാവുന്ന സമയം, ഈ മൂന്ന് സമയത്തും കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളും കുട്ടീനെ നമുക്ക് സേവ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും, ഒരു ഫോർ എ സ്മൂത്ത് ട്രാൻസിഷൻ, അമ്മയുടെ വയറിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയറമെന്റിലേക്ക് സേഫായിട്ടൊരു പാസേജ് എൻഷുർ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഫീറ്റൽ മെഡിസിൻ.
0: നമുക്ക് സാധാരണ ചിന്തിക്കാം പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായ പ്രകൃതിയിലെ ഒരു പ്രക്രിയയാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ റോള്, അതല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണേണ്ടത് എന്നൊക്കെ സംശയം വരാം. ശരിക്കും എവിടെയാണ് എല്ലാവരും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതുണ്ടോ, അതോ കുട്ടികൾക്ക് എന്തെങ്കിലും റിസ്ക് ഉള്ള അവർ മാത്രം കണ്ടാൽ മതിയോ?
1: ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഒന്ന് ബേബിയുടെ പെർസ്പെക്റ്റീവ് നിന്നും, പിന്നെ ഒന്ന് അമ്മയുടെ പെർസ്പെക്റ്റീവ് നിന്നും. ഇപ്പോൾ ഒരു ബേബിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് എല്ലാ ആൾക്കാരും, എനിബഡി ഹു ബിക്കംസ് പ്രഗ്നൻറ്റ്, അവർക്കൊരു 3-4% ചാൻസ് ഉണ്ട് കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ കുട്ടികൾ വളരെ എണ്ണം കുറവാണ്, പ്ലാൻഡ് ആണ്. ആർക്കും അങ്ങനെ 10-12 കുട്ടികളോ അങ്ങനത്തെ ഒരു ഇതല്ല. നാച്ചുറലി ദേ ആർ വെരി ലിമിറ്റഡ് ടു ദെയർ നമ്പർ ഓഫ് ചിൽഡ്രൻ. കുട്ടികൾ എണ്ണം വളരെ കുറവാണ്, ബിക്കോസ് ആൾക്കാർ കാരിയർ ഓറിയൻറ്റഡ് ആണ്, കുട്ടികൾ ഉണ്ടാവുന്നത് വൈകിട്ടാണ്, നമ്പർ ഓഫ് കുട്ടികൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഈ കുട്ടികൾക്കുള്ള റിസ്ക് ഫാക്ടേഴ്സും വളരെയധികം കൂടും. അമ്മയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മമാർ മരണപ്പെടുന്നതിൻ്റെ കാരണം പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന രക്തസമ്മർദ്ദമാണ്, ഹൈപ്പർടെൻഷൻ. ഈ ഹൈപ്പർടെൻഷൻ എപ്പോഴും സംഭവിക്കുന്നത് അമ്മയ്ക്ക് ഹൈപ്പർടെൻഷൻ വന്നതിന് ശേഷമേ ഗൈനക്കോളജിസ്റ്റ് അറിയുള്ളൂ അമ്മയ്ക്ക് ഹൈപ്പർടെൻഷൻ വന്നു എന്നുള്ളത്. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ ഹൈപ്പർടെൻഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ശ്രമിച്ചു നോക്കാം, പക്ഷേ അമ്മയുടെ ഡിസീസ് പ്രോഗ്രസീവ്ലി വേഴ്സൺ ചെയ്യുള്ളൂ. പക്ഷേ അതേസമയത്ത് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഏത് അമ്മയ്ക്ക് ഹൈപ്പർടെൻഷൻ വരും. ആ അമ്മയ്ക്ക് ഹൈപ്പർടെൻഷൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത് നമുക്ക് ഹൈപ്പർടെൻഷൻ വരാതിരിക്കാനും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വി ആർ ഫോക്കസിങ് ഓൺ പ്രിവെൻഷൻ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ അമ്മമാർ മരിക്കുന്നത് ഹൈപ്പർടെൻഷനും ബ്ലീഡിംഗ് കൊണ്ടാണ്. ഹൈപ്പർടെൻഷൻ നമ്മളൊരു ഫീറ്റൽ മെഡിസിൻ വഴി സ്കാൻ ചെയ്ത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻസിഡൻസ് വി ക്യാൻ റെഡ്യൂസ് ബൈ 50%. നമ്മളുടെ ഇപ്പം മരിക്കുന്ന അമ്മമാരുടെ എണ്ണം നേർ പകുതിയായിട്ട് കുറയ്ക്കാം. അത് മെറ്റേണൽ സൈഡ്. ഫീറ്റൽ സൈഡിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, അംഗവൈകല്യങ്ങൾ കണ്ടുപിടിച്ചാൽ സാധാരണ എല്ലാവരുടെയും നീ ജേർക്ക് റിയാക്ഷൻ എന്താ, നമ്മൾ ടെർമിനേറ്റ് ചെയ്യുക, അയ്യോ നമുക്ക് പ്രശ്നമാണ്, നമുക്കിത് വേണ്ട. അല്ലെങ്കിൽ സംഭവിക്കാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാതെ അറിയാതെ പോയി കുട്ടി പ്രസവിച്ചതിന് ശേഷമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇത് രണ്ടും നല്ലതല്ല. നമുക്ക് കുട്ടിക്ക് ഒരു അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ അത് ചികിത്സിച്ച് ആ കുട്ടീനെ ആസ് നോർമൽ ആസ് പോസിബിൾ ആക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ്സ് എ പാസേജ് ഫോർ പ്രോപ്പർ കെയർ ആൻഡ് ഡെലിവറി. അപ്പോൾ അതാകുമ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഔട്ട്കംസ് വളരെ വളരെ നല്ലതാണ്.
0: അപ്പോൾ ഒരു ഗർഭധാരണത്തിന്റെ ഏത് സമയത്താണ് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ ഒരു വ്യക്തി സമീപിക്കേണ്ടത്?
1: ആക്ച്വലി 4 പ്രാവശ്യം വേണം. അതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വിസിറ്റ്, നമ്മുടെ 3rd മാസത്തിലെ ആദ്യത്തെ സ്കാനിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് രക്തസമ്മർദ്ദം വരാൻ സാധ്യതയുള്ളോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കുട്ടിക്ക് സീരിയസ് അംഗവൈകല്യങ്ങൾ, സീരിയസ് അംഗവൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തലേരെ തലയോട്ടിയില്ല, അല്ലെങ്കിൽ കയ്യും കാലും ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയസ് ഇഷ്യൂസ് ഉള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല, പക്ഷെ അത് നേരത്തെ കണ്ടുപിടിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ കണ്ടിട്ട് നമ്മളൊരു ടെർമിനേഷന് ശ്രമിക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അമ്മയ്ക്ക്. സോ വി ബി ഏബിൾ ടു ഗെറ്റ് ഏർലിയർ ഡയഗ്നോസിസ്, നമുക്ക് നേരത്തെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് 3rd മാസത്തെ സ്കാനിൽ അറിയാൻ പറ്റും, പ്ലസ് സ്ക്രീനിങ് ഫോർ ജനറ്റിക് ഡിസോർഡേഴ്സും കൂടി നമുക്ക് ആ സമയത്ത് ചെയ്യാം. പിന്നെ 5-ാം മാസത്തിൽ സാധാ അംഗവൈകല്യങ്ങളുടെ സ്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ആ അംഗവൈകല്യങ്ങളുടെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ അംഗവൈകല്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണോ, ഈ കുട്ടിയുടെ പ്രശ്നം എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് അടുത്ത ഗർഭത്തിൽ വരുമോ, ഇത് ചികിത്സിക്കാനുള്ള സാധ്യതകൾ

0: ഉണ്ടോ, ഇതൊക്കെ ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന് പറഞ്ഞു തരാൻ പറ്റും. അസുഖം കണ്ടുപിടിക്കൽ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ, നമുക്കിത് വരുന്നത് ഒരു പാരമ്പര്യമായിട്ടുള്ള അസുഖം കൊണ്ടാണോ, അടുത്ത കുട്ടിക്ക് വരുമോ, എല്ലാ കുട്ടികൾക്കും ഇത് വരുമോ, ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് 5-ാം മാസത്തെ സ്കാൻ. പിന്നെ വരുന്നൊരു സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു 32 ആഴ്ചയിൽ വരുന്നൊരു സ്കാനാണ്. ആ സ്കാനിൽ നമ്മൾ ചെയ്യുന്നത് ചില അനോമലീസ്, ചില അസുഖങ്ങൾ കുറേ വൈകി അറിയുള്ളൂ. എന്ന് വെച്ചാൽ അതൊരു ഡെവലപ്മെന്റൽ പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു 32 ആഴ്ചയിലായിരിക്കും. അത് ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് കുട്ടിയുടെ ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്, ചില ഹാർട്ടിൻ്റെ അസുഖങ്ങൾ നമുക്ക് അറിയാൻ 32 ആഴ്ചയാവും. അത് നമ്മൾ 32 ആഴ്ചയിൽ കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ഡെലിവറി പ്ലാൻ ചെയ്യുക. ഹാർട്ടിലെ അസുഖമുള്ള ഒരു കുട്ടി സാധാരണ ഒരു സ്ഥലത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ കുട്ടി മരണപ്പെടും. അതേസമയത്ത് നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥലത്ത്, ഒരു കാർഡിയക് ബാക്കപ്പ് ഉള്ള സ്ഥലത്ത് ആ കുട്ടി ഡെലിവറി ചെയ്യണേ ആ കുട്ടീനെ സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ കുട്ടിയുടെ ഔട്ട്കംസ് വിൽ ബി ആസ് ഗുഡ് ആസ് എ നോർമൽ ചൈൽഡ്. പിന്നെ ലാസ്റ്റ് സ്കാൻ വരുന്നത് ജസ്റ്റ് ബിഫോർ ഡെലിവറിയാണ്. ആ ജസ്റ്റ് ബിഫോർ ഡെലിവറി നമ്മൾ നോക്കുന്നത് തിങ്സ് ദറ്റ് ക്യാൻ ബി മിസ്ഡ് ബൈ എനി വൺ. പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് പേഷ്യൻറ്റ് ഫ്രഷ് ആയിട്ട് വരിക, അതിൽ ചില കാര്യങ്ങൾ നോക്കും. അമ്മയ്ക്ക് റിസ്ക്കുള്ള കാര്യങ്ങളും കുട്ടിക്ക് റിസ്ക്കുള്ള കാര്യങ്ങളും. അമ്മയ്ക്ക് റിസ്ക്കുള്ള ഏറ്റവും ഡേഞ്ചറസ് കാര്യമാണ് പ്ലാസെൻറ്റ, മറുപുള്ള താഴെയാണോ, ഡെലിവറി സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ശ്വാസത്തിന് തടസ്സം ഉണ്ടാവും, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി 36 weeks, 37 weeks നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇഫ് വി നോ ദറ്റ് ദർ ഇസ് എ റിസ്ക്, അപ്പോൾ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കും. അവൻ ടേക്ക് ആൻഡ് സേവ് ദ ചൈൽഡ്. അതിനെ പെരിനേറ്റൽ ട്രാൻസിഷൻ എന്നാണ് പറയുക.
1: നമുക്ക് അപകട സാധ്യത നേരത്തെ കുട്ടി മനസ്സിലാക്കി അതിനുവേണ്ടി
0: തയ്യാറായിരുന്ന ബേബിക്ക് ബെസ്റ്റ് ഔട്ട്കംസ് കൊടുക്കാം.
1: ഇപ്പോൾ പലപ്പോഴും ഈ ചില കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കൈകാലുകൾ വേണ്ടത്ര നീളമില്ലാതെ വളരാതെ, അതല്ലെങ്കിൽ ഉയരം വളരെ കുറഞ്ഞ്, ഈ ഒരു അവസ്ഥ ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ ഇത്തരം സ്കാനുകളിലൂടെ, അനോമലി സ്കാനിലൂടെ ഇതെല്ലാം നമുക്കറിയാൻ പറ്റുമോ?
0: എല്ലാ സംഭവങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 5-ാം മാസത്തിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 32 weeks സ്കാൻ വേണമെന്ന് പറഞ്ഞത്.
1: ചില വീക്സിലൊക്കെ സ്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ?
0: ഇഫ് ഇറ്റ് ഇസ് സിവിയർ സ്കെലിറ്റൽ അബ്നോർമാലിറ്റി നമുക്ക് 32 weeks കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് 5-ാം മാസത്തിൽ നമ്മൾ അറിയും. മൈനർ ഫോംസ് ഓഫ് സ്കെലിറ്റൽ ഡിസ്പ്ലേസിയ, ഹൈറ്റിനെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ സിവിയറിറ്റി ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവും, പക്ഷേ ദേ വിൽ ബി ഷോർട്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 32-33 weeks ആവും. എല്ലാം നമുക്ക് 5-ാം മാസത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. 32 weeks നമുക്ക് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സിവിയർ അബ്നോർമാലിറ്റി ആയിരിക്കണം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് നമുക്ക് 5-ാം മാസത്തെ സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും.
1: നമുക്ക് ഈ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാംസ് ഒക്കെ ഏത് സമയത്താണ് മനസ്സിലാക്കാൻ കഴിയുക?
0: ഫീറ്റൽ എക്കോ എല്ലാവർക്കും ആവശ്യമില്ല, പക്ഷേ ബേസിക് എക്സ്റ്റെൻഡഡ് കാർഡിയക് എക്സാമിനേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ടിന്റെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നത്, അതിൻ്റെ രക്തോട്ടം വരുന്നതും പോകുന്നതും നോക്കുന്നത്, അതെല്ലാ കുട്ടികൾക്കും വേണം. അത് ചെയ്യേണ്ടത് ഒരു 19-22 ആഴ്ചയുടെ ഇടയിലാണ്. എക്കോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്കാനാണ്, അതും ഫീറ്റൽ മെഡിസിൻ കാര്യമേ ചെയ്യുക. ആൻഡ് ദാറ്റ് ഹാസ് ടു ബി ഡൺ ഇഫ് ദർ ഇസ് എ ഡൗട്ട്. നമുക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മൾ ബേസിക് എക്സ്റ്റെൻഡഡ് സ്കാൻ ചെയ്തു, നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ ദെൻ വി കൺവേർട്ടഡ് ഇറ്റ് ടു ഫീറ്റൽ എക്കോ. അതും ഏകദേശം ഒരു 22-24 weeksന്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുക. ചിലതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. കുട്ടിയുടെ ഹാർട്ടിന് ഹൃദയത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയറും ഇൻസൈഡ് ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്ന അസുഖങ്ങളുണ്ട്. അത് നമുക്ക് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദ ഹാർട്ട് റിതം നോർമലൈസസ് ആൻഡ് യു ക്യാൻ ടേക്ക് ദ പ്രഗ്നൻസി ഫോർവേഡ്.
1: ഇതുപോലെ ജനറ്റിക് സ്ക്രീനിങ് അത്തരം കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലേ ശരിക്കും?
0: അതെ.
1: എങ്ങനെയാണ് അതിൽ ഫീറ്റൽ മെഡിസിൻ ഇടപെടുന്നത്?
0: ജനറ്റിക് സ്ക്രീനിങ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ സ്കാനിലാണ്. അറൗണ്ട് ഒരു 12-14 weeksന്റെ സമയത്ത് നമ്മളൊരു സ്കാൻ ചെയ്ത് കുട്ടിയുടെ കഴുത്തിൻ്റെ ബാക്കിൽ ഒരു ഫ്ലൂയിഡ് മെഷർമെൻ്റ് ഉണ്ട്, അതെടുത്ത് ഒരു ബ്ലഡ് ടെസ്റ്റ് വിടുമ്പോൾ നമുക്ക് ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അതാണ് ജനറ്റിക് സ്ക്രീനിങ്. രണ്ടാമത് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, 5-ാം മാസത്തിലോ 4-ാം മാസത്തെ സ്കാനിലോ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കൊരു ഫ്ലൂയിഡ് ടെസ്റ്റ് ഉണ്ട്, വെള്ളം കുത്തിയെടുത്തിട്ടുള്ള പരിശോധന എന്ന് പറയും. അതിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കുട്ടിക്ക് ജനറ്റിക് ഡിസോർഡർ കൊണ്ടാണ് ഈ പ്രശ്നം വന്നതോ അല്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും.
1: ഈ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഏതെല്ലാമാണ്, അതേക്കുറിച്ച് പറയാം.
0: ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആംനിയോസെൻറ്റസിസ്, CVS ആണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. CVS എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പ്ലാസൻറ്റയുടെ ഒരു ബയോപ്സി എടുക്കുന്നതാണ്, മറുപിള്ളേരെ ഒരു ബയോപ്സി എടുക്കുന്നതാണ്. അത് യൂഷ്വലി നമ്മൾ 11-14 weeksന്റെ ഇടയിലാണ് ചെയ്യുക. ആംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചുറ്റുള്ള വെള്ളമാണ്, അതിൽ നിന്ന് കുറച്ച് ഫ്ലൂയിഡ് നമ്മളെടുത്തിട്ട് ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യും. ഇത് ബേസിക്കലി ജനറ്റിക് അസുഖങ്ങളുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
1: ഈ CVS എന്ന് പറഞ്ഞല്ലോ ഡോക്ടർ, അത് സാമ്പിളിംഗ് എന്തിനാണ് ചെയ്യുന്നത്?
0: കുട്ടിയുടെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും അറിയാനായിട്ട്. അപ്പോൾ കുട്ടിക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ പ്ലാസൻറ്റയിൽ അതിൻ്റെ ജനറ്റിക് മേക്കപ്പ് നമുക്ക് അറിയാൻ പറ്റും, ബേബിയുടെ ജനറ്റിക് കോസ് അറിയാൻ പറ്റും, എന്തുകൊണ്ടാണ് സംഭവിക്കണം എന്നുള്ളത്.
1: പല കണ്ടുപിടുത്തങ്ങളും ഇതുപോലെ നമ്മൾ പരിശോധനകളിലൂടെ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഏതെല്ലാം വിധത്തിൽ ഇടപെടാൻ കഴിയും ശരിക്കും?

0: ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്?
1: യെസ്, ഫീറ്റൽ ട്രീറ്റ്മെന്റ് പല കണ്ടീഷൻസിനുണ്ട്. ദാറ്റ്സ് അഗൈൻ എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അസുഖം കണ്ടു, നമ്മൾ ടെർമിനേറ്റ് ചെയ്യണോ, അതോ നമ്മൾ മുന്നോട്ട് പോകണോ, അതോ നമുക്ക് ഉള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ചില അസുഖങ്ങളുണ്ട് നമുക്ക് ഉള്ളിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള അസുഖമാണ് ഫീറ്റൽ എനീമിയ. രക്തക്കുറവ് കുട്ടിക്ക് വരികയാണെങ്കിൽ അത് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മയും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഹസ്ബൻഡും ഉള്ള സമയത്ത് അവരുടെ കുട്ടിക്ക് രക്തക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ അസുഖങ്ങൾ നമുക്ക് അകത്തോട്ട് കുട്ടിക്ക് രക്തം ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ കുറേ അസുഖങ്ങളുണ്ട്. ഡയഫ്രമാറ്റിക് ഹേണിയുണ്ട്, ആമാശയം മുകളിലോട്ട് കയറി വരുന്ന അസുഖങ്ങളുണ്ട്, മൂത്രതടസ്സം ഉണ്ടാവുന്ന അസുഖങ്ങളുണ്ട്, ഹാർട്ടിനുള്ള റിതം അബ്നോർമാലിറ്റീസ് ഉണ്ട്, ലങ്ങിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ ലങ്സിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് അത് കുട്ടിയുടെ ഹാർട്ടിനെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യാൻ, ഇൻസൈഡ് ദി യൂട്രസ് ഡ്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ട്വിൻ പ്രഗ്നൻസിയിൽ, ഇപ്പോൾ ഒരു ബേബിയും മറ്റേ ബേബിയും ഇസ് അറ്റ് റിസ്ക് ബിക്കോസ് ഓഫ് എ സിംഗിൾ പ്ലാസൻറ്റ്, അങ്ങനത്തെ ചില അസുഖങ്ങളുണ്ട്, TTTS എന്നൊക്കെ അതിന് പറയാം. അതിൽ നമുക്കൊരു ഫീറ്റോസ്കോപ്പ് ഉണ്ട്. ഫീറ്റോസ്കോപ്പ് എന്ന് വെച്ചാൽ ലാപ്രോസ്കോപ്പ് പോലെ യൂട്രസിൻ്റെ അകത്തേക്ക് നമുക്ക് ആ സ്കോപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പ്ലാസൻറ്റ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ടു ട്രീറ്റ് ദീസ് ഡിസോർഡേഴ്സ്. അതിനെ ഫീറ്റോസ്കോപ്പി എന്നാണ് പറയുക. സോ പണ്ടത്തെ പോലെ നമ്മളൊരു അസുഖം കണ്ട് ടെർമിനേഷൻ അല്ല, രസം കണ്ടാൽ നമുക്ക് അത് ഇൻ യൂട്രോ തന്നെ ട്രീറ്റ് ചെയ്തൊരു കോഴ്സ് കറക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും.
0: എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് ഇപ്പോൾ ഈ ഫീറ്റസിൽ അതല്ലെങ്കിൽ വയറിനുള്ളിൽ വളരുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ശസ്ത്രക്രിയ പോലും നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇന്ന് ഈ വൈദ്യശാസ്ത്ര വിഭാഗം അല്ലേ? അത് ശരിക്ക് ഏതെല്ലാം ഇപ്പോൾ ഡോക്ടർ പറയേണ്ട, ഇപ്പോൾ ഒരു പ്ലാസ് ഉണ്ടെങ്കിൽ രണ്ട് കുട്ടികളാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും, ഇതൊക്കെ ഏത് ആഴ്ചയിലാണ് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതും അഥവാ വൈദ്യശാസ്ത്ര ഇടപെടൽ നടത്തേണ്ടതും?
1: ഇപ്പം നമ്മൾ സിംഗിൾ പ്ലാസൻ്റെ ആണെന്ന് മൂന്നാം മാസത്തിൽ തന്നെ നമ്മൾ അറിയും സിംഗിൾ പ്ലാസൻ്റെ ആണെന്നുള്ളത്. അങ്ങനത്തെ കേസസിൽ നമ്മൾ ആ ബേബീസിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള സമയം, അതായത് ഒരു 16 to 26 weeks, അതിൻ്റെ ഇടയിലാണ് ഈ കോംപ്ലിക്കേഷൻസ് വരിക. ആ സമയത്ത് ഈ കോംപ്ലിക്കേഷൻസ് വരികയാണെങ്കിൽ ആ സമയത്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അറൌണ്ട് ദ 5th to 6th month ആണ് അതിൻ്റെ കറക്റ്റ് ഇൻ്റർവെൻഷൻ്റെ സമയം.
0: നമ്മൾ പറയാറുണ്ട് പ്രമേഹമൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ഒരുപക്ഷെ പ്രസവം വളരെ പ്രശ്നകരമാകാം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാമെന്നൊക്കെ. അത്തരത്തിലുള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം പ്രമേഹത്തിന് രണ്ട് രീതിയിലാണ് കുട്ടീനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. ഒന്ന്, ഗർഭിണിയാവണതിന് മുമ്പ് പ്രമേഹമുള്ള ആൾക്കാർ, ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ഷുഗർ ലെവൽസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനമായിട്ട് നോക്കുന്നത് HbA1c എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റാണ്. ആ ബ്ലഡ് ടെസ്റ്റ് അറൌണ്ട് 6 മീതെ ആണെങ്കിൽ കുട്ടിക്ക് ഈ അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
0: എന്ന് പറഞ്ഞാൽ 3 രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്
1: കൂടുതലാണെങ്കിൽ, ഗർഭിണിയാവുന്ന സമയം, ആ സമയത്ത് ഷുഗറിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ എല്ലാ ബേബീസിനും വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ല. 3 സ്കാനിൽ മോസ്റ്റ് ഓഫ് ദീസ് അബ്നോർമാലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 3 സ്കാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ പ്രോബ്ലം പ്രഗ്നൻസിയിലെ സമയത്ത് ഷുഗർ വരുന്നത്. മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നില്ല, പ്രഗ്നൻസിയിലെ സമയത്ത് ഷുഗർ വന്നു. അങ്ങനത്തെ ആൾക്കാർക്ക് പ്രശ്നം വരെ അവസാനമാണ്. കുട്ടിക്ക് തടി കൂടി, കുട്ടിക്ക് അൺകൺട്രോൾ ഷുഗർ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്കിൻ്റെ സൈസ് കൂടിയിട്ട് അവസാനം ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാം. അമ്മയ്ക്ക് അൺകൺട്രോൾ ഷുഗേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടീൻ്റെ ഹാർട്ടിന് ചില വ്യത്യാസങ്ങൾ വരും. ഹാർട്ടിന് കുറച്ച് തിക്നെസ് കൂടും, ഹാർട്ടിൻ്റെ വോൾസിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടീൻ്റെ കാർഡിയക് ഫംഗ്ഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാർഡിയക് ഫംഗ്ഷണൽ അസസ്മെൻറ്റ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള അമ്മമാർക്ക് കമ്പൽസറിയാണ്. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ആ അമ്മമാർക്ക് ഒരു വാർണിംഗ് സൈൻ ഇല്ലാണ്ട് ഈ കുട്ടികൾ വയറിൻ്റെ അകത്ത് മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
0: സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിന് ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കുട്ടി അറിയാനും വേണ്ട വിധത്തിൽ ഇടപെടാനും സാധിക്കില്ലേ പൂർണ്ണമായും?
1: ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഒരു ഗൈനക്കോളജിസ്റ്റിന് ആക്ച്വലി കംപ്ലീറ്റ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ.
0: ഒരു വ്യക്തി തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഈ റിസൾട്ടുമായിട്ട് ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണേണ്ടത് ആവശ്യമുണ്ടോ?
1: എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുക, ടോക്ക് ടു യുവർ ഗൈനക്കോളജിസ്റ്റ്. നമ്മൾ ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിക്കുക, ഗൈനക്കോളജിസ്റ്റ് ആണ് നിങ്ങളുടെ പ്രൈമറി കെയർ ഗിവർ. നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും പോയി മീറ്റ് ചെയ്യുന്ന ഒരാളാണ് ഗൈനക്കോളജിസ്റ്റ്. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്നതും ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ആ ഗൈനക്കോളജിസ്റ്റിനോട് പോയി സംസാരിച്ച്, കണ്ട് സംസാരിച്ച് അവരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണത്, ദാറ്റ് ഐ നീഡ് എ ഫീറ്റൽ മെഡിസിൻ സ്കാൻ. ഇപ്പോൾ എവരി ഗൈനക്കോളജിസ്റ്റ്, അപ്പോൾ നമ്മൾ അവരെ പോയി കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി യൂഷ്വലി റെഫർ ചെയ്യുക ടു ദ നിയറസ്റ്റ് ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ, ഓർ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ ഉണ്ടെങ്കിൽ ടു ഗെറ്റ് ദ സ്കാൻ ഡൺ ഫ്രം എ ഫീറ്റൽ മെഡിസിൻ പേഴ്സൺ ഇസ് വാട്ട് ദേ വിൽ സേ.
0: ഈ ഫീറ്റസ് എന്ന് പറയുന്നത് വയറിന് ഉള്ളിലുള്ള ഈ കുട്ടിക്ക് അതിന്റെ ഭാരവും പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
1: ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് ആണ്. രണ്ട് രീതിയിലും പ്രശ്നമാണ്. ഒന്ന്, വളരെ തൂക്കം കുറവാണെങ്കിലും പ്രശ്നമാണ്. വളരെ തൂക്കം കൂടുതലാണെങ്കിലും

0: പ്രശ്നമാണ്. ഇപ്പോൾ ഡയബറ്റിക് മദേഴ്സിന് സംഭവിക്കുന്നത് കുട്ടി നല്ലോണം തടി വയ്ക്കും, നല്ലോണം സൈസ് ഉണ്ടാവും.
1: ബിഗ് ബേബി എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല,
0: ഇല്ല ഇല്ല, ഭയങ്കര സൈസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുട്ടികൾക്ക് ഭാവിയിൽ മെറ്റബോളിക് സിൻഡ്രോംസ് വരാം. മെറ്റബോളിക് സിൻഡ്രോം എന്ന് വെച്ചാൽ ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബീസിറ്റി, ഈ വക സംഭവങ്ങൾ ഭാവിയിൽ വരാം. അതാണ് വല്ലാണ്ട് തടി കൂടിയുള്ള പ്രശ്നം. വല്ലാണ്ട് തടി കുറഞ്ഞാലും പ്രശ്നമാണ്, അതിന് IUGR എന്നാ പറയാം, ഗ്രോത്ത് റെസ്ട്രിക്ഷൻ. അങ്ങനത്തെ കുട്ടികൾക്ക് ഭാവിയിൽ വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷൻ, കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രിഡിക്ട് ചെയ്ത് പ്രിവെന്റ് ചെയ്താൽ, കോഴ്സ് കറക്ഷൻ ചെയ്താൽ, നമുക്ക് ആ കുട്ടിയുടെ ഭാവിയിലത്തെ ലൈഫിനെ വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും.
1: ശരിക്കും നമുക്ക് ഒരു ഐഡിയൽ ബർത്ത് വെയ്റ്റ് എന്ന് പറയാവുന്ന, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആഗ്രഹിക്കാവുന്ന ഒരു ജനിക്കുമ്പോഴുള്ള കുഞ്ഞിന്റെ ശരിക്കും വേണ്ട ഒരു ഭാരം എത്രയാണ്?
0: എനിത്തിങ് അബൌവ് 2.5 ഇസ് ഗുഡ് ബർത്ത് വെയ്റ്റ് എന്നാണ് പറയാ. വൺസ് ഇറ്റ് ഗോസ് അബൌവ് 3.5-4 അപ്പോഴൊക്കെയാണ് ബിഗ് ബേബീസ് എന്ന് പറയാ. അബൌവ് 4 ഇസ് ഡെഫിനറ്റ്ലി ബാഡ്, ലെസ് ദൻ 2.5 ഇസ് ഓൾസോ വെറിസം, റിയലി ബാഡ്. അപ്പൊ നമ്മൾ യൂഷ്വലി വി ട്രൈ ടു ഗെറ്റ് ദ ബേബി വിത്തിൻ ദറ്റ് ഗുഡ് സോൺ, പക്ഷേ അത് ചില സമയത്ത് നടക്കില്ല. എന്ന് വെച്ചാൽ പ്ലാസിൻ്റെ ബാഡ് ആണെങ്കിൽ കുട്ടി ചെറുതാവും, ഷുഗേഴ്സ് എത്ര നോക്കിയിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അമ്മമാർക്കോ അല്ലെങ്കിൽ ഇൻസുലിൻ റിക്വയർമെന്റ് കൂടുതലുള്ള അമ്മമാർക്കും ഈ ബർത്ത് വെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കും.
1: അപ്പോൾ ഈ ഫീറ്റൽ മെഡിസിൻ്റെ റോള് വരുന്നത് ശരിക്കും അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് പുറത്തു വരുന്നവരെയാണ്, അല്ലേ?
0: ടിൽ ദ പോയിന്റ് ദ ബേബി ഈസ് ഡെലിവേർഡ് ആൻഡ്, എന്നിട്ട് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോട്ട് ചെയ്തിട്ട്, ഇപ്പൊ ആക്ച്വലി യൂറോപ്പിലൊക്കെ ചെയ്യണം എന്താന്ന് വെച്ചാൽ, ലോ ബർത്ത് വെയ്റ്റ് ബേബീസിനെ അവർ ചില ഇന്റർവെൻഷൻസ് ചെയ്യുന്നുണ്ട്. ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ പ്രൊലോങ്ഡ് ബ്രസ്റ്റ് ഫീഡിങ്, കുറച്ചധികം നാൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യും, പ്ലസ് ഈ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എക്സ്ട്രാ കൊടുക്കും, ഹെൽത്ത് മോഡിഫിക്കേഷൻസ് പറയും, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയും, സോ ദാറ്റ് ദേ ഡോണ്ട് ഡെവലപ്പ് കാർഡിയോ വാസ്കുലർ ഡിസീസ് ഓർ ഹൈപ്പർ ടെൻഷൻ ലീറ്റർ ഓൺ. അപ്പോൾ അതാണ് ഫ്യൂച്ചർ. നമ്മൾ വയറിലുള്ളത് നമ്മുടെ ജാതകം വയറിൽ തന്നെ എഴുതുന്നുണ്ട്. നമുക്ക് വയസ്സാകുമ്പോൾ ഉണ്ടാവുന്ന അസുഖം എന്താണെന്നുള്ളത് നമ്മുടെ വയറിലിരിക്കുന്ന കുഞ്ഞിന് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്.
1: എന്തായാലും FMLT ലൈൻ വന്ന് മെറ്റേണൽ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്ന ഈ വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് എറണാകുളം ആസ്റ്റർമെഡ് സിറ്റിയിലെ ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി ഇതുവരെ സംസാരിച്ചത് MB ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർമെഡ് സിറ്റി, എറണാകുളം. ആസ്റ്റർമെഡ് സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
4: FM ഹെൽത്ത് ലൈൻ.

0: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: സേവന വാർത്തകൾ. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 10 മണിക്ക് ജോബ് ഡ്രൈവ് നടത്തും. 3 സ്വകാര്യ സ്ഥാപനങ്ങളിലെ അക്കൌണ്ടന്റ്സ്, റിസപ്ഷനിസ്റ്റ്, സെക്യൂരിറ്റി സൂപ്പർവൈസർ, സെക്യൂരിറ്റി ഗാർഡ് ലേഡി, പ്രോഗ്രാമിംഗ് ഫാക്കൽറ്റി, മൾട്ടിമീഡിയ ഫാക്കൽറ്റി, അക്കൌണ്ടിംഗ് ഫാക്കൽറ്റി എന്നിവയാണ് ഒഴിവുകൾ. 10+2 ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബികോം അല്ലെങ്കിൽ എംകോം വിത്ത് സാപ്, എംസിഎ, എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് ഡിസൈനിംഗ് കോഴ്സ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരം.

കൂടുതൽ വിവരങ്ങൾക്ക് 0491-2505-435 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 0491-2505-435. ചിറ്റൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ വിഷയങ്ങളിൽ താൽക്കാലികമായി അധ്യാപകരെ നിയമിക്കുന്നു. നോൺ വൊക്കേഷണൽ ടീച്ചർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി ജൂനിയർ എന്നീ തസ്തികകളിലാണ് ഒഴിവ്. അടുത്ത മാസം 2 രാവിലെ 11 സ്കൂളിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9400638208 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400638208.

കുഴൽമന്ദം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ തിരുവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നേരിട്ട് രണ്ടാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി അഡ്മിഷനാണ് നടക്കുന്നത്. പ്ലസ് ടു സയൻസ്, ITI, KGCE ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 9207900 4257 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 9207900 4257. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റും 14 സെക്കൻഡും. FM ഈവനിങ്ങിൽ ഇത് ഇനിയൊരു പാട്ടിന്റെ നേരം, ഈവനിങ് മെലഡിയുടെ നേരം. ഇന്ന് ഈവനിങ് മെലഡിയിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിൽ യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ശ്യാം.

0: ആകാശവാണി കൊച്ചി എഫ് എം ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭയിൽ അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യയതി.
2: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
3: ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു.
2: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
4: തെക്കെത്തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള.
2: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭയിൽ.

മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി എഫ് എം പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ

FM ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ചമത്കാർ എന്ന ചിത്രത്തിൽ ആനന്ദ് ബക്ഷി എഴുതി, അനു മല്ലിക് ഈണമിട്ട്, കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കെ കേളപ്പന്റെയും ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെയും നേതൃത്വത്തിൽ 40 വോളണ്ടിയർമാരടങ്ങിയ ഒരു സംഘം രാവിലെ നേരത്തെ ഘോഷയാത്രയായി കടപ്പുറത്തെത്തി നിയമലംഘനത്തിന് തയ്യാറായി അണിനിരന്നു. വലിയൊരു സംഘം പോലീസുകാർ ഉടനെ അവരെ വളഞ്ഞു. പോലീസുകാരെ അണുപോലും കൂസാതെ തങ്ങളുടെ കാര്യനിർവഹണത്തിൽ അല്പവും ചഞ്ചലപ്പെടാതെ വളണ്ടിയർമാർ ജോലി തുടങ്ങി. കൃഷ്ണസ്വാമി അയ്യർ, അബ്ദുറഹിമാൻ, മൊയാരത്ത് ശങ്കരൻ നമ്പ്യാർ എന്നീ സത്യഗ്രഹികൾ കടലിൽ നിന്നും ഉപ്പുവെള്ളം മുക്കിക്കൊണ്ടുവന്നു. മറ്റു വളണ്ടിയർമാർ അടുപ്പുകൂട്ടി. ഇത്രയുമായപ്പോഴാണ് വെള്ളക്കാരനായ ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് അവിടെ ശരം പോലെ വന്നിറങ്ങിയത്. പോലീസുകാർ സജ്ജരായി കഴിഞ്ഞു. അതേവരെ പലവിധ മനോഭാവങ്ങൾ സ്ഫുരിച്ചിരുന്ന പോലീസുകാർ വികാരരഹിതരായി ഒരുങ്ങി നിന്നു. പോലീസ് സൂപ്രണ്ട് വന്ന് സായിവിന്റെ മലയാളത്തിൽ, ഇതൊരു നിയമവിരുദ്ധ യോഗമാണ്, നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് ആജ്ഞാപിച്ചു. കൽപ്പന വളണ്ടിയർമാർ കൂസുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ ചാർജ് ചെയ്യുവാൻ പോലീസ് സൂപ്രണ്ട് കൽപ്പന കൊടുത്തു. പോലീസുകാർ പലവിധത്തിലും വളണ്ടിയർമാരെ ഉപദ്രവിച്ചു. ലാത്തികൾ ഉയരുന്നതും താഴുന്നതും കാണാമായിരുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്നാർത്തു വിളിച്ചുകൊണ്ട് വളണ്ടിയർമാർ അടികൾ സന്തോഷപൂർവ്വം സഹിച്ചു. അടികൊള്ളാത്തവരോ കുത്തുകൊള്ളാത്തവരോ വളണ്ടിയർമാരുടെ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു. പോലീസ് സൂപ്രണ്ട് ബാൽക്ലിയും ഡെപ്യൂട്ടി സൂപ്രണ്ട് ആമുവും സബ് ഇൻസ്പെക്ടർ രാമൻ നായരും വളണ്ടിയർമാരെ ലോഭം കൂടാതെ അടിക്കുകയും ബൂട്ട്സിട്ട് ചവിട്ടുകയും ചെയ്തിരുന്നു. അല്പം കഴിഞ്ഞ് കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, ആർ വി ശർമ്മ, കെ മാധവൻ നായർ, പി കൃഷ്ണപിള്ള എന്നിവരെ അറസ്റ്റ് ചെയ്തു. വാറണ്ട് കണ്ടാലല്ലാതെ വരില്ലെന്ന് വാശിപിടിച്ച ചിലരെ മണ്ണിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. അറസ്റ്റ് ചെയ്ത നേതാക്കന്മാരെ തൽക്ഷണം ഹജൂരിലേക്ക് കൊണ്ടുപോയി. സബ് ഡിവിഷണൽ ഓഫീസർ സൽദാനയുടെ കോടതിയിൽ ഹാജരാക്കി. പ്രതികൾ വിചാരണയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനാൽ കോടതി അവരെ 2 വകുപ്പുകളിലായി ഒട്ടാകെ 9 മാസം വീതം കഠിന തടവിന് ശിക്ഷിച്ചു. വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും മെറ്റിൽഡയും ദേവകിയും കരച്ചിലടക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. സത്യാഗ്രഹികൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയിട്ടുണ്ടാവും. ഇനി 9 മാസം കഴിഞ്ഞാൽ മാത്രമേ കാണാൻ കഴിയൂ. നീണ്ട 9 മാസം. മെറ്റിൽഡ ദീർഘമായി ശ്വസിച്ചു. മെറ്റിൽഡ പോക്കുവെയിലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വല്ലാത്തൊരു മൗനം അവിടെ ഘനീഭവിച്ചു നിൽക്കുന്നു. ആർക്കും ഒന്നും പറയുവാൻ തോന്നുന്നില്ല. അതേസമയം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്? കോഴിക്കോട് കടപ്പുറത്ത് അരങ്ങേറിയ സംഭവങ്ങളൊക്കെ അവർ മനസ്സിൽ കാണുകയായിരുന്നു. അത്തരമൊരു സംഭവത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ തന്നെ. ചവിട്ടേറ്റ് പിടയുമ്പോഴും ത്രിവർണ പതാക നെഞ്ചത്തടുക്കി പിടിച്ച് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിക്കുകയായിരുന്നു അവർ. നാടൊട്ടുക്കും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും എന്തെങ്കിലും ചെയ്യണ്ടേ? ശ്രീധരൻ ഡോക്ടറിൽ നിന്നും എന്തെങ്കിലും ഒരാശയം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. മെറ്റിൽഡ ഏതാണ്ട് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചുവന്നുവെന്ന് തോന്നിയപ്പോൾ ശ്രീധരൻ ഡോക്ടറും ആലോചിക്കുവാൻ തുടങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടത്? കേളപ്പന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. ഇനി കുറച്ചുകാലം കേളപ്പന്റെ സാന്നിധ്യമുണ്ടാകില്ലല്ലോ. കേളപ്പൻ

0: അപ്പനേറ്റ മർദ്ദനവും കേളപ്പന്റെ അറസ്റ്റും മെറ്റിൽഡയെ അഗാധമായി വേദനിപ്പിച്ചിരിക്കാം. നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ മാനസികമായ ഈ ഭാരത്തെ ലഘൂകരിക്കുവാൻ കഴിയുകയുള്ളൂ. അതിനുള്ള മാർഗമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരാശയം വീണുകിട്ടിയതുപോലെ ഡോക്ടർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നടുവിൽ കൈകളമർത്തി ഒന്ന് ഞെരിഞ്ഞു. പിന്നെ എല്ലാവരുടെയും മുഖത്തേക്ക് കണ്ണുകളമർത്തി ചോദിച്ചു, നമുക്കാദ്യമായിട്ടൊന്ന് പുറത്തേക്കിറങ്ങിയാലോ? അവർക്കാർക്കും അതിൻ്റെ ആശയം മനസ്സിലായില്ല. നമ്മുടെ പ്രവർത്തനം ഇന്നുവരെ വളരെ ഒതുങ്ങിയ മട്ടിലായിരുന്നു. ഏതെങ്കിലും വീടുകളിൽ ഒത്തുകൂടുന്നു, പൊതുക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അത്രമാത്രം മതിയോ? ഇന്നു മുതൽ നമ്മൾ നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രത്യക്ഷമായി തന്നെ ഇറങ്ങുന്നു. ഇതൊരവസരമാണ്. എന്തു പറയുന്നു?
1: ഡോക്ടറെ, നല്ല കാര്യം തന്നെ, ഞങ്ങൾ തയ്യാർ. മെറ്റിൽഡയും ദേവകിയുമാണ് ആദ്യം പ്രതികരിച്ചത്. തുടർന്ന് മറ്റെല്ലാവരും പറഞ്ഞു, ദർസർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അപ്പോഴാണ് അതിലുള്ള അപകടം ഡോക്ടർ തിരിച്ചറിഞ്ഞത്. മെറ്റിൽഡയും ദേവകിയും ഉത്സാഹത്തോടെ എന്തിനോ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവരോട് പറയാൻ വിമുഖതയുണ്ട് എന്ന ഭാവത്തിൽ ഡോക്ടർ തെല്ലിട നിശബ്ദനായി. പിന്നെ പറഞ്ഞു, ഇന്നത്തെ പരിപാടിയിൽ മെറ്റിൽഡയും ദേവകയും ചേരണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അവർ മിസ്ട്രസ്സുമാരാണ്, സർക്കാരിന് നടപടിയെടുക്കാൻ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് തൽക്കാലം പിന്നിൽ നിന്നാൽ മാത്രം മതി, ഞങ്ങൾക്കൊരു തുണയായി. തെല്ല് അപ്രിയത്തോടെയാണെങ്കിലും അവർ മൗനം പാലിച്ചു. ദർസർ ഇതുവരെ പരിപാടി എന്താന്ന് പറഞ്ഞില്ല, ഒരാൾ സൂചിപ്പിച്ചു. അതെ, ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യമായി നമ്മൾ ഈ നാട്ടിൽ ഒരു പ്രകടനം നടത്തുന്നു. അതിന് പറ്റിയ ദിവസം ഇന്നാണ്. ചിലപ്പോൾ അടിയേൽക്കേണ്ടി വരും. വരുന്നവർ അത് കൊള്ളാനും തയ്യാറാകണം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ഞാള് തയ്യാർ. പൂവെടിത്തറ തൊട്ട് പയ്യോളി ചീർപ്പ് വരെയാണ് പ്രകടനം. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയാണ് പോകേണ്ടത്. എന്താണുണ്ടാവുക എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും ആരും അതിലൊട്ടും ആശങ്കപ്പെട്ടില്ല. എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു അവർ.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഗാന്ധിജിയും മലയാള സാഹിത്യവും ആധുനിക ഭാരതീയ ജീവിതത്തെയും ചിന്തകളെയും ആഴത്തിൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗാന്ധിജി. നിയതമായ അർത്ഥത്തിൽ ഗാന്ധിജി ഒരിക്കലും ഒരു സാഹിത്യ പ്രതിഭ ആയിരുന്നില്ല. എന്നാൽ ഭാരതീയ സാഹിത്യത്തെ ആഗമാനം സ്പർശിക്കുന്ന ശക്തി സ്രോതസ്സാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ, യങ് ഇന്ത്യ, ഹരിജൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും കർമ്മനിരതമായ ജീവിതത്തിലൂടെയും സത്യഗ്രഹം, അഹിംസ തുടങ്ങിയ വഴികളിലൂടെയും ഓരോ വ്യക്തിയെയും അദ്ദേഹം ആഴത്തിൽ സ്വാധീനിച്ചു. അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും സാഹിത്യത്തിലും ദൃശ്യമായി. മറ്റു ഭാരതീയ ഭാഷകളിൽ ഗാന്ധിജിയുടെ ജീവചരിത്രമുണ്ടാകുന്നതിനും ഏറെ മുമ്പ് 1913 തന്നെ മലയാളത്തിൽ അത് രചിക്കപ്പെട്ടു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു ഗ്രന്ഥകർത്താവ്. നിരവധി കവികൾ ഗാന്ധിജിയെക്കുറിച്ച് കവിതകൾ എഴുതി. വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ ഏറെ പ്രസിദ്ധമാണല്ലോ.
3: ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായ്കിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് വള്ളത്തോൾ എഴുതുന്നു. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച സ്വരാജ്യഗീതയും വയലാർ രാമവർമ്മ എഴുതിയ പാദമുദ്രകളും ഈ ശാഖയിൽ പ്രധാന കവിതകളാണ്. ഒരു വിമർശകന്റെ മനോഭാവത്തോടെ എൻ വി കൃഷ്ണവാര്യർ എഴുതിയ ഗാന്ധിയും ഗോഡ്സേയും എന്ന കവിത ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. പി കേശവദേവ് എഴുതിയ ഭ്രാന്താലയം എന്ന നോവൽ ഗാന്ധിയൻ ദർശനത്തിന്റെ പ്രസക്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ ഗാന്ധിയൻ ആദർശാത്മകത

ഗാന്ധിജിയുടെ മുദ്രകൾ പതിഞ്ഞുകിടക്കുന്നു. ഗാന്ധിയൻ സമീപനം ശ്രേഷ്ഠമാണെന്ന് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകം വ്യക്തമാക്കുന്നു. എം ഗോവിന്ദൻ നീ മനുഷ്യനെ കൊല്ലരുത് എന്ന നാടകത്തിൽ അഹിംസയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നുണ്ട്. ജി ശങ്കരപ്പിള്ളയുടെ സബർമതി ദൂരെയാണ് എന്ന നാടകം ഗാന്ധിയൻ ദർശനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഗാന്ധി സാഹിത്യത്തിന്റെ പരിഭാഷകളും ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചെഴുതിയ കൃതികളും മലയാളത്തിൽ ധാരാളമുണ്ട്. ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന പേരിൽ

0: കൃതികളും ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചെഴുതിയ കൃതികളും മലയാളത്തിൽ ധാരാളമുണ്ട്. ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന പേരിൽ ഡോക്ടർ കെ രാമചന്ദ്രൻ നായർ രചിച്ച കൃതി അവയിൽ പ്രധാനമാണ്. കെ പി കേശവമേനോൻ, EMS, PK പരമേശ്വരൻ നായർ തുടങ്ങി പലരും ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചു. ഗാന്ധിജിയെക്കുറിച്ചുള്ള പഠനങ്ങളും ഗാന്ധിയൻ സ്വാധീനത്തിലുള്ള കൃതികളും ഇന്നും മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ദർശനങ്ങളുടെ സാർവകാലികതയാണ് അതിന് കാരണം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണ മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ അപ്പവഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
0: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് എവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനും അടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

ഇനി എഫ് എം ഈവനിംഗിൽ ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ഇറ്റാലിയൻ രാഷ്ട്രതന്ത്രജ്ഞനായ നിക്കോളോ മാക്കോവെല്ലിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ രാഷ്ട്രതന്ത്ര ഗ്രന്ഥത്തിന്റെ പേര് എന്ത്? ഉത്തരം ദി പ്രിൻസ്.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷൗക്കത്ത് എ വി അവതരിപ്പിക്കുന്നത്. പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, വയലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ മയിൽ പീലി എന്ന കവിത. എഫ് എം ഡയറിയിൽ സമകാലികം, കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കിസാൻ രജിസ്ട്രി. യുവവാണിയിൽ തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ വിഷ്ണു എം എസ് പങ്കെടുക്കുന്നതിന്റെ ആദ്യഭാഗം. ആസ്റ്റർ മെഡിസിറ്റി

FM ഹെൽത്ത് ലൈൻ ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്ന ഫീറ്റൽ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. ഫീറ്റൽ മെഡിസിൻ വിഭാഗം പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണനുമായി അഭിമുഖം. രാവിലെ 10:30 റീഗൽ ജുവലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. ശ്രോതാക്കൾ കേട്ടത് നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വള്ളി എന്ന ചിത്രത്തിൽ വാലി എഴുതി ഇളയരാജ ഇണമിട്ട് സ്വർണലത പാടിയത്.

തനി കാട്ടുരാജ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാമിനി. എഴുതിയത് വാലി, ഈണമിട്ടത് ഇളയരാജ.

വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ ഇണമിട്ട് ജയചന്ദ്രൻ എസ് ജാനകി എന്നിവർ പാടിയ ഗാനം കേൾക്കാമിനി. കടലോര കവിതകൾ എന്ന ചിത്രത്തിൽ നിന്നും.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റും 17 സെക്കൻഡും.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് നിത്യ ചൈതന്യയതി ജീവിതവും ദർശനവും ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം, കെ രതീഷിന്റെ കഥ കഥാനുയായി, എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം നിത്യചൈതന്യയതി ജീവിതവും ദർശനവും ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: കേരളത്തിന്റെ ആധ്യാത്മികവും സാംസ്കാരികവുമായ രംഗങ്ങളിൽ സുപ്രധാനമായ സ്ഥാനം വഹിച്ച ഗുരുവര്യനാണ് നിത്യചൈതന്യയതി. പത്തനംതിട്ട ജില്ലയിലെ വകയാറിനടുത്തുള്ള മുറിഞ്ഞകല്ലിൽ 1923 നവംബർ 2 പന്തളം രാഘവപ്പണിക്കരുടെയും താഴത്തേതിൽ വാമാക്ഷിയമ്മയുടെയും മകനായി യതി ജനിച്ചു. ജയചന്ദ്രപ്പണിക്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമനാമം. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഭാരതം മുഴുവൻ സഞ്ചരിച്ച അദ്ദേഹത്തിന് നിരവധി മഹത് വ്യക്തികളുമായി ഇടപഴകാനുള്ള സാഹചര്യം സിദ്ധിച്ചു. ഇതിനിടെ ഇന്ത്യൻ റോയൽ എയർഫോഴ്സിലും സൈന്യത്തിലും ജോലി നോക്കി. 1946 ഹരിജൻ സേവാദളിന്റെ വോളണ്ടിയറായി ചേർന്നു. ഈ കാലത്താണ് മഹാത്മാഗാന്ധിയുമായി സഹവസിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചത്. കേരളത്തിൽ തിരിച്ചെത്തിയ യതി 1947 ആലുവ UC കോളേജിലും പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും തത്വശാസ്ത്രം പഠിച്ചു. മനഃശാസ്ത്രവും അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയമായിരുന്നു. പഠനശേഷം കൊല്ലം ശ്രീനാരായണ കോളേജ്, മദ്രാസ് വിവേകാനന്ദ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായും ഗുരു സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിലാണ് അദ്ദേഹം വേദാന്തം, സാംഖ്യം, യോഗവിദ്യ, മീമാംസ, പുരാണങ്ങൾ തുടങ്ങിയവയിൽ അവഗാഹം നേടിയത്. രമണ മഹർഷിയിൽ നിന്നാണ് നിത്യചൈതന്യ എന്ന പേരിൽ സന്യാസദീക്ഷ സ്വീകരിച്ചത്. സൂഫി ഫക്കീറുകൾ, ജൈന സന്യാസികൾ, ബുദ്ധ സന്യാസികൾ തുടങ്ങിയവരുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള യാത്രക്കിടയിലാണ് യതി ഊട്ടിയിലെ ഫേൺഹില്ലിൽ വച്ച് നടരാജഗുരുവിനെ കണ്ടുമുട്ടുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ആജ്ഞാപിക്കുകയും അനുസരിക്കുകയും അരുത്,

മനസ്സിലാക്കുകയും അംഗീകരിക്കുകയുമാണ് വേണ്ടതെന്ന നടരാജഗുരുവിന്റെ ഉപദേശം നിത്യചൈതന്യ ജീവിതത്തിലുടനീളം പുലർത്തി. വിശ്വാസത്തെക്കാൾ ശാസ്ത്രത്തെ പുണർന്ന സന്യാസിയായിരുന്നു യതി. സത്യസന്ധനും ധീരനും ബുദ്ധിമാനുമായിരിക്കണം ഒരു സന്യാസി എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1963-1967 കാലഘട്ടത്തിൽ ഡൽഹിയിലെ സൈക്കിക് ആൻഡ് സ്പിരിച്വൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു നിത്യചൈതന്യ യതി. ഓസ്ട്രേലിയ, US, യൂറോപ്പ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന പദവിയും അദ്ദേഹം വഹിച്ചു. 1973 നടരാജഗുരു സമാധിയായതിനെ തുടർന്ന് നാരായണ ഗുരുകുലത്തിന്റെയും ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെയും ചുമതല വഹിക്കുവാൻ നിത്യചൈതന്യ യതി നിയോഗിക്കപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ അദ്ദേഹം മുറുകെ പിടിച്ചു. ആ ജ്ഞാനത്തിന്റെ നിറവ് യതിയിൽ പ്രകടമായിരുന്നു. ഭാരതീയവും പാശ്ചാത്യവുമായ ചിന്താപദ്ധതികളിൽ നിത്യചൈതന്യയ്ക്ക് തികഞ്ഞ അവഗാഹമുണ്ടായിരുന്നു. പ്രാചീനമായ ചിന്താധാരകളെ ആധുനിക ദർശനങ്ങളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനും അവയെ സമന്വയിപ്പിച്ച് ഉപദർശനങ്ങൾ അവതരിപ്പിക്കാനുമാണ് യതി ശ്രമിച്ചത്. മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വൈകാരിക ഭാവം സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്നേഹത്തിന്റെ പരിശുദ്ധവും തീവ്രവുമായ അവസ്ഥയാണ് ഭക്തി എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജയദേവന്റെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി ഭക്തിയും പ്രേമവും എന്ന പുസ്തകം എഴുതാൻ പ്രേരണയായത് ഈ തിരിച്ചറിവ് തന്നെയായിരിക്കണം. അദ്വൈത വേദാന്തത്തിന്റെയും ഭാരതീയ തത്വശാസ്ത്രത്തിന്റെയും പ്രമുഖ വക്താവായിരുന്നു നിത്യചൈതന്യ യതി. സാധാരണക്കാരന് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അദ്ദേഹം തന്റെ ഗഹനമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. തത്വശാസ്ത്രം, മനഃശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, സാമൂഹികാചാരങ്ങൾ എന്നിവയെക്കുറിച്ച് മലയാളത്തിൽ 120 പുസ്തകങ്ങളും ഇംഗ്ലീഷിൽ 80 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. കുമാരനാശാന്റെ നളിനിയെ ആസ്പദമാക്കി 1977 രചിച്ച നളിനി എന്ന കാവ്യശില്പം കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. വേദാന്ത പരിചയം, കുടുംബശാന്തി, ഭഗവത്ഗീത സ്വാധ്യായം, ഇമ്പം ദാമ്പത്യത്തിൽ നടരാജഗുരുവും ഞാനും, രോഗം ബാധിച്ച വൈദ്യരംഗം, ജനനി നവരത്ന മഞ്ജരി, മൂല്യങ്ങളുടെ കുഴമറിച്ചിൽ, ദൈവം സത്യമോ മിഥ്യയോ, സത്യത്തിന്റെ മുഖങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഏതാനും ചില കൃതികളാണ്. ഭക്തിയും ആധ്യാത്മികതയും മാത്രമായിരുന്നില്ല യതിയുടെ വിഷയം. സിനിമയും സംഗീതവും ചിത്രവും ശില്പവും എഴുത്തും വായനയും സാഹിത്യവും നാടകവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവും ശാസ്ത്രവും പ്രണയവുമെല്ലാം നിത്യചൈതന്യ യതി ചർച്ച ചെയ്തിരുന്നു. ഉപനിഷത് വ്യാഖ്യാനങ്ങളും ഗീതാവ്യാഖ്യാനവും എഴുതിയ ഗുരു തന്നെയാണ് ലോകസാഹിത്യത്തിലെ പ്രതിഭകളെക്കുറിച്ചും തത്വചിന്തകരെക്കുറിച്ചും സംഗീതജ്ഞരെക്കുറിച്ചും എഴുതിയത്. നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നു നിത്യചൈതന്യ. നല്ലൊരു പ്രഭാഷകനും. ശാസ്ത്രമായാലും കലയായാലും സാഹിത്യമായാലും സംഗീതമായാലും ജാതിമതങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വർഗീയത പോലെ കുടുസായ രാഷ്ട്രീയ വീക്ഷണത്തെ മുൻപിൽ വെച്ചുകൊണ്ട് തത്വാവിഷ്കാരമോ ഭാവാവിഷ്കാരമോ ഉണ്ടാക്കിയാൽ അതും പുതിയ വർഗീയതയെ ഉണ്ടാക്കും എന്നായിരുന്നു ഗുരുവിന്റെ മതം. മനുഷ്യനെ ഒരു സമൂഹജീവിയായി കാണുന്നതിൽ അദ്ദേഹത്തിന്റെ വീക്ഷണം ഇപ്രകാരമായിരുന്നു. സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി ജലാശയത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. അത് അതിന്റെ ചുറ്റുപാടുമുള്ള മറ്റു ജലഗണങ്ങളെ ആശ്രയിക്കുന്നു. അതിന്റെ ചേഷ്ടതയും നിശ്ചേഷ്ടതയും മാലിന്യവും നൈർമല്യവും തെളിച്ചവും കലർപ്പും എല്ലാം കൂടെയുള്ള ജലത്തിനനുസൃതമായാണ്. ഊക്കോടെ നദിയൊഴുകുമ്പോൾ ജലഗണവും അതോടൊപ്പം പാഞ്ഞുപോകുന്നു. വെള്ളച്ചാട്ടമുണ്ടാകുമ്പോൾ ജലഗണവും അധപ്പതിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യനും സമൂഹവും. സർവമതത്തിൽപ്പെട്ട മനുഷ്യരും യുക്തിവാദികളും നാസ്തികരും ഗുരുവിന്റെ അനുയായികളിലുണ്ടായിരുന്നു. അവരെല്ലാം ഗുരുവിന്റെ സ്നേഹം എന്ന ആദർശത്തിൽ ആകൃഷ്ടരായവരായിരുന്നു. മനുഷ്യത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുമാണ് അദ്ദേഹം ചിന്തിച്ചത്.
എങ്ങനെയാണ്

0: ആത്മസ്വരം ഒരു വീണയ്ക്കോ പിയാനോയ്ക്കോ വയലിനോ ഉള്ളതുപോലെ ഇനിമയുള്ളതല്ലെങ്കിലും ഒരു മൃദംഗത്തിൻ്റേതുപോലെ ചുറ്റുമുയരുന്ന രാഗങ്ങളോട് ലയിച്ച് താളക്രമമുണ്ടാക്കാൻ പോരുന്നതാണ്. പ്രപഞ്ചവാസികളിൽ ചിലർ മന്ദബുദ്ധികളോ വക്രഗതിയുള്ളവരോ ആയിരിക്കാം. എന്നാലും ഇഹലോക ജീവിതത്തെ ഞാൻ അഭികാമ്യമായി കരുതുന്നു. എത്ര കിറുക്കുപിടിച്ച ലോകത്തെയും ധാരണ കൊണ്ടും സൗമ്യത കൊണ്ടും നമുക്ക് മധുരതരമാക്കാൻ കഴിയും. ജീവിതത്തെയും അതിൻ്റെ മൂല്യത്തെയും എത്ര മഹത്തരമായാണ് ഗുരു ഉൾക്കൊള്ളുന്നതെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. സാഹിത്യവും കലയും എന്ന ലേഖനത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: കലയെ ആശ്രയിക്കാതെ സാഹിത്യത്തിനോ സാഹിത്യം കൊണ്ട് പുഷ്കലമാകാതെ കലയ്ക്കോ നിലനിൽപ്പില്ല. കലയെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയും പറയുമ്പോൾ അനുബന്ധമായി വരുന്ന മൂന്ന് വിഷയങ്ങളാണ് തത്വം, മനഃശാസ്ത്രം, ധ്യാനം എന്നിവ. ഈ ചിന്താരീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദർശനവും. അനേകങ്ങളുടെ കൂടിച്ചേരലിലൂടെ മാത്രമേ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും യതി ഉദ്ഘോഷിച്ചു. അറിവില്ലായ്മയുടെ ലോകത്തിൽ എല്ലാം നാശമുള്ളതാണെങ്കിൽ വിദ്യയുടെ ലോകം നമ്മെ കൊണ്ടുപോകുന്നത് നാശമില്ലാത്ത അറിവിലേക്കാണ്. ഒരു ഭിഷഗ്വരൻ രോഗിക്ക് പ്രിയമല്ലാത്തതെങ്കിലും ഹിതകരമായ മരുന്ന് എപ്രകാരമാണോ ബോധപൂർവം കൊടുക്കുന്നത്, അതുപോലെയാണ് ഒരു ഉപാധ്യായൻ കുഞ്ഞുങ്ങളെ അക്ഷരാഭ്യാസത്തിൽ കൂടി വിദ്യയുടെ പ്രകാശക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതെന്ന് യതി പറയുന്നു. ജീവിതത്തെ സൗന്ദര്യശാസ്ത്രപരമായി സമീപിച്ച സന്യാസി ശ്രേഷ്ഠനാണ് നിത്യചൈതന്യയതി. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ആത്മീയതയുടെ ഉന്നത ശൃംഗങ്ങളിൽ എത്തി ലോകാചാര്യനായി മാറിയ അദ്ദേഹം 1999 May 14 ഊട്ടി ഫേൺഹില്ലിലെ ആശ്രമത്തിൽ വച്ച് സമാധിയടഞ്ഞു. ജീവിതം ഒന്നിൻ്റെയും തിരസ്കാരമല്ലെന്ന് പ്രായോഗിക വേദാന്തത്തിലൂടെ വ്യക്തമാക്കിയ ആ ഗുരുവര്യന്റെ ജീവിതം വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും അടയാളമായിരുന്നു.
1: നിത്യചൈതന്യയതി, ജീവിതവും ദർശനവും. ഡോക്ടർ സ്മൃതി എസ് ബാബു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി എഴുമാവിൽ രവീന്ദ്രനാഥ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ.
2: പുതുമന മുത്തശ്ശി. തവിടരിച്ചോറിലുപ്പും ഉരുക്കെണ്ണയും ചേർത്തിളക്കി തിരുമാഘമകം നാളിൽ ഒരു മുത്തശ്ശി.

നേരമായെന്നുറക്കെ ഘോഷിക്കും എങ്ങടയുണ്ണികൾക്കായി തിരിയേഴു തിരി പോൽ പ്രോജ്വലിക്കും വള്ളുവക്കോനാതിരിക്കേറ്റം പ്രിയരാവും ഉണ്ണികൾക്കായി. കളരിയിൽ ചോടുവച്ചു ഗുരുദക്ഷിണ നടത്തി തിരുമുമ്പിലെത്തിടുന്നൂരുണ്ണികൾക്കായി. തിരുനാവ വീണ്ടെടുക്കാൻ മുകുന്ദൻ്റെ പുരിയിലെത്താൻ കുതിക്കും ചങ്കുറപ്പുള്ളോരുണ്ണികൾക്കായി. നിലപാടു തറയേറി നിലമറന്നോരരിയെ വെല്ലാൻ നിലയ്ക്കാത്തോരൂർജമാകും ഉണ്ണികൾക്കായി. തെളിവാനിയിലുദിക്കും പാർവണ ബിംബം നോക്കി നോക്കി ഇരിപ്പാണ പുതുമനത്തറവാട്ടമ്മ. ഇതുവറ്റല്ലരിയ പൊൻകിടാങ്ങൾക്കായി പകരുന്നോരുയരത്രേ പടവെട്ടിപ്പുരം കാത്തോർത്തൻ. മനക്കോണിൽ തെളിയും മൺചെരാതിൻ പൊൻപ്രഭ തന്നിൽ വിരിയുന്നു ഗതകാല സ്മൃതികൾ ഓരോന്നായി. ഉരുളകളെത്രയൂട്ടി അനുഗ്രഹിച്ചയച്ച പൊൻകിടാങ്ങൾ തൻ മുഖങ്ങൾ പുഞ്ചിരി കൊള്ളുന്നു. കരുത്തിൽ കേമരെന്നാലും കുരുട്ടു ബുദ്ധിക്കു മുമ്പിൽ ചുരത്തും ചോരപ്പുഴയെ തടയാൻ വയ്യ. പണം പറ്റിച്ചതിക്കുന്ന കുലങ്കുത്തി പരീക്ഷകൾ തിരുവള്ളോൻ തമ്പുരാന്റെ പ്രജകൾ തന്നെ. പടയ്ക്കൊപ്പം നിന്നു നീക്കം മണത്തറിഞ്ഞൊറ്റിടുന്നോരൊരിക്കൽ തെറ്ററിഞ്ഞിടും കുറ്റമേറ്റിടും. പടയ്ക്കൊപ്പം നിന്നു നീക്കം മണത്തറിഞ്ഞൊറ്റിടും.

ൊരൊരിക്കൽ തെറ്ററിഞ്ഞിടും കുറ്റമേറ്റിയിടും ഇരുത്തം വന്നവർ ചൊല്ലും പെരുത്ത വാക്കതിൽ കോനാതിരി മുത്തും ഒരു നാളിൽ വിജയക്കൊടി. ഇരുത്തം വന്നവർ ചൊല്ലും പെരുത്ത വാക്കതിൽ കോനാതിരി മുത്തും ഒരു നാളിൽ വിജയക്കൊടി. തിരുമാഘാമകത്തിനായി തിരുനാവായൊരുങ്ങുമ്പോൾ തുടികൊട്ടും ഹൃദന്തങ്ങൾ ജന്മനാടിനായി. ഇതു നാടിന്നഭിമാന ധ്വജങ്ങൾ മാതൃഭൂവിനായി ചുടുരക്തം സമർപ്പിക്കാൻ ഒരുമ്പെട്ടവർ. തിരിച്ചെത്തില്ലറിഞ്ഞിട്ടും മരുത്തിൻ വൻ കരുത്തോടെ കുതിക്കും വള്ളുവനാടിൻ ചുണക്കുട്ടികൾ. തിരിച്ചെത്തില്ലറിഞ്ഞിട്ടും മരുത്തിൻ വൻ കരുത്തോടെ കുതിക്കും വള്ളുവനാടിൻ ചുണക്കുട്ടികൾ. ഇവർക്കായിട്ട മൃതയത്തും ഗുരുക്കൾ തൻ സ്നേഹവായ്പം ഇളക്കി ചേർത്തുരുട്ടുന്നോരാംബികെ സ്വസ്തി. ഇവർക്കായിട്ട മൃതയത്തും ഗുരുക്കൾ തൻ സ്നേഹവായ്പം ഇളക്കി ചേർത്തുരുട്ടുന്നോരാംബികെ സ്വസ്തി. കൊച്ചുകുട്ടത്തി. തെക്കെ തൊടിയിൽ തന്മാവിൻ കൊമ്പിൽ തേങ്ങിക്കരഞ്ഞു പിടഞ്ഞു ചങ്ങാലിത്തള്ള. കൊച്ചുകുട്ടത്തി കുറുകുറു കൊച്ചുകുട്ടത്തി, കൊച്ചുകുട്ടത്തി കുറുകുറു കൊച്ചുകുട്ടത്തി.

പച്ചപ്പയർ വറുത്താലൊത്തിരി കേമം, അപ്പുറത്തെ വീട്ടാർ പറഞ്ഞു കേട്ടുവണ്ടെന്നോ. ചട്ടി നിറച്ചും പയർ മണിച്ചിക്കി വറുത്തു കൊക്കിക്കുറുകി, ആഹാ കൊക്കിലാക്കേണം. ഉപ്പുതളിച്ചും മുളകരച്ചിത്തിരി തേച്ചും പച്ചപ്പയർ വറുത്തങ്ങ് കൊത്തിക്കുറിക്കാം. തെക്കേ തൊടിയിലെ പയർമണി ചട്ടിയിലാക്കി കൊക്ക കൊക്കോ വെളിച്ചു ചങ്ങാലിത്തള്ള. പച്ചപ്പയറു നിറ നിറ ചട്ടിയിലിട്ടു മെച്ചത്തിലങ്ങു വറുക്കടി കൊച്ചു ചിങ്ങാരി. കുപ്പയിൽ നിന്നും ചെറു ചുള്ളിക്കമ്പൊന്നൊടിക്കൂ, മുക്കല്ലടുപ്പിൽ കനലിട്ടു തീകൂട്ടു നന്നായി. പച്ചപ്പയർ വറുത്തുമൊരിക്കടി പെണ്ണേ, ഉച്ചയ്ക്കു തിന്നാം നമുക്കങ്ങുത്സവമാക്കാം. ചിത്തിരപ്പാടം മൊത്തം ചുറ്റി വരട്ടെ, പച്ചപ്പയർ മൊരിയുമ്പോൾ എത്തിടാം മുത്തേ. പച്ചപ്പയർ വറുത്തപ്പോൾ ചുക്കിച്ചുളിഞ്ഞു കുട്ടിക്കുറുമ്പർ ചട്ടിയിൽ.

പച്ച പുൽക്കാട്ടിൽ ചുടു ചുടു രക്തം പടർന്നു. കള്ളിയാം പെണ്ണ് കുലത്തിന് കൊള്ളരുത് ആ തോൾ. കൊന്നു തള്ളും ഞാൻ അലറി ചങ്ങാലിപ്രാന്തി. ചത്തുമലച്ച പാവം കൊച്ചിനെ മാവിൻ പൊത്തിൽ വസിക്കും പാമ്പിൻ മുമ്പിലെറിഞ്ഞു. സുപ്രഭാതത്തിൽ വീണ്ടും ചട്ടിയെടുത്ത് കൂട്ടത്തിത്തള്ള പച്ചച്ചാ തോട്ടത്തിലെത്തി. ചട്ടി നിറച്ച് പയർമണി കുത്തി നിറച്ച് മുക്കല്ലടുപ്പിൽ കരിയില തീ കൂട്ടി തള്ള. തത്തിക്കളിച്ച പയർമണി ചുക്കിച്ചുളിഞ്ഞു. പച്ചത്തുടിപ്പ്

വറുത്തപ്പോൾ ഇത്തിരി മാത്രം ചട്ടിതൻ കോണിൽ ഒരു പിടി കുട്ടിക്കുറുമ്പർ ഞെട്ടി വിറച്ചു ചങ്ങാലി പൊത്തിലു നോക്കി കൊച്ചു ചിറകിനൊച്ച കാതിൽ പതിഞ്ഞോ കൊച്ചൊരു തേങ്ങൽ മാവിൻ കൊമ്പിലുയർന്നോ.

0: പാമ്പിൻ കൂട്ടിലെറിഞ്ഞോൾ. ശിക്ഷ തന്നാലും പാപിയാം ഭക്ഷിയാം എന്നെ, ഇക്ഷണം തന്നെ ശപിക്കില്ലേ ദേവതമാരെ. ദുഷ്ടയാമമ്മ ഞാൻ ഈ പക്ഷികുലത്തിൻ, ദുഷ്ടായി മാറി മൂർത്തി കൽപ്പിച്ചിടില്ലേ. നിത്യവും കാണാം മരങ്ങളിൽ കൊക്കിട്ടുരസി, ശിക്ഷയിരിക്കും പ്രാവിൻ തോരത്ത കണ്ണീർ. നിത്യവും കാണാം മരങ്ങളിൽ കൊക്കിട്ടുരസി, ശിക്ഷ ഇരക്കും പ്രാവിൻ തോരത്ത കണ്ണീർ. പൊട്ടിക്കരഞ്ഞും ഇടക്കിട ചുറ്റും തെരഞ്ഞും, കാൺമൂന്നാം മുമ്പിൽ കുട്ടിക്കായി പാടും ചങ്ങാലി. കൊച്ചുകുട്ടത്തി വിളിച്ചാകെ അലഞ്ഞും, ഇത്തിരി പക്ഷി തൊടികളിൽ ദുഃഖം വിളമ്പി. കൊച്ചുകുട്ടത്തി വിളിച്ചാകയുലഞ്ഞോരിത്തിരി പക്ഷി തൊടികളിൽ ദുഃഖം വിളമ്പി.
1: എഴുമാവിൽ രവീന്ദ്രനാഥ് സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇനി കെ രതീഷ് എഴുതിയ കഥ കേൾക്കാം, കഥാനുയായി.
2: സ്റ്റേഷനിൽ നിന്ന് രാത്രി വൈകിയാണ് എത്തിയതെങ്കിലും വിശ്വജിത്ത് കുളി കഴിഞ്ഞ് പാതി സഞ്ചരിച്ച് അടയാളം വെച്ച പുസ്തകം വായിച്ച് തീർത്തതിന് ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. ചാൾസ് ഡിക്കിൻസിൻ്റെ എഴുതി പൂർത്തിയാകാത്ത നോവൽ ദി മിസ്റ്ററി ഓഫ് എഡ്വിൻ ഡ്രൂഡ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ്റെ അത്ര ജോലിഭാരം ഇല്ല എന്ന സന്തോഷമുണ്ട്. കോളേജ് പഠനകാലത്ത് വായനയിൽ ലഹരി പിടിച്ചതാണ്. ഇപ്പോഴത് മാനസിക സമ്മർദ്ദത്തിന് വലിയ ആശ്വാസവുമാണ്. എഴുതാനും ചില ശ്രമങ്ങളുണ്ട്. സമയം പുലർച്ചെ 6 മണിയായി കാണും. ചെറിയൊരു കുന്നിൻ മുകളിലുള്ള വീടിൻ്റെ ജനൽ കാഴ്ചയിൽ ഒരാൾ നടന്നു വരുന്നുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ സ്ഥലം മാറി ജോലിക്ക് വരുന്ന ഓഫീസർമാർ മിക്കപ്പോഴും താമസിക്കുന്ന വീടായിരുന്നു അത്. മേൽക്കുപ്പായം ധരിച്ച് വാതിൽ തുറന്ന് വരാന്തയിൽ എത്തിയപ്പോഴേക്കും അയാൾ അവിടെ കസേരയിലിരിക്കുന്നുണ്ട്. അഴുക്കുപുരണ്ട ചാരനിറത്തിലുള്ള കുർത്തയും നിറം മങ്ങിയ വെള്ള മുണ്ടുമാണ് വേഷം. തോളിലൊരു സഞ്ചിയുമുണ്ട്. 50 വയസ്സിനടുത്ത് പ്രായം കാണും. ഒരു കസേര അയാൾ ഇരിക്കുന്നതിന് അഭിമുഖമായി നീക്കിയിട്ട് വിശ്വജിത്ത് ഇരുന്നു. ഞാൻ ചന്ദ്രപാൽ, ഒരു കാര്യം അല്ല പരാതി പറയാനാണ് വന്നത്, അയാൾ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, അനിഷ്ടത്തോടെ വിശ്വജിത്ത് മറുപടി പറഞ്ഞു. അതല്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കുറേ കാലം, ദീർഘയാത്രയിലായിരുന്നു. മടങ്ങി വന്നിട്ട് 2 ദിവസമായി. അയാളെ അന്വേഷിച്ച് വീട്ടിൽ പോയി, അടഞ്ഞു കിടക്കുന്നു. കുറേ നാളുകളായി ആൾപ്പാർപ്പില്ലാത്ത പോലുണ്ട് വീടിൻ്റെ അവസ്ഥ. സന്ധ്യയോടെയാണ് ഞാൻ പോയത്, പക്ഷേ അകത്തെ ക്ലോക്കുകളിൽ നിന്ന് മണിയൊച്ച കേട്ടു. ആരെ? പരീക്ഷിത്തിന്. വീട്ടിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. സാറിന് ആളെ പരിചയമില്ലേ? മുഖത്ത് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാനിവിടെ പുതിയ ആളാ. പേടിക്കണ്ട, അയാൾ എവിടെയെങ്കിലും പോയതായിരിക്കും, വിശ്വജിത്ത് പറഞ്ഞു. അല്ല സാറേ, എന്തോ അപകടം പറ്റിയിട്ടുണ്ട്, യാത്ര പോയതൊന്നുമല്ല. അയാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. നോക്കാം, ഞാൻ അന്വേഷിക്കാം, CI അയാളോടായി പറഞ്ഞു. അയാൾ പരാതിയും അവരുടെ സൗഹൃദത്തിൻ്റെ കഥയും വിശദമായി വിവരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ കാണാനായി 3 പേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വിശ്വജിത്ത് SI രാമാനന്ദനെയും ASI ബാലസുബ്രഹ്മണ്യനെയും തൻ്റെ മുറിക്കകത്തേക്ക് വിളിച്ചു. അവർ 2 പേരും ആ നാട്ടിൽ നിന്നും ഏറെ അകലത്തല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഏറെക്കാലമായി ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരും. അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഇന്നൊരാൾ രാവിലെ വീട്ടിൽ വന്നു, ഒരു മാൻ മിസ്സിംഗ് കംപ്ലയിൻ്റ് തരാൻ. അയാൾ അവരോടായി താല്പര്യത്തോടെ പറയാൻ തുടങ്ങി. സാറിൻ്റെ വീട്ടിലോ? ആരാ സാറേ വന്നത്? രാമാനന്ദൻ സംശയം പ്രകടിപ്പിച്ചു. ഒരു ചന്ദ്രപാൽ, കണ്ടിട്ട് ഒട്ടും സ്ട്രെയിറ്റ് അല്ല, വിശ്വജിത്ത് മറുപടി പറഞ്ഞു. ആര്? ആ നാട് തണ്ടി നടക്കുന്നയാളോ? ബാലസുബ്രഹ്മണ്യൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, അയാളുടെ സുഹൃത്തിനെ കാണാനില്ല പോലും. സാർ എല്ലാ വിവരങ്ങളും അന്വേഷിച്ചോ? SI ചോദിച്ചു. എല്ലാം, അവരുടെ സൗഹൃദത്തിൻ്റെ അടിമുതൽ മുടിവരെ, വിശ്വജിത്ത് വിജയെ പോലെ ചിരിയോടെ പറഞ്ഞു. അയാൾ ബാഗിൽ നിന്ന് 1 കെട്ട് കടലാസ് മേശപ്പുറത്ത് വെച്ചു. ചന്ദ്രപാൽ പറഞ്ഞതനുസരിച്ച്

പരീക്ഷിത്തിനെ കണ്ടിട്ട് സുഹൃത്തുക്കളായിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്താ തമാശ എന്ന് വെച്ചാൽ വിശ്വജിത്ത് ഒന്ന് നിർത്തി. ഒറ്റയ്ക്കും കൂട്ടായും അവർ നിരവധി യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഒറ്റയ്ക്ക് യാത്ര പോയാൽ മടങ്ങി വരുന്നതുവരെ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നില്ല പോലും. അയാൾ പറഞ്ഞതനുസരിച്ച് സൗഹൃദത്തിൻ്റെ തുടക്കം തന്നെ രസമാണ്. പുതിയ വീട് പണിതപ്പോൾ പഴയ മോഡലിലുള്ള പെൻഡുലം ക്ലോക്ക് അന്വേഷിച്ച് ബാബേലിൻ്റെ കടയിൽ പോയതായിരുന്നു ചന്ദ്രപാൽ. അവിടെ നിന്നാണ് പെൻഡുല ഘടികാരങ്ങൾ എവിടെ കണ്ടാലും വാങ്ങി സൂക്ഷിക്കുന്ന പരീക്ഷിത്തിനെ പറ്റി അറിയുന്നത്. അയാളെ അന്വേഷിച്ച് ചന്ദ്രപാൽ ചെല്ലുമ്പോൾ വീടിൻ്റെ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു, പൂട്ടിയിട്ടില്ലായിരുന്നു. ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വിളിച്ചു നോക്കിയെങ്കിലും പ്രതികരണമൊന്നും ഇല്ല എന്നുറപ്പായപ്പോൾ വാതിലിൽ മുട്ടി. ചെറിയൊരു തള്ളലിൽ വാതിൽ തുറന്നു. വിദേശിയും സ്വദേശിയുമായ നിരവധി പെൻഡുലം ക്ലോക്കുകൾ ചുമരിൽ തൂങ്ങിക്കിടന്നു. അവയ്ക്കൊപ്പം തറയിൽ വലിയ 2 പീഠിക ഘടികാരങ്ങൾ കൂടിയുണ്ടായിരുന്നു. സമയം 5 എന്നറിയിക്കുന്ന മണി നിരവധി ഘടികാരങ്ങളിൽ നിന്ന് ഒരേ സമയം അയാളുടെ

വിദേശിയും സ്വദേശിയുമായ നിരവധി പെൻഡുലം ക്ലോക്കുകൾ ചുമരിൽ തൂങ്ങിക്കിടന്നു. അവയ്ക്കൊപ്പം തറയിൽ വലിയ രണ്ട് പീഠിക ഘടികാരങ്ങൾ കൂടിയുണ്ടായിരുന്നു. സമയം 5 എന്നറിയിക്കുന്ന മണി നിരവധി ഘടികാരങ്ങളിൽ നിന്ന് ഒരേ സമയം അയാളുടെ ചെവിയിൽ നിറഞ്ഞു കവിഞ്ഞു. പരീക്ഷത്തിനെ കത്ത് ഏറെ നേരം ഇരുന്നെങ്കിലും രാത്രിയോടെ മടങ്ങി. അയാളെപ്പറ്റി അന്വേഷിക്കാൻ തൊട്ടടുത്തൊന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസങ്ങളിലും ചന്ദ്രപാൽ അയാളെ തേടി വന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അവരുടെ വീടുകൾ തമ്മിൽ 5 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. പുതിയ വീട് താമസ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾക്കു ശേഷം ഒരു വൈകുന്നേരം ചന്ദ്രപാൽ അയാളെ തേടി പിന്നെയും അവിടേക്ക് ചെന്നു. പരീക്ഷിച്ചപ്പോൾ ക്ലോക്കുകൾക്ക് ജീവൻ കൊടുക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നിരുന്നു, ആദ്യം പോയ തീയതി അയാളോടായി പറഞ്ഞു. അന്ന് രാവിലെയാണ് ഞാൻ പോയത്. ഇത്തവണ വീണ്ടും കൽക്കട്ട, ശാന്തിനികേതൻ, അങ്ങനെ ഒരു യാത്ര. എത്തിയിട്ട് അധികമായിട്ടില്ല. പരീക്ഷിച്ച് അപരിചിതത്വമില്ലാതെ മറുപടി പറഞ്ഞു. എൻ്റെ പുതിയ വീട്ടിലേക്ക് ഒരു പെൻഡുലം ക്ലോക്ക് കിട്ടിയാൽ വാങ്ങാൻ വന്നതാണ്, അയാൾ ആവശ്യം വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു. ഇന്നെന്തായാലും തരില്ല, ചിലപ്പോൾ ഒരിക്കലും തരാതെയും ഇരിക്കും. കാത്തിരിക്കാൻ തയ്യാറാണോ? പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വാതിലുകൾ പൂട്ടാറില്ല, അകത്തുള്ളപ്പോൾ കുറ്റിയിടാറുമില്ല. മോഷ്ടിച്ചോണ്ട് പോകാം, ഞാൻ പരാതിപ്പെടില്ല. അയാളുടെ മറുപടി വിചിത്രമായിരുന്നു. ശരിയെന്ന അർത്ഥത്തിൽ ചന്ദ്രപാൽ തലയാട്ടി. ഈ പെൻഡുലത്തിൻ്റെ ശബ്ദം, ഓരോ 30 മിനിറ്റിലുമുള്ള മണിയടി, അത് നിശബ്ദതയെ മുറിക്കുന്നത് കേൾക്കൽ എനിക്ക് ലഹരിയാണ്. ജീവിതത്തെ അളന്നു മുറിച്ച് കഷ്ണങ്ങളാക്കുന്ന ഉപകരണങ്ങൾ. പരീക്ഷിച്ച് ഉറക്കെ ചിരിച്ചു. ചന്ദ്രപാലിന് അയാൾ ഒരിക്കലും ക്ലോക്ക് കൊടുത്തില്ല. പുതിയൊരു സൗഹൃദത്തിൻ്റെ ഘടികാരം അവർക്കിടയിൽ ചലിച്ചു തുടങ്ങുകയായിരുന്നു. സാറേ, 5 കഴിഞ്ഞു കാണും. ഇയാൾക്കെതിരെ ചന്ദ്രപാലിൻ്റെ മകനൊരു പരാതി ഇവിടെ തന്നിരുന്നു, രാമാനന്ദൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു. എന്ത് പരാതി? വിശ്വജിത്ത് ചോദിച്ചു. അത് പിന്നെ അയാൾ പരീക്ഷത്തിൻ്റെ ഒപ്പം യാത്ര പോകുന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ട് 6 ഒരു വിവരവും. പരീക്ഷത്താണെങ്കിൽ വീട്ടിൽ തന്നെയുണ്ട്. ചന്ദ്രപാലിനെ പറ്റി ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ലെന്ന്. യാത്ര പോയാൽ കുറേ ദിവസത്തേക്ക് സാധാരണ ഒരു വിളിയും ഇല്ലാത്തതുകൊണ്ട് ആദ്യം അവരത് അത്ര കാര്യമാക്കിയില്ല പോലും. ഒരു പ്രശ്നമുള്ളത് രണ്ടാൾക്കും മൊബൈൽ ഫോണും ഇല്ല. പിന്നെ കുറേ കാലം കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് അന്വേഷിക്കണം എന്നാവശ്യമായി നിരന്തരം ഇവിടെ കയറി ഇറങ്ങുമായിരുന്നു അയാളുടെ മോൻ. എന്നിട്ടെന്തായി? എന്താവാൻ? ചട്ടപ്പടി അന്വേഷിച്ചു, പരീക്ഷത്തിനെ വിളിച്ച് ചോദ്യം ചെയ്തു. പക്ഷെ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാളുടെ വിശദമായ മൊഴി കേസ് ഫയലിലുണ്ട്. അതിനുശേഷം ചന്ദ്രപാൽ ഇന്നാട്ടിൽ വന്നതായി അറിവില്ല, ആരും കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ സാറിൻ്റെ അടുത്ത് വരുന്നവരെ, സാറ് കുറച്ച് ദിവസം പഴയ കേസ് ഫയലുകളിലും പൊടിയിലും മുങ്ങിത്തപ്പിയപ്പോൾ ഈ കേസൊന്നും കണ്ടില്ലായിരുന്നല്ലേ? സംശയം ധ്വനിപ്പിക്കുന്ന സ്വരത്തിലാണ് രാമാനന്ദൻ പറഞ്ഞത്. അയാളതിന് മറുപടി പറഞ്ഞില്ല, പകരം പെട്ടെന്ന് ഓർമ്മയിൽ വന്ന മറ്റൊരു കാര്യം ചോദിച്ചു. ഇവർക്ക് എന്തായിരുന്നു രണ്ടാൾക്കും പണി? പരീക്ഷത്തിന് കാര്യമായി പണിയൊന്നുമില്ല, നല്ല പഠിപ്പുള്ള ആളാന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെപ്പോഴോ പാരലൽ കോളേജിൽ ക്ലാസ് എടുത്തിരുന്നു പോലും. കുറേ സ്വത്തുണ്ട് സാറേ. ആ വീട് മുന്നിലെ വയലും തന്നെ 5 കൂടുതലുണ്ട്. ഒറ്റയ്ക്കല്ലേ, അതൊക്കെ പോരെ. ആ ചന്ദ്രപാൽ ഗൾഫിലായിരുന്നു, മതിയാക്കി പോന്നതാണ്. നാട്ടിൽ അത്യാവശ്യം ഇലക്ട്രിക് പ്ലംബിംഗ് പണിക്കെല്ലാം പോകുമായിരുന്നു, രാമാനന്ദനാണ് മറുപടി പറഞ്ഞത്. എന്നാലും എന്തിനായിരിക്കും ചന്ദ്രപാൽ ഉറക്കം വിടാത്ത പുലർച്ചെ തൻ്റെ വീട്ടിലേക്ക് പരാതിയുമായി വന്നത്? വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമോ? ശ്രദ്ധ ആകർഷിക്കാനായി ഒന്ന് ഇളകിയിരുന്ന് മുഖ്യകാര്യം പറയുന്ന ഗൗരവത്തോടെ സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു. ഈ കേസിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറേ, നമ്മളെ പരീക്ഷിച്ച് മരിച്ചിട്ട് 3 കഴിഞ്ഞു. വരാന്തയിൽ നിന്ന് കയറുന്ന മുറിയിൽ നിലത്തു വയ്ക്കുന്ന വലിയ ക്ലോക്കുകൾ വീണ് അതിനിടയിൽ കിടക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചിട്ട് 2 ദിവസങ്ങളായി എന്നാണ് ഉള്ളത്. വല്ലാത്ത നാറ്റമായിരുന്നു, തലയിലേറ്റ മുറിവായിരുന്നു മരണകാരണം. കേസും വലിയ അന്വേഷണമൊന്നും ഉണ്ടായില്ല. പരാതിക്കാരും ആ ക്ലോക്കുകൾ വീണാലും അങ്ങനെ പരിക്ക് പറ്റുമെന്നാണ് ഫോറൻസിക്കാർ പറഞ്ഞത്. പിന്നെ ഒരു സംഭവം ഉണ്ടായി. ആ വീണുകിടന്ന വലിയ ക്ലോക്കിൻ്റെ പിറകുവശത്ത് അറയുണ്ടായിരുന്നു, അതിൽ നിന്നൊരു ബാഗ് കിട്ടി. അന്വേഷണത്തിൽ അത് ചന്ദ്രപാലിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് യാത്ര പോയപ്പോൾ കൊണ്ടുപോയത്. മറ്റൊന്നും കിട്ടിയില്ല, വലിയ ക്ലോക്കുകളായിരുന്നു സാറേ വീണുകിടന്ന 2. ശവപ്പെട്ടിയുടെ അത്രയുണ്ട്, അയാൾ തുടർന്നു. അതിൽ അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? വിശ്വജിത്ത് സംശയം പ്രകടിപ്പിച്ചു. ഇല്ല സാറേ, കാര്യമായിട്ടൊന്നും നടന്നില്ല. അയാൾ കൊന്നതാണെങ്കിൽ തന്നെ മരിച്ചയാൾക്കെതിരെ എന്ത് കേസ്? അതുകൊണ്ടായിരിക്കും പിന്നെ അതിൻ്റെ പുറകെ ആരും പോയില്ല. ബന്ധുക്കൾ തമ്മിൽ ആ വസ്തു സംബന്ധിച്ച തർക്കവും അടിപിടിയും ഒക്കെ ഉണ്ടായി. പിന്നാലെ കേസും പരാതിയും ബഹളമായിരുന്നു. അവർ തന്നെ ഒക്കെ കോംപ്രമൈസാക്കി. സ്ഥലം ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക, രാമാനന്ദനാണ് അതിന് മറുപടി പറഞ്ഞത്. പക്ഷെ അയാൾ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് അവിടെ ആ വീട്ടിൽ പോയിന്നാണല്ലോ, ഘടികാരമിടുപ്പുകൾ കേട്ടെന്നാണല്ലോ. അത്രയും മറുപടി പറഞ്ഞ് അയാൾ വാതിലിരിക്കുന്ന ഭാഗത്തേക്ക് എന്തോ കണ്ടിട്ടെന്ന പോലെ തലതിരിച്ചു. ഇടത്തെ തോളിൽ ബാഗും തൂക്കി അടുത്തേക്ക് ഒരാൾ നടന്നു വരുന്നത് നിഴല് പോലെ കണ്ടു. മുഷിഞ്ഞ ജുബ്ബയുടെ മണം ഇഷ്ടമില്ലാത്ത ഓർമ്മകൾ പോലെ മൂക്കിലേക്ക് തുളച്ചു കയറുന്നതായി അനുഭവപ്പെടാൻ തുടങ്ങി.

0: അയാൾ ചിന്താക്കുഴപ്പത്തിൻ്റെ കയത്തിലേക്ക് വീണു. സാറേ സാറേ, സാറ് കഥയിൽ നിന്ന് പുറത്തു കടക്ക്. കിണറ്റിൽ അകപ്പെട്ടയാളെ മുകളിൽ നിന്ന് വിളിക്കുന്നത് പോലെ മറ്റൊരു ലോകത്തിൽ നിന്നുള്ള മുഴക്കത്തോടെയാണ് ആ വാക്കുകൾ ചെവിയിൽ പതിച്ചത്. താൻ എവിടെയാണെന്നോ നേരമേതാണെന്നോ ആരുടെ വാക്കുകളാണെന്നോ വിശ്വജിത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
1: കഥാനുയായി കെ രതീഷ് എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:30. പ്രിയ ശ്രോതാക്കളെ, ശാന്തി ഹീരാനന്ദ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. റഷീദ് മുസ്തഫ തിരക്കുവ തബല, ഗുലാം സാബിർ ഖാൻ സാരംഗി, റഹ്മാൻ ഖുറൈഷി ഹാർമോണിയം, മുഹമ്മദ് നിസാം സ്വർമണ്ഡൽ. ആദ്യം രാഗ് മിശ്രപീലൂയ് ഛർഛാർ താളിലുള്ള ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശാന്തി ഹീറാനന്ദ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. രാഗ് മിശ്ര തിലക് കാമോദ് ഛഛാർ താൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാന്തി ഹിരാനന്ദ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, റഷീദ് മുസ്തഫ തിരക്വ തബ്ല, ഗുലാം സാബിർ ഖാൻ സാരംഗി, റഹ്മാൻ ഖുറൈഷി ഹാർമോണിയം, മുഹമ്മദ് നിസാം സ്വർമണ്ഡലം.

0: Ministers will build on discussions held in Washington, D.C. on 1st July last year. In IPL cricket, Sunrisers Hyderabad have set a target of 256 runs for Royal Challengers Bengaluru in Hyderabad. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ 10:07. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz എഫ് എം ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.